ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 57 മിനിറ്റും 42 സെക്കൻഡുമായി. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. പ്രഭാത പരിപാടികളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 20, കൊല്ലവർഷം 1201 മിഥുനം 27, 2026 ജൂലൈ 11 ശനിയാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നൌഷാദ് പുഞ്ച. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. 1 സെന്റ് സ്ഥലത്തിനാവശ്യമായ ജൈവ രാസവസ്തുക്കളുടെ അളവ് എത്രയാണ്? വി എഫ് പി സി കെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ എം കെ നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് കേൾക്കാം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനമാണ്. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യജാലകം. പ്രമേഹ രോഗികൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ പി റാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരിപ്പിക്കുന്നത് ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴിച്ചേരി ആയുരാരോഗ്യം. മൂത്രാശയ രോഗങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ മുഹമ്മദ് അസ്ലം സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര എൻ എൻ കക്കാട് എഴുതിയ അപരിചിതൻ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. അവതരിപ്പിക്കുന്നത് രാജീവ് കെ കാറൽമണ്ണ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം. 8:05 സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പിടി വേങ്ങര രസമുകുളം. 8:20 മൗലാന ഐ വി എഫ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കേൾക്കാം ചിത്രമഞ്ജരി. തത്സമയ ഫോണിന് ചലച്ചിത്ര ഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത മഞ്ചേരി സ്വദേശി സി സുഹ്റയുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖം. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം.

യാത്രകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്. ഇതിൽ 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

പതിനൊന്ന് മണിക്ക് യുവവാണി. യുവ കലാകാരന്മാരായ മുഹമ്മദ് സൽമാൻ, സുജിത് എന്നിവരുമായുള്ള അഭിമുഖം. 11:30 ഹലോ യൂത്ത്. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ.

0: Omani counterpart Badr bin Hamad al-Busaidi in Muscat yesterday and held discussions on various facets of the cooperation between the two countries. In a social media post, Dr. Jaishankar said the talks focused on trade, investments, connectivity, maritime technology, defense and cyber AI domains. Indian Railways has approved 206 crore rupees of coverage deployment on 680 route kilometers of Northern Railway to enhance safety and operational efficiency. In the FIFA World Cup, Spain has booked its place in the semi-finals, defeating Belgium 2-1 in the second quarter-finals at Los Angeles Stadium in Inglewood, United States, last night. In Wimbledon tennis, Czechia's Karolina Muchova will face compatriot Linda Noskova in the women's singles final in London today. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നൌഷാദ് പുഞ്ച.
3: ഒരിക്കൽ ഒരമ്മ തന്റെ മകനോട് പറഞ്ഞു, നീ എന്റെ മാലാഖയാണ്, അതിനെനിക്ക് ചിറകവിടെ? മകന്റെ കുസൃതിയിൽ ചാലിച്ച മറുപടി കേട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ചിറകുകൾ ഒടിഞ്ഞെന്നേയുള്ളൂ. നിന്റെ കക്ഷത്തിലേക്കൊന്ന് നോക്കൂ, അവിടെ നിന്റെ ചിറകിൻ്റെ പാടുണ്ട്. ശരിയാണ്, എൻ്റെ കക്ഷത്തിൽ ചിറകിൻ്റെ പാടുണ്ട്. അമ്മ പറഞ്ഞ പാട് കൈവിരൽ കൊണ്ടവൻ തൊട്ടറിഞ്ഞു. അമ്മേ, ഇനി ഞാൻ എന്നും അമ്മയുടെ കുഞ്ഞു മാലാഖയായിരിക്കും. അമ്മ മകന്റെ നെറുകയിൽ തലോടി, കവിളിൽ ഉമ്മ വെച്ചു, എന്നിട്ട് പറഞ്ഞു, മാലാഖയാകാൻ ചില വ്യവസ്ഥകളൊക്കെയുണ്ട്. ഒന്നാമതും രണ്ടാമതും അവർ ദൈവഹിതം മാത്രമേ ചെയ്യൂ. സമാധാന ദൂതരാണവർ. അവരുടെ ജീവിതമാകട്ടെ മാതൃകാപരവും. ശരിയമ്മേ, ഞാനിതെല്ലാം പാലിക്കും. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലും അമ്മയ്ക്ക് വേണ്ടി അർത്ഥിച്ച് അമ്മയുടെ കാവലാളായി പാറി നടക്കുന്ന പാറാവുകാരനാവും. അമ്മ വീണ്ടും മകനെ മാറോടണച്ചു. നീ എൻ്റെ പുണ്യമാണിടാ, വിതുമ്പി പറഞ്ഞു. ഇത് പറയുമ്പോൾ എനിക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു വികാരമുണ്ട്. ആർദ്രത എന്നൊക്കെ അതിനെ ആലങ്കാരികമായി വിശേഷിപ്പിക്കാം. പക്ഷേ ആരുടെ ജീവിതത്തിലാണ് ഇത്തരമൊരു സംവേദനം നടന്നിട്ടുള്ളത്? ഏത് രക്ഷിതാവാണ് സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ വിളിച്ച് നീ എൻ്റെ വിളക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരുപക്ഷെ കുറച്ചുപേർ, വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഇതിന് സാധിക്കുന്നുണ്ടാവുകയുള്ളൂ. ഏതൊരു രക്ഷിതാവിനും ഏറെ പറയാനുള്ളത് കണക്കുകളായിരിക്കും. ഗർഭം ധരിച്ചതിന്, വയറ്റിൽ ചുമന്നതിന്, നൊന്തുപെറ്റതിന്, ഉറങ്ങാതുറക്കിയതിന്, മുലപ്പാലെന്ന അമൃതയത്ത് പകർന്നു തന്നതിന്, അമ്മ കണക്കു പറയുമ്പോൾ അവനെ പഠിപ്പിച്ചു തുടങ്ങിയുള്ള ചെലവിൻ്റെ ഒരു കുന്ന് പിതാവിനെ മറയ്ക്കും വിധം മക്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു വേള ഈ മക്കളിലൂന്നിയാണ് നമ്മൾ പൂർണ്ണ മനുഷ്യനാവുക എന്ന ദൗത്യം സാധിച്ചെടുത്തതെന്ന സത്യം നമ്മൾ അറിയാതെ പോകുന്നു. ഒരു സ്ത്രീയുടെ പൂർണ്ണത ഒരമ്മയാവുക എന്നതു മാത്രമല്ല, നൊന്തുപെറ്റ കുഞ്ഞിനെ അമ്മിഞ്ഞയുട്ടി വളർത്തി വലുതാക്കുക എന്നതുകൂടിയാണ്. ഒരച്ഛൻ്റെ പൂർണ്ണതയ്ക്കുമുണ്ട് പൂരിതമായ കടമ്പകൾ. ഒരു കുഞ്ഞിന് സ്നേഹവും പരിലാളനയും നൽകി പക്വമായി വളർത്തി വലുതാക്കുക, മാതൃകാ ജീവിത പാലനത്തിലൂടെ മക്കളിൽ നന്മയുടെ വെളിച്ചം പകരുക. ഒരു വേള മക്കൾ നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളെ മനഃപൂർവ്വം അവഗണിച്ച് അവരെ പഴിക്കാനുള്ള വഴികൾ തേടുന്ന നമ്മൾ എപ്പോഴും കയ്യിൽ ഒരു വാളും പരിചയം കരുതി വയ്ക്കുന്നു. വേണമെങ്കിൽ ഒന്ന് വെട്ടാൻ, വിമർശനത്തിൻ്റെ മൂശയിൽ വാർത്ത ഈ വാൾ എപ്പോൾ വേണമെങ്കിലും ഇടനെഞ്ചിൽ തറയ്ക്കാവുന്ന ഒന്നാണ്. ഏതൊരു ശാന്തമായ പ്രതികരണമാണെങ്കിൽ പോലും തടുത്തെറിയാനുള്ളതാണ് ഈ പരിച. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ ഒരു പിതാവാക്കിയത് എൻ്റെ മകനാണ്, എന്നെ ഒരമ്മയാക്കിയത് ഈ മകളാണ്, ഞാനെന്ന പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിച്ചൊരുക്കിയത് ഈ മക്കളാണ്. സത്യത്തിൽ നമ്മൾ മക്കൾക്കു നൽകിയത് ഒരു രക്ഷിതാവിൻ്റെ നിർബന്ധ ബാധ്യത മാത്രം. അതിന് കണക്കു പറയുന്നിടത്താണ് സ്നേഹം അണഞ്ഞു പോകുന്നത്. 10 മാസം ചുമന്ന കഥ പറയാത്ത ഒരമ്മയും ഇന്നില്ല. അത് പറയേണ്ടതും കടമയുടെ കൈനീട്ടമാകേണ്ടതും ആ ഉദരത്തിലെ സംരക്ഷണ വലയത്തിൽ കഴിഞ്ഞ മക്കളാണ്. അതവർ പറയണമെങ്കിൽ കണക്കു പറയാത്ത സ്നേഹം പകർന്നു നൽകാൻ രക്ഷിതാവിനാകണം. ഏത് കടുത്ത ബന്ധത്തിൻ്റെ ചങ്ങലയും പൊട്ടിപ്പോകുന്നത് കണക്ക് പുസ്തകം തുറക്കുമ്പോഴാണ്.

0: ഏത് ആത്മബന്ധമാണെങ്കിലും ഏത് സൗഹൃദമാണെങ്കിലും. പല രക്ഷിതാക്കളും ഇന്ന് അഭിമാനിക്കുന്നത് എന്തിന്? അറിയപ്പെടുന്നത് പോലും മക്കളിലൂടെ ആണെന്നിരിക്കെ എന്റെ മോനെ, നീയാണെന്റെ ജന്മസാഫല്യം എന്ന് മകനെ നോക്കി പറയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്! ബന്ധങ്ങളൊക്കെയും കണക്കു പറയാത്ത കൊടുക്കൽ വാങ്ങലുകളാക്കുക. തൊണ്ണുകാട്ടി തേനൊലിപ്പിച്ച് നമ്മെ നോക്കി ചിരിക്കുന്ന പൈതലിനെ കാണുമ്പോൾ നാം അനുഭവിക്കുന്ന സന്തോഷത്തിന് എന്താണ് നമ്മൾ പകരം കൊടുത്തത്? നിറഞ്ഞ മാറിടം മുലപ്പാലേന്തി നോവുമ്പോൾ ആ പാല് നുകർന്ന് അമ്മയ്ക്ക് പകരുന്ന വൈകാരിക സ്നേഹത്തിന് എന്താണ് നമ്മൾ പകരം കൊടുത്തത്? അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയേണ്ടിയിരിക്കുന്നു, മക്കൾ ഓർത്തു പറയേണ്ടത് നമ്മൾ പറഞ്ഞാൽ അത് പറയിപ്പിക്കലാവും. അവർ തരുന്ന സ്നേഹവും പരിഗണനയും ആദരവും നാം ഒന്ന് പറഞ്ഞു നോക്കൂ. അവർ നമ്മെ ഓർത്തോർത്ത് സ്നേഹിക്കും, നമുക്കുമേൽ ഒരു കാരുണ്യത്തിൻ്റെ പൂമരം തീർക്കും.
1: നൌഷാദ് പുഞ്ച തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9496362817. നമ്പർ ആവർത്തിക്കാം, 9496362817. സുഭാഷിതം.
2: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 37 സെക്കൻഡുമായി.

0: പ്രഭാതഗീതം.
1: ഇനി കേൾക്കാം.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 12081 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 644 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 648 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 733 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
1: ഇന്നത്തെ വിശേഷം. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ചും അത് പരിസ്ഥിതിയിലും വികസനത്തിലുമുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കുന്നത്.
2: ചരിത്രപഥം.
1: ജൂലൈ 11

0: ാണ് ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി AICC അധ്യക്ഷ സ്ഥാനം വഹിച്ച ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1912 ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പാലക്കാട് ജില്ലയിലെ മങ്കര സ്വദേശിയായ അദ്ദേഹം 1934 April 22 അന്തരിച്ചു.
1: ചരിത്രപഥം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: പച്ചക്കറി വിളകളിൽ ഒരു സെന്റിന് ആവശ്യമായ ജൈവ രാസവളങ്ങളുടെ അളവ് എത്രയാണ്? ഈ കാര്യം നമ്മളോട് സംസാരിക്കുന്നു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജറായ MK നസീമ.
5: പച്ചക്കറി വിളകളിൽ ഒരു സെന്റിന് ആവശ്യമായ ജൈവ രാസവളങ്ങളുടെ കണക്കാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആദ്യം പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ പോലെയുള്ള വെള്ളരി വർഗ ചെടികൾക്ക് ആവശ്യമായ രാസവള ജൈവവള ശുപാർശ ഒരു സെന്റിന് എത്രയാണെന്ന് നോക്കാം. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ എന്നിവയ്ക്ക് ഒരു സെന്റിന് 80 മുതൽ 100 കിലോ ജൈവവളം ആവശ്യമായി വരും. അടിവളമായി ജൈവവളം കൊടുക്കുക. ജൈവവളം മണ്ണിലെ സൂക്ഷ്മാണുക്കളെ ഉത്തേജിപ്പിക്കാനും അവയ്ക്കുള്ള ഊർജവും കൂടാതെ ഇടുന്ന രാസവളങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അവ പതുക്കെ ചെടികൾക്ക് നൽകുവാനും സഹായിക്കുന്നു. മണ്ണ് കട്ട കൂടാതിരിക്കുവാനും മണ്ണ് പരുവപ്പെടുവാനും ഘടന മെച്ചപ്പെടുവാനും നമ്മൾ ഇടുന്ന രാസവളങ്ങൾ പതുക്കെ പതുക്കെ ചെടികൾക്ക് നൽകുവാനും കൂടാതെ രാസവളങ്ങളാകട്ടെ ജൈവവളങ്ങളാകട്ടെ അവയെ വിഘടിച്ച് ചെറിയ തന്മാത്രകളായി ചെറിയ ഗണികകളായി മാറ്റി ചെടികൾക്ക് ലഭ്യമാക്കുക എന്ന ജോലി ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾക്ക് ഊർജം നൽകുന്നത് നമ്മൾ നൽകുന്ന ജൈവവളങ്ങളാണ്. ജൈവവളങ്ങളെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അടിവളമായി ധാരാളം ജൈവവളം നൽകുക. പഴകിപ്പൊടിഞ്ഞ വളപ്പൊടി, വേപ്പം പിണ്ണാക്ക്, കമ്പോസ്റ്റുകൾ, പച്ചില വളങ്ങൾ, പിണ്ണാക്കുകൾ ഇവയെല്ലാം ധാരാളം ജൈവവളത്തിൽ പെടുന്നതാണ്. ഇവ ധാരാളമായി നൽകുവാൻ ശ്രദ്ധിക്കുക. ഇനി രാസവളത്തിന്റെ ശുപാർശ എത്രയാണെന്ന് നോക്കാം. അടിവളമായി യൂറിയ 300 മുതൽ 310 ഗ്രാം ഒരു സെന്റിന്, രാജഫോസ് 500 ഗ്രാം ഒരു സെന്റിന്, പൊട്ടാഷ് 170 ഗ്രാം ഒരു സെന്റിന് എന്ന തോതിൽ പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ എന്നീ വിളകൾക്ക് ശുപാർശ ചെയ്യപ്പെടുന്നതാണ്. യൂറിയയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ചെടികൾക്ക് പച്ചപ്പ് നൽകുകയും രാജഫോസ് വേരിൻ വളർച്ചയെ സഹായിക്കുന്നതും പൊട്ടാഷ് ചെടികൾക്ക് പ്രതിരോധശേഷി നൽകുന്നതും ആണ് ചെയ്യുന്നത്. ഇനി മേൽവളമായി വള്ളി വീശുന്ന സമയത്ത് പൂവിട്ട് കഴിഞ്ഞാൽ 150 ഗ്രാം യൂറിയ ഒരു സെന്റ് സ്ഥലത്തേക്ക് നൽകാം. കൂടാതെ ചെറിയ തോതിൽ പൊട്ടാഷ് നൽകുകയും ആവാം. മേൽവളം നൽകുന്നത് ഈ 150 ഗ്രാം തന്നെ രണ്ട് തവണകളായി നൽകുകയാണെങ്കിൽ, അതായത് 75-75 ഗ്രാമായി നൽകുകയാണെങ്കിൽ, ഘട്ടം ഘട്ടമായി നൽകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ന്യൂട്രിയന്റ് യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് യൂറിയയെ സംബന്ധിച്ച് വെറും 30% മാത്രമാണ്. നമ്മളിടുന്ന യൂറിയ വാതകമായി പോവുകയോ ഗ്യാസായി പോവുകയോ വെള്ളത്തിൽ അലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മണ്ണിലേക്ക് ഊർന്നിറങ്ങി പോവുകയോ ചെയ്യുന്ന പ്രക്രിയ വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് ഗഡുക്കളായി നൽകുന്നത് എപ്പോഴും ഗുണം ചെയ്യും.
4: വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജരായ MK നസീമയാണ് ഇതുവരെ നമ്മളോട് സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 9496129985. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം കാർഷിക വൃത്താന്തത്തിൽ നാളെ കേൾക്കാം.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
0: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: ഫോൺ 9744550424.
2: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മിന്നലും ശക്തമായ കാറ്റുമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.

0: റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ.
4: മോനെ, ഞാൻ കൊണ്ടോട്ടി അൽ റെഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിർ ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
3: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
4: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
0: അൽ റെഹാൻ കണ്ണാശുപത്രി.
2: ദൃഷ്ടി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ലോകത്ത് ഓരോ മിനിറ്റിലും ഏകദേശം 260 കുട്ടികൾ ജനിക്കുന്നു. ലഹരിവിരുദ്ധ പോരാട്ടത്തിന് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി സംസ്ഥാനങ്ങൾ ഒന്നിച്ച് നേരിടും. പിന്തുണയുമായി കേന്ദ്ര ഏജൻസികളും. E20 ഇന്ധനം പ്രശ്നങ്ങളുണ്ടെന്ന് സമ്മതിച്ച് മന്ത്രി നിതിൻ ഗഡ്കരി. തുരങ്കപ്പാത നിർമ്മാണം തുടങ്ങിയത് കേന്ദ്രാനുമതിക്ക് മുൻപേ. ഒരേ പദ്ധതിക്ക് 2 ഉദ്ഘാടനങ്ങൾ. സഹകരണ സംഘങ്ങളുടെ ചിട്ടിയിൽ ഇനി കേന്ദ്ര ഓഡിറ്റ്. ആദ്യഘട്ടമായി കേരളത്തിലാണ് പരിശോധന. ചരിത്ര നേട്ടത്തിന് അനിൽ മേനോൻ. ബഹിരാകാശത്തെ എത്തുന്ന ആദ്യ മലയാളി. യാത്ര ഈ മാസം 14th. കള്ളാടി മണ്ണിടിച്ചിൽ നഷ്ടപരിഹാരം ഉടൻ വേണം. ഹൈക്കോടതി. പി വിജയൻ, ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ. ഈ വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ച് തീരുമാനം നിലവിൽ വന്നു. ഇരുചക്രം, ടാക്സി, ടൂറിസ്റ്റ് കാർ, സ്വകാര്യ വാഹനം എന്നിവയ്ക്കെല്ലാം ഇളവ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും. കളി 15th രാത്രി 12:30. സെനഗലിന്റെ ഇതിഹാസ താരം സാദിയോ മാനെ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു.
0: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
5: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
9: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
2: വിപണിയിൽ സ്വർണം പവന് 280 രൂപ കൂടി 1,06,200 രൂപയായി. തങ്കം 10 ഗ്രാമിന് 1,40,200 രൂപ. വെള്ളി കിലോയ്ക്ക് 2,28,000 രൂപയാണ് വില. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,700 രൂപ, വടകര 25,030 രൂപ, മാനന്തവാടിയിൽ 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,800 രൂപയാണ് വില, വടകരയിൽ 15,500 രൂപ. നാളികേരം 1,000 പാലക്കാട് 24,000 രൂപയാണ് വില. പൊന്നാനിയിൽ 16,500 രൂപ, കോഴിക്കോട് 17,830 രൂപ. മഞ്ചേരിയിൽ ക്വിന്റലിന്റെ വില 4,700 രൂപയാണ്, മാനന്തവാടിയിൽ 5,600 രൂപ. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,000 രൂപയാണ് വില, മാനന്തവാടിയിൽ 23,500 രൂപ. ഏലം കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടിയിൽ 3,600 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,500 രൂപയാണ് വില, പൊന്നാനിയിൽ 4,000 രൂപ. കോഴിക്കോട് അടയ്ക്കയുടെ കിൻഡലിന്റെ വില 7,000 രൂപയാണ്, മഞ്ചേരിയിൽ 7,500 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരിയിൽ

0: 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടിയിൽ ചേട്ടൻ 69,500 രൂപയാണ് വില, വയനാടൻ 69,000 രൂപ. ചുക്ക ക്വിൻ്റലിന് പാലക്കാട് 28,500 രൂപ, കോഴിക്കോട് 26,000 രൂപ, മാനന്തവാടിയിൽ 22,500 രൂപ. കോഴിമുട്ട 100 കോഴിക്കോട് ലഗോൺ 710 രൂപയാണ് വില, മാനന്തവാടിയിൽ 740 രൂപ. അരി മീഡിയം ജീരകശാല 18,300 രൂപയാണ് വില, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,750 രൂപ.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മുത്തോലക്കൊട്ടാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് മുരളി സിത്താരയുടെ സംഗീതം.

മുത്തോലക്കൊട്ടാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 2 വർഷത്തിനിടയിൽ വ്യാപാര വാണിജ്യ പ്രതിരോധ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ച ബന്ധത്തിന്റെ മുഴുവൻ തലങ്ങളും ഇരുവരും അവലോകനം ചെയ്യും. ബിസിനസ് കായിക രംഗത്തെ പ്രമുഖരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന ജനങ്ങളുടെ ശക്തമായ ബന്ധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ 3-ാമത്തെയും അവസാനത്തെയും പാദത്തിലാണ് പ്രധാനമന്ത്രി ഓക്ലാൻഡിൽ എത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ ഭാഗമായി എസ് പി റാങ്കിന് മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. തിരുവനന്തപുരത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളുടെ ഏകോപന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് തത്സമയ വിവര കൈമാറ്റവും സംയുക്ത എൻഫോഴ്സ്മെന്റ് നടപടികളും ഉറപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ഇന്നലെ 106 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 114 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ആകെ 6,288 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 4,370 ഗ്രാം MDMA 464 കിലോയോളം കഞ്ചാവും പിടിച്ചെടുത്തു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സമിതിയോട് സ്ഥലം സന്ദർശിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെയും ചുമതലപ്പെടുത്തി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പഴയ ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടലായ കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കും.

0: നടപ്പാക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഈ വർഷം മുതൽ ശബരിമലയിലെ മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. അയ്യപ്പന് പ്രത്യേക പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്നും ഇനി മുതൽ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ക്ലോക്ക് ടവർ തകർന്നു വീണ് അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ സ്റ്റേഷനുകളിലെയും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന സ്ഥലങ്ങളിലെയും അപകട സാധ്യതാ നിർമ്മിതികൾ അടിയന്തരമായി പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർക്കും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാനേജർക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. നടപടി റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ ഹാജരാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാറാണ് അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശുകാരൻ പ്രാൺ ജേത്രി, ആദിത്യകൃഷ്ണ എന്നിവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. അതിവേഗം വളരുന്ന ആഗോള ജനസംഖ്യയും അതുയർത്തുന്ന വെല്ലുവിളികളും കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാസയുടെ മലയാളി ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ 8 മാസത്തെ ബഹിരാകാശ നിലയ ദൌത്യത്തിന് ചൊവ്വാഴ്ച പുറപ്പെടും. കസാഖിസ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഗുരുത്വാകർഷണമില്ലായ്മ, ദീർഘകാല ബഹിരാകാശ യാത്രികരിൽ രക്തപ്രവാഹം, രക്തഘടന എന്നിവയെ എങ്ങനെ ബാധിക്കുന്നു, ബഹിരാകാശ ദൌത്യങ്ങളിൽ ഭൂമിയിൽ നിന്ന് വൈദ്യസഹായം ഒഴിവാക്കാൻ അൾട്രാസൗണ്ട് പരീക്ഷണം എങ്ങനെ നടത്താം എന്നതുൾപ്പെടെയാണ് അനിൽ മേനോന്റെ ഗവേഷണ ദൌത്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിലെത്തി. ലോസ്ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 സ്പെയിനിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഈ ലോകകപ്പ് കണ്ട ഏറ്റവും ശക്തവും സുന്ദരവുമായ മത്സരങ്ങളൊന്നായി മാറിയ സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ പോരാട്ടത്തിൽ സൂപ്പർ സബായി കളത്തിലെത്തിയ മൈക്കൽ മെറീനോയുടെ വിധി നിർണായകമായ ഗോളിലാണ് സ്പെയിന്റെ വിജയം. പൊസഷൻ ഫുട്ബോളിന്റെയും ആക്രമണ ഫുട്ബോളിന്റെയും സമ്മിശ്രണമായിരുന്നു സ്പെയിന്റെ കളി. ആദ്യപകുതിയുടെ 40 മിനിറ്റോളം മത്സരത്തിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സ്പാനിഷ് മധ്യനിര സുന്ദരമായി പന്തു തട്ടിയപ്പോൾ ബെൽജിയത്തിന് തുടക്കത്തിൽ കാര്യങ്ങൾ വളരെ കടുപ്പമായി. ലെമിൻ യമാൽ വലതുവിങ്ങിലൂടെ നടത്തിയ ഓരോ മുന്നേറ്റങ്ങളും വളരെ പാടുപെട്ടാണ് ബെൽജിയം പ്രതിരോധിച്ചത്. ഫാബിയൻ റൂയിസ് 30 മിനിറ്റിൽ സ്പെയിനിന്റെ മുന്നിലെത്തിച്ചെങ്കിലും 41 മിനിറ്റിൽ ഷാർലറ്റ് ഡി കച്ചലേറെ ബെൽജിയത്തിന്റെ മറുപടി നൽകി. 86 മിനിറ്റിൽ കളത്തിലെത്തിയ മെറീനോ 2 മിനിറ്റിനുള്ളിൽ ടീമിന്റെ വിജയ ഗോൾ നേടി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോൾബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 3 മത്സരം വിജയിച്ച ഇംഗ്ലണ്ട് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ 18th എറണാകുളം ജില്ലാ വാർഷിക സമ്മേളനം രാവിലെ അത്താണി KSSPU ഓഫീസിൽ ചേരും. പെൻഷൻ വാലിഡേഷൻ നിയമം അസാധുവാക്കുക, 8th ശമ്പള കമ്മീഷനിൽ പെൻഷൻകാരെ ഉൾപ്പെടുത്തുക, പാർലമെന്ററി കമ്മിറ്റികൾ ശുപാർശകൾ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. കാസർകോട് നഗരപരിധിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കി കാസർകോട് ടൂറിസം സർക്യൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
2: കാസർകോട് നെല്ലിക്കുന്ന് കസബ ഹാർബർ ഉൾപ്പെടുന്ന തീരദേശ മേഖലയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിനുള്ള നവീന പദ്ധതികൾക്ക് ജില്ലാ ഭരണകൂടം, കാസർകോട് മുനിസിപ്പാലിറ്റി, ടൂറിസം വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപരേഖ തയ്യാറാക്കുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലുള്ള സംഘം പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഹാർബർ, പുലിമുട്ട് ബീച്ച്, കോർണിഷ് ചിൽഡ്രൻസ് പാർക്ക്, ലൈറ്റ് ഹൌസ്, തളങ്കര പടിഞ്ഞാറ്, സിവ്യൂ പാർക്ക്, ഗുഡ് വൈബ്സ് എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ DTPC നിർദ്ദേശം നൽകി. കാസർകോട് ഹാർബർ പുലിമുട്ടിന് സമീപം DTPC നേതൃത്വത്തിൽ സാഹസിക വിനോദസഞ്ചാര പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാനും തീരുമാനിച്ചു.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായ വിവരശേഖരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ നിശ്ചിത മേഖലയിലെ ഓരോ വീടും നേരിൽ സന്ദർശിച്ച് വീടിന് നമ്പറിടൽ, ലേഔട്ട്

0: മാപ്പ് തയ്യാറാക്കൽ, വീടുകളുടെ പട്ടികപ്പെടുത്തൽ, വിവരശേഖരണം എന്നീ കാര്യങ്ങളാണ് ഇവർ ചെയ്തു തീർത്തത്.
1: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലാൻഡിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലഹരി മാഫിയക്കെതിരെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 54 മിനിറ്റും 57 സെക്കൻഡുമായി.

നമസ്കാരം പ്രിയപ്പെട്ടവരെ, ശുഭദിന പരിപാടികൾ തുടങ്ങുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ്, സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ റെഗുലർ ഡിപ്ലോമ പ്രവേശനത്തിനുള്ള ജില്ലാതല കൌൺസിലിംഗ് ഈ മാസം 14 മുതൽ 18 വരെ അതത് ജില്ലകളിലെ നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ നടത്തും. 13-ാം തീയതി വരെ www.polyadmission.org കൌൺസിലിംഗ് സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രായപരിധിയില്ലാതെ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.polyadmission.org എന്ന പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി നാളേക്കകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 0483-27615-65 0483-27615-65

പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് HDC ആൻഡ് BM. അപേക്ഷ SCU.kerala.gov.in ൽ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കും. അപേക്ഷ ഫീസ് ജനറൽ വിഭാഗം 250 രൂപയാണ്, ST വിഭാഗം 85 രൂപ. അവസാന തീയതി ഈ മാസം 15 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0491252249. 0491252249. മലപ്പുറം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 11-ാം ക്ലാസ്സിൽ ഒഴിവുള്ള കൊമേഴ്സ് സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് 10-ാം ക്ലാസ്സിൽ 60% മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി വിദ്യാലയത്തിൽ നേരിട്ട് എത്തുക. ഫോൺ നമ്പറുണ്ട്: 0494245030. 0494245350.

അറ്റസ്റ്റേഷന് യോഗ്യവുമായ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക 0494269728888 0494269728888. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷനിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന 1 വർഷം 2 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിളിക്കുക 7994449314 എന്ന നമ്പറിലേക്ക്.

7949314 എന്ന നമ്പറിലേക്ക്. 7994449314. നിങ്ങൾ കേട്ടത് വിദ്യാഭ്യാസ വാർത്തകൾ.

0: ചിന്താവിഷയം: കോപത്തിൽ നിന്ന് ഉണ്ടാകുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും. ഹോഡ് ക്രിസ്റ്റഫർ ഫ്രിക്കിന്റെ വാക്കുകളാണ് ഇവ. കോപത്തിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും. ഹോഡ് ക്രിസ്റ്റഫർ ഫ്രിക്ക്. ഇനി ചോദ്യത്തിലേക്ക്. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗമേതാണ്? ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗം ഏതാണ്? ഉത്തരത്തിനായി നിങ്ങൾ കാത്തിരിക്കണം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ഇത് 102.7 മഞ്ചേരി FM. ശുഭദിനം.
4: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
5: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ്.

യക്ഷവിഷാദം മഴയായി പെയ്ത ഉജ്ജയിനിയിലെ മേഘങ്ങളെ. വിഭൂ പിരപ്പൻകോട് രചിച്ച ഈ ഗാനത്തിന്റെ സംഗീതം മുരളി സിതാര, പാടിയത് സുദീപ് കുമാർ.

0: വിഭു പിരപ്പൻഗോടിന്റെ വരികൾക്ക് മുരളി സിതാര ഈണം നൽകി സുദീപ് കുമാർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
7: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
10: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
9: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
10: അതെങ്ങനെ?
9: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
10: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
11: വായനാ ദിനത്തോടനുബന്ധിച്ച് PN പണിക്കർ സൗഹൃദ വേദി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വായനാ വാര ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. വായനാശീലം വളർത്തുന്നതിനും പൊതുജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഈ മത്സരം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 9:30 പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം നടക്കുക. മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് ഹൈസ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഒരു സ്കൂളിൽ നിന്ന് 2 വിദ്യാർത്ഥികളടങ്ങുന്ന ഒരു ടീമിനാണ് പങ്കാളിത്തം അനുവദിക്കുക. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അതത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുടെ സാക്ഷ്യപത്രവുമായി ഇന്ന് രാവിലെ 9:30 മുൻപായി റിപ്പോർട്ട് ചെയ്യുക. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ ട്രോഫികളും ക്യാഷ് സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. ജില്ലാതല മത്സരത്തിൽ 1-2 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് 18-ാം തീയതി നടക്കുന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അർഹത ഉണ്ടായിരിക്കും. ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. 9745083486 9745083486. പാലക്കാട് തരൂർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തിലെ വിവിധ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗുണഭോക്തൃ ഫോമുകൾ ഈ മാസം 13 വരെ പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്.

പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 6 മാസത്തെ 4-വീലർ സർവീസസ് ടെക്നീഷ്യൻ ജനറൽ വിഷയത്തിൽ സൌജന്യ നൈപുണ്യ പരിശീലനം നൽകുന്നുണ്ട്. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും അട്ടപ്പാടി ഗവൺമെന്റ് ITIയുടെയും സഹകരണത്തോടെയാണ് സൌജന്യ പരിശീലനം നടത്തുന്നത്. NSQF അംഗീകൃത ദേശീയ സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. SSLCയും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +1 1.5 വർഷത്തെ പ്രവൃത്തി പരിചയവും SSLCയും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NQ സർട്ടിഫിക്കറ്റും ആണ് യോഗ്യത. പ്രായപരിധി 18 മുതൽ 45 വയസ്സുവരെയാണ്. പരിശീലന കേന്ദ്രം അട്ടപ്പാടി ഗവൺമെന്റ് ITI ആണ്. ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. 9895771081 9895771081

0: 7710 81.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം ബുധൻ രാവിലെ 8:20.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
4: 9847341588.
7: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1638 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33. ട്രെയിൻ നമ്പർ 2090 പോർബന്തർ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:58 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
7: ട്രെയിൻ സമയം.
0: മഞ്ചേരി FM-ൽ നിന്നുള്ള ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
8: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
9: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തര. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
8: ദൃശ്യം കണ്ണാശുപത്രി.
11: പ്രമേഹ രോഗികൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ P. രാഷ്മ മുഹമ്മദ്.
12: ആർക്കെല്ലാമാണ് പരിശോധിക്കേണ്ടത്? 40 വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ, അതായത് 3 വർഷത്തിലൊരിക്കൽ രക്തപരിശോധന നടത്തി പ്രമേഹമില്ലെന്ന് ഉറപ്പുവരുത്തണം. പ്രമേഹ സാധ്യതാ ഘടകങ്ങൾ ഉള്ളവർ, അതായത് 30 വയസ്സിൽ കൂടുതലുള്ള, അമിതവണ്ണമുള്ളവർ, ഗർഭാവസ്ഥയിൽ പ്രമേഹമുള്ളവർ എന്നിവർ പരിശോധന 30 വയസ്സിന് ശേഷം ഓരോരോ വർഷ ഇടവേളയിൽ നടത്തി ഉറപ്പാക്കണം. പ്രമേഹം തിരിച്ചറിഞ്ഞാൽ ആദ്യ ദിനം മുതൽ നിയന്ത്രിക്കാനുള്ള നടപടികളും തുടങ്ങണം. ഏറെ വൈകി പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ പ്രമേഹം പല അവയവങ്ങളെയും ബാധിക്കാം. ശരീരത്തിന് മെറ്റബോളിക് മെമ്മറി എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാതെ ഏറെക്കാലം മുന്നോട്ടു പോയി പിന്നീട് നിയന്ത്രിക്കാൻ തുടങ്ങിയാലും ആദ്യം സംഭവിച്ചുകൊണ്ടിരുന്ന തകരാറുകൾ ശരീരം ഓർത്തുവെക്കും. അതുണ്ടാക്കുന്ന ക്ഷതം തുടരും. അതുപോലെ കൃത്യമായി നിയന്ത്രിക്കുകയാണെങ്കിൽ അതും ശരീരം ഓർത്തുവെക്കും. അതിന്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതിനാൽ നമുക്ക് ചെയ്യാവുന്ന വ്യായാമം, ഭക്ഷണ നിയന്ത്രണം എന്നിവ പാലിക്കുക. ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ഇൻസുലിൻ സിറിഞ്ചായിട്ടും പേനയായിട്ടും പമ്പായിട്ടും എടുക്കാം. ഇൻസുലിൻ സിറിഞ്ച് വെച്ച് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പറഞ്ഞ സമയങ്ങളിൽ തന്നെ എടുക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പായിട്ട് ഇൻസുലിൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇൻസുലിൻ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇൻസുലിൻ വയറ്റിൽ കുത്തിവെക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ വയറ്റിൽ തന്നെ കുത്തിവെക്കണമെന്ന സ്ഥലങ്ങൾ തിരിക്കുക. ഒരു നേരം പൊക്കിളിന്റെ മുകൾ ഭാഗത്ത് ഇടതുഭാഗത്തായിട്ട് എടുക്കാം. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നേരം പൊക്കിളിന്റെ താഴെ ഭാഗത്ത് വലതുവശത്തായിട്ട് എടുക്കാം. അങ്ങനെ സ്ഥലം തിരിച്ചു തിരിച്ചായിട്ട് എടുക്കാം. എടുക്കുന്ന ഭാഗങ്ങൾ ഒരു ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കാം. കൈയുടെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായിട്ടും എടുക്കാം. തൊടയുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തായിട്ടും ഇൻസുലിൻ എടുക്കാം. പ്രീമിക്സ് ഇൻസുലിൻ ആണ് സാധാരണമായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹത്തിന് ചിലർക്ക് ബേരിയാട്രിക് സർജറി ഉപകാരപ്രദമാകാം. ശരീരഭാരം കൂടുതലായിട്ടുള്ളവർക്കാണ് ശസ്ത്രക്രിയ ഉപകാരപ്രദമാകുന്നത്. വലിയ അളവിൽ ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിച്ചേക്കും. പ്രമേഹമുള്ള ചിലർക്ക് ബേരിയാട്രിക് സർജറിക്ക് ശേഷം പ്രമേഹ മരുന്ന് ആവശ്യമില്ല എന്ന് കണ്ടുവരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇംഗ്ലണ്ടിൽ നടന്ന ഗവേഷണത്തിൽ 1 വർഷത്തോളം മരുന്നില്ലാതെ പ്രമേഹം നിയന്ത്രണമായി കണ്ട രോഗികളുണ്ട്. ദീർഘകാല പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്രിമ പാൻക്രിയ സാങ്കേതിക വിദ്യ

0: ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്.
1: പ്രമേഹ രോഗികൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പി. രാഷ്മ മുഹമ്മദ്.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവേ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
8: സമയം 7 മണി കഴിഞ്ഞ് 15:42 സുഹൃത്തുക്കളെ, ഇത് 102.7 മഞ്ചേരി FM. ശുഭദിനം.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
3: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
3: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
3: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483280500.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
10: ഞാൻ എന്റെ ഇരിപ്പിടം വിട്ട് വാതിലിന്റെ നേരെ കുതിച്ചു. എന്നെ തടസ്സപ്പെടുത്തുവാൻ വന്ന സിസീലിയ പേയും ടീച്ചറുടെ മുഖം എന്റെ തലയിൽ കയറിയില്ല. എന്റെ മുഖം വിളറി വെളുത്തത് അവർ കണ്ടിരിക്കാം.
11: എന്തു പറ്റി സസേ?
10: എനിക്ക് മറുപടി പറയാനായില്ല. എന്റെ കണ്ണിൽ കണ്ണീര് ഒഴുകി വന്നു. പിന്നെ എന്തോ മുറുകി പൊട്ടി. ഞാൻ ഹെഡ്മിസ്ട്രസിന്റെ ഓഫീസ് പോലും മറന്ന് ഒരോട്ടം വെച്ചു കൊടുത്തു. ഞാൻ തെരുവിലെത്തി. ഹൈവേ ആണോ എന്നും മറ്റെല്ലാതും ഞാൻ മറന്നു. അവിടെ എത്തും വരെ ഓടണം, ഓടണം. അതുമാത്രമായി ചിന്ത. എന്റെ വയറിനേക്കാളും വേദനിച്ചത് ഹൃദയമാണ്. റുവാദസ് കസിനസ് വരെ ഞാൻ നിർത്താതെ ഓടി. ഞാൻ മധുരപലഹാരക്കടയിലേക്ക് പോയി. അവിടെ കിടക്കുന്ന കാറുകൾ നോക്കി. ജെറോനിമോ നുണ പറഞ്ഞതാണെങ്കിലോ? പക്ഷേ ഞങ്ങളുടെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു നിലവിളി പുറത്തുവിട്ട് വീണ്ടും ഓടാൻ തുടങ്ങി. ലാഡിസ്ലാവിന്റെ ശക്തമായ കൈകൾ എന്നെ പിടിച്ചുവെച്ചു. നീ എങ്ങോട്ടാ പോണേ സെസേ? എന്റെ മുഖം കണ്ണീരുകൊണ്ട് നനഞ്ഞിരുന്നു. നീ പോവാൻ പാടില്ല. ഞാൻ ഭ്രാന്തനെപ്പോലെ കുതറി. പക്ഷേ പിടിവിടുവിക്കാനായില്ല. സമാധാനമായിരിക്കും മോനെ, ഞാൻ നിന്നെ വിടില്ല. മാംഗോ രാജീവ അങ്ങേരെ കൊന്നുവെങ്കിൽ? ഇല്ല, ആംബുലൻസ് വന്നല്ലോ. കാറിന് മാത്രമേ കേട് സംഭവിച്ചുള്ളൂ. നിങ്ങൾ നുള പറയല്ലേ. ഞാൻ എന്തിനാ നുള പറയുന്നേ? തീവണ്ടി കാറിനെ ഇടിച്ചു എന്നത് ശരിയാ. പോർച്ചുഗയെ ഹോസ്പിറ്റലിൽ പോയി കാണാൻ ഞാൻ നിന്നെ കൊണ്ടുപോകാം. അയാൾ ഒരു കൈത്തൂവാലയെടുത്ത് എന്റെ വിയർപ്പൊപ്പി. എനിക്ക് വയ്യാതാവണ പോലെ. ഞാൻ ചുമരിൽ ചാരി. അയാൾ എന്റെ തല താങ്ങി. ഭേദായോ സെസേ? ഞാൻ തലകുലുക്കി. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ഓക്കേ? ഞാൻ തലകുലുക്കി. ഒരു മായയിൽപ്പെട്ട പോലെ പതുക്കെ നടന്നു. എനിക്ക് സത്യം മനസ്സിലായി. മാംഗോ രാജീവയ്ക്ക് കരുണയില്ല. ഏറ്റവും കരുത്തുള്ള വണ്ടിയാണത്. ഞാൻ വീണ്ടും കുറച്ചുകൂടി ഛർദ്ദിച്ചു. ആരും അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. എനിക്ക് ഈ ലോകത്തിൽ ഇനി ആരുമില്ല. ഞാൻ തിരിച്ച് സ്കൂളിലേക്ക് പോയില്ല. തോന്നിയ പോലെ എന്തൊക്കെയോ ചെയ്തു. ഒരുപാട് വട്ടം തുമ്മി. സ്കൂൾ യൂണിഫോം കൊണ്ട് മുഖം തുടച്ചു. ഇനി ഒരിക്കലും ഞാൻ പോർച്ചുഗയെ കാണില്ല. ഒരിക്കലുമില്ല. മൂപ്പരി പോയി. ഞാൻ നടന്നു, പിന്നെയും നടന്നു. ഞാൻ റോഡിൽ ഒരിടത്ത് നിന്നു. അവിടെ വെച്ചാണ് മൂപ്പരെന്നെ പോർച്ചുഗ എന്ന് വിളിക്കാൻ അനുവദിച്ചതും ഉപ്പും ചാക്ക് കളിക്കാൻ കാറിന്റെ ടയറിൽ കയറ്റിയതും. ഞാൻ അവിടെയുള്ള മരത്തിന്റെ ചോട്ടിൽ മുഖം കൈമുട്ടിലമർത്തി ചുരുണ്ടുകൂടിയിരുന്നു. പെട്ടെന്ന് ഞാൻ പൊട്ടിത്തെറിച്ചു. നീ ചെറ്റയാണ് ഉണ്ണീശോ. ഇപ്രാവശ്യമെങ്കിലും എന്നോട് നന്മ കാണിക്കുമെന്ന് കരുതിയിട്ട് നീ പോയി ഇങ്ങനെ ചെയ്തല്ലോ. മറ്റാൺകുട്ടികളെ ഇഷ്ടപ്പെടും പോലെ നീ എന്നെ ഇഷ്ടപ്പെടാത്തതെന്താ? ഞാൻ നല്ലതായിരുന്നില്ലേ? ഞാൻ വഴക്കുകൂടിയില്ല. ഞാൻ ഹോംവർക്കൊക്കെ ചെയ്തു. ചീത്തവാക്കുകൾ പറയുന്നത് നിർത്തി. ഞാൻ ചന്തി എന്ന് പറയുന്നതും കൂടി നിർത്തി. അവരെന്റെ ഓറഞ്ച് മരം വെട്ടിക്കളയും എന്ന് പറഞ്ഞിട്ട് കൂടി ഞാൻ അധികം കരഞ്ഞില്ല. അല്പം, ഇത്തിരി കരഞ്ഞു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോ ഇപ്പോ എന്റെ ഈ പൊട്ടിത്തെറി എന്നെ അത്ഭുതപ്പെടുത്തി. കണ്ണീരിന്റെ ഒരു വെള്ളപ്പൊക്കം വീണ്ടും.
12: ഉണ്ണീശോ, എനിക്കെന്റെ പോർച്ചുഗയെ തിരിച്ചു വേണം. നീ എന്റെ പോർച്ചുഗയെ തിരികെ തരണം.
10: അപ്പോൾ

0: വളരെ മൃദുവും മധുരവുമായ ഒരു ശബ്ദം എന്റെ ഹൃദയത്തോട് സംസാരിച്ചു. ഒരു മരത്തിന്റെ ചോട്ടിലാണ് ഞാൻ ഇരുന്നത്. ആ മരത്തിന്റെ ചങ്ങാത്തം നിറഞ്ഞ ശബ്ദമായിരിക്കാം അത്. കുഞ്ഞേ, കരയരുത്, അദ്ദേഹം സ്വർഗത്തിലാണ്.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
6: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
10: ഏലംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഫാർമസിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 16-ാം തീയതി രാവിലെ 11 മണിക്ക് ഏലംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. ഫാർമസിസ്റ്റ് DPharm അല്ലെങ്കിൽ BPharm പാസ്സായിരിക്കണം. ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പ്ലസ് ടുവും LBS അംഗീകൃത ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. രണ്ട് സർട്ടിഫിക്കറ്റുകളിലും ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം താമസക്കാർക്കും ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷകർക്ക് 40 വയസ്സ് കവിയാൻ പാടില്ല. താൽപ്പര്യമുള്ളവർ ആവശ്യമായ അസൽ രേഖകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖത്തിന് എത്തിച്ചേരുക. ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. 0493332305 6 0493332305 6. ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 18-ാം തീയതി വൈകുന്നേരം 5 മണിക്കകം അപേക്ഷിക്കണം. വെബ്സൈറ്റ് വിലാസം www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0483273313. 0483273313. ദേശീയ ആരോഗ്യ ദൌത്യം മലപ്പുറം ഒഫ്താൽമിക് അസിസ്റ്റന്റ് STLC സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ LHV, LHI, പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്കും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 20-ാം തീയതി വൈകിട്ട് 5 മണിവരെ അപേക്ഷിക്കാവുന്നതാണ്. മലപ്പുറം ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികയിലെ നിലവിലുള്ള ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ അഭിഭാഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023-18 വകുപ്പിലെ വ്യവസ്ഥകൾക്കും 1978 കേരള ഗവൺമെന്റ് ലോ ഓഫീസേഴ്സ് ചട്ടങ്ങൾക്കും അനുസൃതമായാണ് നിയമനം നടത്തുക. അഭിഭാഷകർക്ക് അഭിഭാഷക വൃത്തിയിൽ കുറഞ്ഞത് 7 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. പ്രായം 60 വയസ്സിൽ താഴെയായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ വിശദമായ അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും സമർപ്പിക്കുക. പേര്, മേൽവിലാസം, പ്രായം, ജനനത്തീയതി, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, എൻറോൾമെന്റ് നമ്പർ എന്നിവ അപേക്ഷയിൽ ഉണ്ടായിരിക്കണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, അഭിഭാഷക വൃത്തിയിൽ 7 വർഷം പൂർത്തിയാക്കിയെന്ന് തെളിയിക്കുന്നതിനുള്ള ബന്ധപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ അസൽ സാക്ഷ്യപത്രം എന്നിവയും അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കണം. 0483273942 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത്.

0: തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: എഫ് എം ശുഭദിനത്തിൽ ഇനി മലയാളത്തിലുള്ള വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓക്ലൻഡിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. വ്യവസായ കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഇന്നലെയാണ് ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. തലമുറകളിലൂടെ ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ പ്രവാസികളെ അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ രണ്ട് ദിവസത്തെ സന്ദർശനത്തോടനുബന്ധിച്ച് ന്യൂസിലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ത്രിവർണ പതാകയുടെ നിറങ്ങളിൽ ദീപാലംകൃതമാക്കിയിരുന്നു. നാലു പതിറ്റാണ്ടിനിടയിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. സന്ദർശനവേളയിൽ ഗയയിലെ ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആന്റ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ തീരദേശ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുറമുഖ സുരക്ഷയ്ക്ക് ചുമതലപ്പെടുത്തുന്ന സ്വകാര്യ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ ലൈസൻസ് ഉണ്ടാകണമെന്നും മികച്ച പരിശീലനം ലഭിച്ച CISF ഉദ്യോഗസ്ഥരെ മാത്രമേ വിന്യസിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാളിനൊപ്പം ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റിയുടെ പ്രവർത്തന പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന തുറമുഖങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രീ ഷാ വിലയിരുത്തി. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ISRO നഭുമിത്ര ആപ്പിന് കൂടുതൽ പ്രചാരം നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ആറാമത് തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്മീഷനിംഗിന് മുന്നോടിയായി വിശാഖപട്ടണത്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ആഗോള സുരക്ഷയിലും നാവികസേന വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതും ഗൾഫ് മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം US ഇറാൻ സംഘർഷം പുനരാരംഭിച്ചത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെ ബാധിച്ചതായി റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഹോർമുസിലെ ചരക്കു നീക്കം മന്ദഗതിയിലായി. LNG എണ്ണയും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ഗതാഗതം June 28 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയെന്നാണ് സൂചന. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനും ഇറാന് നേർക്ക് US നടത്തുന്ന പ്രത്യാക്രമണത്തിനും പിന്നാലെയാണ് ഹോർമുസ് അശാന്തമായത്.

0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. റെയിൽ സുരക്ഷയും പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 680 കിലോമീറ്റർ ദൂരം കൂടി കവച് സംവിധാനം നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. ഇതിനായി 206 കോടി രൂപ അനുവദിച്ചു. ഡൽഹി ഡിവിഷനിലെ 2 സെക്ഷനുകളിലാണ് കവച് 4.0 സ്ഥാപിക്കുക. സിഗ്നൽ ലംഘനവും ട്രെയിൻ അപകടങ്ങളും തടയുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ നീക്കം നിരന്തരം നിരീക്ഷിക്കുന്ന ഈ സംവിധാനം അവശ്യഘട്ടങ്ങളിൽ സ്വമേധയാ പ്രവർത്തിച്ച് സുരക്ഷയുറപ്പാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ ഇന്ന് രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിഫൈനലിൽ. 1-2 ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം. നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ മത്സരങ്ങളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഏറ്റവുമധികം കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന ബ്രസീലിനെ വീഴ്ത്തി അട്ടിമറി വീര പരിവേഷം നേടിയ നോർവേയും ഒത്തിണക്കവും ടീംവർക്കും കൈമുതലാക്കിയ ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം തീപാറുമെന്ന് ഉറപ്പ്. മികവുറ്റ പ്രതിരോധ മധ്യ മുന്നേറ്റ നിരയുള്ള ലോകത്തെ ഏറ്റവും സന്തുലിതമായ ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ ശക്തി ഒരു സൂപ്പർതാരമല്ല, മറിച്ച് ഒരു കൂട്ടം കളിക്കാരാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടം ആയതുകൊണ്ട് തന്നെ ആവേശം പതിന്മടങ്ങാണ്. ആരാണ് ക്യാമൻ എന്ന ഒറ്റനോട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇംഗ്ലണ്ട് നോർവേ മത്സരം ഈ ലോകകപ്പിലെ ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായി മാറും.
0: നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം, ലിംഗസമത്വം, ദാരിദ്ര്യം, മാതൃ ആരോഗ്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വിവിധ ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ലോക ജനസംഖ്യാ ദിനത്തിന്റെ ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. നാളത്തെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താവണം ഇന്നത്തെ ക്ലാസ് മുറികൾ രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ സഹമന്ത്രിയും വിദ്യാഭ്യാസ സഹമന്ത്രിയുമായ ജയന്ത് ചൌധരി ഇന്നലെ ഗുജറാത്തിലെ സൂറത്ത് ഐടിഐ സന്ദർശനവേളയിൽ പറഞ്ഞു. നൈപുണ്യ വികസനത്തിന്റെ ഒരു പുതിയ മാതൃകയുടെ ആവിർഭാവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല പമ്പ നിലയ്ക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെ തിരക്ക് നിയന്ത്രണത്തിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സമൂഹത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. INS മഹേന്ദ്രഗിരി ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കുന്നതിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്

0: സംസ്കരിക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തി സ്പെയിൻ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ സുഹൃത്തുക്കളെ, ഇത് 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 കഴിഞ്ഞ് 35:14.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
2: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6,000 രൂപ, സിസേറിയൻ 12,000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.

ഇന്ന് ജൂലൈ 11 മുരളി സിത്താര ചരമവാർഷിക ദിനം. മലയാള ലളിത സംഗീതത്തിനും ആകാശവാണി സംഗീത ലോകത്തിനും വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ സംഗീത സംവിധായകൻ മുരളി സിത്താരയുടെ ഓർമ്മദിനമാണ് ഇന്ന്. ആകാശവാണിയിലൂടെ 1000-ൽ അധികം ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന അദ്ദേഹം ദീർഘകാലം സീനിയർ മ്യൂസിക് കമ്പോസറായി സേവനമനുഷ്ഠിച്ചു. ശാസ്ത്രീയ സംഗീതത്തിന്റെ സൗന്ദര്യവും ലളിത സംഗീതത്തിന്റെ ഹൃദയസ്പർശിയായ ഭാവവും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ ഇണങ്ങൾ ഇന്നും സംഗീതാസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. '1987 പുറത്തിറങ്ങിയ തീക്കാറ്റ് എന്ന ചിത്രത്തിലെ 1 കോടി സ്വപ്നങ്ങളാൽ എന്ന ഗാനത്തിലൂടെയാണ് ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് എത്തിയത്. തുടർന്ന് 1991 ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ സംഗീത സംവിധായകനായി ചേർന്ന് റേഡിയോ സംഗീതത്തിന് പുതിയ ഭാവങ്ങൾ നൽകി. ഇന്ന് മുരളി സിത്താരയുടെ ഓർമ്മദിനത്തിൽ കേൾക്കാം അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പിറന്ന ആദ്യ ചലച്ചിത്ര ഗാനം 1 കോടി സ്വപ്നങ്ങളാൽ. ഇന്നത്തെ ഗാനമായി

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് വി സന ഹുസൈൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റും 27 സെക്കൻഡുമായി.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: മൂത്രാശയ രോഗങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ മുഹമ്മദ് അസ്ലം സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
5: സാധാരണ മൂത്രാശയ രോഗങ്ങളിൽ ഏറ്റവും കാണുന്ന ഒന്നാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള പനി അല്ലെങ്കിൽ ചെറിയ മൈൽഡ് ഫീവർ, നമുക്ക് കുളിര് പോലെ ഉള്ളിൽ വളരെ വിറയൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥ, കൂടെ കൂടെ മൂത്രമൊഴിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും വേദനയും അനുഭവപ്പെടുക, അതുപോലെ അടിവയറ്റിൽ ശക്തമായിട്ടുള്ള വേദന തുടങ്ങിയവയാണ് സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു രോഗലക്ഷണമാണായിട്ട് പറയാറുള്ളത്. പിന്നീട് ചിലപ്പോൾ മൂത്രം കലങ്ങിയിരിക്കുക, അല്ലെങ്കിൽ മൂത്രത്തിന് ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ദുർഗന്ധമുണ്ടാവുക, ഇവയെല്ലാം മറ്റു ലക്ഷണങ്ങളായിട്ട് പരിഗണിക്കാറുണ്ട്. മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണാനിട, ചില ആളുകളിൽ മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശവും കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രായമേറിയ ആളുകളിലും ശയ്യാവലംബരായി കിടക്കുന്ന ആളുകളിലും അത്തരം ആളുകളിലൊക്കെ കൂടുതൽ യൂറിനർ ഔട്ട്പുട്ട് കൂടുന്നതോടുകൂടി അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതോടൊപ്പം അവരിൽ അത്തരം ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നീട് മൂത്രാശയ രോഗങ്ങളിൽ മറ്റൊരവസ്ഥയാണ് പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിനും ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ, പനി, കുളിര്, അതുപോലെ വിറയൽ തുടങ്ങിയ, എപ്പോഴും എപ്പോഴും മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നൽ, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മൂത്രം പൂർണ്ണമായി പോയില്ല എന്നുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇടവിട്ട് എണീക്കുന്നൊരവസ്ഥ, സാധാരണ പുരുഷന്മാരിൽ ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് ഈ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി അതുപോലെ പ്രോസ്റ്റേറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകളും കാണാറുള്ളത്. ഇത്തരം അവസ്ഥകളിൽ മൂത്രത്തിൽ ചിലപ്പോൾ രക്തം കണ്ടേക്കാം, അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മൂത്രമൊഴിക്കണമെന്ന് തോന്നുമ്പോഴേക്ക് അവർ ടോയ്ലറ്റിലെത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥയൊക്കെ ഈ പ്രോസ്റ്റേറ്റിസ് അല്ലെങ്കിൽ ബിനൈൽ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി പോലെയുള്ള രോഗാവസ്ഥയിലൊക്കെ സാധാരണ കണ്ടുവരാറുണ്ടത്. സാധാരണ ബിനൈൽ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് ഒരു 45 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീങ്ങി വലുതാകുന്ന അവസ്ഥയാണ്. ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ആളുകളിലൊക്കെ നമ്മളീ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ സാധാരണ കണ്ടുവരാറുണ്ട്. പിന്നീട് മൂത്രത്തിൽ കല്ലുള്ള അവസ്ഥയിലും സാധാരണ കടുത്ത വയറുവേദനയും മൂത്രക്കല്ലിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് നമ്മുടെ വയറിൽ നിന്ന് നമ്മുടെ അടിവയറിലേക്കൊക്കെയുള്ള വേദനകൾ, നടുവേദനകൾ, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മൂത്രം പോയെന്ന് തോന്നാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ മൂത്രത്തിൽ അല്പം ബ്ലഡ് കാണുന്ന അവസ്ഥ, മൂത്രം പോകുമ്പോഴുണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന വയറിൻ്റെ ഇരുവശങ്ങളിലും നടുഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന, അത് കാലിലേക്കും അതുപോലെ ഒക്കെ ആ വേദന റേഡിയേറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ മൂത്രത്തിൽ കല്ലുള്ള ആളുകളിൽ, ഇതുപോലെ പനിയും കുളിരും വിറയലും ഒക്കെ അതിൻ്റെ അവസ്ഥയും ചില ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഇതും സാധാരണ മൂത്രാശയ രോഗങ്ങളിൽ കണ്ടുവരാറുന്ന മറ്റൊരു അസുഖമാണ്. പിന്നീട് മൂത്രം അറിയാതെ പോകുന്നൊരവസ്ഥ, നമ്മൾ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്പുമ്പോഴൊക്കെ മൂത്രം അറിയാതെ പോവുകയും അതുപോലെ നാഭിയിലെയും അരക്കെട്ടിന് മുൻവശത്തെയും പേശികളെല്ലാം അയഞ്ഞതുമൂലം മൂത്രസഞ്ചിയും മൂത്രനാളിയും താഴെ തൂങ്ങി വരുന്നതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഈ ആവർത്തിച്ചിട്ടുള്ള പ്രസവം, അതുപോലെ അമിതമായിട്ടുള്ള വണ്ണം, അതുപോലെ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന പ്രൊലാപ്സ് പോലെയുള്ള രോഗാവസ്ഥയിലൊക്കെ ഇത്തരം സ്ട്രെസ് ഇൻകോണ്ടിനൻസ് പോലെയുള്ള അവസ്ഥകൾ സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പെട്ടെന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നലുണ്ടാവുകയും അപ്പോൾ തന്നെ നമ്മൾ ചെറിയ അളവിൽ മൂത്രം ഉറ്റുകയും ചെയ്യുന്നതാണ് നമ്മൾ അർജി ഇൻകോണ്ടിനൻസ് എന്ന് സാധാരണ പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നാഡീ സംബന്ധമായ തകരാറുകൾ ഉള്ളവരിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതോടൊപ്പം മൂത്രമൊഴിക്കണമെന്ന് തോന്നലുണ്ടായാൽ തന്നെ സാധാരണ വൈകാതെ മൂത്രം പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഓർമ്മക്കുറവ്, പ്രായാധിക്യം, വിഷാദം തുടങ്ങിയുള്ള ആളുകളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരണം. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ മൂത്രത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളിലൊക്കെ പ്രയാസം അനുഭവപ്പെടാറുണ്ട്.
4: മൂത്രാശയ രോഗങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി

0: ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
1: ഫോൺ 9946680000.
3: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
4: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
6: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ
6: തിങ്കൾ രാവിലെ 8:20.
7: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
6: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്.
4: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
8: ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന് ശേഷം കേൾക്കാം ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. 0483295300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ. എഫ് എം ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. സമയം 7:46:24.
9: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
10: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
11: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
12: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
9: ബുക്കിംഗിന് 0483280500.
13: കാവ്യധാര,
14: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
15: കാവ്യധാരയിൽ ഇന്ന് NN കക്കാട് എഴുതിയ അപരിചിതൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് രാജീവ് കെ കാറൽ മണ്ണ.
16: ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് ഏറെ നീണ്ടേറെ പൊള്ളും പൊടിയണിഞ്ഞ് ഏകാകിയായി മാഴ്കിന പാതയിലൂടെ ഇച്ചുടുപകൽ താണ്ടിക്കാൽ തളർന്നിതാ വന്നേൻ. എൻ പ്രേഷ്ഠഗ്രാമമേ നിന്നെ കാണാൻ, നിന്റെ കൈപ്പൂട്ടിൽ

എന്ത വിശ്വാസം കൂറും മിഴിയാൽ നോക്കി നിൽപ്പിതൻ തായേ. ഹന്ത നിന്മാറിൽ ഉത്ഭ്രാന്ത പദത്താൽ ശ്രീവത്സം പതിച്ചിറങ്ങിപ്പോയോരധൂർത്ത പുത്രനെ മറന്നുവോ? ഹന്ത നിന്മാറിൽ ഉത്ഭ്രാന്ത പദത്താൽ ശ്രീവത്സം പതിച്ച് ഇറങ്ങിപ്പോയൊരധൂർത്ത പുത്രനെ മറന്നുവോ? എങ്കിൽ ഓർമ്മതൻ മച്ചിൽ നോക്കുക, എങ്കിൽ ഓർമ്മതൻ മച്ചിൽ നോക്കുക. യാചിപ്പേൻ ഞാൻ അങ്ങൊരു മരച്ചപ്പിൽ കുഞ്ഞിക്കൺകൾ ചിരിക്കും കുന്നിക്കുരു നിറച്ചുവെച്ചേനല്ലോ. കുഞ്ഞിക്കൺകൾ ചിരിക്കും കുന്നിക്കുരു നിറച്ചുവെച്ചേനല്ലോ. ഉച്ചയ്ക്കുമിരുൾ താവും പാമ്പിൻ കാവിലെ നനമണ്ണുമണക്കും ചപ്പില നീക്കി ഞാനെടുത്തവയല്ലോ. ഉച്ചയ്ക്കുമിരുൾ താവും പാമ്പിൻ കാവിലെ നനമ

0: ചെല്ലോ. ഇവയൊക്കെയും പവിഴങ്ങളായിത്തീരും, കാലമെടുക്കാം എന്നോതിനി ചിരിച്ചൻ നെറ്റിമേൽ ചുംബിച്ചില്ലേ. അക്കുളിരൊരു ഗോപിക്കുറിയായി നിൽപ്പതിപ്പോഴും കാണുന്നീലേ, കണ്ടറിഞ്ഞാലും തായേ.
1: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് എൻ എൻ കക്കാട് എഴുതിയ അപരിചിതൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് രാജീവ് കെ കാറൽ മണ്ണ.
2: കാവ്യധാര.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
6: മൈ ജി ആഡി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
5: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
9: ഞാൻ എപ്പോഴേ റെഡി. മൈജിയും റെഡി. മൈജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
10: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
11: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
10: TNC അപ്ലൈ.
12: ഇന്ന് രാവിലെ 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം 0483295300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ നിങ്ങളുടെ ഫുട്ബോൾ കാഴ്ചപ്പാടുകൾ, വിശേഷങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുക. ലോകകപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും 10:15 ഫുട്ബോൾ ബീറ്റ്സിലേക്ക് നിങ്ങൾ വിളിക്കുക. സമയം 7:50 52:22. കേട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ചേരി FM നിലയത്തിൽ നിന്നുള്ള ശുഭദിന പരിപാടികൾ.
13: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
14: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.
13: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
14: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോ പ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
13: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
14: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 0488522701.

ആകാശവാണി മഞ്ചേരി FM നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ മിക്കവാറും ആളുകൾ കടകളിലും സൂപ്പർമാർക്കറ്റുകളിലും പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണല്ലോ. ഇങ്ങനെ വാങ്ങുമ്പോൾ സാധനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിനായി സഞ്ചികൾ തരാറുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ബില്ലിനൊപ്പം 10 or 15 rupees അധികമായി ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വലിയൊരു തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ ചെറിയ തുകയെക്കുറിച്ച് നമ്മൾ അധികം ആലോചിക്കാറില്ല അല്ലേ? എന്നാൽ ഇതും ഒരുതരം ചൂഷണമാണ്. അത്തരമൊരു ചൂഷണത്തിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് ജാഗ്രതയിൽ. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. 2023 April പരാതിക്കാരൻ റോത്തക്കിലെ ഷൂ നിർമ്മാണ ബ്രാൻഡായ റെഡ് ടേപ്പിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും 2069 rupees ഷൂ വാങ്ങിയിരുന്നു. ഈ ഷൂ ഇടാനായി എടുത്ത പേപ്പർ ബാഗിന് 10 rupees ഈടാക്കി. ഇതിനെ പരാതിക്കാരൻ ചോദ്യം ചെയ്തു. എന്നാൽ പേപ്പർ ബാഗിന് പണം ഈടാക്കുന്നത് കമ്പനിയുടെ പോളിസിയാണെന്നായിരുന്നു.

ജീവനക്കാരുടെ മറുപടി. തുടർന്നാണ് പരാതിക്കാരൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. പേപ്പർ ബാഗിന് ഈടാക്കിയ 10 രൂപ തിരികെ വേണമെന്നും 50,000 രൂപ നഷ്ടപരിഹാരമായും 22,000 രൂപ കോടതി ചെലവായും വേണമെന്നുമായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം. കോടതിയിൽ റെഡ് ടേപ്പ് പരാതിക്കാരന്റെ വാദങ്ങളെ എതിർത്തു. പേപ്പർ ബാഗ് ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദ സമീപനത്തിന്റെ ഭാഗമാണെന്നും അതിന്റെ ദുരുപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ് പണം ഈടാക്കുന്നത് എന്നുമായിരുന്നു കമ്പനിയുടെ വാദം. കടയിൽ നിന്ന് വാങ്ങിയ ഉൽപ്പന്നമായ ഷൂ കൊണ്ടുപോകാൻ പേപ്പർ ബാഗിന് 10 രൂപ ഈടാക്കിയത് സ്ഥാപനത്തിന്റെ സേവനത്തിലെ വീഴ്ചയാണെന്നും മോശം വ്യാപാര സമീപനമാണെന്നും കോടതി വിധിച്ചു. തുടർന്ന് റെഡ് ടേപ്പ് അന്യായമായി വാങ്ങിയ 10 രൂപ റീഫണ്ട് ചെയ്യാനും സേവനത്തിലെ വീഴ്ചയ്ക്ക് 4,000 രൂപയും കോടതി ചെലവിലേക്കായി 4,000 രൂപയും ഉൾപ്പെടെ 8,010 രൂപ ഉപഭോക്താവിന് നൽകണമെന്നും 30 ദിവസത്തിനകം നഷ്ടപരിഹാരം കൈമാറാത്ത പക്ഷം ഓരോ ആഴ്ചയും 50 രൂപ വീതം പിഴയായി ഈടാക്കുമെന്നും കോടതി ഉത്തരവിട്ടു. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാത്തിടത്തോളം കാലം ഇത്തരം ചൂഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക, ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുക.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ. ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885227701.
3: മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, ടിവി, എസി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
8: ഇന്ന് രാവിലെ 11 മണിക്കുള്ള യുവവാണിയിൽ യുവ കലാകാരന്മാരായ മുഹമ്മദ് സൽമാൻ, സുജിത്ത് എന്നിവരുമായുള്ള അഭിമുഖം കേൾക്കാം. ഇന്ന് രാവിലെ 11 മണിക്കുള്ള യുവവാണിയിൽ. സുഹൃത്തുക്കളെ, സമയം 7 മണി കഴിഞ്ഞ് 58 മിനിറ്റായിരിക്കുന്നു.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
10: പ്രായോജകർ
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
13: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
14: ആകെ പേടിയാവുന്നു ഡോക്ടർ.
13: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
15: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
16: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
9: ഇപ്പോൾ കേളികൊട്ട് കേൾക്കാം. കഥകളിയുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന മേളമാണ് കേളി. സന്ധ്യയ്ക്ക് മുൻപാണ് കേളികൊട്ട്. കഥകളിയുടെ അനുസാര്യ വാദ്യങ്ങളായ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള മേളപ്രയോഗമാണ് കേളികൊട്ട്. കേളികൊട്ട് അവതരിപ്പിക്കുന്നത് VP സുരേഷ് ബാബുവും സംഘവും.

0: വി പി സുരേഷ് ബാബുവും സംഘവും അവതരിപ്പിച്ച കേളികൊട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
3: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 rupees മുതൽ 59,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC അപ്ലൈ.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555024.
6: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
6: രാവിലെ 8:23.
7: പ്രായോജകർ
6: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
8: സുഹൃത്തുക്കളെ, സമയം 8 മണി കഴിഞ്ഞ് 3:40.
9: FM പ്രധാന വാർത്തകൾ.
8: പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം എന്നിവ ഉൾപ്പെടുന്ന 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ന്യൂസിലാന്റും ഒപ്പുവച്ചു. ന്യൂസിലാന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായി ഷിബു ബേബി ജോൺ പറഞ്ഞു. സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്ന് കേന്ദ്രസഹമന്ത്രി അർജുൻ റാം മെഖ്വാൾ. ശാസ്ത്രവും സമൂഹവും ഒരുമിച്ച് വികസിക്കുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിൽ കാറും ഡീസൽ ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ച് 2 കുട്ടികളടക്കം ഒരേ കുടുംബത്തിലെ 6 പേർ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മുംബൈ പൂനെ റൂട്ടിൽ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ഈ മാസം 17 വരെ സെൻട്രൽ റെയിൽവേ 22 പതിവ് ട്രെയിനുകളും 8 പ്രത്യേക സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുനഹ് ദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റെസിഡന്റ് മെത്രോപൊലിത്ത ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലൂസ് ഈ മാസം 15 മേഖലയുടെ ചുമതല ഏൽക്കും. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 7-ാം തരം തുല്യതാ പരീക്ഷ ഇന്നും നാളെയും നടക്കും. കോഴിക്കോട് ജില്ലയിലെ 7 സ്കൂളുകളിൽ 32 ഭിന്നശേഷിക്കാരടക്കം 100 പഠിതാക്കൾ പരീക്ഷ എഴുതും.

0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സത്താംപ്ടണിൽ നടക്കും. റോസ് ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജികർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചെയർപാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
2: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ഫോൺ 8129110087.
3: ബ്രാഞ്ചുകൾ ചെയർപാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 1660 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 1630 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56329 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
5: ട്രെയിൻ സമയം.
6: ും ഒരു വർഷം അഡീഷണൽ വാറന്റി 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
10: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
11: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
12: സുബ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
13: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
12: സുബ്ന പാം.
14: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
15: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
16: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: സുഹൃത്തുക്കളെ, ഇത് 102.7 മഞ്ചേരി എഫ് എം. ശുഭദിനം.
16: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
15: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
16: സി എച്ച് സെന്റർ മഞ്ചേരി.
15: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
16: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
15: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
16: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
15: സി എച്ച് സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. യു ജി സി നെറ്റ് ഒന്നാം പേപ്പറിലെ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിംഗ് തുടങ്ങിയ ഭാഗങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ സിദ്ദീഖ് മേൽമുറി.
1: ജനറൽ പേപ്പറിൽ പ്രധാനപ്പെട്ടതും അഞ്ചാമത്തെ ഒരു മൊഡ്യൂളാണ് മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. പത്താം ക്ലാസ്സുകാരൻ്റെ ബേസിക് മാത്തമാറ്റിക്കൽ നോളജ് മതി ശരിക്കും ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ. പക്ഷെ മിക്കവാറും കുട്ടികൾ ഈ ഏരിയ മൈൻഡ് ചെയ്യാതെ വിടും. ഇതിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നമ്മളെ ലോജിക്

0: ക്ലി ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണിത്. ടൈപ്സ് ഓഫ് റീസണിങ്, നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്, റിലേഷൻ, ഇതാണ് ഒരു ഏരിയ വരുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നമ്പർ സീരീസും ലെറ്റർ സീരീസും ആൽഫബറ്റ് സീരീസൊക്കെ ഉണ്ടാവാറുണ്ട്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലും ഒരു ധാരണ നമുക്ക് അതിനെക്കുറിച്ച് കിട്ടും. പിന്നെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു ഏരിയയിൽ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, ഏജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ്, പ്രധാനമായിട്ടും ആവറേജുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ റീസണിങ് ടൈപ്പിൽ നമുക്ക് പക്ഷേ ഒരുപാട് ഫോർമുലകൾ പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ ഈ ഒരു ഏരിയ കുറച്ച് വർക്കൗട്ട് ചെയ്താൽ 5 ക്വസ്റ്റ്യൻ 10 മാർക്ക് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. 6th മൊഡ്യൂൾ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. UGC നെറ്റ് ഫസ്റ്റ് പേപ്പറിൽ ഒന്ന് ഇരുന്ന് വായിച്ചാൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതും വായിച്ചില്ലെങ്കിൽ ഒരു ഐഡിയയും കിട്ടാത്ത ഒരു ഏരിയ ആയിട്ട് പൊതുവേ നമ്മൾ കാണുന്ന ഒരു ഏരിയയാണ്. ഗസ് ചെയ്ത് ഉത്തരം എഴുതാൻ ചിലപ്പോൾ കിട്ടാത്ത ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. പക്ഷേ ഈ സിലബസിലൂടെ ഒന്ന് കടന്നു പോയാൽ എല്ലാ ഏരിയയും നമുക്ക് എഴുതാൻ പറ്റുകയും ചെയ്യും. അതാണ് ലോജിക്കൽ റീസണിങ്. ജനറൽ ആയിട്ടുള്ള ഒരു PG-ക്കാരൻ്റെ മൈൻഡിലൂടെ ഞാനത് പറയുന്നത്. ഇവിടെ വരുന്നത് ആർഗ്യുമെൻറ്റിനെ കുറിച്ചും അതേപോലെ സില്ലോജിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, സില്ലോജിസമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഇവിടെയാണ്. മൂഡ്, ഫിഗർ, അതേപോലെ കൊണോട്ടേഷൻ, ഡിനോട്ടേഷൻ, ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന കുറേ ഏരിയകൾ വളരെ സിമ്പിളാണ് ഒന്നിരുന്ന് നോക്കിയാൽ. പിന്നെ ഇതിൽ ഒരു വേറൊരു ഏരിയ വരുന്നത് ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്സ് ആണ്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, ദെൻ അനലോജിക്കൽ ആർഗ്യുമെൻറ്റ്, ഇത്തരം കാര്യങ്ങളിലേക്ക് വരും. അതിനുശേഷം ഇതിൽ പ്രധാനപ്പെട്ട 2019 സിലബസ് മാറിയപ്പോൾ ഇതിലൊന്നുകൂടെ ആഡ് ചെയ്തൊരു ഏരിയയാണ് ഇന്ത്യൻ ലോജിക് മീൻസ് ഓഫ് നോളജ് എന്ന് പറയുന്ന. ആദ്യം പഠിച്ചിരുന്നതൊക്കെ വെസ്റ്റേൺ ലോജിക്കും അതിൻ്റെ കോൺസെപ്റ്റുകളായിരുന്നെങ്കിൽ വെസ്റ്റേൺ ലോജിക് ആൻഡ് ഇന്ത്യൻ ലോജിക്, 6 പ്രമാണങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുമാനാസ്, അതേപോലെ വ്യാപ്തി എന്ന് പറയുന്ന കുറച്ച് വേദിക് പ്രമാണയിൽ പറയുന്ന കുറച്ച് ടേംസ് നമ്മളവിടെ പഠിക്കേണ്ടത്. അതും നമുക്കൊന്ന് ഇരുന്ന് വായിച്ച് അതിലെ ടേംസൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നോക്കാൻ. ഇത് കഴിഞ്ഞ് ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു ഏരിയയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ഇരുന്ന് ഉണ്ടാക്കേണ്ട ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്.
1: UGC നെറ്റ് 1st പേപ്പറിലെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ് തുടങ്ങിയ ഭാഗങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ സിദ്ദീഖ് മേൽമുറി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം: 9947583655.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
2: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
3: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആഡി റെഡി സെയിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചർ.
4: TNC അപ്ലൈ.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
6: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
8: സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ 11:30 കേൾക്കാം ഹലോ യൂത്ത്. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. ഇന്നത്തെ വിഷയം കേരള ചരിത്രമാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, ഉത്തരങ്ങൾ നിങ്ങൾ പറയുക. 11:30 വിളിക്കുക ഹലോ യൂത്തിലേക്ക്. 0483295300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ വിളിച്ചാൽ ഈ പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. 11:30 ഹലോ യൂത്ത്, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി.
5: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, പ്രായോജകർ
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
5: മിലിക്സ് ഡിഷ് വാഷ്,
9: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
5: ലോവ വാഷിംഗ് സോപ്പ്,
9: പിങ്ക് വാഷിംഗ് പൗഡർ,
5: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
9: ഫോൺ 8078078540.
5: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.

0: സൈബർ ജാലകം. എന്താണ് ഉപഗ്രഹ ഇന്റർനെറ്റ്?
1: ഈ പരിപാടി നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിലാണോ? ആണെങ്കിൽ ചിലപ്പോൾ ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ ആയിരിക്കും അല്ലേ? അതായത് ഇന്റർനെറ്റ് വഴി. ഈ ഇന്റർനെറ്റ് ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? അടുത്തുള്ള ടവറിൽ നിന്നായിരിക്കും അല്ലേ? അതല്ലെങ്കിൽ ചിലർക്ക് ചിലരുടെ വീട്ടിൽ വൈഫൈ ഉണ്ടാകും. ആ വൈഫൈയിൽ നിന്നായിരിക്കും നിങ്ങളിപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. വീട്ടിലോട്ട് വൈഫൈ വരുന്നത് എങ്ങനെയാണ്? മിക്കവാറും കേബിൾ വഴിയായിരിക്കും, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി 1000 Mbps സ്പീഡ് വരെ ലഭ്യമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ രീതിക്ക് പല പരിമിതികളില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മൊബൈൽ ഫോൺ ടവറാണെങ്കിൽ എല്ലായിടത്തും ഉണ്ടാകുമോ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണെങ്കിൽ എല്ലായിടത്തും എത്തുമോ? ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ പലപ്പോഴും നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കിട്ടാത്തത്? നടുക്കടലിൽ എന്ന് വേണ്ട, കരയിൽ നിന്ന് ഇത്തിരി വിടുമ്പോഴേക്ക് ഇന്റർനെറ്റ് കട്ടായി പോകുന്നത് അല്ലേ? ഇനി കാട്ടിലോട്ടൊരു ട്രക്കിംഗ് പോയാലോ? അയ്യോ കഷ്ടം, ഒറ്റ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഇന്റർനെറ്റ് ഇല്ല അല്ലേ? ഇതിനെല്ലാമുള്ള പരിഹാരമാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അഥവാ ഉപഗ്രഹ ഇന്റർനെറ്റ്. ഇവിടെ ഇന്റർനെറ്റ് സിഗ്നൽ നിങ്ങൾക്ക് ലഭ്യമാകുക നേരിട്ട് ഉപഗ്രഹത്തിൽ നിന്നാണ്. ഉപഗ്രഹത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഏകദേശം ഭൂമിയുടെ എല്ലാ ഭാഗവും വിവിധ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യുവാൻ പറ്റും. കൃത്യമായി സംവിധാനിച്ച ഉപഗ്രഹങ്ങളെ കൊണ്ട് ഭൂമിയുടെ ഏകദേശം എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും, കടലാവട്ടെ, കരയാവട്ടെ, കാടാവട്ടെ, മറ്റെന്തുമാകട്ടെ, ഇന്റർനെറ്റ് എത്തിക്കുവാൻ സാധിക്കും. ഈ സാങ്കേതിക വിദ്യ ലോകത്ത് പലയിടത്തും ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇന്ത്യയിലും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ചെറിയൊരു പരിമിതി എന്ന് പറയുന്നത്, സിഗ്നൽ ഇവിടെ നേരെ സാറ്റലൈറ്റിലോട്ട് പോയി തിരിച്ച് നിങ്ങളുടെ ഫോണിലോട്ട് കമ്പ്യൂട്ടറിലോട്ട് എത്തണം അല്ലേ? അതിനായി ഇത്തിരി സമയം ഏറെ എടുക്കും. ഇതിന് ലേറ്റൻസി എന്നാണ് പറയുക. ഈ ലേറ്റൻസി ഇത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്ഥലത്തെ ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് സംപ്രേഷണം ചെയ്യുകയാണ് എന്ന് കരുതുക. ഇത് കാണുന്ന ആളുകളിലോട്ട് എത്തുമ്പോഴേക്ക് ചിലപ്പോൾ 1 മിനിറ്റിൻ്റെയൊക്കെ താമസമുണ്ടായി എന്ന് വരും. ഇങ്ങനെ ഒരു പരിമിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കുവാൻ ഉതകുന്ന സാങ്കേതിക വിദ്യയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്നതിൽ സംശയം ഒട്ടുമേയില്ല.
0: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
5: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും.
6: ടിഎൻസി അപ്ലൈ.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
10: കാർഷിക വൃത്താന്തം
9: എന്നും രാവിലെ 6:30
10: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
9: കണ്ടംകുളത്തി പ്രസവരക്ഷ.
11: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 rupees മാത്രം.
12: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
11: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
12: ഫോൺ 9744555-0424.
13: മഞ്ചേരി FM നിന്നുള്ള ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇനി കേൾക്കാം.
14: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
15: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555-8852-664.
14: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
15: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
14: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
15: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
14: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര. ഫോൺ 7555-8852-664.

0: രസമുകുളം.
1: പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്, തക്കാളി അച്ചാർ. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1/2 കിലോ നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് ഓരോ വലിയ സ്പൂൺ വീതം പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 4 പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റണം. ഇനി അതിലേക്ക് അരിഞ്ഞുവെച്ച 1/2 കിലോ തക്കാളിയും പാകത്തിന് ഉപ്പും ചേർക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റണം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് അതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. അതായത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തിളക്കി പച്ചമണം മാറി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നന്നായി ഇളക്കി തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. അല്പം മധുരം വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർക്കാം. തക്കാളി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. 1/2 കിലോ നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് ഓരോ വലിയ സ്പൂൺ വീതം പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 4 പച്ചമുളക് കീറിയതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റണം. ഇനി അതിലേക്ക് അരിഞ്ഞുവെച്ച 1/2 കിലോ തക്കാളിയും പാകത്തിന് ഉപ്പും ചേർക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റണം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് അതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. അതായത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തിളക്കി പച്ചമണം മാറി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നന്നായി ഇളക്കി തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം ഗ്ലാസ് കുപ്പിയിലാക്കി വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും. തക്കാളി അച്ചാറിൻ്റെ ഈ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ആരാണെന്നറിയണ്ടേ? മഞ്ചേരി വേട്ടേക്കോട് നിന്ന് ജാസിറ ഷെരീഫ്.
0: രസമുകുളം.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
3: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
4: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും
5: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
6: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
7: സാന്ത്വനത്തിന്റെ കരസ്പർശം.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
7: എന്നും രാവിലെ 8:03.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. 0483-295-0300 എന്ന നമ്പറിലേക്കോ 2950-800 എന്ന നമ്പറിലേക്കോ കേൾക്കുക, പങ്കെടുക്കുക. രാവിലെ ചിത്രമഞ്ജരിയിൽ FM ശുഭദിനത്തിന് ശേഷം.

0: മൗലാന IVF പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു.
1: ഗാനമാധുരി,
0: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
2: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
3: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
2: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
3: മൗലാന IVF, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-262-262.
4: അശ്വഹൃദയ സ്മൃതി മന്ത്രം ഉണർന്നു അഖില ആനന്ദ് ആലപിച്ച ഈ ഗാനത്തിന്റെ രചന തങ്കൻ തിരുവട്ടാർ, സംഗീതം മുരളി സീതാരാമൻ.

0: മുരളി സിതാര സംഗീതം നൽകി. അഖില ആനന്ദ് ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന തങ്കൻ തിരുവട്ടാർ.
1: മൗലാന IVF പെരിന്തൽമണ്ണ.
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
3: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ

0: വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
1: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
2: എ ബി സി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
4: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മെഡിസപ് ആനുകൂല്യങ്ങൾ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
4: ഫോൺ 8078788881.
5: സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ജീവകം എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന നേത്രരോഗമേതാണ്? ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന നേത്രരോഗമേതാണ്? ഉത്തരം കേട്ടോളൂ. സിറോഫ്താൽമിയ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നതിന് കാരണമാകുന്നു. ഇത് സിറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു. ഈ രോഗം തിരിച്ചറിയാനുള്ള പരിശോധനയാണ് ഷെർമേഴ്സ് ടെസ്റ്റ്.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
6: മൈ ജി ആടി റെഡി സെയിൽ. 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സി അപ്ലൈ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
8: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: സുഹൃത്തുക്കളെ, ഇന്നത്തെ FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. കോപത്തിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും എന്ന ഹോട്ട് ക്രിസ്റ്റഫർ ഫ്രിക്കിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കോപത്തിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും. ഹോട്ട് ക്രിസ്റ്റഫർ ഫ്രിക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 32 സെക്കൻഡും.

പ്രിയമുള്ളവരെ, ഇപ്പോൾ കേൾക്കാം ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങളും പ്രിയഗാനവും ആവശ്യപ്പെടാം. ഫോൺ നമ്പറുകൾ പറയാം: 04832950300, മറ്റൊരു നമ്പർ 29508000.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ചിത്രമഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ചേരി.
3: ചിത്രമഞ്ജരിയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തി. സ്റ്റുഡിയോ സഹായം പി കെ വിനോദ്, സാങ്കേതിക സഹായം ഒരുക്കുന്നത് ഷംസീർ VP, ലിജേഷ് കിഴിശ്ശേരി.

പ്രിയമുള്ളവരെ, വിളിച്ചു തുടങ്ങിക്കോളൂ. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0483 2950300. 0953 800.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്ക.
1: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
2: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
0: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.

0: നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
1: അബു തിരുവാലി സംഘാത്തുന്ന് അബു.
0: അബു തിരുവാലിന്ന്?
1: സംഘാത്തുന്ന്.
0: ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു അബു?
1: നമുക്ക് പോലെ കച്ചവടം, റേഡിയന്റ് ഒക്കെ പരിപാടികളാണ്, കച്ചവടങ്ങളാണ്.
0: ഓ, കൊറേ കാലമായോ?
1: ആ, കുറച്ച് കാലമായി. പറയു, തുടങ്ങി റേഡിയോ. അങ്ങനെ നാട്ടുകൂടല്ലോ വിൽപ്പന.
0: ആ ശരി. ആഹോ ഹോ, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? മറ്റു വിശേഷങ്ങൾ പറയും. മറ്റു വിശേഷങ്ങളൊക്കെ പറയൂ. മഴയില്ലേ ഇപ്പൊ അവിടെ? കുറച്ചായിട്ട് ശക്തമായ മഴ. ആ അതെ, ഇന്നിപ്പോ കുറവാണ്. ഇന്നിപ്പോ നമുക്ക്, അതെ അതെ അതെ,
1: നല്ല കാലാവസ്ഥയാണ്.
0: അതെ അതെ അതെ. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത് ആദ്യം പറഞ്ഞോളൂ.
1: എനിക്ക് പിന്നെ മനസ്സിലൊരു മഞ്ഞത്തുള്ളി, അല്ലെ ചിത്ര പാടിയ പാട്ടുണ്ട്, അല്ല പിന്നെ സുജാത പാടിയത് പ്രണയിക്കുകയായിരുന്നു ഞാൻ.
0: പ്രണയിക്കുകയായിരുന്നു
1: ഓരോ ജന്മങ്ങളിൽ പാട്ട്.
0: മനസ്സിൽ ഒരു മഞ്ഞത്തുള്ളി അല്ലേ? പ്രണയിക്കുകയായിരുന്നു ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ. സുജാത പാടിയത് കേട്ടോ.
1: സുജാത പാടിയത്.
0: ഓക്കെ. പിന്നെന്തൊക്കെയാ, ചായയൊക്കെ കുടിച്ചില്ലേ?
1: ആ, ചായൊക്കെ കുടിച്ചു. ഇപ്പോ ഉണ്ട്, ഇറങ്ങിയതാണ്. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കിയോ.
0: അതെല്ലേ, അപ്പൊ കിട്ടി. ഓക്കെ, എന്നാ അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ആ, എന്നാ പാട്ട് കേട്ടോ. ഒരു വരി പാടിത്തരവാണെങ്കിൽ.
0: ഓ ആയിക്കോട്ടെ, ഒരു വരി പാടിക്കോളൂ.
1: എന്റെ കൽബിലെ വെള്ളിലാവ് നീ നല്ല പാട്ടുകാര, തട്ടമിട്ടോ ഞാൻ കാത്തു വെച്ചൊരൻ മുല്ല മുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ അത്ത

0: വേണ്ടേ എന്റെ കൂട്ടുകാരാ ഉൽത്താണ്ടെ ചേലുകാരാ.
1: ഓക്കെ, നല്ല പാട്ടായിരുന്നു. അപ്പൊ നമുക്കെന്നാ കേൾക്കാം അല്ലേ, മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ഫിലിമിലെ ആ ഗാനം. ഓക്കെ ഓക്കെ, ശരി.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈജി ആഡിയ റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
4: ഹലോ,
5: ഹലോ,
4: ആ ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: റസ്ന, മമ്പാട്, പന്തലിങ്കൽ എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കണം.
4: ഓക്കെ, മമ്പാട് എവിടെയാ സ്ഥലം? മമ്പാട്
5: പന്തലിങ്ങൽ.
4: പന്തലിങ്ങൽ, ഓക്കെ. എന്തൊക്കെയാ റസ്ന വിശേഷം? ഫുട്ബോൾ കാണാറുണ്ടോ?
5: ഓ, അർജന്റീന കളിയാകുമ്പോ മാത്രം കാണും.
4: അത് മാത്രമേ ഉള്ളൂ അല്ലെ? മെസ്സിയാണ് ഇഷ്ടതാരം. അങ്ങനെ ഇഷ്ടായി മോന്റെ കൂടെ ഇരുന്ന്.
5: അത്
4: ശരിയോ?
5: മെസ്സിന്റെ
4: ആളാണ്.
5: ഇപ്പൊ
4: നമ്മളെല്ലാരും ഒരു പന്തിന് പുറമെ അല്ലെ, പുറകെ പോവാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായി അല്ലെ? ഒരുപാട് ദിവസങ്ങളായി. ഇനിയിപ്പോ ഫൈനലൊക്കെ എത്താനായല്ലോ അല്ലെ? കുറച്ച് ദിവസങ്ങളും കൂടി അല്ലേ ഉള്ളു?
5: കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നാളെ കളിയുണ്ട്.
4: അതെ അതെ അതെ. ആയിക്കോട്ടെ, മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാ മമ്പാട്? സുഖായിട്ട് പോകുന്നു. ഇപ്പൊ ഒന്ന് വീട്ടിലെല്ലാരും ഉണ്ടാവും അല്ലെ? മോനൊക്കെ സാറ്റർഡേ ആയതുകൊണ്ട്. ഹലോ, കോള് കട്ടായല്ലോ. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
1: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5,000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പരിപാടിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
6: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
7: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
4: ഹലോ, സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
8: ഹലോ, നമസ്കാരം മാഡം.
4: നമസ്കാരം,
8: പറഞ്ഞോളൂ. മാഡം, കണ്ണൂര് മുഹമ്മദ്.
4: ഓക്കെ, എന്ത് ചെയ്യുന്നു മുഹമ്മദ്?
8: ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ആകെ ഡിസ്റ്റൻസ് ഇപ്പൊ പരിപാടി ഒന്നും ഇല്ല. നിർത്തി ഡിസ്റ്റൻസ് നിർത്തി വീട്ടിൽ വെച്ചാ.
4: അത് ശരി. മറ്റു പരിപാടികളൊന്നുമില്ല?
8: ഇല്ല, ഇപ്പൊ ഒന്നുമില്ല.
4: ശരി, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
8: വീട്ടില് ഞാനും വൈഫും.
4: രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സുഖായിട്ട് പോകുന്നു രണ്ടാളും?
8: സുഖായിട്ട് പോകുന്നു. ഞാൻ വിനോദ് സാറെ സംസാരിക്കാന്ന് വെച്ചാൽ വിനോദ് സാറെ കിട്ടിയില്ല. കിട്ടി.
4: ആയിക്കോട്ടെ, നാളെ ഉണ്ടല്ലോ, അപ്പൊ കേൾക്കാം കേട്ടോ.
8: നാളെ നിൽക്കാൻ പറ്റില്ലല്ലേ, ഞാൻ സംസാരിച്ചു സാറായിട്ട്.
4: ആണോ? ആയിക്കോട്ടെ, സന്തോഷം.
8: സാറിന്റെ നാട്ടിൽ പോയിരുന്നു ഞാൻ 2 ആഴ്ച മുമ്പ്. സാറിനെ കണ്ടില്ല.
4: ഓ ഓ, ആയിക്കോട്ടെ.
8: സാറിന് നല്ലൊരു കല്യാണമുണ്ടായിരുന്നു.
4: ശരി, പിന്നെ വേറെന്തൊക്കെയാണ്? സുഖമായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകുന്നു.
8: മഴ മഴ കുറവാണ്.
4: അതെ അതെ, ഇന്നിപ്പോ നമുക്ക് അതെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇല്ല ഇന്ന്.
8: അതെ
4: അതെ, അതിങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കൂല്ലേ. ആയിക്കോട്ടെ, അപ്പൊ എന്നാ നമുക്ക് എന്താ പാട്ട് കേക്കാം അല്ലേ? ഏത് പാട്ടാണ് വേണ്ടത് പറഞ്ഞോളൂ.
8: പിന്നെ പാട്ട് മാഡം പറഞ്ഞ പണി തീരാത്ത
4: അതാണ് വേണ്ടത് അല്ലേ. ഓക്കെ, എന്നാ നമുക്ക് ആ ഗാനം കേട്ടാലോ.
8: ഓക്കെ മാഡം.
4: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ
8: ഓക്കെ ഓക്കെ.

ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493 2632300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സപ്ലൈ.
2: ഹലോ, സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. പേര് പറഞ്ഞോളൂ.
3: സെയ്തലവി.
2: സെയ്തലവി, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: മൂർക്കനാട് എന്നൊരു സ്ഥലത്താണ്.
2: മൂർക്കനാട് നിന്ന്. ഓക്കെ, എന്തൊക്കെയാണ് മൂർക്കനാട് വിശേഷങ്ങൾ?
3: മൂർക്കനാടൊക്കെ സുഖമാണ്, കുഴപ്പമില്ല. അങ്ങനെ പോകുന്നു, മഴയൊക്കെ ഉണ്ട്.
2: പിന്നെ
3: വേറെന്താ?

0: പിന്നെ
1: വേറെന്താ?
0: ഞാനിവിടെ
1: അടുത്താണ്.
0: എന്ത് ഷോപ്പാണ്?
1: സലൂണാണ്, സലൂണ്.
0: ആ ഓക്കെ ഓക്കെ. അതെ അതെ, മനസ്സിലായി. എങ്ങനെ പലതരം ഹെയർ സ്റ്റൈൽസ് കട്ട് ചെയ്യോ?
1: ഏത് സ്റ്റൈലും ആണെങ്കിലും
0: ചെയ്യും അല്ലേ?
1: ഒരു
0: തല കിട്ടിയാ മതി അല്ലേ?
1: തല കിട്ടിയാ മതി, കട്ടിനൊക്കെ നമുക്കറിയാം.
0: എന്നോടാ കളി? സുഖായിട്ട് പോകുന്നു, സുഖായിട്ട് പോകുന്നു. ആയിക്കോട്ടെ. പിന്നെ ഇത് പാട്ടായിരുന്നു കേൾക്കാൻ വിചാരിക്കുന്ന ചിത്രമഞ്ജരി. അതാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടെ. എന്നാ പാട്ട്?
0: വേറെ എന്തെങ്കിലും പറയണ്ടോ?
1: വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല,
0: പ്രത്യേകിച്ച് ഒന്നുമില്ല.
1: ഓക്കെ,
0: അങ്ങനെ സുഖമായിട്ട് തന്നെ പോട്ടെ. ഓക്കെ, അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരട്ടെ അവിടെ. അല്ല, നമുക്ക് അവിടെ ഇങ്ങനെ മുടിയൊക്കെ വെട്ടാതിരുന്ന സമയത്ത് ഇപ്പൊ ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടാവും അല്ലേ?
1: ഫുട്ബോൾ വിശേഷം പറയാറുണ്ട്. റേഡിയോ ഏത് സമയത്തും നമ്മൾ ഓണാണ്. എപ്പോഴും നമ്മളിവിടെ വർക്കുണ്ട്, റേഡിയോ ഉണ്ട്, നമ്മളെ വീട്ടിലുണ്ട്, ഇവിടെ ഉണ്ട്. ആരാധന തന്നെയാണ് നമ്മള്.
0: അപ്പം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് അല്ലേ റേഡിയോ? ഓക്കെ, സന്തോഷം. അപ്പൊ എന്നാ നമുക്ക് പാട്ടങ്ങ് കേൾക്കാം അല്ലേ? ഓക്കെ എന്നാ, ശരി.

0: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി.
2: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
3: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
2: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
4: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
2: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
4: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി, അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
1: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
5: ഹലോ, സ്വാഗതം. ആരാണ്?
6: ഞാൻ സജിത, വാണിയമ്പലത്തിൽ നിന്ന്.
5: സജിത വാണിയമ്പലത്തിൽ നിന്ന്?
6: ഞാൻ മോനോട് പറഞ്ഞു അടിച്ചൊക്കെ കിട്ടുന്നില്ല, എന്നാലും വിളിച്ചു നോക്കുകയാണ്. വലിയ സന്തോഷായിപ്പത്
5: ആ കിട്ടിയത് അല്ലേ?
6: അതെ,
5: സന്തോഷം. അവിടെ പൂങ്കോഴി അറിയിക്കണ്ടല്ലോ അല്ലേ?
6: ആയിക്കോട്ടെ
5: സജിത. പിന്നെ അവിടെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് വാണിയമ്പലത്തുള്ളത്?
6: വാനമ്പലത്ത് നല്ല വിശേഷം തന്നെ, ഇപ്പൊ മഴ കുറവുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ കുട്ടികളെ കൂടെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉറങ്ങാണ്, പെണീറ്റ് കഴിഞ്ഞാ അവരെ കൂടെ എല്ലാം നടത്തോതു, അങ്ങനെ ഇങ്ങനെ പോണു. മക്കള് മൂന്നാളുണ്ട്, ഒരാള് പ്ലസ് ടു പഠിക്കണ, രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്സിലാണ്, പിന്നെ ഒരാള് LKG യിലാണ്.
5: എല്ലാരും വാണിയമ്പലത്ത് തന്നെയാണോ പഠിക്കുന്നത്?
6: നടുക്കത്തെ മോള് ഇവിടെ മഞ്ചേരിയാണ്.
5: മഞ്ചേരിയാണ്?
6: മഞ്ചേരി പഠിക്കും.
5: അപ്പൊ സജിതയ്ക്ക്
6: അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെ?
5: ഇവിടെ എല്ലാവർക്കും സുഖം, സുഖമായിട്ട് പോകുന്നു.
6: അതെ അല്ലെ? ഓ, പാട്ട് ബന്ധുക്കൾ ശത്രുക്കൾ തന്നെ.
5: അതിലേതാ വേണ്ടത്?
6: ബന്ധുവാരി ശത്രുവാരി.
5: അത് യേശുദാസ് പാടിയതുണ്ട്, ചിത്ര പാടിയതുണ്ട്, അതിലേതാ വേണ്ടത്?
6: അത്
5: ആര് പാടിയാലും കുഴപ്പമില്ല അല്ലേ? നമുക്ക് പാട്ട് കേട്ടാ മതി. ആയിക്കോട്ടെ, അപ്പൊ എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ?
6: ഓ, തീർച്ചയായാലും.
5: ഓക്കെ, അപ്പൊ സന്തോഷം വിളിച്ചത്.
6: വലിയ സന്തോഷം കേട്ടോ.
5: ആയിക്കോട്ടെ, ഇനിയും കിട്ടട്ടെ കേട്ടോ. ഇനി കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം, ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം വിളിച്ചാ മതി ചിത്രമഞ്ജരിയിലേക്ക് കേട്ടോ.
6: ഓ, ആയിക്കോട്ടെ.
5: ഓക്കെ എന്നാ, ശരി.
6: ഓക്കെ ഓക്കെ ശരി.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
3: ഞാൻ എപ്പോഴേ റെഡി. മൈജിയും റെഡി. മൈജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
4: ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൈജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവ.

0: എല്ലാം വമ്പൻ വിലക്കുറവ്.
1: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
0: TNC apply.
2: സ്വാഗതം, ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞോളൂ, ആരാണ്?
3: ഞാൻ തൂരുന്ന മുനീറ.
2: തൂരുന്ന മുനീറ, എന്തൊക്കെയാ മുനീറ?
3: നല്ല
2: വിശേഷം. കുട്ടികളെ ശബ്ദം കേക്കണ്ടല്ലോ.
3: ചെറിയ മോളുണ്ട്.
2: പണിയൊക്കെ കഴിഞ്ഞില്ലേ രാവിലത്തെ?
3: പണി കഴിഞ്ഞിട്ടൊന്നുമില്ല, ലീവല്ലേ പിള്ളേർക്കൊക്കെ, അപ്പൊ അങ്ങനെ ആക്കാൻ പോലെ
2: ചെയ്യാന്ന്. രാവിലത്തെ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞു?
3: അതൊക്കെ കഴിഞ്ഞു,
2: അതൊക്കെ കഴിഞ്ഞു, സുഖായിരിക്കും. ഇനി അടുത്ത പരിപാടി എന്താന്ന് അല്ലേ? ഉച്ചക്കുള്ള
3: ഉച്ചക്കുള്ളൊന്നും ആയിട്ടില്ല, കഴിക്കത്തിട്ടില്ല, അപ്പൊ അങ്ങനെ.
2: ശരി, പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? മോളെന്താ പാട്ട് പാടണ്ടല്ലോ മോള്?
3: ഭയങ്കര ഇഷ്ടമാണ് പാട്ട്.
2: ശരി, പാടുമോ മോള്?
3: അവള് പാടും, അംഗൻവാടി LKG പോകുന്നുണ്ട് ഇപ്പൊ.
2: ശരി,
3: അംഗൻവാടി പോയിരുന്നു, അപ്പൊ പാട്ട് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്.
2: പാട്ടിനോട് ഇഷ്ടമാണ്,
3: അപ്പൊ അവളോട് പറഞ്ഞു നമുക്ക് അടുത്തൊക്കെ കിട്ടുമോ നോക്കി, നമുക്ക് അങ്ങനെ അടിച്ചതാ.
2: ശരി, ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ മുനീറ വിചാരിക്കുന്നത്?
3: ഞാന് കാബൂളിവാലിയിലെ ഏതായാലും
2: കുഴപ്പമില്ല. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ചിത്രപാടിയ ഒരു പാട്ട് കേൾക്കാം. പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടോ പറയാനുണ്ടോ?
3: ഒന്നുമില്ല.
2: അപ്പൊ നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം.
3: ഓക്കെ,
2: ശരി.

0: മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, ടിവി, എസി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
1: ഫോർ ഡേയ്സ് മൈ ജി ആഡി റെഡി സെയിൽ.
0: ടിഎൻസി അപ്ലൈ.
2: പ്രിയമുള്ളവരെ, ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തി, സ്റ്റുഡിയോ സഹായവുമായി പി കെ വിനോദ്, സാങ്കേതിക സഹായം ഒരുക്കിയത് ഷംസീർ വി പി, ലിജേഷ് കിഴിശ്ശേരി. പങ്കെടുത്ത എല്ലാവരോടും നന്ദി, സന്തോഷം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 23 മിനിറ്റും 49 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ MLA മാരുടെ പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഉൾപ്പെടെ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരം ഏകോപന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇതിന്റെ ഭാഗമായി SP റാങ്കിനു മുകളിലെ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കും. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നടപടികളും ഉൾപ്പെടുത്തിയ പ്രോഗ്രസ് റിപ്പോർട്ട് രാവിലെ പുറത്തിറക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് 3 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 6 സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ രാപ്പകൽ സമരം തുടങ്ങി. 56 ദിവസമായി നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഇന്നലെ ജില്ലാ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് രാപ്പകൽ സമരം. കണ്ണൂരിൽ ചികിത്സാപ്പിഴവിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരിച്ചു. പയ്യന്നൂരിനടുത്ത് എരമത്തെ ദേവാൻ ശൌരിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. കേരള ക്രിക്കറ്റ് ലീഗ് താരലേലം ഇന്ന് തിരുവനന്തപുരത്ത്. 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: FM പ്രധാന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ,
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. എന്നും രാവിലെ 8:15.
5: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
6: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
7: ദിവസവും കാലത്ത് 6:35.
8: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി,
9: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.

0: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ട്രെയിൻ സമയം.
2: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1669, മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28, 1634-5 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 1660 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7:00.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: വായിക്കുന്നത് പ്രശാന്തി. വാഴക്കാട് എടവണ്ണപ്പാറ ടൌണിലുൾപ്പെടെ പഞ്ചായത്ത് പരിധിയിൽ റോഡും പരിസരവും കയ്യേറിയുള്ള അനധികൃത നിർമ്മാണങ്ങളും കച്ചവടങ്ങളും ഒഴിപ്പിക്കുന്ന നടപടി വാഴക്കാട് പഞ്ചായത്ത് അധികൃതർ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി എടവണ്ണപ്പാറ വാഴക്കാട് റോഡിലെ അനധികൃത ഷെഡുകൾ പൊളിച്ചുമാറ്റി. ഒപ്പം റോഡിലേക്ക് ഇറക്കിവച്ച സാധനങ്ങൾ അടിയന്തരമായി നീക്കാൻ കർശന നിർദ്ദേശവും നൽകി. എടവണ്ണപ്പാറ ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനും പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും സൌകര്യമൊരുക്കുന്നതിനുമാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ. കെട്ടിട നിർമ്മാണ അനുമതിയിലെ വ്യവസ്ഥകൾ ലംഘിച്ച് റോഡിലേക്കും കടകളുടെ മുൻവശത്തേക്കും ഇറക്കി കച്ചവടം നടത്തുന്നവർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പാലിക്കാത്തതിനെ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് കടന്നത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. പൊതുജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നേരിട്ട് ജനങ്ങളിലേക്ക്. തീർപ്പാക്കാത്ത പരാതികൾക്കും പരിഹാരം കാണാനാണ് ജനസാക്ഷ്യം എന്ന പേരിൽ നടത്തുന്ന പരാതി പരിഹാര അദാലത്ത് ഈ മാസം 13 രാവിലെ 10 ആനക്കയത്ത് തുടക്കമാകും. ആനക്കയം ബിസ്മി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജവ്വാർ ഹാജി അധ്യക്ഷത വഹിക്കും. കലക്ടർ ഡോ വിനയ് ഗോയൽ പരാതികൾ സ്വീകരിക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിത്യേന പരാതികളുമായി ഒട്ടേറെ പേർ ദിനം പ്രതി ജില്ലാ പഞ്ചായത്തിലും കലക്ടറേറ്റിലും കയറിയിറങ്ങുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ അവരിലേക്ക് നേരിട്ടെത്തുന്നത്. മലപ്പുറം ജില്ലയിൽ വീണ്ടും ഷിഗല്ലയും മലേറിയയും. വള്ളിക്കുന്ന് സ്വദേശിയായ 12-വയസ്സുകാരനാണ് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത്. പെരിന്തൽമണ്ണയിലാണ് മലേറിയ സ്ഥിരീകരിച്ചത്.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ

0: 8-5
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
2: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: സമയം 9 കഴിഞ്ഞ് 32:08. ഇനി കേൾക്കാം
7: ആകാശവാണി 102.7 മഞ്ചേരി FM.
6: മുഖാമുഖം.
8: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്വപ്നങ്ങൾക്ക് പരിധികളില്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു മഞ്ചേരിക്കാരിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്കൂൾ കാലം മുതൽ ട്രക്കിങ്ങിനോടും സാഹസികതയോടുമൊക്കെ ഇഷ്ടം കാത്തുസൂക്ഷിച്ച് 2021 എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തി മടങ്ങിയതിനു ശേഷം കൊടുമുടി കീഴടക്കണം എന്ന വാശിയോടെ വീണ്ടും യാത്ര തിരിച്ച് 2025 പരാജയപ്പെട്ട ശ്രമത്തിന് ശേഷം ഈ വർഷം 10 പുറപ്പെട്ട് 43 ദിവസത്തെ കഠിന പോരാട്ടത്തിനൊടുവിൽ 20 ലോകത്തിന്റെ നെറുകയിൽ കാലൂന്നിയ, എവറസ്റ്റ് കീഴടക്കിയ മൂന്നാമത്തെ മലയാളി വനിത സുഹ്റ. സുഹ്റയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സുഹ്റ.
9: ഹലോ, താങ്ക് യു സോ മച്ച്.
0: സുഹ്റയ്ക്കൊപ്പം മുനീർ ആമയൂർ.
8: ഇപ്പോൾ ബാംഗ്ലൂരിലാണല്ലോ സെറ്റിൽഡ് ആയിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ മഞ്ചേരിയിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു, അതും കൊടുമുടി കീഴടക്കിയ ആവേശത്തോടെ. എന്ത് തോന്നുന്നു വീണ്ടും മഞ്ചേരിയുടെ മണ്ണിലൂടെ നടക്കുമ്പോൾ?
9: വളരെയധികം സന്തോഷമാണ് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ. എപ്പോഴും മുന്നേ ചെന്നൈയിലായിരുന്നു, അപ്പോൾ പുറത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു ടൈമാണ്. കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവാറുള്ളൂ, അധികം കുട്ടികളുടെ വെക്കേഷനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോളിഡേസ് ഒക്കെ നോക്കിയിട്ടേ വരാറ്. വരുമ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഈ മൺസൂൺ സീസണിലും കൂടെ വരുമ്പോൾ അതിൻ്റെതായ വേറെ തന്നെ ഇമോഷൻസാണ്. ആ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നൊരു സമയമാണ്. പിന്നെ എവറസ്റ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം പേരൻസിനോടെല്ലാം പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വന്ന അവരെ കാണുക, ഫാമിലീൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഈ ഒരു വെതറിലും അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ഒരു വരവ് വളരെയധികം സന്തോഷമുള്ള ഒരു വരവാണ്.
8: വെരി വെരി സ്പെഷ്യൽ.
9: അതെ അതെ, വളരെ സ്പെഷ്യലാണ്.
8: എവറസ്റ്റിനോളം വരില്ലെങ്കിലും ഒരു ചെറിയ കുന്നിന് മുകളിൽ തന്നെയാണ് നമ്മുടെ ഈ ആകാശവാണി മഞ്ചേരി FM-ഉം.
9: അതെ അതെ.
8: എങ്ങനെയുണ്ട് ഈ കുന്ന് കയറുന്ന എക്സ്പെഡിഷൻ? എങ്ങനെയുണ്ട്?
9: ഞാനത് ആലോചിച്ചത് ഈ മഞ്ചേരിയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ആകാശവാണിന്റെ ഈ ഓഫീസ്. ഇവിടെ കുറേ നേരം ഇരിക്കാൻ തന്നെ നല്ല സുഖം ആലോചിക്കുമ്പോ.
8: ഈ പർവ്വതാരോഹകർക്ക് അങ്ങനെ പ്രകൃതിയോട് ഒരു പ്രത്യേക പ്രണയം ഉണ്ടാകും.
9: അതെ അതെ അതെ അതെ, അത് മോസ്റ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും. ആ ഒരു ക്ലൈംബിംഗ് എന്ന സ്പോർട്ടിനേക്കാളും അപ്പുറം, കാരണം നമ്മൾ ഒരുപാട് ദിവസങ്ങളോളം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആ പ്രകൃതിയോട് കൂടെ മാത്രമാണ്. നമ്മുടെ കൂടെയുള്ള ഫെലോ ക്ലൈംബേഴ്സും പിന്നെ ആ ഒരു പ്രകൃതിയും മാത്രമാണ് നമ്മളുടെ കൂട്ട്. നമ്മൾ ഇവിടുന്ന് കാണാത്ത പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാനൊക്കെ നമുക്ക് കഴിയുന്നത് അതിനോട് കൂടുതലായിട്ട് ചേർന്ന് ഇടപഴകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും നമ്മളൊരു ഔട്ട്ഡോർ ിലേക്ക് തിരിയുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ഞാൻ ആദ്യം ഇതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് 2017 അന്നാണ് ഞാൻ ഒരു ഫസ്റ്റ് ഒരു ഡേ ഹൈക്കിന് പോകുന്നത്. അത് വയനാട്ടിൽ വെച്ചിട്ടാണ്. അപ്പം ആ ഒരു ഹൈക്കിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, ഔട്ട്ഡോർ എന്ന് പറയുന്ന ഒരുപാട് പോസിബിലിറ്റി ഉള്ള ഒരു ഒരു മേഖലയാണ്, അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ പടികൾ കയറി തുടങ്ങുന്നത്.
8: അല്ല, ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ആ പഴയ പെൺകുട്ടിയെ കുറിച്ചാണ്. മഞ്ചേരിയിലായിരുന്നു അല്ലേ കുട്ടിക്കാലം?
9: അതെ.
8: സ്കൂൾ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ സാഹസികതയോടും പർവ്വതാരോഹണത്തോടും ഒക്കെയുള്ള ഇഷ്ടം?
9: എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് 2000 ആ ഒരു സമയത്തിലാണ് ഞാനിവിടെ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ആ സമയത്തൊക്കെ പർവ്വതാരോഹണം എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. ഞാനെന്ന് മാത്രമല്ല എന്റെ കൂടെയുള്ള ആരും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആകെ പഠിക്കുന്ന സോഷ്യൽ സ്റ്റഡീസിൽ എവറസ്റ്റ് കീഴടക്കിയ ടെൻസിങ്ങും ഹിലാരിന്റെ മാത്രം, അതും മേ ബി ഒരു പാരഗ്രാഫ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിലപ്പുറം മൗണ്ടനീയറിംഗ് എന്താണോ, ട്രക്കിംഗ്

0: എന്താണോ എന്നുള്ള ഒരു എക്സ്പോഷർ ഒന്നും നമ്മൾക്കില്ല ഇവിടെ. ഇതൊക്കെ തുടങ്ങുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്, അതിനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് കുറച്ചും കൂടെ കാലം കഴിഞ്ഞിട്ടാണ്. 2017, അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് ട്രെക്ക് എന്ന് പറയുന്നത്. അതൊരു ഡേ ഹൈക്കായിരുന്നു. അപ്പം രാവിലെ ഒരു സൂര്യോദയം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു യാത്രയായിരുന്നു അത്. 2017 ഏറ്റവും ലാസ്റ്റ് ന്യൂ ഇയറിന് മുന്നേ ഉള്ള ദിവസം ഞങ്ങള് ഒരു കുറച്ച് ഗേൾസിന് ഒരു ഇവന്റ് വെച്ചതായിരുന്നു. അതിൽ സൺറൈസ് ട്രക്ക് ആയിരുന്നു അതിൻ്റെ ഏറ്റവും എന്താ പറയുക ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ ക്യാമ്പ് ചെയ്ത് പിറ്റേ ദിവസം ആ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്ക് മേലോട്ട് കയറാൻ തുടങ്ങി. മുട്ടിൽ മല എന്നുള്ളൊരു മലയാണ് വയനാട്ടിലുള്ള. അങ്ങനെ അത് കയറി ഏറ്റവും മുകളിൽ ആ സൺറൈസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ആ കയറുന്ന വഴികളാണെന്നുണ്ടെങ്കിലും നമ്മൾ വെക്കുന്ന ഓരോ പാദങ്ങൾക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോസിബിലിറ്റി കാണിച്ചു തരികയാണെന്നൊക്കെ ഉള്ള ഒരു ഒരു ഒരു പല രീതിയിലുള്ള തോട്ട്സ് വന്നു തുടങ്ങി. അങ്ങനെയാണ് ഇത് കൂടുതൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതും അവിടെ നിന്ന് മുന്നോട്ട് പോകണതും. പക്ഷെ കുട്ടിക്കാലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഞങ്ങളുടെയൊക്കെ കാലത്ത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളരെ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ നമ്മളുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അത്രയും കൺസർവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ഇത്ര ഇന്ന് ഉള്ള അത്ര കുട്ടികൾക്കുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എക്സ്പോഷർ ഒന്നും അന്നില്ല. അത്ര പ്രോഗ്രസീവ് അല്ല സൊസൈറ്റി. അപ്പം അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അന്നൊരു അത്ലറ്റിക്സ് പോലും ചെയ്തിട്ടില്ല എൻ്റെ 15 വയസ്സ് വരെ. 11th standard ഞാനൊരു സ്കൂളിൽ റെസിഡൻഷ്യൽ സ്കൂളിൽ മൂവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ അത്ലറ്റിക് ജേണി തന്നെ സ്റ്റാർട്ട് ചെയ്തത്.
1: ഇത് വളരെ കൗതുകമുളവാക്കുന്ന ഒരു കാര്യമാണ്. 10th class വരെ ഒരു അത്ലറ്റിക്സ്
0: അല്ല. ആക്ച്വലി എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ട്രാക്കിലൂടെ ഓടുന്ന കുട്ടികളെ അവരുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എനിക്കന്നത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ചെയ്യാൻ അങ്ങോട്ടേക്ക് പോയി അത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസോ അതല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അത്ര അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം ചെയ്യുന്നത് 15 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. 16-ാമത്തെ വയസ്സ് തുടങ്ങിയപ്പോഴാണ് ചെയ്തു തുടങ്ങിയത്. അവിടെ തന്നെയാണ് ഞാൻ മാർഷ്യൽ ആർട്സും തുടങ്ങിയത്. മാർഷ്യൽ ആർട്സ് ഒരു 1.5 വർഷത്തോളം പഠിച്ചു കരാട്ടെ. പിന്നെ ഈ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. 800 മീറ്ററും 1500 മീറ്ററാണ് എൻ്റെ ഐറ്റംസ്. അപ്പോൾ അത് ചെയ്തു തുടങ്ങി എനിക്കത് ഇഷ്ടമായി. കാരണം ചെയ്തു തുടങ്ങിയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എപ്പോഴും ഫസ്റ്റ് ഓർ സെക്കൻഡിൽ വരാൻ തുടങ്ങി. അങ്ങനെ അത് കോളേജിൽ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഈ സ്കൂളിൽ കോളേജിലൊക്കെ അത്ലറ്റിക്സിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ കാലത്ത് സ്കൂൾ കോളേജിൽ അത്ലറ്റിക്സ് എന്ന് പറയുന്നത് ആകെ ഒരു ദിവസം സ്പോർട്സ് ഡേ ആണ്. വേറെ ഒന്നുമില്ല. വേറെ ഒരു സ്പോർട്സിന് എൻകറേജ്മെന്റോ ഒരു കാര്യങ്ങളോ ഇല്ല. അപ്പൊ ആ സ്പോർട്സ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു ഒരു ഓട്ടം ഓടണം എന്നുണ്ടെങ്കിൽ ആ ഒരു വർഷത്തെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ സ്കൂളിലും കോളേജിലും അത് കണ്ടിന്യൂ ചെയ്തു. കോളേജിൽ ഫൈനൽ ഇയർ ഗേൾസ് ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ കല്യാണം, കുട്ടികള്, ജോലി തിരക്ക്, അങ്ങനെ ലൈഫിലെ ഡിഫറെന്റ് ഫേസസ് വന്നു തുടങ്ങി. ഓരോ ഫേസിലോട്ട് മാറുമ്പോഴും പിന്നെ നമ്മളുടെ സമയപരിമിതികളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ തിരിഞ്ഞു നോക്കാൻ സമയം കിട്ടില്ല. അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നമ്മളൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന സമയമൊക്കെ ആയിരിക്കും അത്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് 2-ാമത്തെ മോന് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് വീണ്ടും ഒക്കെ ഒന്ന് ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് ബ്രിസ്ക് വാക്കിംഗ് തുടങ്ങി. പക്ഷേ ബ്രിസ്ക് വാക്കിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് റണ്ണിങ്ങിലോട്ടുള്ള ഒരു ഒരു വീണ്ടും ഉള്ള ചുവടുവയ്പ്പായിരുന്നു. കാരണം ചെയ്തു തുടങ്ങിയപ്പോൾ അത് റണ്ണിങ് ആയി ഓട്ടോമാറ്റിക്കലി. മേ ബി മസിൽ മെമ്മറി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അത് തിരിച്ചെടുത്തായിരിക്കും. അങ്ങനെയാണ് വീണ്ടും റണ്ണിങ് തുടങ്ങുന്നത്. ആ റണ്ണിങ് ആണ് ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ആണ് എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയാം. ഞാൻ ആഴ്ചയിൽ 3 ദിവസം റണ് ചെയ്യും. അത് പല രീതിയിലാണ്. ലൈക്ക് ചിലത് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, 20-25 കിലോമീറ്ററോളം. അതല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ റേഞ്ചിലുള്ള റൺസ് ആയിരിക്കും. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ആണ് എൻഡ്യൂറൻസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. എൻഡ്യൂറൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ ക്ലൈംബിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. സ്ട്രെങ്ത് വേണം, എൻഡ്യൂറൻസ് വേണം. ഈ എൻഡ്യൂറൻസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഈ റൺസിലൂടെയാണ്.
1: അതായത് നല്ല ഡിറ്റർമിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ മൗണ്ടനിയറിംഗിലേക്ക് കടന്നു വരാൻ പറ്റൂ.
0: അത് വളരെ സത്യമാണ്. ഡിറ്റർമിനേഷൻ വേണ്ടത് മൗണ്ടനിയറിംഗിൽ മാത്രമല്ല, ഏത് സ്പോർട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ വേണ്ട ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് റെസിലിയൻസ് ആണ്. കാരണം എല്ലാ ദിവസവും നമ്മളുടെ ഒരു ദിവസം ആയിക്കൊള്ളണം എന്നില്ല. ഓരോ ദിവസവും നമ്മൾ പരാജയപ്പെട്ടിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല, അവിടെയൊക്കെ വീണ്ടും പിറ്റേ ദിവസം നമ്മൾ ഉണരുന്നത് അതേ എനർജിയോട് കൂടിയിട്ട് വീണ്ടും ആ ഒരു എനർജി കൊടുത്ത് നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് റിസൾട്ടിലോട്ട് എത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ പിറ്റേ ദിവസം കാണുന്നത്. അത് ഏത് സ്പോർട്ടിനും ഉണ്ട്. ഇപ്പൊ ഒരു ഫുട്ബോൾ കളിക്കുക

0: ആളാണെങ്കിലും അല്ലെങ്കിൽ മൗണ്ടനിയറിംഗ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഓരോ ദിവസം എക്സൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു എയിം. പിന്നെ മൗണ്ടനിയറിംഗ് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രീം സ്പോർട്ടാണ്. എക്സ്ട്രീം സ്പോർട്ട് ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. സ്കീ മൗണ്ടനിയറിംഗ് അല്ലെങ്കിൽ സ്കീയിങ് മൗണ്ടനിയറിംഗ് ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം സ്പോർട്ടാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രീം സ്പോർട്ടാവാൻ കാരണം അവിടെ ആ ഒരു നമ്മളൊരു എക്സ്ട്രീം വെതറിൽ ചെയ്യുന്നത് കൊണ്ടാണ്. എക്സ്ട്രീം വെതറിൽ നമ്മളുടെ ബോഡി കണ്ടീഷൻ അതിലൂടെ അഡോപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ ചെയ്യുന്ന ഒരു ലോങ് ആയിട്ടുള്ളൊരു പ്രൊസീജർ ആയതുകൊണ്ടാണ് അതൊരു എക്സ്ട്രീം സ്പോർട്ടായി മാറുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ ഒരു എക്സ്പോഷറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി ആൻഡ് മൈൻഡ് അതിനോട് കേപ്പബിൾ ആക്കിയിട്ട് വേണം നമ്മളിലേക്ക് അതിലേക്ക് പോവാൻ. അപ്പൊ അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് ഈ സ്ട്രെങ്ത്തും എൻഡ്യൂറൻസ് എന്നൊക്കെ പറയുന്നത്. സ്ട്രെങ്ത് നമ്മൾ ഒരുപാട് എക്സസൈസിലൂടെ, മൗണ്ടനിയറിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സ്പെസിഫിക് എക്സസൈസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നമ്മളത് ബിൽഡ് ചെയ്തെടുക്കണം. എൻഡ്യൂറൻസ് അധികം ബിൽഡ് ചെയ്യുന്നത് ഈ റണ്ണിങ് പോലത്തെ സ്പോർട്ടിലൂടെയാണ്. പിന്നെ മൗണ്ടനിയറിംഗിന് വേണ്ടത് ഒരുപാട് ലങ് കപ്പാസിറ്റി നല്ലോണം ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് ഒരുപാട് ബ്രീത്തിങ് മെത്തേഡ്സ് ഉണ്ട്, ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അപ്പൊ അതിൽ വിംഹോഫ് എന്ന് പറയുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. സാധാരണ ബ്രീത്തിങ് അല്ല, ഹെവി ബ്രീത്തിങ് ആണ്. അത് ലോങ് ആയിട്ട് ഒരുപാട് നാളത്തെ ചെയ്തതിന് ശേഷം നമ്മുടെ ലങ് കപ്പാസിറ്റി ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ഒരുപാട് നാളായിട്ട് ചെയ്യായിരുന്നു. പിന്നെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു 2 to 3 hours നമ്മൾ ട്രെയിൻ ചെയ്യണം
1: ഡെയിലി, മലകയറ്റം ഉള്ളപ്പോഴും
0: ഇല്ലാത്തപ്പോഴും. അപ്പം എന്റെ ഒരു ദിവസത്തെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ഈ 2-2.5 hours ട്രെയിനിങ് മസ്റ്റ് ആണ്. ആസ് എ മദർ, ആസ് എ വൈഫ്, ആസ് എ വർക്കിംഗ് വുമൻ റോൾസ് എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ രാവിലെ ഞാൻ എണീക്കുന്നത് 6 hours ഒരു മദറായിട്ടാണ്. കാരണം കുട്ടികൾ 7 hours സ്കൂളിൽ പോകണമെങ്കിൽ അവർക്കുള്ള ടിഫിൻ ബോക്സ് ഓരോ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവരെ വിടുന്നതോടുകൂടി ഞാൻ എൻ്റെ റോള് വീണ്ടും ഞാൻ ഒരു അത്ലീറ്റായിട്ട് സ്വിച്ച് ചെയ്യും. ഒരു 7 to 9 hours വരെ അവിടെ ഞാൻ എൻ്റെ ട്രെയിനിങ് ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും റോള് സ്വിച്ച് ചെയ്യണം. സോ ഒരുപാട് എഫേർട്ട് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സംഗതി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു ഗോളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.
1: ഓക്കെ, ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, വയനാട്ടിലെ ഒരു ചെറിയ മലയിൽ സൺറൈസ് ട്രിപ്പായിട്ട് ആരംഭിച്ച്
0: അതെ
1: പിന്നീട് എവറസ്റ്റിന്റെ നെറുകയിലേക്ക് എത്തുന്നു. ഇതിനിടയിലുള്ള യാത്ര ഉണ്ടല്ലോ, ഇതിനിടയിൽ ചെറുതും വലുതുമായ നിരവധി പർവ്വതങ്ങൾ, ആ എവറസ്റ്റ് എത്തുന്നതിന് മുമ്പ് കയറിയ പർവ്വതങ്ങൾ ഏതൊക്കെയാണ്?
0: എവറസ്റ്റിന്റെ മുന്നേ കയറിയ പർവ്വതങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എന്റെ ക്ലൈംബിംഗ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നേപ്പാളിൽ നിന്നാണ്. അത് 2021 എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയി. അവിടെ നിന്ന് ഒരു കാലാപത്തർ എന്നുള്ളൊരു പോയിന്റ് നിന്ന് എവറസ്റ്റിനെ വളരെ ഭംഗിയായിട്ട് കാണാം. പക്ഷേ ആ ഒരു സൺറൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ 4 hours എണീറ്റ് ഈ 5300 meters 5500 meters കയറണം. ആ ഒരു 200 meter അസെൻഡ് എന്ന് പറയുന്നത് നല്ല കുത്തനെയുള്ള, ആ സമയത്ത് വളരെ കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഒരു ഒരു ക്ലൈംബാണ്. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എവറസ്റ്റിന്റെ മുകളിൽ സൺറൈസ് കാണുന്നത്. അതായത് ഭൂമിയിൽ ആദ്യമായിട്ട് പതിക്കുന്ന സൂര്യരശ്മികൾ എന്ന് പറയാം. അത് എവറസ്റ്റിന്റെ മുകളിലാണല്ലോ, കാരണം ഏറ്റവും മുകളില് കിടക്കുന്ന ഫസ്റ്റ് റേ വരുന്നത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സൺറൈസ് ഒക്കെ അതിൻ്റെയൊക്കെ എത്രയോ ഒരു ഒരു നിമിഷങ്ങൾ മുന്നേ അവിടെ എത്തുന്നത് കാണാം. അതിൻ്റെ മുകളിൽ പതിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതും ആ ഒരു ഹൊറൈസോണിൽ ഇങ്ങനെ ഇങ്ങനെ കളറ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ ശരിക്കും കാണുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത് കുറച്ചും കൂടെ ഹൈറ്റ് നിന്ന് കാണുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു. അപ്പൊ ഇത് എവറസ്റ്റിന്റെ മുകളിൽ നിന്നാണെങ്കിലോ എന്ന് ആലോചിച്ചു.
1: ബേസ് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അടുത്ത ലക്ഷ്യം,
0: അപ്പൊ അവിടെ നിന്നാണ് അങ്ങനെ ഒരു ഡ്രീം വരുന്നത്. അപ്പോഴത് ഗോളല്ല കേട്ടോ, ഡ്രീമാണ്, സ്വപ്നമാണ്.
1: അല്ല സ്വപ്നമാണ്,
0: അതെ അതെ, അപ്പൊ സ്വപ്നമാണ്. അങ്ങനെ തിരിച്ച് അതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് തിരിച്ചു വരുമ്പോഴാണ് കുറച്ച് ഐറിഷ് ക്ലൈംബേഴ്സിനെയും ഒക്കെ കാണുന്നത്. അപ്പൊ അവര് ചോദിച്ചു എവിടുന്നാ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് കണ്ടിട്ട് വരികയാണ്. ഓക്കെ, നിങ്ങള് ഈ ഇവിടെ അടുത്ത് തൊട്ടപ്പുറത്ത് ഒരു വേറൊരു ക്ലൈംബ് ഉണ്ട്, 6100 meters ഉള്ള പർവ്വതം, ലൊബൂച്ചെ പർവ്വതം. അപ്പൊ അത് കയറി നോക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഗിയേഴ്സ് ഇല്ല, അതിനെ പറ്റി എനിക്ക് അറിയില്ല. അപ്പൊ അവർ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ തന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഈ ക്ലൈംബിനെ പറ്റി കൂടുതൽ പഠിച്ചു, കുറെ ആൾക്കാരോട് സംസാരിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, അതിന് എത്രത്തോളം സ്ട്രെങ്ത് വേണം, അത് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഇതിനെ പറ്റിയൊക്കെ ഒരു ഒരു പഠനം നടത്തി വീണ്ടും ട്രെയിൻ ചെയ്തിട്ടാണ് അടുത്ത വർഷമാണ് ഞാൻ തിരിച്ചു പോണത് ഈ ഒരു ക്ലൈംബ് ചെയ്യാൻ. അങ്ങനെ തിരിച്ചു ചെന്ന് അത് ക്ലൈംബ് ചെയ്തപ്പോൾ എന്നോട് എൻ്റെ ഗൈഡ് പറഞ്ഞു, ഓക്കെ നിങ്ങൾ നന്നായിട്ട് ക്ലൈംബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ 2022 ആ ഒരു സമയത്ത് തുടങ്ങിയ ക്ലൈംബാണ്. ലൊബൂച്ചെ പർവ്വതം ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ അമഡാബ്ലം

0: എന്നുള്ളൊരു 6,800 മീറ്ററിന്റെ മേലെയുള്ള ഒരു പർവ്വതമുണ്ട്. അത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൗണ്ടൻ ഇൻ നേപ്പാൾ എന്നാ പറയാ. കാരണം അമാഡാബ്ല എന്ന് പറയുന്നത് മദേഴ്സ് നെക്ലസ് എന്നാണ് ആ ഒരു അതിന്റെ പേര്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ശരിക്കും കണ്ടു കഴിഞ്ഞാല് ഒരു ഒരു മദർ ഹോൾഡിങ് രണ്ട് കിഡ്സ് എന്നുള്ള ഒരു അതിന്റെ റെപ്ലിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എസ്പെഷ്യലി ഞാനൊരു മദർ ആയതുകൊണ്ടായിരിക്കാം എനിക്കത് കൂടുതൽ അങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നുന്നത്. പക്ഷേ ഏറ്റവും ടെക്നിക്കൽ ആയിട്ടുള്ളതും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൗണ്ടൻ ആണ് അമഡബ്ലം. അത് ചെയ്തു. പിന്നെ അതുപോലെ ഒരു ഐലൻഡ് പീക്ക് എന്നുള്ളൊരു പർവ്വതമുണ്ട്, അതിലോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലഡാക്കിൽ, നമുക്ക് ഇന്ത്യയിലെ പർവ്വതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റീജിയനിലാണ് ആ ഒരു ഹിമാലയൻ ബെൽറ്റ് ഉള്ളത്. അത് കശ്മീർ, ലഡാക്ക്, പിന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ ഇവിടെയാണുള്ളത്. അപ്പം ഈ ഒരു ഏരിയയിൽ പോയിട്ടാണ് ക്ലൈംബ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ എന്താന്ന് വെച്ചാൽ നേപ്പാളിൽ അത്രയും ഫെസിലിറ്റേഷൻ ഇന്ത്യയിലില്ല. കാരണം അത് ബോർഡർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് അത്രയും സർവീസസ് അവൈലബിൾ അല്ല. അപ്പൊ കുറച്ച് പർവ്വതങ്ങൾ മാത്രമേ നമുക്ക് കയറാനുള്ള പെർമിഷൻ ഉള്ളൂ ഇവിടെ. അങ്ങനെ ലഡാക്കിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവിടുന്ന് ഒരു 4-5 പർവ്വതങ്ങൾ കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ 2026 വരെ ഈ ക്ലൈംബിംഗ് ചെയ്തുകൊണ്ടിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് എത്രത്തോളം ഗെയിൻ ചെയ്യുന്നോ അതൊക്കെ നമ്മളുടെ എവറസ്റ്റിന്റെ എക്സ്പീരിയൻസ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. 2022 ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓക്കെ എനിക്ക് കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ എവറസ്റ്റിലോട്ട് എത്തിപ്പെടാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നാണ് ഒരു ഗോള് സെറ്റ് ചെയ്യുന്നത്. ആ സ്വപ്നത്തിനെ പിന്നെ അതൊരു സ്വപ്നത്തിന് ഗോളാക്കി മാറ്റുന്നത് അവിടെ
1: നിന്നാണ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തോ.
0: ആ ഞാൻ വിചാരിച്ച ഒരു 3-4 എനിക്കിത് കയറണം. കാരണം ഐഡിയലി അങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് ഞാൻ എവറസ്റ്റ് കയറണം എന്ന് വിചാരിച്ചാൽ എനിക്കത് ഒരിക്കലും ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ക്ലൈംബർ ആയി തുടങ്ങിയതിന് ശേഷം ഒരു 2-3 മിനിമം എടുക്കും. ആ ക്ലൈംബർ ആവണമെന്നുണ്ടെങ്കിൽ ട്രക്കിങ്ങിന്റെ നെക്സ്റ്റ് ലെവലാണ് ക്ലൈംബിംഗ്. അതായത് ടെക്നിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് അതിന്റെ സ്കിൽസ് ഒക്കെ പഠിച്ചിട്ട് വേണം നമ്മളിത് ക്ലൈംബ് ചെയ്യാൻ. അപ്പോൾ ഒരു ട്രക്കറും കൂടെ അല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമയമെടുക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഗോളായി സെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ എന്റെ ക്ലൈംബിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അതൊരു 3-4 ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെയാണ് 2025 പോകുന്നത്. 2025 പോയപ്പോൾ വെതർ വളരെ മോശം കണ്ടീഷനിലുള്ള ആ ഒരു സമയത്താണ് ഞങ്ങള് ഫൈനൽ പുഷ് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് കാറ്റ് എന്ന് പറയുന്നത് ഒരു 60 പെർ അവറിന്റെ മുകളിലാണ് ഈ കാറ്റിന്റെ സ്പീഡ്.
1: ഈ ഫൈനൽ പുഷ് എന്ന് പറയുമ്പോൾ അവസാനത്തെ
0: ആ അതെ അവസാനം അങ്ങോട്ടേക്ക് എത്തുന്ന സമയം. അപ്പൊ അതായത് സബ്മിറ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ ടെന്റ് തുറക്കുമ്പോൾ വളരെയധികം വിൻഡ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള, കാരണം ഒരു 40 km/h സ്പീഡിൽ നിന്ന് തുടങ്ങി പിന്നെ അത് കൂടിക്കൂടി വരുന്നതാണ് കാണുന്നത്. പിന്നെ അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള ടെന്റൊക്കെ പറന്നു പോകുന്നത് കാണാം. കാരണം അത്രയും സ്പീഡിലാണ് വന്നടിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ടെന്റിന്റെ മേലെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കാറ്റ് വന്ന് അടിക്കുന്ന സൗണ്ട്. അപ്പൊ രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ ഇതെങ്ങാനും എന്താ പറയാ ഓപ്പൺ ആവുമോ എവിടെയെങ്കിലൊക്കെ പൊട്ടിയിട്ട് ഐ മീൻ ടെന്റ് ഓപ്പൺ ആവുമോ എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും സൈഡ് ഓപ്പൺ ആവുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്ന ഒരു വെയിറ്റ് കൊണ്ട് മേ ബി അത് പറന്നൊന്നും പോവില്ല. പക്ഷേ അത് ആ കാറ്റിന്റെ വേഗത എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എക്സ്പെഡിഷൻ കമ്പനി പറഞ്ഞു നിങ്ങൾ മുകളിലോട്ട് പോയാൽ താഴോട്ട് വരുമെന്ന് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ എക്സ്പെഡിഷൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണം, തിരിച്ചിറങ്ങാന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത്.
1: ശരിക്കും ആ സമയത്ത് വല്ലാത്തൊരു ഹൃദയവേദന വരുന്നു,
0: വളരെയധികം വിഷമമുള്ള ഒരു സമയമാണ്. കാരണം അടുത്ത ദിവസം ഞങ്ങൾ സബ്മിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദിവസമാണ്. അത്ര ദിവസത്തെ 45 ഈ ഒരു വെയിറ്റിംഗ്, അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ, ഇത്രയും വർഷത്തെ പരിശ്രമങ്ങൾ, ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരൊറ്റ ദിവസം കൊണ്ട് അതങ്ങ് മാറുകയാണ്. അപ്പൊ അത് കരഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങിയത്. തിരിച്ചിറങ്ങി ഞാൻ ക്യാമ്പ് 2 എത്തിയിട്ട് ഒരുപാട് കരഞ്ഞു. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ ഞാൻ പെട്ടുപോയെന്ന് മനസ്സിലാലോചിച്ചു. പിന്നെ അതൊരു ശരിക്കും ആ സമയത്ത് നമുക്കത് വളരെ വിഷമം ഉണ്ടാക്കുമെങ്കിലും അതിൽ നിന്ന് കുറേ തിരിച്ചു വന്നിട്ട് പിന്നെ ഒരുപാട് പാഠങ്ങളുണ്ട് പഠിക്കാൻ.
1: കാരണം
0: ഒരുപാടുണ്ട്. കാരണം നമ്മളെപ്പോഴും സക്സസ് മാത്രമാണ് കാണുക, അതിനെ മാത്രമാണ് ഗ്ലോറിഫൈ ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ അത് മാറിപ്പോവും. കാരണം നമ്മൾ അത്രയും ടഫർ സിറ്റുവേഷനിലൂടെ പോയി കഴിഞ്ഞിട്ട് വേറെ ഏത് ഹാർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് തന്നാലെ നമ്മള് മനസ്സിൽ തന്നെ ബിൽഡ് ചെയ്ത്
1: വരും. ലോകത്തെ കുറിച്ച്
0: അതെ അതെ. അപ്പം അത് മാത്രല്ല, ശരിക്കും അതായത് നമ്മൾ സക്സസിനെ മാത്രമാണ് ഗ്ലോറിഫൈ ചെയ്യണം, അതല്ലെങ്കിൽ ആ ഒരു ജേർണി എന്താന്നുള്ളത് പോലും നമ്മൾ തിരിച്ചറിയും.

0: ചെയ്യാത്ത രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഏത് കാര്യം കാണുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എവറസ്റ്റ് കയറി എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അതിന്റെ പുറകെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പം അങ്ങനെ നമുക്ക് ലൈഫിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. റെസീലിയൻസ് ഫാക്ടർ അടക്കം, റെസീലിയൻസ് പറഞ്ഞാൽ മൗണ്ടനിയേഴ്സിന് വളരെ കൂടുതലായിരിക്കും. കാരണം ട്രെയിനിങ് സാധാരണ രീതിയിൽ ആൾക്കാർ 45 മിനിറ്റ്സ് 1 hour ഒക്കെയാണ് ട്രെയിൻ ചെയ്യുക ഒരു ദിവസം, ഏത് അത്ലീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു 1 hour ഒക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അഡീഷണൽ ട്രെയിനിങ് വരുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഒരു ഹാർഡ് ടൈമിനോട് നമ്മൾ കോപ്പപ്പ് ചെയ്തിട്ടാണ് ഡെയിലി നമ്മളുടെ ഒരുപാട് ബോഡിയും മൈൻഡും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളുടെ ഒരു റെസീലിയൻസിനെ ബിൽഡ് ചെയ്ത് എക്സ്ട്രീം ലെവലിൽ ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കാരണം നമുക്ക് നേരിടാനുള്ള എക്സ്ട്രീം കണ്ടീഷൻസ് ആണ് അവിടെ. ഓക്സിജൻ ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബേസ് ക്യാമ്പിൽ 5,300 മീറ്ററിൽ 50% ഓക്സിജനേ ഉള്ളൂ, മേലോട്ട് പോകുമ്പോൾ 30% ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് ഈ ഫ്രീ ആയി കിട്ടുന്ന ഓക്സിജന്. കാരണം അവിടെ അതിന് മുകളിലെത്തിക്കഴിഞ്ഞാൽ ശ്വസിക്കണം എന്നുണ്ടെങ്കിൽ വളരെ പാടാണ്. ഒരു ഓക്സിജൻ സിലിണ്ടറിന് $350, അതിൽ 4 kilo ഉള്ള ഒരു ഓക്സിജൻ സിലിണ്ടറാണ് നമ്മൾ ക്യാരി ചെയ്യുക, അതിന് $350. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ ഈ ഫ്രീ ആയി കിട്ടുന്ന ഓക്സിജൻ
1: നാം ശ്വസിക്കുന്ന വായുവിന്റെ വില അറിയാൻ അങ്ങ് എവറസ്റ്റിന്റെ മുകളിൽ എത്തണം.
0: അതെ അതെ അതെ. അതല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു 6,000 meter മേലെ എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഓക്സിജന്റെ വാല്യൂ അറിയുക ശരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നതാണ് ഒരുപാട് ഈഗോ എന്നൊക്കെ പറയുന്നത്, പക്ഷേ മൗണ്ടൻസിന്റെ മുന്നിൽ ഒരു ഈഗോ ഒന്നും നടക്കില്ല. കാരണം നമ്മളവിടെ ഏത് മൗണ്ടൻ ആണെന്നുണ്ടെങ്കിലും ക്ലൈംബ് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രാക്ടീസ് എന്താന്ന് വെച്ചാൽ ആ മൗണ്ടൻ്റെ അടുത്ത് നമ്മളൊരു പെർമിഷൻ ചോദിക്കുന്ന ഒരു ഒരു പ്രൊസീജിയർ ഉണ്ട്. നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി സ്പിരിച്വൽ ജേണിയാണ്. നമ്മൾ എവറസ്റ്റ് എന്ന് വിളിക്കുന്നത് അവർ സഗർമത എന്നാ വിളിക്കുക. സഗർമത എന്ന് വെച്ചാൽ ഗോഡസ് ഓഫ് ദ യൂണിവേഴ്സ് എന്നാ അവർ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ദേവിയാണ്. അവർ ബുദ്ധിസ്റ്റാണ് എല്ലാവരും. അപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് ലാമ വരും, ഒരു പൂജ നടത്തും. ആ പൂജയിൽ ആ മൗണ്ടൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ ചോദിക്കുകയാണ്, ഞങ്ങൾ കയറിക്കോട്ടെ, കയറിയിട്ട് ഞങ്ങൾ സേഫായിട്ട് തിരിച്ചിറങ്ങണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഏത് ക്ലൈംബും സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഈഗോ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് അവിടെ സ്കോപ്പില്ല. കാരണം മൗണ്ടനാണ് ഡിസൈഡ് ചെയ്യുന്നത് ആരൊക്കെ എവിടൊക്കെ കയറുമെന്നുള്ളത്, വെതറാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമ്മളെങ്ങനെ കയറും എന്നുള്ളത്. നമ്മളിവിടെ എത്രത്തോളം ഫിറ്റ്നസ് ഫ്രീക്കാണെന്ന് പറഞ്ഞാലും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ പല ഫാക്ടേഴ്സാണ് തീരുമാനിക്കുന്നത് നമ്മളത് കയറി മേലെത്തും എന്നുള്ളത്. അപ്പം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി റിലേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഈ ചെറിയ ലൈഫിൽ എത്രത്തോളം നമുക്ക് ഭംഗിയായിട്ട് ജീവിക്കാം എന്നും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും.
1: വിനയമുള്ളവരാകും, സഹവർത്തിത്വമുള്ളവരാകും അല്ലേ, ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. അപ്പോഴാണ്
0: ഇതെല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റം ആണ് നമുക്ക് വളരെ ഈസിലി മനസ്സിലാക്കാൻ പറ്റും.
1: പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നിങ്ങൾ റെസിലിയൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, മലകളുടെ ഷേപ്പ് എക്സ്പെഡിഷൻ ചെയ്യുമ്പോൾ ഒരു കയറ്റം, ഒരു ഇറക്കം, വീണ്ടും ഒരു പീക്ക്, അങ്ങനെയല്ലേ? അതായത്
0: ലൈഫ് അങ്ങനെയാണ്,
1: ഉയർച്ചതാഴ്ചകളിലൂടെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തും,
0: അങ്ങനെ എത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് കുത്തനെ കയറി പോകാൻ പറ്റില്ല,
1: നേരെ പീക്കിലേക്ക് റോപ്പ്
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല, കയറി ഇറങ്ങിയിട്ടേ എത്താൻ പറ്റുള്ളൂ.
2: എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 3-ാമത്തെ മലയാളി വനിത, മഞ്ചേരി സ്വദേശി സി സുഹ്രയുമായി മുനീറാമയൂർ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ശനിയാഴ്ച ഇതേ സമയത്ത് കേൾക്കാം.
3: മുഖാമുഖം. മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7:00.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
7: ഞാൻ എപ്പോഴും റെഡി. മൈജിയും റെഡി. മൈജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
8: ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൈജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവ്.
9: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
8: ടിഎൻസി അപ്ലൈ.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര

0: ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സമുദ്രം, പ്രതിരോധം, നിർമ്മിത ബുദ്ധി മേഖലകൾ ചർച്ചയായതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കശുവണ്ടി വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കണ്ട് നിവേദനം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വിശദമായ പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സെൻസസ് 2027 ഭാഗമായി വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ രാവിലെ 11 തുറക്കും. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയിൽ സംസ്ഥാനത്ത് ആകെ 6,288 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. 6,746 പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിൽ ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ സെമിയിൽ. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ 1-2 ഗോളിനാണ് സ്പെയിനിന്റെ ജയം.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും.
3: എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
2: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
3: തന്നെയോ? അതേതായാലും നന്നായി.
2: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: 9
7: മാത്രം. മൊബൈൽ, ടാബ്, ലാപ്ടോപ്, ടിവി, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൻ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
11: 7:45.
12: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
13: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
13: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1660, മംഗലൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 1660 തിരുവനന്തപുരം മംഗലൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 1660 മംഗലൂരു ചെന്നൈ എക്സ്പ്രസ് 11:38, 1623 കോയമ്പത്തൂർ മംഗലൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1636 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
14: ട്രെയിൻ സമയം.
15: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
16: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 rupees മുതൽ 59,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. ടി എൻ സി അപ്ലൈ.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.

0: ചികിത്സ,
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
0: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.

0: ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങളിൽ പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0493-299-299.
5: പ്രിയമുള്ളവരെ, സമയം 10 മണി കഴിഞ്ഞ് 3:29. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം SP വെങ്കടേഷ്.

0: ും
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: മീറ്റിംഗിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
4: എന്നാ മൈജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
0: ജൂലൈ 9 മുതൽ 12 വരെ. മൈജി ആഡി റെഡി സെയിൽ. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 രൂപീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ. TNC അപ്ലൈ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി തന്മാത്ര എന്ന ചിത്രത്തിൽ P. ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. TNC അപ്ലൈ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വാണി ജയറാം പാടിയത്, ചിത്രം മാനത്തെ വെള്ളിത്തേര്.

പ്രിയമുള്ളവരെ, ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 16:12. ഇനി ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. മണിക്ക് യുവവാണി. യുവ കലാകാരന്മാരായ മുഹമ്മദ് സൽമാൻ, സുജിത് എന്നിവരുമായുള്ള അഭിമുഖം. 11:30 ഹലോ യൂത്ത്, തത്സമയ പ്രശ്നോത്തരി, വിഷയം കേരള ചരിത്രം. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ.

2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 ഓർമ്മയിൽ ഒരു പാട്ട്, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5:00 തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയത്താളം.
1: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇത് ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം.
0: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് വിളിക്കാം. 04832950300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ
1: ഉടൻ തന്നെ വിളിക്കുക. ഫുട്ബോൾ ബീറ്റ്സ് 10:50 വരെ ഇത് ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം. നമ്പർ പറയാം, 04832950300. ഒരു നമ്പർ കൂടിയുണ്ട്, 04832950800.
0: ഫുട്ബോൾ ബീറ്റ്സിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ വിനോദ്,
1: ഞാൻ സ്നേഹപ്രഭ. സ്റ്റുഡിയോ സഹായം നൽകുന്നത് പ്രശാന്തി ചന്തു.
0: സാങ്കേതിക സഹായം നിർവഹിക്കുന്നത് EM ഷജീറും ലിജേഷ് കീഴിശേരിയും ചേർന്ന്.
1: ഫുട്ബോൾ ആവേശം അതിന്റെ പരകോടിയിലെത്തി നിൽക്കുകയാണ്.
0: തീർച്ചയായിട്ടും മണിക്കൂറുകൾ മാത്രം, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണ് അവസാന വിസിൽ മുഴങ്ങാൻ. ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാണ്
1: ടീമുമായി തുടങ്ങിയ പോരാട്ടം?
0: എട്ട് ടീമിലേക്ക് ഇതാ ഇപ്പോൾ ചുരുങ്ങി. ഇനി അത് 4 ടീമിലേക്ക് ചുരുങ്ങാൻ പോകുന്നു അല്ലേ?
1: ഒരു സെമി ഫൈനലിന്റെ ചിത്രം മുന്നിൽ തെളിഞ്ഞു.
0: ഒരു സെമി തെളിഞ്ഞിരിക്കുന്നു, ഫ്രാൻസും സ്പെയിനും തമ്മിൽ. അതൊരുപക്ഷെ കാഴ്ചക്കാർ, ആസ്വാദകർ, ഫുട്ബോൾ പ്രേമികൾ പ്രതീക്ഷിച്ച ഒന്ന് തന്നെയായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുകയാണ്
1: ഇനി അടുത്ത രണ്ട്
0: പോരാട്ടം. ഈ എംബാപ്പെ ഉൾപ്പെടെയുള്ള ഫ്രാൻസിന്റെ, ഡെംബലെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുന്നേറ്റം തടയാൻ ആർക്കും സാധിക്കില്ല എന്ന് ഫ്രാൻസിന്റെ ആസ്വാദകർ, ഫ്രാൻസിന്റെ ഫാൻസ് ഉജ്ജ്വലമായിട്ട് പറയുമ്പോൾ, ഉറക്കെ പറയുമ്പോൾ അത് നടക്കില്ല എന്ന് ഇപ്പുറത്തൊരു ടീം പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, മെസ്സിയുടെ ടീമാണ്, അർജന്റീനയുടെ ടീമാണ്. പക്ഷേ സെമിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അല്ലേ? വിവാദങ്ങൾ ഒഴിയുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അത്തരം വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാം. ഫുട്ബോൾ ബീറ്റ്സിലേക്ക്
1: കോളർ ഉണ്ട് അല്ലേ, നമുക്ക് ആദ്യം സ്വീകരിക്കാം.
0: ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
0: ആരാ സംസാരിക്കുന്നു?
2: ഞാൻ പ്രതിദ പന്തലൂർ. സാറിനോട് മുൻപ് സംസാരിച്ചിട്ടുണ്ട്.
0: ചിത്രമഞ്ജരിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. പ്രതിഭ എന്താണ്? പ്രതിഭ, പിന്നെ പ്രഭിതയാണ്. ഓക്കെ ഓക്കെ, സോറി. ആ പറഞ്ഞോളൂ പ്രഭിത,
1: എങ്ങനെയാണ്? ഒരു ഫുട്ബോൾ പ്രേമിയാണോ?
2: ചെറുതായിട്ട് നമ്മളെ പിന്നെ വേൾഡ് കപ്പ് പോലെയുള്ള കളികളോടൊക്കെ താല്പര്യം.
0: ഏത് ടീമാണ് നമ്മുടെ ഇഷ്ട ടീം?
2: അർജന്റീന പറയുന്നു.
1: ഇവിടെ അർജന്റീനയെ കുറിച്ച് ഒന്ന് സംസാരിച്ചു തുടങ്ങി വെച്ചിരുന്നു.
0: അതെ അതെ, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ വാർത്തയിൽ കാണുകയുണ്ടായി. അർജന്റീന പ്രഭിത, ഞാനൊരു കാര്യം പറയായിരുന്നു. അർജന്റീനയിൽ നിന്ന് കുറെ ആളുകൾ ഇവിടത്തേക്ക് വന്നു, കേരളത്തിലേക്ക്. അപ്പൊ കേരളത്തിലേക്ക് എത്തിയിട്ട് ഇവർ ഞെട്ടിപ്പോയി.
1: എവിടെ
0: തിരിഞ്ഞാലും അർജന്റീനയുടെ ഫ്ലാഗ് ആണ്, അർജന്റീനയുടെ പിന്നെ പതാക, മറ്റേ ഫ്ലെക്സ് ഉണ്ട്, മെസ്സിയുടെയും കൂട്ടരുടെയും ചിത്രങ്ങൾ. എവിടെ തിരിഞ്ഞാലും അർജന്റീന
1: നോക്കി കഴിഞ്ഞാൽ തന്നെ അർജന്റീനയുടെ ജേഴ്സി ഇട്ട കുട്ടികളെയും മുതിർന്നവരെയും.
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോ അവർ പറയുന്നത് എന്താ വെച്ചാൽ, അവര് തരിച്ചു പോയി. അവരൊരു ഘട്ടത്തിൽ അവർ അർജന്റീനയിലാണോ നിൽക്കുന്നത് എന്ന് സംശയിച്ചു പോയി എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ലോകത്ത് മൊത്തം, കേരളത്തിലെ മൊത്തം ഫാൻസിന്റെ കണക്കെടുക്കുമ്പോൾ ഈ ഇടയ്ക്ക് ഒരാൾ പറയുണ്ടായി, അർജന്റീന ഫാൻസ് ആണ് അത്ര കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണോ? അർജന്റീനക്ക് ഇപ്പൊ ഫാൻസ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വലിയ പ്രശ്നമാണ്. മറ്റേ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ പ്രവിത?
1: പ്രഭിത എങ്ങനെ പിടിച്ചു നിൽക്കുന്നു അല്ലേ?
2: ഞാനങ്ങനെ ഇവിടെ തർക്കിച്ച് അങ്ങനെ പിടിച്ചു.

0: അത് ശരി.
1: നമ്മുടെ കേരളത്തിന്റെ കളി ഉണ്ടായില്ലേ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനയുടെ, അന്ന് നമ്മളെ അവരുടെ പിന്നെ ഗോൾ കീപ്പറുടെ അസാധ്യമായിട്ടുള്ള
0: ബൊസീഞ്ഞോയുടെ,
1: അതെ. പക്ഷെ ഞാന് അത് ഞാൻ പ്രശ്നം സമ്മതിച്ചു കൊടുത്തു കേട്ടോ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല.
2: അത് കഴിഞ്ഞിട്ടുള്ള കളിയോ,
0: ഈജിപ്റ്റായിട്ടുള്ള കളിയിലാണ് അത് ശക്തമായിട്ട് തുടങ്ങിയത്. ഈ ആക്ഷേപങ്ങള് ഒത്തുകളിയാണ്, റെഫറി റെഫറി അതെ അതെ റെഫറി അർജന്റീനയ്ക്ക് വേണ്ടി
1: പറയുന്നു.
2: അർജന്റീനൻ ഫാൻ ആണെങ്കിലും പ്രഭിത ചില സത്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന പോലെയാണ്. പിന്നെ ഒരു സത്യമുണ്ട്, കാരണം നമ്മളൊരു ലോകകപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു സൂപ്പർ പരിവേഷമുള്ള മൂന്ന് താരങ്ങളായിരുന്നല്ലോ. അതിലിപ്പോ നിലനിൽക്കുന്നത് എന്ത് പറഞ്ഞാലും മെസ്സി തന്നെയാണ് അല്ലെ.
0: മെസ്സി അല്ല, എംബാപ്പേ ഉണ്ട്, എംബാപ്പേ പുറത്ത് നിൽക്കുന്നു, കരുത്തനായിട്ടുള്ള എംബാപ്പേ
2: അല്ലാണ്ട്. പക്ഷെ റൊണാൾഡോ, നെയ്മർ,
0: റൊണാൾഡോ
2: ആ ഒരു മൂന്ന്
1: അങ്ങനെയാണല്ലോ.
2: അല്ല,
0: എംബാപ്പേയുടെ
2: താരങ്ങളിൽ എംബാപ്പേ അതുപോലെയുള്ള
1: കളിക്കുമ്പോ നമ്മള് മാറിപ്പോകും. പക്ഷേ അർജന്റീനയാണ്
0: എംബാപ്പേ ലോക ചരിത്രം, ഫുട്ബോൾ ചരിത്രം തിരുത്തി എഴുതുന്നാണ് പറയുന്നത്. ഫുട്ബോൾ വിലയിരുത്തുന്ന ആളുകളൊക്കെ തന്നെ ആ പറയുന്നത് എംബാപ്പേ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിപ്പിക്കില്ല, ഒരു മൂന്ന് ലോകകപ്പും കൂടി അദ്ദേഹം ഇനി കളിക്കുകയും ചെയ്യും, സർവ്വകാല റെക്കോർഡുകൾ തീർക്കുകയും ചെയ്യും. 27 വയസ്സേ പ്രായമുള്ളൂ. അതുപോലെ തന്നെ സ്പെയിനിന്റെ എമാലപ്പുറത്തുണ്ട് കേട്ടോ, എമാൽ
2: 18
0: വയസ്സേ ഉള്ളൂ.
2: അവിടെ ഗോളൊന്നും അടിച്ചിട്ടില്ലെങ്കിലും അല്ലെ, മുഴുവനായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു.
1: ഇന്നലെ പക്ഷെ എനിക്ക് കളി കാണാം, ഇന്നലെ ഞാൻ എന്റെ ഹസ്ബൻഡിന് ഒരു വിനോദമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് വിളിച്ചൊക്കെ ഉണർത്തിയൊക്കെ കളിയൊക്കെ കാണായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി.
0: അത് ശരി, അത് ശരി. ഇനി അങ്ങോട്ട് കളി കാണാതിരിക്കരുത് കേട്ടോ, കാരണം ഇനി അങ്ങോട്ട് സെമി അല്ലേ, ഇനി നിങ്ങളുടെ ടീമിന്റെ കളിയല്ലേ നാളെ നടക്കാൻ പോകുന്നത്. ഇപ്പൊ നോർവേ ഇപ്പുറത്തുണ്ട് കേട്ടോ, ഹാളണ്ട്, ഹാളണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ, കരുത്തനായ ഹാളണ്ട്. എല്ലാ എന്താ പറയണ്ടേ മുന്നേറ്റങ്ങളെയും തടഞ്ഞുകൊണ്ട് പ്രതിരോധ നിരയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വൻ മതിലായിട്ട് ഹാളണ്ട് അവിടെ നിൽക്കുകയാണ്.
2: ഒപ്പം തന്നെ നമ്മള് ഇംഗ്ലണ്ടിന്റെ
0: അടിക്കാനൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാര്യം മിക്കവാറും ഫ്രാൻസിന് തന്നെ അർഹതപ്പെട്ട കപ്പാണ്.
2: ഫ്രാൻസിനെ നേരിടാൻ അല്ലെ ഇത്, എതിരാളി ആരാണെങ്കിലും ഒന്ന്,
0: അതെ അതെ അതെ തീർച്ചയായിട്ടും അതെ,
2: ഒന്ന് വരച്ചു പോകുമെന്ന് തന്നെയാണ് തോന്നുന്നത്.
0: ഫ്രാൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അവർ മൂന്ന് തവണയാണ് ഇപ്പൊ സെമി ഫൈനൽ കളിക്കുന്ന, തുടർച്ചയായിട്ട് മൂന്ന് തവണ കളിക്കുന്ന ടീമാണ് ഫ്രാൻസ്. അതാണ് കഴിഞ്ഞ വർഷം അവർ കളിച്ചു, അതിന് മുന്നത്തെ വർഷം, അതിന് മുന്നത്തെ വർഷം ഒക്കെ കളിച്ചു. കഴിഞ്ഞ വർഷം അർജന്റീനയോട് പരാജയപ്പെട്ടതാണ് ഫൈനലിൽ, അറിയാമല്ലോ.
2: അത് നമുക്ക് കണ്ടറിയാം അല്ലേ.
1: കഴിഞ്ഞ ആഴ്ച ഞാൻ അതുപോലെ അർജന്റീനയുടെ കളിയുടെ പിറ്റേ ദിവസം ഞാൻ ട്രൈ ചെയ്തൊന്നും
0: കിട്ടിയില്ല. മെസ്സിയിൽ മാത്രം ആശ്രയിച്ചു പോകുന്നു എന്നുള്ളതാണ് കളിക്കാരും മൊത്തത്തിൽ അർജന്റീനയെ സംബന്ധിച്ച ആക്ഷേപം. മെസ്സി ഇല്ലാത്തൊരു അർജന്റീന, ഇതിപ്പോ നമ്മൾ ആരാധകർ മാത്രമല്ല, ടീം അംഗങ്ങൾ മുഴുവൻ മെസ്സി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ ടീമിന്റെ ഒരു പരിമിതി. എന്ത് ചെയ്യാൻ പറ്റും,
1: ഏതായാലും ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട് കാണുമ്പോ. പക്ഷെ നമുക്ക് ചെറുപ്പത്തെ മനസ്സ് പിടിച്ചു പോയി.
0: അതാണ് അതാണ് അതാണ് അതാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ.
2: അതെ, എന്തായാലും നമ്മള് കഴിഞ്ഞ കളിയെക്കുറിച്ചും അതുപോലെ ഇനി വരാനുള്ള കളിയെക്കുറിച്ചൊക്കെ ഇനിയും കൂടുതൽ ചർച്ച ഫുട്ബോൾ ബീച്ചിൽ ഉണ്ടാവും. അപ്പൊ പ്രതിയും കേട്ടുകൊണ്ടിരിക്കുക, ഇനിയും ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിക്കുക കേട്ടോ.
0: അപ്പൊ വളരെ സന്തോഷം പ്രവിത.
2: സ്പെയിൻ എങ്ങനെ ഇപ്പോ സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2010 അവര് ലോകകപ്പ് നേടിയതിനു ശേഷം അല്ലെ, ആദ്യമായിട്ടാണ്
0: പിന്നീട്
2: സെമിയിലേക്കൊക്കെ ഉള്ള.
0: ഇതില് ആദ്യഘട്ടത്തിലൊക്കെ സ്പെയിനിന്റെ ആദ്യഘട്ടത്തിലുള്ള മുന്നേറ്റം ഒന്നും അത്ര പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നായിരുന്നില്ല. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇന്നലത്തെയൊക്കെ കളി ബെൽജിയമായിട്ട് ജയിക്കില്ല എന്നുള്ള നിലയായിരുന്നു എന്താ പറയാ കാണികളൊക്കെ തന്നെ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്, പ്രവചിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. ബെൽജിയം തന്നെയാണ്
2: കൊണ്ടുപോകുന്നത്.
0: പക്ഷെ വളരെ ആവേശജ്വലമായിട്ടുള്ള പോരാട്ടമായിരുന്നു എന്നല്ല നടന്നത്. രണ്ട് ഗോളുകൾക്കാണ്,
2: രണ്ട് ഗോളുകൾ. പക്ഷെ അതിനുള്ള ഒരു
0: സബ്സ്റ്റിറ്റ്യൂഷനിലൊക്കെയാണ് അല്ലെ, ഗോളി സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങി,
2: ഗോളി സബ്സ്റ്റിറ്റ്യൂഷനിൽ അപ്പുറത്തിറങ്ങി. പക്ഷെ സ്പെയിനില അവസാന മൊമെന്റിലുള്ള
0: പിന്നെ പിന്നെ അത് നമ്മൾ കളികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. കോച്ചുകൾക്ക് എന്താ പറയാ നിർണായകമായിട്ടുള്ള പങ്കാണ് ഓരോ ഘട്ടത്തിലും അവര്
2: ഇടപെടൽ എങ്ങനെയാണ്.

0: അർജന്റീനയുടെ അവസാനത്തെ വിജയം 3 ഗോളുകൾക്ക് അർജന്റീന വിജയിച്ചതിലും കോച്ചിന് നിർണായകമായ പങ്കുള്ളതായിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. 15 മിനിറ്റ് വലിയ മാറ്റങ്ങൾ കളിയിൽ
1: എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത്
0: അതാണ്
1: അതിന്റെ പ്രധാന കാര്യം. ആ ഒരു തീരുമാനം, കാരണം 88-ാമത്തെ മിനിറ്റിലും മറ്റല്ലേ സ്പെയിൻ ലീഡ് ഗോൾ നേടിയത്.
0: അതെ, തീർച്ചയായിട്ടും അതുവരെ സമനിലയിലായിരുന്നു പോയിരുന്നത്. അവസാന ഘട്ടത്തിൽ ഇനി അവർക്ക് മറികടക്കാൻ വേറൊരു സമയമില്ല.
1: പിന്നെ പോർച്ചുഗലിനെതിരെയുള്ള കളിയിലും അതെ ഇതുപോലെ തന്നെയായിരുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങിയ ആളാണ് ഗോൾ അടിച്ചത് എന്നുള്ള ഒരു കാര്യം.
0: അതെ, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്
1: ഫുട്ബോളിന്റെ
0: കളിക്കാർക്ക് മാത്രമല്ല കോച്ച്മാർക്ക് വലിയ പങ്കുണ്ട്, അതുപോലെ തന്നെ പിന്നെ റഫറിമാർക്ക് ഒക്കെ വലിയ പങ്കുള്ള ഒരു ലോകകപ്പാണ്.
1: അതെ,
0: തീർച്ചയായിട്ടും ഓക്കെ. തീർച്ചയായിട്ടും അപ്പൊ വളരെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ലോകകപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ചേരി FM ൽ നിന്നുള്ള ഫുട്ബോൾ ബീറ്റ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 10:28 15 സെക്കൻഡുമായിരിക്കും.
1: ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം അല്ലെ, 0483 എന്ന STD കോഡിനൊപ്പം 2950-300 എന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങളുടെ ഫുട്ബോൾ ആവേശം ഒട്ടും ചോരാതെ ഇവിടെ പങ്കുവയ്ക്കുക. വരാൻ പോകുന്ന കളിയെക്കുറിച്ചും നടന്ന കളിയെക്കുറിച്ചും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 2950-300 2950-800 STD 04-83.
0: ഈ റഫറിമാരുടെ കാർഡുകളെ സംബന്ധിച്ച്, മഞ്ഞക്കാർഡിനെ സംബന്ധിച്ചും ചുവപ്പ് കാർഡിനെ സംബന്ധിച്ചും ഒക്കെ വലിയ ചർച്ചയാണ്.
1: ചർച്ചയാണ്, ട്രോളുകളുടെ പെരുമഴയാണ് അല്ലേ.
0: അതെ, അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ ചരിത്രമുണ്ട്, പറഞ്ഞോട്ടെ. ഈ കാർഡുകളുടെ പിറവിയെ സംബന്ധിച്ച് ഫുട്ബോളിലെ മഞ്ഞ ചുവപ്പ് കാർഡുകള് അത് 1966 ലോകകപ്പ് വരെ കളിക്കാരെ പുറത്താക്കാൻ വേണ്ടി റഫറിമാർക്ക് അത്തരം ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ ഭാഷാ വ്യത്യാസം കാരണം റഫറിയുടെ നിർദ്ദേശങ്ങൾ കളിക്കാർക്ക് മനസ്സിലാകാതെ വന്നതോടെയാണ് ഈ ട്രാഫിക് സിഗ്നലുകളുടെ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് 1970 ഈ മഞ്ഞ ചുവപ്പ് കാർഡുകൾ ഫിഫ ഫുട്ബോൾ മൈതാനത്തിലേക്ക് കൊണ്ടുവന്നത്. 1970 കൊണ്ടുവന്നത്. അങ്ങനെ രസകരങ്ങളായിട്ടുള്ള കൗതുകകരങ്ങളായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഉണ്ട് എന്നുള്ളതാണ്.
1: പിന്നെ ലോകമെമ്പാടും പിന്നെ അതിനൊരു വേറൊരു ഭാഷ ആവശ്യമില്ല.
0: അതെ, സിഗ്നൽ മാത്രം മതി, ആ ഒരു സിമ്പിൾ മാത്രം മതി. മറ്റൊരു കോളർ വന്നിരിക്കുന്നു തോന്നുന്നു. ഹലോ,
1: ഫുട്ബോൾ ബീറ്റ്സ് ആണ്.
0: സംസാരിക്കുന്നു ഗീവർഗീസ് കുന്നംകുളമാണ്. ഗീവർഗീസ് ഒരു ബ്രസീൽ താരമായിരുന്നു, പക്ഷെ ഇപ്പൊ അത് മാറിയിരിക്കുന്നു ആണോ?
2: അല്ല, ഞാനൊരു പോർച്ചുഗൽ ഫാനാണ്.
0: ഞാനത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ പറയുക പ്രഭ, ഈ പല ഫാൻസും, അതായത് ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ് ഒക്കെ ഇപ്പൊ പതുക്കെ കളം മാറി വേറെ ഫ്രാൻസിലേക്കൊക്കെ ചേക്കേറിയിരിക്കുന്നു.
1: അതെ,
0: ഞാനൊരു ഗസ് അടിച്ചതാ ഗീവർഗീസ്,
1: പക്ഷെ വീണില്ല.
0: പക്ഷെ പോർച്ചുഗൽ ആയിരുന്നു, അത് നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട്. പറഞ്ഞോളൂ, എന്താണ്, പുതിയ ടീം ആരാണ്? പോർച്ചുഗൽ പോയല്ലോ.
2: പോർച്ചുഗലിന്റെ നമ്മൾ സപ്പോർട്ടർ.
1: പോർച്ചുഗലിനെ തോൽപ്പിച്ച സ്പെയിൻ അല്ലേ?
2: അതെ അതെ, സ്പെയിൻ വീണ്ടും കയറിയിരിക്കുന്നു.
0: അതുകൊണ്ട് സ്പെയിന്റെ കൂടെ നമ്മൾ ഒരിക്കലും നിക്കില്ല അല്ലേ?
2: ഇല്ല.
1: അപ്പൊ ഇനി ആര്?
2: നമ്മളിപ്പോ നമ്മുടെ ഒരു ആഗ്രഹം വെച്ചാല് ഫൈനലിൽ അർജന്റീന ഫ്രാൻസ് പോരാട്ടം.
0: ഫൈനലിൽ അർജന്റീന ഫ്രാൻസ് പോരാട്ടം ഇക്കുറി ഉണ്ടാകുമോ? അതിനുള്ള ഒരു സാഹചര്യമാണോ കണ്ടിട്ട് തോന്നുന്നത്? സത്യസന്ധമായിട്ടൊന്നും വലിയ തുകേക്കട്ടെ,
2: ഇപ്പോ കളിയുടെ പോക്കനുസരിച്ച് അർജന്റീനക്ക് റഫറിയുടെ ഭാഗ്യവും അങ്ങനെ പല ഭാഗ്യങ്ങളും ഒന്നും പറയാൻ പറ്റില്ല.
0: ഈ കുന്നംകുളം കാരനും അഭിപ്രായമാണുള്ളത് അല്ലേ? പാവം മെസ്സി, മെസ്സിയും ടീം ഇതൊന്നും കേൾക്കണ്ട, സങ്കടാവും അവർക്കൊക്കെ.
2: അവര് നല്ല കളിയാണ് കളിച്ചത് ലാസ്റ്റ്, പക്ഷെ റഫറിങ് മാത്രം ഒന്ന് മോശമായിരുന്നു തോന്നി പോയി.
0: അത് ശരി, അത് ശരി, അത് ശരി.
2: അത് മാത്രമുള്ളൂ, വേറെ കളിയൊക്കെ നല്ല കളിയായിരുന്നു അവര്. അർജന്റീന ഇല്ല, അങ്ങനത്തെ ഒരു കളിയാണ് ഇപ്രാവശ്യം കളിക്കുന്നത്.
0: അതെ അതെ അതെ, അത് കഴിഞ്ഞ വർഷം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. മെസ്സിയെ എന്ന് പറയുന്ന ആ പ്രതിഭയെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, അത് ആശാവഹമല്ല. ഏതായാലും ആ പോക്കാണ് സ്കലോണി സ്വീകരിച്ചിട്ടുള്ളത്, തന്ത്രം. നമുക്ക് നോക്കാം,
2: അടുത്ത കളി ഇപ്പോ സ്വിറ്റ്സർലൻഡിനായിട്ടാണ്. എന്നാലും അവർക്ക് ചാൻസ് ഉണ്ട്.
0: സ്വിറ്റ്സർലൻഡ് നല്ല ടീമാണ് കേട്ടോ, നമ്മൾ അവരെയൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്തും മനോഹരമായിട്ടാണ് അവരൊക്കെ കളിക്കുന്നതെന്നറിയാമോ? ഇത് അപ്പുറത്ത് സെമി കാത്തു നിൽക്കുന്ന അടുത്തൊരു ടീമുണ്ട്, ഇംഗ്ലണ്ടും നോർവേയും.
1: പിന്നെ അവിടെ ഹാരി കെയ്നും അതുപോലെ
0: ഹാളണ്ടും, എന്താണ് കരുത്ത്! നമുക്ക് ആരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത
1: ഇംഗ്ലണ്ടിന്റെ സാധ്യത നമ്മൾ അത്ര കുറച്ച് കാണാനൊന്നും പറ്റില്ല അല്ലെ. നല്ലൊരു ടീം എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലണ്ട് വളരെ
0: ടീം സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ എന്താ പറയാ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ് ഇംഗ്ലണ്ട്.
1: ഇംഗ്ലണ്ടിന് നല്ല സാധ്യത,
2: ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ആകെ

0: ഉണ്ടായിരുന്നു, പ്രതിഭകളുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവര് ടീമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് കോച്ച് തന്നെ കുറെ പേരെ പുറത്താക്കിയിട്ടുണ്ട്. കോച്ച് അത് ഒരു പ്രത്യേക മുൻഗണന കൊടുത്തിട്ട് പ്രത്യേക ഒരു പ്ലേയേഴ്സിന്റെ അടുത്താണ് കളിക്കുന്നത്. അത് നല്ല കോർഡിനേഷൻ കൂടിയിട്ട് കളിക്കുന്നത്.
1: ആ അതെ അതെ, ഇംഗ്ലണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യ ഘട്ടത്തിൽ കുറച്ച് പിന്നാക്കമായിരുന്നു, പിന്നെ പിന്നെ അങ്ങ് സജീവമായിട്ട് ലൈവായി വന്നു.
2: ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലേ ഇപ്പൊ ബാക്കിയുള്ള എന്ത് ഫാൻ ബേസ് ഒന്നും ഇല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഫ്രാൻസ് ഇംഗ്ലണ്ട് ഫൈനൽ ഒക്കെ
1: തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും
2: നമ്മുടെ മുന്നിൽ കാണേണ്ട തന്നെയാണ്.
1: അതെ, ഇവർക്ക് ഈ എല്ലാ കളിയും കാണാറുണ്ടോ?
0: ഒട്ടുമിക്ക കളിയും കാണാറുണ്ട്, സമയം കിട്ടാറുള്ള കളിയൊക്കെ
1: കാണും. ഇനിയുള്ള കളികളൊന്നും മിസ്സാക്കില്ല അല്ലേ?
2: ഇന്ന് പുലർച്ചെ നടന്ന കളി കണ്ടോ?
1: അത് കാണാതിരിക്കുന്നതായിരുന്നു വലിയ പ്രയാസം സൃഷ്ടിച്ചേനെ, കാരണം സ്പെയിൻ കയറിയല്ലോ അല്ലേ, നമ്മുടെ പോർച്ചുഗലിന്റെ ശത്രുക്കൾ.
0: നമ്മളിപ്പോ റൊണാൾഡോ സപ്പോർട്ടറാണ്, അപ്പൊ കളിച്ച ടീം നല്ല ടീം കയറണം എന്നാണ് ആഗ്രഹം.
1: ആ റൊണാൾഡോ സപ്പോർട്ടാണെന്ന് പറയുമ്പോഴും ഞാൻ സത്യസന്ധമായിട്ട് നേരത്തെ പ്രഭ ചോദിച്ച പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ റൊണാൾഡോ ഈ കളിയിലൊക്കെ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് നൽകിയതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് മറുപടി പറയാൻ പറ്റുക? അങ്ങനെ ഒരു വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചു നമുക്ക് അവകാശപ്പെടാൻ പറ്റുമോ?
0: പറഞ്ഞത് ശരിയാണ്. ഒന്നാമത് 41 വയസ്സായി, 41 വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് മറുപടി കിട്ടില്ല. ആള് ഇന്റർനാഷണൽ സ്റ്റേജിലാണ്, ഒരു വേൾഡ് കപ്പ് പോലത്തെ ബിഗ് സ്റ്റേജിലാണ് കളിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ടീമിന് പ്രതിഭകൾ ധാരാളം ഉണ്ട് മിഡ്ഫീൽഡിൽ, പക്ഷെ അത് ക്ലബ് ലെവലിൽ കളിക്കുമ്പോൾ ഓക്കെയാണ്. അത് സീനിയർ പോർച്ചുഗൽ ടീമിൽ നാഷണൽ ടീമിൽ കളിക്കുമ്പോൾ അതിന്റേതായ ഒരു പരിഗണന എല്ലാവർക്കും കൊടുത്ത് കളിച്ചാൽ മാത്രമേ ടീം മുന്നോട്ട്
1: പോകൂ.
0: എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നിയിട്ടുള്ള, മിഡ്ഫീൽഡ് അത്ര ടോപ്പായിട്ട് കളിച്ചിട്ടില്ല, എഞ്ചിൻ പോലെ കളിച്ചിട്ടില്ല. അതിനകത്ത് മിഡ്ഫീൽഡേഴ്സ് ഒക്കെ ലോകോത്തര പ്ലേയേഴ്സാണ്. ഇപ്പൊ 21 വയസ്സിൽ 2 ചാമ്പ്യൻസ് ലീഗ് അടിച്ച
1: ആൾക്കാരുണ്ടായിരുന്നു,
0: ബ്രൂണോ ഫെർണാണ്ടസ്, എല്ലാവരും പ്രതിഭകളാണ്. പക്ഷെ അത് നാഷണൽ ടീമിൽ വന്നപ്പോ അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല.
1: അത് യൂട്ടിലൈസ് ചെയ്തില്ല, അത് തന്നെയാണ് ആ ടീമിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നേരത്തെ നമ്മൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ ടീമിന്റെ ഒത്തൊരുമയെ സംബന്ധിച്ചാണ്, ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ എങ്ങനെ ഒത്തൊരുമിക്കാതെ പോകാമെന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിച്ചത്.
0: അപ്പൊ അർജന്റീന കളിക്കുന്ന ശൈലി എന്ന് വെച്ചാല് അർജന്റീന മെസ്സിനെ കേന്ദ്രീകരിച്ച് കളിക്കുന്നതാണ്.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും.
0: ഇവിടെ എല്ലാരും പ്ലേയേഴ്സ് ആണ്, ഇവിടെ എല്ലാരും പ്ലേയേഴ്സ്
1: ടീമില്
0: ഫുൾ 11.
1: അതെ അതെ അതെ, വലിയ മത്സരങ്ങൾ വിജയിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ള ആളുകളാണ് എല്ലാവരും.
0: അപ്പൊ
1: അതാണ് റൊണാൾഡോയ്ക്ക് വലിയ ഹൈപ്പ് കിട്ടിയത് അവർക്ക് തീരെ അംഗീകരിക്കാൻ
2: പറ്റില്ല.
0: മിഡ്ന്ന് കളിച്ചിട്ട് വേണം കൊടുക്കാൻ, ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ. അത് ഒരു പരിധി വരെ കുറെയൊക്കെ പരാജയപ്പെട്ടു.
1: അതെ അതെ അതെ, ആ പ്രശ്നം പരിഹരിക്കാൻ ആ രാജ്യത്തിനും സാധിച്ചില്ല, എന്റെ കോച്ചിനും സാധിച്ചില്ല, മാനേജർക്കും ആർക്കും പറ്റിയില്ല.
0: മാനേജ്മെന്റ് മാനേജർ മാറ്റി.
1: അതെ അതെ അതെ അതെ,
0: അൽനാസറിലെ കോച്ചിനെയാണ് വരുന്നത്.
1: പിന്നെ അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുന്നുണ്ട്, റൊണാൾഡോ ശരിക്ക് ഈ യൂറോപ്യൻ ശൈലിയിൽ നിന്ന് കുറച്ചും മാറി അൽനാസറിലേക്കൊക്കെ പോയപ്പോഴത്തേക്ക് വേറെ ശൈലി വന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് ഒക്കെ കുറെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ഷേപം കേൾക്കുന്നുണ്ട്.
0: അതിനോട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് എന്താന്ന് വെച്ചാൽ, കളിയുടെ ശൈലി, റൊണാൾഡോയ്ക്ക് 41 വയസ്സായി, ഇനി ആള് ഡ്രിബ്ലിംഗോ അല്ലെങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ആൾ ബോൾ പോസ്റ്ററാണ്, ആള് ബോൾ കിട്ടി കഴിഞ്ഞാല് നല്ലൊരു അസിസ്റ്റോ അല്ലെങ്കിൽ അത് ഗോളോ ആവും, അതിനാണ് ചാൻസ് ഇല്ല. ബോൾ നമ്മള് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് കളിക്കാൻ
1: പറ്റുള്ളൂ.
0: കൊടുത്തില്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിനകത്തൊരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ അവർ
1: പരാജയപ്പെട്ടു. സത്യമാണ്, തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തി.
2: ശരിക്കും അതെ, അർജന്റീന പലപ്പോഴും മെസ്സിക്ക് വേണ്ടി അങ്ങ് ജീവൻ കൊടുത്തും അല്ലേ.
1: ടീമംഗങ്ങളുടെ സ്പിരിറ്റും അങ്ങനെയാണ്, മെസ്സി ദൈവമായിട്ട് ടീമംഗങ്ങളും കാണുന്നു എന്നുള്ളതാണ്.
2: കാരണം ലോകമെമ്പാടുമുള്ള ആരാധകരെ പോലെ തന്നെ ആ ടീമംഗങ്ങളും.
1: അതെ, കറക്റ്റ് കറക്റ്റ്.
2: പക്ഷെ ഇവിടെ പലപ്പോഴും അത് വാളിപ്പോകുന്നുണ്ട്. എന്തായാലും നല്ല നിരീക്ഷണമാണ്.
0: വേരിയേഷൻ എന്ന് വെച്ചാല് അർജന്റീന ടീമില് ഒരു ഹാഫ് പോർഷനാണ് നമുക്ക് പ്രീമിയർ ലീഗ് അങ്ങനെ ബിഗ് ക്ലബ്സിൽ കളിക്കുന്നുള്ളൂ. അവരേലും മൊത്തം പോർച്ചുഗലിൽ മൊത്തം കളിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ
1: അവർക്കൊന്നും ആ റൊണാൾഡോയുടെ ഹൈപ്പ് കിട്ടുന്നില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കേട്ടോ. വസ്തുതാപരമായിട്ട് പരിശോധിച്ചാൽ അത് ശരിയാണ് അല്ലേ. എല്ലാവരും റൊണാൾഡോയുടെ പിന്നാലെ പോകുന്ന സമയത്ത് ഈ പ്രതിഭകളെ അവരെ കാണാതെ പോകുന്നു എന്നുള്ളതാണ്
2: വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അത് പക്ഷെ അത് കളിയിൽ പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് വിഷമാവുന്നത് അല്ലേ. ആരാധകർ
1: രാജ്യത്തിന്റെ ഒരു വലിയ ടോട്ടാലിറ്റി പരിശോധിക്കുമ്പോൾ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു അല്ലേ.
0: പ്രീമിയർ ലീഗ് ഓഫ് ദി ടൂർണമെന്റ് ആണ്.
1: ആ പിന്നെ പിന്നെ തീർച്ചയായിട്ടും എത്ര മെഡലുകൾ വാരി കൂട്ടിയിട്ടുള്ള താരമാണ് അദ്ദേഹം.
0: വരുമ്പോ ബ്രൂണോ ഫെർണാണ്ടസിന് അതിന്റെ ഒരു 10% പോലും പുറത്തെടുക്കാൻ പറ്റില്ല.
1: അതാണ് അതാണ്, കറക്റ്റ് കറക്റ്റ്. ഏതായിരുന്നാലും വളരെ സന്തോഷം, ഒരുപാട് നേരം
2: ഇപ്പൊ വളരെ കൃത്യമായിട്ട് അല്ലേ, വളരെ ആധികാരികമായിട്ട് പോർച്ചുഗൽ ടീമിനെ വിലയിരുത്താൻ പറ്റിയത് ചിലപ്പോ ഈ ഒരു

0: ടീം ഔട്ടായതുകൊണ്ടും കുറച്ച് നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചു തോന്നുന്നു.
1: പിന്നെന്താ അദ്ദേഹത്തിന്റെ ആ ഒരു മാസ്മരികമായിട്ടുള്ള പ്രകടനം.
2: ഞാൻ റൊണാൾഡോനെ ഫാൻ ബോയിയാണ്.
0: അതാണ് ശരിക്കും ആ വയസ്സിന്റെ വ്യത്യാസമൊക്കെ വെച്ചിട്ട്, കാരണം റൊണാൾഡോയുടെ ആ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ആ കളി എന്നുള്ളതൊക്കെ അറിയുന്ന ആളുകൾക്ക് ശരിക്കും എന്താണ് ആ വ്യത്യാസം എന്നുള്ളതൊക്കെ മനസ്സിലാവും.
1: പിന്നെ പിന്നെ
0: എന്തായാലും
2: കുട്ടികൾക്കത് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ മനസ്സിലാവില്ല. റൊണാൾഡോ പോർട്ടിൽ പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഗോൾ അടിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കുന്നില്ല, ഇപ്പോഴും 40-ാം വയസ്സിൽ ടീമിൽ കടിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോ ആളുടെ മുൻകാല കളികളൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആളെങ്ങനെയുള്ള ആളായിരുന്നു.
0: 21 വർഷമായിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന ഒരാളുടെ നിരീക്ഷണം ശരിക്കും അതെ വളരെ നല്ല കാര്യം തന്നെ.
2: റൊണാൾഡോ പ്ലേയിങ് ഒപ്പം തന്നെ ഒരു അപ്പുറത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആയാലും അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കത് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏതായാലും വളരെ സന്തോഷം, നമുക്ക് ഒരുപാട് സമയമായും തോന്നുന്നു, വേറെയും ചില ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അവസാനിപ്പിച്ചാലോ? അപ്പൊ വളരെ സന്തോഷം ഫുട്ബോൾ ബീറ്റ്സിലേക്ക് വിളിച്ചതിൽ.
2: ഓക്കെ.
0: അതെ, ഇപ്പൊ നമ്മള് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അല്ലേ അവിടെ.
1: ഗീവർഗീസിന്റെ നിരീക്ഷണം വളരെ കൃത്യമാണ്, ടീമിനെ വളരെ കൃത്യമായി മനസ്സിലാക്കി.
0: അതെ, ഇപ്പൊ രണ്ട് ആരാധകരാണ് വിളിച്ചത്, അതുകൊണ്ട് നമ്മൾ നിലവിലുള്ള കളിയെ കുറിച്ച് വല്ലാതെ അങ്ങ് കോളേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ കളിയെ കുറിച്ചൊന്നും വല്ലാതെ അങ്ങ് പറഞ്ഞിട്ടില്ല.
1: രണ്ട് ക്വാർട്ടർ ഫൈനലുകളാണ് നടന്നത്, രണ്ട് ക്വാർട്ടർ ഫൈനലും വളരെ ആവേശോജ്വലമായിട്ടുള്ള മത്സരം.
0: ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ അല്ലേ നമ്മുടെ ഫ്രാൻസും മൊറോക്കോയും
1: തമ്മിലുള്ളത്,
0: ഒരു ആധിപത്യം തന്നെയായിരുന്നു,
1: ആധിപത്യമായിരുന്നു. അതില് നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എംബാപ്പെ ആ പിന്നെ പെനാൽറ്റി മിസ്സാക്കി എന്നുള്ളതാണ് അല്ലേ. ഒരു പെനാൽറ്റി മിസ്സാക്കി, അദ്ദേഹത്തിന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അടുത്ത രണ്ട് ചാൻസും ഉപയോഗപ്പെടുത്തി രണ്ട് ഗോൾ അടിക്കുകയും ചെയ്തു.
0: അതെ, ക്ലിയൻ മാജിക് അവിടെ നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞിട്ട് പിന്നെ
1: ഡംബലയുടെ ഗോളും വന്നതോടുകൂടി പിന്നെ ഫ്രാൻസിന്റെ ആധിപത്യം ഉറപ്പിച്ചു. അതാണ്
0: ഏകദേശം 10-20 അവസരങ്ങളായിരുന്നു അത്ര അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നോക്കുന്ന സമയത്തൊക്കെ അതായത് തുടർച്ചയായിട്ട് അവരുടെ തന്നെ ഒരു പടയോട്ടമായിരുന്നു എന്നല്ലേ
1: വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രാൻസിന്റെ കളിയെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ആദ്യം മുതൽ തന്നെ ഒരു കളിയും തോൽക്കാതെയാണ് അവർ വന്നിട്ടുള്ളത്. ഓരോ കളിയിലും വലിയ വലിയ സ്കോറാണ് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു, അവരെ ഒരിക്കലും പിടിച്ചു കിട്ടാൻ പറ്റില്ല എന്നുള്ള നില കൈവന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ അവസാന ഘട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു നിയന്ത്രണം ഇല്ലാത്ത മുന്നേറ്റമാണ്.
0: അതാണ് നേരത്തെ പറഞ്ഞത്, അതായത് എതിരാളി ആരാണെങ്കിലും ഫ്രാൻസിന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത്
1: സെമി
0: ഫൈനലിൽ ഇപ്പോ സ്പെയിൻ ആണ് എന്നുള്ളത് തീരുമാനമായി. ഇനി അവിടുന്ന് ഒരു മുന്നേറ്റമൊക്കെ
1: ഉണ്ടെങ്കിൽ
0: ഫൈനൽ പോരാട്ടത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ പിടിച്ചാൽ
1: എംബാപ്പയും ടീമിനെ മറികടക്കണമെങ്കിൽ കുറച്ച് അധ്വാനിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം നമുക്ക് കാണിച്ചിരുന്നത്. ഇനി നമുക്ക് പിന്നെ അടുത്ത ഒരു സെമി അല്ല സെമിയിലേക്ക് കടന്ന ടീം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ നടന്നിട്ടുള്ള ബെൽജിയം സ്പെയിൻ അല്ലേ.
0: ബെൽജിയം
1: ഇനി നമുക്ക് അർജന്റീന പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു, നോർവേ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു, ഇംഗ്ലണ്ട്
0: ഇംഗ്ലണ്ടുമായിട്ടുള്ള സെമി ഫൈനലാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ക്വാർട്ടർ ഫൈനലിലാണ് ഇപ്പോ അർജന്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്.
1: അപ്പൊ അങ്ങനെയാണ് സുഹൃത്തുക്കളെ, ഫുട്ബോൾ ബീറ്റ്സിൽ കാര്യങ്ങൾ ഇങ്ങനെ ചടപടയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിളിക്കാം 0483295300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തലുകൾ ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണ്. ഇനി വെറും 9 മിനിറ്റ് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, 10 മണി കഴിഞ്ഞ് 41 മിനിറ്റും 7 സെക്കൻഡുമായിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പോകാം. ഒരു കൗതുകകരമായ ഒരു വാർത്ത കൂടി ഉണ്ട്, പറഞ്ഞു
0: കാടിനെ
1: കുറിച്ച് പറഞ്ഞ പോലെ ജീവൻ എടുത്ത ഒരു സെൽഫ് ഗോൾ,
0: വളരെ
1: വളരെ ഇതാണ്. 1994 ലോകകപ്പിൽ കൊളംബിയൻ താരം ആന്ദ്രേ എസ്കോബാർ ഒരു ഗോൾ അടിച്ചു, പക്ഷേ അത് സ്വന്തം പോസ്റ്റിലേക്കാണെന്ന് മാത്രം. നിർഭാഗ്യവശാൽ ആ മത്സരത്തിൽ കൊളംബിയ തോറ്റു പുറത്തായി. നാട്ടിൽ തിരിച്ചെത്തിയ എസ്കോബാറിനെ ഒരു ആരാധകൻ വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ് ലോകകപ്പ് ചരിത്രത്തിലെ
0: കറുത്ത അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്ന എസ്കോബാർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു വേദന തന്നെയാണ്.
1: സത്യം,
0: വർഷം എത്ര കടന്നുപോയി,
1: എത്ര കടന്നുപോയി, അതാണ്. അപ്പോഴും ചരിത്രം അവിടെ അവശേഷിക്കുകയാണ്. ആ ചിത്രം എല്ലാവരുടെയും മനസ്സിലൊരു നൊമ്പരമായിട്ട് നിൽക്കുകയാണ്.
0: 32 വർഷങ്ങൾക്ക് ഇപ്പുറം നടക്കുന്ന ഒരു ലോകകപ്പിൽ നമ്മൾ എസ്കോബാറിനെ ഓർക്കാതെ പോകരുത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ഫുട്ബോൾ ബീറ്റ്സിലേക്ക് മറ്റൊരു ശ്രോതാവുണ്ടോ? ഇല്ല, ആരും എത്തിയിട്ടില്ല. ഒന്നുകൂടി ആ നമ്പർ പറയാം ധ്രുവ.
0: 0483 എന്ന STD കോഡിനൊപ്പം 2950 300 2950 50

0: 800 എന്ന നമ്പറുകളിലേക്ക് വിളിക്കൂ. വിളിച്ച് ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ ഇനിയുള്ള കളിയെക്കുറിച്ചുള്ള വിലയിരുത്തലും അതുപോലെ കഴിഞ്ഞ കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണമൊക്കെ അറിയിക്കാവുന്നതാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. 0483295030 എന്ന നമ്പറിലേക്കോ 0483295080 എന്ന നമ്പറിലേക്കോ വിളിക്കുക.
1: ഹലോ
0: ഹലോ,
1: നമസ്കാരം.
0: ഹായ്, ആരാണ്? ആരാണ്? യാസീൻ. എവിടുന്നാണ്?
2: മലപ്പുറം.
1: യാസീൻ മലപ്പുറം. പറയൂ യാസീൻ, ആവേശത്തോടെ പറയൂ, ഏത് ടീമിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്? എന്താണ് വിലയിരുത്തൽ?
2: ഞാനിപ്പോ വെയിറ്റ് ചെയ്യുന്നത് അർജന്റീന കളിക്കാണ്.
1: അർജന്റീനയുടെ കളിയെ സത്യസന്ധമായിട്ട് നിലവരുത്തിയ സത്യസന്ധമായിട്ട് ഒരു ടീം ആരാധകൻ എന്നുള്ള നിലയിലല്ല.
2: സത്യസന്ധമായിട്ട് എന്ന് പറയുമ്പോ പോർച്ചുഗൽ ഫാൻസും ബ്രസീൽ ഫാൻസും ഒക്കെ പറയുന്നത് പോലെ റഫറിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഓപ്പോസിറ്റ് ഫുള്ള് വർത്താനാണല്ലോ. അപ്പോ
0: ആ വർത്താനം നേരിട്ടും യാസീൻ കേൾക്കേണ്ടി വരാറുണ്ടോ?
2: പിന്നെ
1: പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇവർക്ക്. അർജന്റീന ഫാൻസ് മറുപടി പറഞ്ഞു
0: പിടിച്ചു നിൽക്കുന്നു.
2: നമ്മളൊന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അവർ അടുത്ത വീഡിയോ ഇങ്ങോട്ട് വരും.
0: ഇത് സോഷ്യൽ മീഡിയയിലല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം
1: ഒരു വിശദീകരണം നമ്മൾ, അതെ അതെ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് 1000 വീഡിയോകൾ ഇങ്ങോട്ട് കാണിച്ചു തരാണ്. തെളിവ് സഹിതമാണ് അവർ കാണിക്കുന്നത്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലേ.
2: അർജന്റീന പോർച്ചുഗല് ബ്രസീൽ അവരെല്ലാം ഒരു ടീമായിരിക്കും.
1: ആ അത് മാത്രമല്ല, ഇവരിൽ കൂടുതൽ ആളുകൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫ്രാൻസിലേക്ക്
0: മാറിയിട്ടുണ്ട്.
1: അപ്പോഴും അർജന്റീനയിലേക്ക് വരില്ല. അതാണ് അർജന്റീന അവരുടെ ആജന്മ ശത്രുവാണ്. അപ്പൊ ശത്രുവിനെ നേരിടാൻ മറ്റൊരു ശത്രുവിന്റെ സഹായം തേടുക.
0: ശത്രുവിന്റെ ശത്രുമിത്രം
1: എന്ന് പറയുന്ന പോളിസിയാണ്. എന്തായിരുന്നാലും ഇനിയുള്ള മത്സരങ്ങളെ പ്രതീക്ഷയോടെ കൂടിയാണ് നോക്കി കാണുന്നത്. ഫൈനൽ ആരൊക്കെ തമ്മിൽ വരും എന്നാണ് പ്രതീക്ഷ?
2: ഫൈനലിൽ ഫ്രാൻസ്
1: നോർവേ ഇംഗ്ലണ്ട് ഒന്നും സ്വിറ്റ്സർലൻഡ് ഒന്നും നമ്മുടെ പരിഗണനയിലില്ല അല്ലേ. ഹാലൻഡ് ഒക്കെ അവിടെ ഉജ്ജ്വല ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
2: ആയിക്കോട്ടെ
1: ആയിക്കോട്ടെ, ഏതായാലും എന്താ പറയണ്ടത്, ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത വിധത്തിലുള്ള മുന്നേറ്റമാണ് എല്ലാ ടീമുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: വരുന്ന ക്വാർട്ടർ ഫൈനൽ, അതായത് അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിന് എങ്ങനെയാ?
2: ഒരു
0: അർജന്റീനക്ക് തന്നെയാണ് ഉറപ്പിച്ചു.
1: അതാണ് അതാണ് നമ്മുടെ ആൽക്കമിസ്റ്റിന്റെ ആ ഒരു സിദ്ധാന്തമാണ് ഇവിടെ. അർജന്റീന ആരാധകർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ്.
0: അതായത്
1: ആ ആരാധകർ മുഴുവൻ ഒരേ സമയം ആഗ്രഹിക്കുകയാണ്. അപ്പൊ പ്രകൃതി മുഴുവൻ അർജന്റീനയ്ക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ആൽക്കമിസ്റ്റും പറയുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ജയിക്കട്ടെ അല്ലേ.
0: അങ്ങനെ ജയിക്കട്ടെ,
1: അങ്ങനെ ജയിക്കട്ടെ. എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിന്റെയും ഒക്കെ ഭാഗമായി ജയിക്കട്ടെ അല്ലേ. ആ മാനിഫെസ്റ്റേഷൻ, അതെ. കളിച്ച് ജയിക്കാൻ സാധ്യത കുറവ്, ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ യാസിനെ. തമാശ
0: എതിരിട്ടാണ് ഇങ്ങോട്ട് ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിച്ചത്.
1: ഇവിടുന്ന് നേരെ മറിച്ച് അല്ലേ,
0: ഇവിടുന്ന് നേരെ മറിച്ച് യാസിനെ പിന്നെ അങ്ങോട്ടും.
1: കേട്ടില്ല,
2: നിങ്ങൾ രണ്ടുപേരും ഏതാ ടീം?
1: അത് പറയാൻ പാടില്ല, അത് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും അത് പറയില്ല. ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അതിങ്ങനെ അടക്കി സൂക്ഷിച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, നന്നായി കളിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുക എന്ന് പറയുന്ന ആ സർവലൗകികമായിട്ടുള്ള ആശയമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതെ അതെ അതെ.
0: പിന്നെ ഫുട്ബോളിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നതും അല്ലേ, നമ്മൾ അതിന്റെ ഒരു അനിശ്ചിതത്വം അല്ലേ, അന്ന് ആരുടെ ദിവസമാണോ എന്നുള്ള ഒരു കാര്യമാണ് വളരെ,
1: അത് വളരെ കറക്റ്റാണ്. ഇപ്പൊ എംബാപ്പയെ കഴിഞ്ഞ ദിവസം ആ ഗോള് മിസ്സാക്കിയത് കണ്ടില്ലേ, അന്ന് എംബാപ്പയുടെ ദിവസമായിരുന്നില്ല എന്നാണ്.
0: മൊറോക്കോ ആയിട്ടുള്ള
1: കളിയിൽ ഇല്ലെങ്കിൽ അങ്ങനെ പിന്നടിച്ചു പിന്നടിച്ചു. ഓക്കെ, അതെ അതെ അതെ അതെ അതെ, ഓരോരുത്തർക്കും എല്ലാവർക്കും ഓരോരോ ദിവസം ഉണ്ട് വിജയ എന്ന് പറഞ്ഞ പോലെ.
0: നിലവിൽ യൂറോപ്യൻ ഒരു മുന്നേറ്റമാണല്ലേ
1: കാണുന്നത്.
0: മൊറോക്കോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ടീം,
1: അതെ അതെ അതെ, യൂറോപ്യൻ മുന്നേറ്റം തന്നെയാണ്.

0: പണ്ട് മുതലേ ഉള്ളത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒരുപാട് കളികളിൽ യൂറോപ്പാണ് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയണ്ടേ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിജയികളായിട്ടുള്ളത് കളിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ.
1: എന്തായാലും അതിലൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്റെ എത്രത്തോളം മുന്നേറാൻ
0: കഴിയുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.
1: യാസീനെ പോലുള്ള എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ അവരുടെ ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നിടത്തോളം നോക്കാം, നമുക്ക് നോക്കാം, കണ്ടു കാണാം, കണ്ടറിഞ്ഞു കാണാം അല്ലേ. കണ്ടറിയാം കോശി എന്നൊരു സിനിമയിൽ പറഞ്ഞതുപോലെ
0: കൊണ്ടറിയുകയും ചെയ്യാം അല്ലേ യാസിൻ, കൊണ്ടറിയണ്ട അല്ലേ. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും യാസിന്റെ പ്രതീക്ഷകൾ ഫലവത്താകട്ടെ, പൂവണിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് കേട്ടോ.
1: ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, എല്ലാ കളിയും കാണാറില്ലേ? അല്ലെങ്കിൽ അർജന്റീനയുടെ കളി മാത്രം എടുത്ത് കാണുന്ന കൂട്ടത്തിലല്ലോ?
2: എനിക്ക് ഞാൻ അങ്ങനല്ല, മിക്ക കളിയും കാണാറുണ്ട്.
1: ഇന്ന് പുലർച്ചെ നടന്ന കളി കണ്ടില്ലേ?
2: ഇന്ന് കണ്ടിട്ടില്ല, എനിക്ക് ക്ലാസ് ഉണ്ടായോണ്ടേ, രാവിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു.
0: ആ എന്താണ് ചെയ്യുന്നത്? പറഞ്ഞില്ലല്ലോ ഏത് ക്ലാസ്സിലാ.
2: ഞാനിപ്പോ ഡിഗ്രി.
0: ഡിഗ്രിയാണ്. ആവേശത്തിന്റെ ആ ഒരു കുട്ടുമുട്ടിയിൽ നിൽക്കുമ്പോ നമുക്ക് പഠനവും ഒക്കെ വേണമല്ലോ അല്ലേ, ക്ലാസ്സും പരീക്ഷയും ഒക്കെ ഉണ്ടല്ലോ.
1: ഇപ്പൊ കഴിഞ്ഞ രണ്ട് ക്വാർട്ടർ ഫൈനലും രണ്ടും കണ്ടില്ലേ? ആദ്യത്തെ കണ്ടു അല്ലേ. അപ്പൊ ഫുട്ബോളിനെ സ്നേഹിക്കുക അല്ലേ, അതുതന്നെയാണ് നമുക്ക്.
0: ആ ഫുട്ബോളിന്റെ സ്നേഹവും ആ നന്മയും ഒക്കെ നിലനിർത്തുക, പരസ്പര വിശ്വാസം ഒക്കെ നിലനിർത്തുക. അപ്പോ നമുക്ക് വീണ്ടും കാണാം യാസിൻ. ബൈ
2: ബൈ
0: ബൈ.
1: അങ്ങനെ സമയം അല്ലേ,
0: സമയം അടുത്തിരിക്കുന്നു
1: ആകാനായിട്ടുണ്ട്. ഇനി ഒരു ഫുട്ബോൾ ബീച്ചിലെ ഒരു കോളറിനെ സ്വീകരിക്കാനുള്ള
0: സമയമില്ല.
1: അതെ, എപ്പോഴും ഫുട്ബോളിന്റെ ഭംഗി അല്ലേ.
0: ഫുട്ബോളിന്റെ ഭംഗി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ കോർഡിനേഷൻ, പരസ്പര വിശ്വാസം, നന്മ, സ്നേഹം, ഇതൊക്കെയാണ് ഏറ്റവും
1: തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലേ. അത് ജീവിതത്തിലാണെങ്കിലും
0: അതെ,
1: കളിയിലാണെങ്കിലും അതെ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോച്ചിന്റെ തീരുമാനം എന്നുള്ളത്. അങ്ങനെ ആ ഒരു
0: നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ യഥാസമയത്ത് എടുക്കുമ്പോഴാണ് അവർക്ക് വിജയിക്കാനാവുക.
1: റൈറ്റ് ഡിസിഷൻ, റൈറ്റ് ടൈമിൽ. അപ്പൊ ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫുട്ബോൾ ബീച്ച് അങ്ങനെ അവസാനിപ്പിക്കാം.
0: കടന്നുപോയതേ അറിഞ്ഞില്ല, 10 മണി കഴിഞ്ഞ് 49 മിനിറ്റും 45 സെക്കൻഡും.
1: ആവേശം എവിടെയും ചോരുന്നില്ല. അടുത്ത കളി അല്ലേ, രണ്ട് ക്വാർട്ടർ ഫൈനൽ മുന്നിൽ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഒരു സെമി ഫൈനലിന്റെ ചിത്രം അവിടെ കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അടുത്ത സെമി ഫൈനൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ളതും കൂടെ കട മുന്നിൽ കാണാം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് ഫുട്ബോൾ ബീച്ചുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ,
0: ഞാൻ വിനോദ്.
1: സ്റ്റുഡിയോ സഹായം നൽകിയത് പ്രശാന്തി,
0: സാങ്കേതിക സഹായം ഒരുക്കിയത് EM ഷെജീറും ലിജേഷ് കീഴിശേരിയും ചേർന്ന്. അപ്പോ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റും 40 സെക്കൻഡും.
1: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: ആശാ പവർ MPPT ചാർജ്.

0: കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപോലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: FM പ്രധാന വാർത്തകൾ.
5: ഇറാനെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് യുഎസിന്റെ ഉപരോധം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ നാഗ്പൂരിൽ ഇന്ന് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം ചേരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് 2 ദിവസത്തെ യോഗം സംഘടിപ്പിക്കുന്നത്. വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ കാണാതായ ഹിമാചൽ സ്വദേശിക്കായി തിരച്ചിൽ തുടരുന്നു. മഴ മാറിയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തുടരുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP പി വിജയനെ ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായി നിയോഗിച്ചു. തീർത്ഥാടന കാലത്ത് ശബരിമല, പമ്പ, നിലയ്ക്കൽ അടക്കം പ്രദേശങ്ങളിലെ പോലീസ് സേനയുടെയും തിരക്കു നിയന്ത്രണത്തിന്റെയും ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ച് മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. മലപ്പുറത്ത് അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിനിയുടെ കൈ ഒടിഞ്ഞതായി പരാതി. കല്ലിങ്കൽ പറമ്പ് MSMHSSലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത്. സ്വർണവില പവന് 360 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 ഗ്രാമിന്. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
4: FM പ്രധാന വാർത്തകൾ.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം.
12: എന്നും രാവിലെ 8:03.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
12: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
13: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
14: ട്രെയിൻ സമയം.
5: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1660, മംഗലൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 1660 തിരുവനന്തപുരം മംഗലൂരു ഏറനാട് എക്സ്പ്രസ് 11:33, 1660 മംഗലൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, 1632 കോയമ്പത്തൂർ മംഗലൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
14: ട്രെയിൻ സമയം.
15: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യ ജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ.

0: ലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
5: വായിക്കുന്നത് പ്രശാന്തി. പരപ്പനങ്ങാടി തീരപ്രദേശത്തെ രൂക്ഷമായ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള പുലിമുട്ടുകൾ ശക്തിപ്പെടുത്തുകയും ഇല്ലാത്ത ഭാഗങ്ങളിൽ പുതിയവ നിർമ്മിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂറിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. തിരൂരങ്ങാടി നിയോജകമണ്ഡലം MLA PMA സമീർ നൽകിയ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. മലപ്പുറം നമ്പ്രാണിക്കടവ് റെഗുലേറ്റർ പൂർത്തീകരണോദ്ഘാടനം ഇന്ന് നടക്കും. വൈകിട്ട് 4:30 ശാന്തിതീരം പാർക്കിന് സമീപം തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ജല അതോറിറ്റിയുടെ നിലവിലുള്ള നമ്പ്രാണിക്കടവ്, മണൽക്കടവ് കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പ്രധാനമായും പദ്ധതി വിഭാവനം ചെയ്തത്. 2019 പദ്ധതിക്ക് ആവശ്യമായ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തി നടപ്പാക്കിയിരുന്നു. മലപ്പുറം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. ഇന്നു മുതൽ ജാഗ്രതാ മുന്നറിയിപ്പുകളില്ല. ഈ മാസം ആദ്യ 10 ദിവസങ്ങളിൽ ജില്ലയുടെ മഴക്കുറവ് പരിഹരിച്ചു. കണക്കുപ്രകാരം 7% കൂടുതൽ മഴ ലഭിച്ചു. എന്നാൽ 19% കൂടുതൽ മഴ ലഭിച്ചാൽ മാത്രമേ അധിക മഴ എന്ന് രേഖപ്പെടുത്താറുള്ളൂ. ഈ കാലയളവിൽ ശരാശരി 219.6 മില്ലിമീറ്റർ മഴ ലഭിക്കാറുള്ള ജില്ലയിൽ ഇത്തവണ ലഭിച്ചത് 235.9 മില്ലിമീറ്റർ മഴയാണ്.
4: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: ഇത്രയ്ക്ക് ഇത്ര വില കൂടിയ ഫോൺ മേടിച്ചു.
1: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിച്ചാലോ?
2: മൈ ജി ആർഡി റെഡി സേ 60,000 റുപ്പീസ് മുതൽ 99,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, ഒരു വർഷം അഡീഷണൽ വാറന്റി, 2-year പ്രൊട്ടക്ഷൻ പ്ലാൻ. TNC apply.

0: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
1: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ?
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ. 100,000 രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 രൂപീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചർ.
3: ടിഎൻസി അപ്ലൈ. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 1:15. കേൾക്കാം ആകാശവാണി 102.7 മഞ്ചേരി FM.
4: യുവവാണി

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗവേദിയിലേക്ക് സ്വാഗതം.
1: സംഗീതം മനുഷ്യ മനസ്സുകളെ പുളകമണിയിക്കാൻ ഇത്രമേൽ ശക്തിയുള്ള മറ്റെന്തുണ്ട്? ഓരോ വികാരങ്ങളെയും അതിന്റെ തീവ്രതയിൽ നമ്മിൽ അലിയിച്ചു ചേർക്കാനുള്ള സംഗീതത്തിന്റെ ശക്തി അപാരം തന്നെ. ഒരു മൂളിപ്പാട്ടെങ്കിലും മൂളാത്തവർ

0: ഉണ്ടാകുമോ? ഒരു സംഗീതകാരനോട് ആരാധനയിൽ കവിഞ്ഞൊരു അസൂയ തോന്നാത്തവർ ആരുണ്ട്? മലബാറുകാരുടെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ട് ഇനങ്ങളും താളങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ഗായകൻ സൽമാൻ വേങ്ങരയും കീബോർഡിസ്റ്റ് സുജിത്തും നാജിയ വി ഉസ്മാനോടൊപ്പം അവർ ചേരുന്നു ഇന്നത്തെ യുവവാണി സർഗവേദിയിൽ.
1: സംഗീതം എന്ന് പറയുന്നത് പ്രായഭേദമന്യേ എല്ലാവർക്കും വളരെ

0: നമസ്കാരം, എന്റെ പേര് സുജിത് എന്നാണ്. എന്റെ വീട് പൂക്കോട്ടൂർ എന്നാണ്. കുറെ പ്രോഗ്രാംസും പ്രോഗ്രാമിങ്ങും റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു.
1: സംഗീതത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന രണ്ടുപേര് നമ്മളുടെ അടുത്തുണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാനുള്ള ഒരു ആകാംക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു മേഖലയിൽ എത്തിപ്പെട്ടത്, അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ പ്രചോദനം നൽകിയ ഒരുപാട് പേരുണ്ടാവും, നിങ്ങളെ സംഗീതം അഭ്യസിപ്പിച്ച കുറെ ആളുകളുണ്ടാവും, അവരെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞ് നമുക്ക് ഈ ഒരു സംസാരം തുടങ്ങാം.
2: എന്റെ ഈ കഴിവ് മനസ്സിലാക്കിയത് എന്റെ അമ്മാവനാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മദ്രസയിൽ പാട്ട് പാടാൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്റെ അമ്മാവനാണ്. അതുപോലെ എന്റെ ഉപ്പ നന്നായിട്ട് പാടും, ഇപ്പൊ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ പഠിപ്പിച്ച ഒരുപാട് പേരുണ്ട് ഓരോ കോമ്പറ്റീഷൻസിനായിട്ട്.
0: എന്തെങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ NSS മഞ്ചേരിയിലാണ് പഠിച്ചിരുന്നത്. തൊട്ടിപ്പുറത്ത് ഒരു മ്യൂസിക് സ്കൂൾ ഉണ്ടായിരുന്നു. മിഥുനോടൊരു സുഹൃത്ത് നമുക്ക് അവിടെ ഡ്രംസ് പോയി പഠിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്താ. എനിക്ക് മ്യൂസിക് പണ്ട് മുതൽ ചെറുപ്പം മുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രംസ് പഠിക്കാനായിട്ട് പോയപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് കീബോർഡ് പഠിക്കാൻ തോന്നി. അങ്ങനെ കനകരാജ് സാറാണ് ഒരു മാഷാണ് ഫസ്റ്റ് കീബോർഡ് പഠിപ്പിക്കുന്നത്. പിന്നെ കോഴിക്കോടുള്ള ജാക്സൺ പറഞ്ഞ സാറാണ് എന്നെ പിയാനോ പഠിപ്പിച്ചത്. വെസ്റ്റേൺ ആദ്യം എനിക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു, വൈബ്സ് ആൻഡ് വേർഡ് ആണുള്ളത്. ആ ബാൻഡോട് പെർഫോം ചെയ്യുമ്പോൾ കുറച്ച് വെസ്റ്റേൺ സോങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കർണാടകയായിട്ട് കോടമ്പള്ളി ഗോപകുമാർ സാറിൻ്റെ കൂടെ പെർഫോം ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ വഴി എനിക്ക് കർണാടകയിലെ കുറച്ച് രാഗങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞുതരും. അങ്ങനെയാണ് എനിക്ക് കർണാടകയിലെ ലേശം മനസ്സിലായത്.
1: ഈ പഠനകാലം എന്ന് പറയുന്നത് ഒരാൾക്കും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. നിങ്ങളെ സംബന്ധിച്ച് അതിലേറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കലോത്സവ നാളുകളും ആ കലോത്സവ വേദികളും ഒക്കെ തന്നെയാവും. ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ടുണ്ടാവും അതിൽ നിന്നൊന്ന് മാറിയിട്ട്. ഇപ്പോൾ പുതിയ ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ആവുമല്ലോ നിങ്ങളുടെ അടുത്തുണ്ടാവുക. നമുക്ക് ആ പഴയ കാലത്തിലേക്കൊന്ന് തിരിച്ചുപോയാലോ, ആ കലോത്സവ നാളുകളിലേക്കും ആ കലോത്സവ വേദിയിലേക്കും. അവിടെ നിങ്ങളിപ്പോഴും ഏതെങ്കിലും ഒരു വേദിയിൽ സുജിത്ത് ഒരു കീബോർഡ് വായിക്കുന്നതായിട്ടും സൽമാന് അവിടെ ഒരു മാപ്പിളപ്പാട്ട് പാടുന്നതായിട്ടും ആ ഒരു കാലഘട്ടത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ.
0: തീർച്ചയായും വളരെ മിസ് ചെയ്യുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു അത്. ഞാൻ 8th, 9th, 10th വരെ വൃന്ദവാദ്യം എന്നൊരു ഫ്യൂഷൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഗാനമേള. അന്ന് ഞങ്ങൾ മഞ്ചേരി ഞങ്ങൾ തകർത്ത ഒരു സ്കൂൾ ടീം തന്നെയായിരുന്നു ഞങ്ങളത്. ഞങ്ങള് ഒരു 7-അംഗ സംഘം ജില്ലയില് വരെ എത്തിയിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് വരെ ഒന്നും പോയിട്ടില്ല. പക്ഷെ അത് തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അതിലൂടെയാണ് ഞങ്ങളൊരു ഞാനിപ്പോ ഒരു കീബോർഡിസ്റ്റ് ആണ്. അപ്പൊ എന്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഒരു കുറച്ച് ഇങ്ങനെ കുറച്ച് അറിയപ്പെട്ടു വന്നതും.
2: ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ മാപ്പിളപ്പാട്ട് 1ാം സ്ഥാനം ഉണ്ടായിരുന്നു. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ 2ാം സ്ഥാനം കിട്ടിയിരുന്നു. പിന്നെ ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ വട്ടപ്പാട്ടിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇന്റർ സോണിൽ മാപ്പിളപ്പാട്ടിൽ 2nd കിട്ടിയിട്ടുണ്ട്. അതൊരുപാട് സന്തോഷമുണ്ട്.
1: അപ്പോൾ സൽമാനെ സംബന്ധിച്ച് ഇപ്പോഴും ആ ഒരു വേദികളും നാളുകളും ഒക്കെ ഇപ്പോഴും കൂടെ തന്നെയുണ്ട്. സുജിത്തനാവും അപ്പോ വളരെയധികം അത് മിസ് ചെയ്യുന്നത്. നിങ്ങള് ഈ ഓർമ്മകളൊക്കെ പങ്കുവെച്ചു, പക്ഷെ ഇപ്പോൾ കലോത്സവ വേദികളും നാളുകളും ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് പ്രോഗ്രാമുകള്, സ്റ്റേജ് ഷോസ് അങ്ങനെയുള്ളതൊക്കെ നിങ്ങള്

0: ഒരുപാട് വരുന്നുണ്ടാവും.
1: അതെ അതെ
0: അതിൻ്റെ ഒരു
1: തീർച്ചയായും.
0: ഓർമ്മകളും നിങ്ങൾ എവിടെയൊക്കെയാണ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: പ്രോഗ്രാമുകൾ നമ്മൾ നാട്ടിലായിട്ടും പുറത്തായിട്ടും ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. കല്യാണ പ്രോഗ്രാമായിട്ടും അതുപോലെ കോളേജുകളിലും സ്കൂളിലൊക്കെ ആയിട്ടും ആർട്സിൻ്റെ അതുപോലെ ഒരുപാട് പരിപാടികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ അടുത്തായിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്തു നിന്നും വിടപറഞ്ഞു പോയ കുഞ്ഞിമൂസൊക്കെ പാടിയ അതിമനോഹരമായ ഒരു ഇന്നലെ രാവിലെ എന്ന ഗാനം പാടുകയാണ്.

0: എന്നെ സംബന്ധിച്ച് ഞാൻ വല്ലാണ്ടൊന്നും പഠിച്ചിട്ടില്ല കീബോർഡ്. ഞാനാകെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്ക് കീബോർഡ് നല്ല ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഞാനിവിടെ മഞ്ചേരി തന്നെ ഞങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, വൈബ്സ് ആൻഡ് വേർഡ് ആൻഡ് ഒരു റോക്ക് ആൻഡ് റോൾ വെസ്റ്റേൺ ബാൻഡ് ഉണ്ടായിരുന്നു. അതായത് കീബോർഡ് സ്റ്റേറ്റ് കുറച്ച് പെർഫോം ചെയ്തു.
1: സൽമാൻ ഇതുപോലെ പ്രോഗ്രാമുകളിലൊക്കെ ഒരുപാട് വലിയ
2: പഴയ കാലത്ത് ഒരുപാട് പീർ മുഹമ്മദ്, വി എം കുട്ടി, വിളയിൽ ഫസീലത്ത, അതുപോലെയുള്ള ഒരുപാട് വലിയ വലിയ സിംഗേഴ്സിന്റെ മുന്നിൽ പാടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
1: പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ സൽമാൻ ഇത് പറഞ്ഞു കല്യാണ പ്രോഗ്രാമുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് എന്നുള്ളത്. ഈ കല്യാണ പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷവും അങ്ങനെയൊക്കെ കത്തി നിൽക്കുന്ന ഒരു പരിപാടിയാവും. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ കല്യാണ പാട്ടുകളൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ ഒരു കല്യാണ പരിപാടികളെ കുറിച്ചുള്ള ഒരു രസകരമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ?
2: രസകരമായിട്ടുള്ള അവിടെ ചെല്ലുമ്പോൾ തന്നെ വീട്ടുകാരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും പാടാൻ തന്നെ. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്, ഭയങ്കര രസമാണ്. ഓരോ പേര് വെച്ച് പാടുമ്പോൾ ചിലപ്പോൾ ഓരോ കുടുംബക്കാരെ പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പാട്ടിൽ ആഡ് ചെയ്യുമ്പോഴുള്ള കുറേ കോമഡികളുണ്ടാവും, ചിലപ്പോൾ ഒപ്പിച്ച് പാടാനുള്ളതുണ്ടാവും. അതൊക്കെ നല്ല രസമാണ് സംഭവം.
1: നമുക്ക് സൽമാന്റെ ഒരു കല്യാണ പാട്ടും കേൾക്കാം.
2: അതെ, പഴയ കാലത്തെ ആളുകൾക്കൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു ഗായകനാണ് പീർ മുഹമ്മദ്. അദ്ദേഹം പാടി ഹിറ്റാക്കിയ നല്ലൊരു മനോഹരമായ കല്യാണ ഗാനമാണ് അഴകേറുന്നോളേവ എന്ന ഗാനം. ആ ഗാനം ഞാൻ പാടുകയാണ്.

0: ഈ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന് ഇപ്പോൾ ആരാധകർ ഒരുപാട് കൂടി വരികയാണ്. നമ്മളുടെ വയലിനിസ്റ്റ് ബാലഭാസ്കർ ഇവരൊക്കെ ഈ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിന് ഒരുപാട് ആരാധകർ തന്നത് അവരൊക്കെയാണ് യഥാർത്ഥത്തില്. സുജിത്തും അതുപോലെ അങ്ങനത്തെ മ്യൂസിക്കൊക്കെ വായിക്കുന്നുണ്ടാവാം. അതിന് ഇത്രമാത്രം ആരാധകർ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ് എന്നാണ് സുജിത്തിന് തോന്നുന്നത്?
1: എനിക്ക് തോന്നുന്നത് ഇൻസ്ട്രുമെന്റിൽ അത് വേറെ തന്നെ ഒരു ഫീലാണ്. എല്ലാം അതിൻ്റെതായിട്ടുള്ളൊരു ഇതാണ്. ഈ പറഞ്ഞ പോലെ ബാലഭാസ്കർ, സ്റ്റീഫൻ ദേവസ്യ ഇവരൊക്കെ നമ്മളെ കേരളത്തില് ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അത്രയും ലീഡിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കാണിച്ചുകൊണ്ടുവന്ന വ്യക്തികളാണ്. അപ്പോൾ അത് കണ്ടൊക്കെ തന്നെ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ഒന്ന് ചെയ്യുന്നത്. ഫ്യൂഷൻ പ്രോഗ്രാംസ് അധികം, അതാണ് ഇപ്പോൾ അധികം വരാറ്. ഈ വയലിൻ ഇൻസ്ട്രുമെന്റലായിട്ടുള്ള ഫ്യൂഷൻ പ്രോഗ്രാംസ് ആണ് വരാറ്. അത് ഓരോരുത്തർക്ക് ഓരോ മൈൻഡില് അത് ആസ്വദിക്കുന്നുള്ളൂ.
0: സുജിത്തിന്റെ ഒരു ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് അപ്പോൾ എന്തായാലും കേൾക്കാലോ?
1: ഓ, തീർച്ചയായും.

0: സൽമാൻ ഒരു മാപ്പിളപ്പാട്ട് ഗായകൻ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഗസലുകളും ഖവാലികളും അങ്ങനെയുള്ളതൊക്കെ പാടാറുണ്ട്. മാപ്പിളപ്പാട്ടിന്റെ അതേ ഒരു ഭംഗിയും അതിന്റെ ഒരു താളം ഒക്കെ ഉള്ളത് തന്നെയാണ് ഗസലും. ഗസലിനും ആരാധകർ ഒരുപാട് കൂടുതലാണ്. ഈ ഗസലും മാപ്പിളപ്പാട്ടും തമ്മിൽ എന്തെങ്കിലും പാടുന്നതിലോ അല്ലെങ്കിൽ അതിന്റെ ശ്രോതാക്കളിൽ നിന്നുള്ള ഒരു റെസ്പോൺസിൽ നിന്നോ അങ്ങനെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ?
1: മാപ്പിളപ്പാട്ട് ശരിക്കും ചില പാട്ടുകളൊക്കെ ആളുകൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട്. പിന്നെ ഗസല് എല്ലാരും അതിന്റെ സംഗീതത്തിനുള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ഭയങ്കര ഫീലായിരിക്കും.
0: എന്തായാലും ഒരു ഗസലോ ഖവാലിയോ എന്തെങ്കിലും സൽമാൻ എന്തായാലും പാടിത്തരും എന്നാണ്
1: തീർച്ചയായിട്ടും
0: നമ്മളുടെ ഒരു പ്രതീക്ഷ.
1: ഗസൽ സോങ്സ് എന്ന് പറയുമ്പോ മാപ്പിളപ്പാട്ടിലും ഗസൽ ടൈപ്പായിട്ടുള്ള നല്ല ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോ വടകര കൃഷ്ണദാസൻ മാഷ് പാടിയ ഒത്തുപള്ളി എന്ന ഗാനം ഞാൻ പാടുകയാണ്.

0: സംഗീതം എന്ന് പറയുന്ന രണ്ടുപേർക്കും ഒരുപാട് നേട്ടങ്ങൾ നൽകിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അതേ കുറിച്ചൊക്കെ ഒന്ന് അറിയാം.
1: നേട്ടങ്ങൾ എന്ന് പറയാൻ മാത്രം എനിക്ക് അങ്ങനത്തെ അത്ര വലിയ നേട്ടങ്ങളൊന്നുമില്ല. പിന്നെ എനിക്കിപ്പോ ഒരു 9 വർഷത്തോളം ഉള്ളൊരു എക്സ്പീരിയൻസ്, അത് മാത്രമുള്ളൂ എനിക്ക്. പിന്നെ ഇങ്ങനെ ഇത്ര നല്ല നല്ല ആർട്ടിസ്റ്റുകളെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റി, അങ്ങനെ ഒരു ഭാഗ്യം അതിനെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സ്കൂൾ കോമ്പറ്റീഷനിൽ കുറച്ച് അങ്ങനെ പെർഫോം ചെയ്തു, അങ്ങനെ അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ നേട്ടങ്ങളായിട്ട്.
2: എനിക്കും ഇതേപോലെ തന്നെ പറയാനുള്ളത് സ്കൂൾ കലോത്സവത്തിലെ നേട്ടങ്ങൾ. അതേപോലെ തന്നെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ 1ാം സ്ഥാനം കിട്ടിയപ്പോൾ എൻ്റെ നാട്ടിലെ കുറച്ച് ആൾക്കാർ എനിക്ക് വീട് നിന്നു, വീടില്ലായിരുന്നു, അപ്പോൾ അവർ വീട് നിന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ്, നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ കൂടെ വേദി പങ്കിടാൻ പറ്റി, അത് തന്നെ ഒരുപാട് സന്തോഷം.
0: പൊതുവിൽ നമ്മൾ കാണുന്നത് പഠനത്തിന് വളരെയധികം വാല്യൂ കൊടുക്കും, നന്നായി പഠിക്കുകയാണ് വേണ്ടത്, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോയി പഠിക്കട എന്നുള്ളത് പലപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സംഗീതത്തിലെ ഒരുപാട് മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
2: വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്, വാപ്പായാലും ഉമ്മയായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻസിന് പോകുമ്പോഴൊക്കെ നമ്മളിപ്പോ പാട്ട് നോക്കൂല, പക്ഷെ ഉമ്മാക്ക് ഉപ്പാക്ക് നമ്മളിതിനെ കാട്ടി മേജാറുണ്ടാവുക. അപ്പൊ ഇങ്ങനെ വന്നിട്ട് പറയും, ഞാൻ പഠിക്ക് ഞാൻ പഠിക്ക്.
0: അപ്പോൾ സൽമാൻ കേൾക്കുന്നത് പാട്ട് പഠിക്കുന്നതാണ്,
2: അതും പറയും, പക്ഷെ എന്നാലും അതിനേക്കാളും പറയല് ഇതാണ്.
0: അങ്ങനെ നോക്കുമ്പോഴും ഭാഗ്യവാനാണ്. ഒരുപാട് പേരിങ്ങനെ വീട്ടില് പുസ്തകം എടുത്ത് വായിക്കട എന്നുള്ളതാണ് പലപ്പോഴും കേൾക്കാറുള്ളത്. സുജിത്തിന്റെ ഒരു അനുഭവം എന്താണ്?
1: ഫസ്റ്റ് എന്റെ വീട്ടുകാർ പറ്റി പറയാം. എന്റെ അച്ഛൻ പുറത്താണ്, ദുബായിലാണ് നോക്കിയെന്ന്. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഞാനാണ് വീട്ടിലെ ഏറ്റവും മൂത്ത പുത്രൻ. പിന്നെ താഴെ ഒരു അനിയത്തി, ഒരു അനിയൻ. അപ്പോ അതിന്റെ ഒരു എന്തിരിക്കുന്നുണ്ട്, എന്താ പറയാ, വീട്ടില് സപ്പോർട്ടാണോ എന്ന് വെച്ചാൽ സപ്പോർട്ടാണ്, പക്ഷെ കരിയർ തന്നെയാണ് അവര് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിന് ഇങ്ങനെ സൈഡ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നേന്നുള്ളൂ.
0: സൽമാനോട് ഒരു ചെറിയ അസൂയ തോന്നുന്നുണ്ട്. സൽമാൻ ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ആദ്യമായിട്ട് പാടിയ പാട്ടും അതിന്റെ ഒരു റെക്കോർഡിംഗ് അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ?
2: ഞാനൊരു മക്ബറ സോങ് ആണ് പാടിയത്, അതിന്റെ ലിറിക്സ് ഒന്നും ഓർമ്മയില്ല. അത് ഞാൻ 7ാം ക്ലാസ്സില് പഠിക്കുന്ന ടൈമിലാണ്. അന്ന് പോകുമ്പോ ഭയങ്കര പേടിയായിരുന്നു പാടുമ്പോ, ആദ്യമായിട്ട് പാടുമ്പോ സ്റ്റുഡിയോ ചെന്നപ്പോ. പിന്നെ പിന്നെ കുറെ വർക്കുകളൊക്കെ ചെയ്ത് പേടിയൊക്കെ പോയി. എന്റെ ഉപ്പാന്റെ കുടുംബക്കാരൊക്കെ അത്യാവശ്യം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അപ്പോൾ അവരെ ഒരു ക്ലബ് ഉണ്ട് അവിടെ നാട്ടില്, അപ്പൊ അവിടെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നും അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടും അവിടെ. അപ്പോൾ ഓരോ കൂടെ ഇങ്ങനെ പാടി പാടി ഓരോ പ്രോഗ്രാമുകൾ വരും. അപ്പോൾ കല്യാണ പ്രോഗ്രാം വരും, അങ്ങനെ പോകുമ്പോൾ പോയി പോയി ഒരുപാട് പേരായിട്ട് പരിചയപ്പെട്ടു. അതുപോലെ ഓരോ പ്രോഗ്രാമിനും വിളിക്കും. അങ്ങനെ അങ്ങനെ
0: കീബോർഡിസ്റ്റ് എന്നുള്ള രീതിയിലാണ് സുജിത്തിനെ നമ്മൾ പരിചയപ്പെടുത്തിയത്. പക്ഷെ സുജിത്ത് ഒരു ചെറിയ ഗായകൻ കൂടിയാണല്ലേ?
1: എന്ത് പറയാനാത്തല്ല, ചെറുതായിട്ടൊക്കെ പാടും. ഈ ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ഇങ്ങനെ ആൽബം വർക്ക്സ് വരുമ്പോൾ ഇങ്ങനെ കമ്പോസ് ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് ഒരു സോങ് ഞാൻ തന്നെ പാടിയിട്ടുള്ളത്.

0: പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടിട്ടുള്ളത്, ഈ സൽമാൻ ഉണ്ടല്ലോ, അവൻ ഈ പ്രോഗ്രാമിനൊക്കെ കയറുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം കുടിക്കും, എന്നിട്ട് ഒരു വെള്ളി ഒന്നും വീഴാതെ അവൻ വളരെ അപാരമായിട്ട് പാടി തകർക്കും, നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ് സൽമാനെ?
1: രഹസ്യമൊന്നുമില്ല, എനിക്ക് പൊതുവെ ചൂടുവെള്ളം കുടിക്കണ താല്പര്യമില്ല, അപ്പൊ ഞാന് പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാറുള്ളൂ, അതൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല.
0: അതല്ല, പൊതുവെ ഈ പാട്ട് പാടുന്നവരൊക്കെ തണുത്തതൊന്നും കഴിക്കാൻ പാടില്ല.
1: പച്ചവെള്ളം കുടിക്കുമ്പോ ഓരോരുത്തർ പറയലുണ്ട്, ഇത് കുടിച്ചാൽ എന്റെ സൗണ്ട് പോകില്ല. എനിക്കൊരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല, ചിലപ്പോ പച്ചവെള്ളം കുടിക്കുമ്പോ സൗണ്ട് നന്നായ പോലെ തോന്നുന്നു.
0: അപ്പൊ ഈ പേടിച്ചു നിൽക്കുന്നവർക്കൊക്കെ ഒരു ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണമെങ്കിൽ,
1: തണുത്തവെള്ളം കുടിച്ച് പരീക്ഷിക്കേണ്ട, വേണം പച്ചവെള്ളം കുടിക്കാം.

0: എന്തായാലും ഈ ഒരു കുറഞ്ഞ സമയം ഒരുപാട് കാര്യങ്ങള് നമ്മൾ സംസാരിച്ചു. വളരെയധികം രസകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളാണ് കടന്നുപോയത്. കുറെ പാട്ടുകൾ കേൾക്കാൻ പറ്റി, കുറെ നിങ്ങളുടെ അനുഭവങ്ങൾ ഓർമ്മകളൊക്കെ പങ്കുവച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും രണ്ടുപേർക്കും ഈ സംഗീതത്തിന്റെ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വളരെയധികം മുന്നോട്ട് പോവാനായി സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ഭാവുകങ്ങളും നേരുന്നു.
1: എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് FM-ൽ വരുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.
2: ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ FM-ൽ വരുന്നത്. അപ്പോ ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട്.
3: യുവവാണി സർഗവേദിയിൽ ഇതുവരെ കേട്ടത് ഗായകൻ സൽമാൻ വേങ്ങരയും കീബോർഡിസ്റ്റ് സുജിത്തും നാജിയ വി ഉസ്മാനുമായി പങ്കുവച്ച സംഗീത വിശേഷങ്ങൾ.

0: മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 11 മണി കഴിഞ്ഞ് 28 മിനിറ്റും 5 സെക്കൻഡും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പ എടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ആകർഷകമായ ഇളവുകളോടെ വായ്പാ കുടിശ്ശിക ഒറ്റത്തവണയായി ഒടുക്കി തീർപ്പാക്കുന്നതിന് ബോർഡിൻ്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആശ്വാസ് 2026 ജൂൺ 1 മുതൽ അടുത്ത മാസം 31 വരെ ആണ്. കുടിശ്ശിക വരുത്തിയ സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അവസരം പ്രയോജനപ്പെടുത്താം. ഫോൺ നമ്പർ 0483-273-4807. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0483-273-4807.
1: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
2: നമുക്ക് മൈ ജി ആഡിയോ റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡിയോ റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC അപ്ലൈ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: പ്രിയപ്പെട്ടവരെ, സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 29 മിനിറ്റും 45 സെക്കൻഡുമാണ്.
5: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
6: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
7: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ. വിശ്വസനീയമായ സർവീസ്.
6: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: അപ്പോൾ മഞ്ചേരി FM ഇനി പ്രക്ഷേപണം ചെയ്യാൻ പോകുന്ന പരിപാടി എന്തെന്ന് നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതെ, ഹലോ യൂത്ത് അല്ലേ?

0: അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഹലോ യൂത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്നത്തെ ഹലോ യൂത്തിൽ എന്താണ് വിഷയമെന്നല്ലേ?
1: കേരള ചരിത്രം.
0: കേരള ചരിത്രം, നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ചരിത്രം. നമ്മൾ ഇന്ന് ഹലോ യൂത്തിൽ നിങ്ങളോടൊപ്പം, ഞാൻ വിനയ്കുമാർ,
1: ഞാൻ പ്രശാന്തി,
0: കൂടെ സാങ്കേതിക സഹായവുമായി EM ഷജീർ,
1: ലിജേഷ് കിഴിശ്ശേരി.
0: അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഹലോ യൂത്തിലേക്ക്.
1: സ്റ്റുഡിയോ സഹായവുമായി PK വിനോദ്.
0: PK വിനോദ്, അപ്പോൾ ഇന്ന് ഹലോ യൂത്തിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് ഞങ്ങൾ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് മനോഹരമായി ഉത്തരം പറയാം, സമ്മാനങ്ങൾ നേടാം. വിളിക്കേണ്ട നമ്പറുകൾ 0483 295 300,
1: 295 0800,
0: അങ്ങനെ രണ്ട് നമ്പറുകൾ അല്ലേ? 0483 295 300,
1: 295 0800.
0: ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ടല്ലോ, നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വാട്സ്ആപ്പിലൂടെ മറുപടി പറയാൻ
1: 9495 0506 00.
0: മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 94 95 0506 00. ഇതിൽ സ്റ്റൈലാക്കി പറഞ്ഞാൽ 9495 0506 00 അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ നമ്മുടെ ഇന്നത്തെ അംഗം ആരംഭിച്ചാലോ?
1: ആരംഭിക്കാം.
0: നമ്മുടെ നിബന്ധനകളൊക്കെ നമ്മുടെ പ്രിയ ശ്രോതാക്കളൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ?
1: അതെ അതെ.
0: 16 വയസ്സ് മുതൽ 45 വരെ പ്രായമുള്ള മലപ്പുറം ജില്ലയിലെ സുഹൃത്തുക്കൾക്കാണ് വിളിക്കാൻ അവസരം.
1: അതെ.
0: അത് മറ്റ് ജില്ലക്കാർ വിരോധമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. അതായത് സമ്മാനമൊക്കെ നേടിയാലേ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് കേട്ടോ, മറ്റൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ഹലോ യൂത്തിലേക്ക് സ്വാഗതം വീണ്ടും വീണ്ടും വീണ്ടും. വിഷയം ഒരിക്കൽ കൂടി,
1: കേരള ചരിത്രം.
0: കേരള ചരിത്രം.

0: നമ്മുടെ പ്രിയപ്പെട്ട കേരളം അല്ലേ. പണ്ടുപണ്ടേ നമ്മുടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ നമ്മുടെ പ്രിയ കേരളം. ഇന്ത്യയുടെ സാമാന്യ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലേ കേരള ചരിത്രം.
1: അതെ അതെ.
0: കേരളത്തിന്റെ സംസ്കാരമാകട്ടെ, നാനാ ഭാവ വിശാലമായ ഭാരതീയ സംസ്കാരത്തിനെ സമ്പന്നമാക്കി പോകുന്ന മുഖ്യധാരകളിൽ എന്നും നമ്മുടെ കേരള ചരിത്രമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോയാലോ. നിബന്ധനകളൊക്കെ അറിയാമല്ലോ, നമ്മൾ 5 ചോദ്യം ചോദിക്കും.
1: റെഡി ആയിട്ടുണ്ട്.
0: ആ, നമ്മുടെ നിബന്ധന എന്ന് പറയാം, 5 ചോദ്യത്തിൽ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ ശ്രമിക്കുക. ഓരോ 5 ചോദ്യങ്ങൾ കഴിഞ്ഞാലും വാട്സപ്പിൽ പ്രിയ ശ്രോതാക്കൾക്കായി ഒരു ചോദ്യം ചോദിക്കും, അതിന് വാട്സപ്പ് നമ്പറിൽ മറുപടി പറയാം. ആദ്യം ശരി ഉത്തരം പറയുന്ന 3 പേരുടെ പേരുകൾ നാം ഇവിടെ പ്രഖ്യാപിക്കും അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ. ചോദിച്ചോളൂ, കണക്ട് ചെയ്യണമല്ലോ, ആരാണെന്ന് ചോദിക്കണ്ടേ. ഹലോ.
2: ഹലോ,
0: സ്വാഗതം.
1: ഹലോ യൂത്തിലേക്ക്.
0: ആരാണ്?
2: എന്റെ പേര് സത്താർ എന്നാണ്.
0: സത്താർ എവിടുന്ന് വിളിക്കുന്നു സത്താർ?
2: ഞാൻ അങ്ങാടിപ്പുറം.
0: അങ്ങാടിപ്പുറം
2: പറമ്പ് വൈപ്പാറാന്ന് പറയും.
0: ഓ, അത് ശരി. എന്ത് ചെയ്യുന്നു?
2: എനിക്ക് ബിസിനസ്സാണ്.
0: ആ, എന്തിന്റെ ബിസിനസ്സാ?
2: ഫർണിച്ചർ ബിസിനസ്സാണ്.
0: ഫർണിച്ചർ ബിസിനസ് ആണോ?
1: ഒരുപാട് കാലമായോ ഈ മേഖലയില്?
2: ഇല്ല, ഒരു 8-10 വർഷം അതിനു മുമ്പ് ഗൾഫിലായിരുന്നു.
0: ശരി.
2: പിന്നെ അങ്ങനെ അതിന്റെ ഫർണിച്ചറിന്റെ മാനുഫാക്ചറിംഗ് ആണ്
0: കേരളം. അതെ, ഇപ്പൊ ഫർണിച്ചർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ രൂപഭാവങ്ങളൊക്കെ മാറിയല്ലോ അല്ലേ. പണ്ടൊക്കെ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ.
2: നമ്മള് മരങ്ങളല്ല, നമ്മള് മെറ്റലാണ്.
0: മെറ്റലാണ് അല്ലെ, ഇപ്പൊ അതിന്റെ കാലമാണല്ലോ അല്ലേ.
2: ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്.
1: അതെ.
0: അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ.
2: ഓക്കെ.
1: ആദ്യത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് നടന്ന സുപ്രധാന സംഭവം.
0: മാർത്താണ്ഡ
1: അല്ലല്ല,
0: മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് നടന്ന ഒരു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം.
1: യുദ്ധമല്ല. ഉത്തരം പറയട്ടെ.
0: തീർച്ചയായിട്ടും പറഞ്ഞോളൂ.
1: തൃപ്പടിദാനം.
0: തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മയുടെ ഒരു ഭരണകാലത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ.
2: ഓക്കെ.
0: അപ്പൊ സാരമില്ല, ആദ്യത്തെ ചോദ്യത്തിന് അതൊക്കെ സ്വാഭാവികം.
2: പിന്നെ
0: തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു ഭാഗമാണത് അല്ലേ.
2: പണ്ടങ്ങനെ വായിച്ചിരുന്ന ഒരു അറിവ് വെച്ചിട്ട്
0: പിന്നെ
2: തീർച്ചയായിട്ടും.
0: അങ്ങനെ അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ.
2: ഓക്കെ.
0: ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തികൾ ആരായിരുന്നു? ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശ ശക്തികൾ ആരാണ്? എന്താ സംശയം, ഡച്ചുകാർ തന്നെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് മനോഹരമായി ഉത്തരം പറഞ്ഞിരിക്കുന്നു സത്താർ. സത്താറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
2: എന്റെ വീട്ടില് വൈഫുണ്ട്,
0: മക്കളുണ്ട്. മക്കളൊക്കെ എന്താ പഠിക്കുകയാണോ?
2: മക്കള് പഠിക്കുകയാണ്.
0: ആണോ? എന്തിനാ പഠിക്കുന്നേ?
2: മൂത്തമോൻ ഡിഗ്രിയാണ്.
0: ആണോ? അത് ശരി. ഏതാ വിഷയം അദ്ദേഹത്തിന്റെ?
2: ഹ്യൂമാനിറ്റീസ്.
0: ഹിസ്റ്ററി. അതാണോ? അപ്പൊ കുറ്റമല്ല മറ്റേ ഇതിലേക്ക് വിളിക്കാൻ തോന്നിയത്. മകനെ ഹിസ്റ്ററിയിലേക്ക് ചേർക്കുമ്പോ തീർച്ചയായിട്ടും ജനറൽ നോളജ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മ 3-ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ.
2: ഓക്കെ ഓക്കെ
0: ഓക്കെ, ചോദിച്ചോളൂ
1: 3-ാമത്തെ ചോദ്യം.
0: യെസ്.
1: സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? ഇയറാണ്, വർഷം ഏതാണ്?
2: 1911
1: അല്ല, ഒരു വർഷം മുന്നോട്ടായി പോയി.
0: അപ്പൊ പിന്നെ പെട്ടെന്ന് പറയാമല്ലോ.
2: അല്ല,
0: അതിപ്പോ എന്തറിയോ, അതിപ്പോ നമുക്ക് ഉത്തരമായിട്ട് പരിക്ക്

0: പിടിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ടല്ലേ. കാരണം ഒരു കൊല്ലം മുന്നോട്ടായി
1: പോയി
0: എന്ന് പറഞ്ഞാൽ 1911 ഒന്ന് കുറച്ച് 1910 നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടും സാറില്ല, അതൊക്കെ പിന്നെ അതിന്റെ ഒരു ഭാഗമാണല്ലോ.
2: അതിന്റെ ഒരു ഭാഗമാണ്
0: അല്ലേ,
2: അതൊന്നും കുഴപ്പമില്ല. മാർക്ക് കിട്ടാൻ ഞാൻ പറഞ്ഞില്ല, മാർക്ക് കിട്ടുക എന്നുള്ളതല്ല, നമ്മുടെ അറിവ് പങ്കുവെക്കുക എന്നുള്ളത് അറിവ് പഠിക്കുക എന്നുള്ളതാണ്.
1: എത്തിയല്ലോ അല്ലേ,
0: മകനെ ഹിസ്റ്ററിക്കൊക്കെ ചേർത്ത് ഇരിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പൊ എങ്ങനെ ഈ ബിസിനസിന്റെ ഇടയ്ക്ക് പത്രവായനക്കൊക്കെ? പിന്നെ
2: സത്യത്തിൽ ഞാൻ റേഡിയോ കേൾക്കുന്നത് എന്റെ വാഹനത്തിൽ നിന്നാണ്.
0: ഓഹോ, അത് ശരി.
2: ഞാൻ മിക്ക സമയങ്ങളിലും ഡ്രൈവിംഗിലായിരിക്കുമ്പോ റേഡിയോ ആണ് കേട്ടുകൊണ്ടത്. ഇപ്പൊ ഇതിന്റെ മുമ്പുള്ള ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഡ്രൈവിംഗിലാണ്, അപ്പൊ വെറുതെ വിളിച്ചു നോക്കിയതാണ്. ഇപ്പൊ വണ്ടി സൈഡാക്കിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അത് ശരി, അത് ശരി, അത് ശരി.
2: റേഡിയോയിലൂടെ കേൾക്കുന്നത് ഫുള്ള് ട്രാവലിംഗിലാണ് കേൾക്കുന്നത്.
0: അത് ശരി. ഇപ്പൊ നമ്മള് 3 ചോദ്യം ചോദിച്ചു അല്ലേ.
2: അതിൽ
0: രണ്ടാമത്തെ ചോദ്യത്തിന് സത്താർ മറുപടി പറഞ്ഞു. അപ്പൊ ഇനി 4 ചോദ്യമായല്ലോ.
2: ഓക്കെ,
0: വാസ്കോഡഗാമ 1498 അല്ലേ വന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവിന്റെ പേരറിയാമോ? വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവിന്റെ പേര്
2: വായിച്ചിട്ടുണ്ട്.
0: അത് മതിയല്ലോ, അപ്പൊ നമ്മളെ ഓർമ്മയിൽ ഉണ്ടായിക്കൊണ്ടൊന്നും ഇല്ലല്ലോ. മാനുവൽ 1 മാനുവൽ 1 അങ്ങനെ ഉണ്ടല്ലോ, പഴയ രാജാക്കന്മാർക്ക് 1, 2
2: അങ്ങനെ
0: ഉണ്ടായിരിക്കും. മാനുവൽ 1 ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പൊ ഫുട്ബോളിന്റെ കാലൊക്കെ ആണല്ലോ, മാച്ചൊക്കെ കാണാറുണ്ടോ? നല്ല ഫുട്ബോൾ എപ്പോഴേ? വളരെ വളരെ രാത്രിയാണല്ലേ പ്രശാന്തി, കളിയൊക്കെ വളരെ വൈകിട്ടാണ്.
2: 12, 1 അതൊക്കെയാണ് ചെറിയൊരു ബുദ്ധിമുട്ട്.
0: പിറ്റേ ദിവസം നമ്മളെ ബിസിനസ് കാര്യങ്ങളെയൊക്കെ ബാധിക്കും. അതെ അതെ അതെ, കാണാറുണ്ടപ്പോ അല്ലേ. ഓക്കെ, അപ്പൊ എന്നാ അടുത്ത ചോദ്യം കേട്ടോളൂ.
2: ഓക്കെ,
1: ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ പോരാടിയ പഴശ്ശിരാജ ഏത് രാജകുടുംബാംഗമായിരുന്നു?
0: പഴശ്ശിരാജ ഏത് രാജകുടുംബായിരുന്നു?
1: രാജകുടുംബാണ് എല്ലാവർക്കും പഴശ്ശിരാജനെ അറിയാം, പക്ഷെ ഏത് രാജകുടുംബത്തിലാണ്?
0: ആണോ, സാമൂതിരി രാജവംശമാണോ?
1: കോട്ടയം രാജകുടുംബാണ് കേട്ടോ,
0: കോട്ടയം രാജകുടുംബാണ്. അപ്പൊ നമ്മുടെ 5 ചോദ്യങ്ങളും പിന്നിട്ടിരിക്കുന്നു.
2: അപ്പൊ
0: ഈ 5 ചോദ്യത്തിൽ ഒരു ചോദ്യം മറുപടി പറയാൻ സാധിച്ചു, മോശമല്ല അല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതില്. ഒരുപാട് സന്തോഷം കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ പിന്നീട് ഒരിക്കൽ വീണ്ടും കാണാം. ഫോൺ കട്ടായിരിക്കുന്നു.

0: അപ്പൊ പ്രശാന്തി, നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് ഒരു ചോദ്യം കൊടുക്കണ്ടേ?
1: വേണം വേണം, തീർച്ചയായും.
0: വാട്സാപ്പിലൂടെ
1: വാട്സാപ്പിലൂടെ ഒരു ചോദ്യം കൊടുക്കണം.
0: വാട്സാപ്പ് നമ്പർ ഒന്ന് പറയാമല്ലേ?
1: 9495050600.
0: മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 9495050600. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സ്റ്റൈലാക്കി പറഞ്ഞാൽ 9495050600 അല്ലേ? അപ്പൊ ഇതാ വരുന്ന ചോദ്യം. ഒരിക്കലും നമ്മളെ കേരളത്തില് വ്യാപകമായി ഭക്ഷ്യക്ഷാമം നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്ത വിള ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഒന്ന് ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഉത്തരമാണ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്ത വിള ഏതായിരുന്നു? ഉത്തരങ്ങൾ വരട്ടെ അല്ലേ? അപ്പൊ ഈ ഉത്തരങ്ങൾ വരുന്നതിനിടയ്ക്ക് നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. ഒരു സ്പിരിറ്റ് ഒക്കെ ഉണ്ടാവണ്ടേ?
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും
3: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

0: അപ്പൊ നമ്മൾ ഉന്നം മറന്ന് തെന്നിപ്പറന്നു അല്ലേ. അപ്പൊ ഇനി നമ്മളെ പ്രിയ ശ്രോതാക്കൾക്കായി കൊടുത്ത ചോദ്യത്തിന് ഇതാ, മലവെള്ള പാച്ചിൽ പോലെ ഈ മഴക്കാലത്ത് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ആദ്യം ഉത്തരം, ശരി ഉത്തരം നൽകിയിരിക്കുന്നത് നമ്മുടെ സ്ഥിരം സ്റ്റാറാണ് ആൽബർട്ട് സാജു നിലമ്പൂരിൽ നിന്നും അല്ലേ. ആൽബർട്ട് ബാലു സാജു പുഞ്ച നിലമ്പൂരിൽ നിന്നുമാണ് ആദ്യം ഉത്തരം നൽകിയിരിക്കുന്നത് അല്ലേ പ്രശാന്തി. കൺഗ്രാജുലേഷൻ കൊടുക്കണ്ടേ. പിന്നെ രണ്ടാമത്തെ ഉത്തരവും അദ്ദേഹവും നമ്മുടെ സ്ഥിരമായിട്ട് മറുപടി പറയുന്ന ഒരു പ്രിയ കൂട്ടുകാരനാണ്, കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് വറ്റല്ലൂരിൽ നിന്നും. പിന്നെ കുറച്ച് തെറ്റുത്തരമാണെങ്കിലും ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ശരി ഉത്തരത്തിന് മാത്രമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. പിന്നെ ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഫിദയാണ് വിളയൂരിൽ നിന്നും. അപ്പൊ ഈ ശ്രോതാക്കളെ ഇനി ഉത്തരങ്ങൾ അയക്കരുത് കേട്ടോ, കാരണം പിന്നെ ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയേ. മൂന്ന് ഉത്തരങ്ങളല്ലേ നമുക്ക് വായിക്കാൻ
1: പറ്റുള്ളൂ.
0: പറയുകയാണെങ്കിൽ നമ്മുടെ ഹലോ യൂത്തിന്റെ സമയം മുഴുവൻ ഈ ഉത്തരം പറയാൻ വേണ്ടി വരും. അത്രയും ശ്രോതാക്കൾ നമുക്ക് ശരി ഉത്തരം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ആ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ നിൽക്കട്ടെ അല്ലേ. അപ്പൊ നമുക്ക് തുടരാം പുതിയ സുഹൃത്തിനെ സ്വീകരിച്ചുകൊണ്ട് അല്ലേ.

0: ഇരിക്കുന്നത്. ഹലോ യൂത്തിലേക്ക് വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ പറയാം. 0483 2950303 00. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 2950800000. തന്നെ വിളിച്ചു
1: തുടങ്ങിക്കോളൂ. അപ്പൊ നമ്മൾ ചോദ്യങ്ങൾ അങ്ങനെ വരട്ടെ. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നില നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിൽ ഇടുങ്ങിക്കിടക്കുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ നില അതിന്റെ ചരിത്രഗതിയെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ. ഉത്തരേന്ത്യയെ പ്രകമ്പനം കൊള്ളിക്കാറുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് സുരക്ഷിതമായി ഒഴിഞ്ഞു നിൽക്കാൻ സഹായകമായ, എത്ര പ്രകൃതിയെ വിഭാവനം ചെയ്ത ഒരു സുരക്ഷിത സ്ഥാനമാണ് നമ്മളെ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിലുണ്ടായ വിദേശീയ ആക്രമണങ്ങളുടെ കെടുതികൾ കേരളത്തിന് അനുഭവപ്പെടാതിരിക്കാൻ കാരണവും അത് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഒരു ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന വെറുതെ ഒന്നല്ല അല്ലേ. കാരണം നമ്മൾ അത്രയും സുരക്ഷിതമായാണ് നമ്മുടെ. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ ലൈനിൽ, ചോദ്യം കണ്ടുവച്ചോളൂ, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ,
1: ആരാണ്?
0: സ്വാഗതം ഹലോ യൂത്തിലേക്ക്.
2: ഞാൻ റിജേഷ്, വയനാട് കൽപ്പറ്റ.
1: റിജേഷ്,
2: അതെ അതെ അതെ.
1: പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, കൽപ്പറ്റ എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ഓരോളങ്ങൾ, നമ്മുടെ ബാല്യമൊക്കെ അവിടെയായിരുന്നു. അതിവിടെ പറയുന്നതിൽ പ്രസക്തി ഉണ്ടാവില്ല, എങ്കിൽ പോലും പറഞ്ഞുപോയി. അവിടുത്തെ വിജയ ടാക്കീസ് എന്നൊക്കെ എത്ര പടം കണ്ടിരിക്കുന്നു. റിജേഷ് കൽപ്പറ്റ ഇവിടെ കൈനാട്ടിയാണോ?
2: അല്ല അല്ല അല്ല, ഞാൻ മേപ്പാടി റൂട്ടില്.
1: മേപ്പാടി ആയിരുന്നു നമ്മുടെ നഴ്സറി കാലഘട്ടമൊക്കെ, അവിടെ ഒരു അമ്പലമുണ്ട്, ഒരു മുത്തപ്പൻ. അപ്പൊ അങ്ങനെ, അപ്പൊ എന്തായാലും ആരൊക്കെ ഉണ്ട് വീട്ടില്?
2: വീട്ടില് വൈഫ്, രണ്ട് മക്കൾ.
1: ആണോ പഠിക്കുകയാണോ കുട്ടികൾ?
2: അതെ അതെ അതെ അതെ.
1: റിജേഷ് എന്ത് ചെയ്യുന്നു?
2: ഞാനേ കാസർഗോഡ് ഇലക്ട്രിക്കൽ മെഷീൻസിലൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യാ.
1: ഓഹോ, അത് ശരി.
0: അപ്പൊ എങ്ങനെ,
2: കാസർഗോഡ് ചൗക്കി എന്ന് പറയോ?
1: അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളെ മഞ്ചേരിയിൽ കിടക്കുന്ന, മലപ്പുറം ജില്ലയിൽ കിടക്കുന്ന മഞ്ചേരി FM മേപ്പാടിയിൽ നിന്ന് റിജേഷ്?
2: ഇല്ല, ഞാൻ ആക്ച്വൽ പാലക്കാടാണ് ഇപ്പൊ ഉള്ളത്. എന്റെ വീടാണ് വയനാട്. വൈഫ് റെയിൽവേയിൽ വർക്ക് ചെയ്യാ, പാലക്കാട് ഒലവക്കോട്.
1: അത് ശരി,
2: ഡിവിഷണൽ ഓഫീസർ.
1: അത് ശരി, അത് ശരി. അപ്പൊ അങ്ങനെ യാത്രകളിലായിരിക്കും കൂടുതലും?
2: അതെ അതെ, കാസർഗോഡ് പാലക്കാട്, പിന്നെ ലീവ് കിട്ടുമ്പോ വയനാട്ടിൽ
1: വരും. വളരെ എങ്ങനെ മഞ്ചേരി FM-നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്?
2: നല്ല അഭിപ്രായം. ഞാനിപ്പോ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ അതിനു വേണ്ടിട്ട് റേഡിയോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ട്രാവലിംഗിൽ നമ്മള് കൂടുതലായിട്ടും വണ്ടിയിൽ വെക്കുന്ന മഞ്ചേരി FM ആയിരിക്കും.
1: നല്ല വ്യക്തമായി കേൾക്കാറുണ്ട് അല്ലേ?
2: അതെ, ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്.
1: സന്തോഷം രജേഷ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളുടെ മാമാങ്കം ആരംഭിച്ചാലോ?
2: ഓ, ചോദിക്കാം ചോദിക്കാം.
1: അപ്പൊ ചോദിച്ചോളൂ ആദ്യ ചോദ്യം.
0: ആദ്യത്തെ ചോദ്യം, ആനന്ദമത പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്?
1: ആനന്ദമത പ്രസ്ഥാനം
0: സ്ഥാപിച്ചത്
1: സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ്.
0: അതെ അതെ,
2: ആനന്ദമതം
1: ഒന്ന് ചിന്തിച്ചാൽ കിട്ടാൻ സാധ്യത ഇല്ലായിക ഇല്ല.
2: എന്തെങ്കിലും ചെറിയ ക്ലൂ എന്തെങ്കിലും ഉണ്ടോ?
1: ക്ലൂ, അത് വളരെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പദമാണ്, അതുകൊണ്ട് തന്നെ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ക്ലൂ അല്ലേ. അപ്പോൾ എങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ, കുഴപ്പമില്ല. അറിയില്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നമ്മളെ കുട്ടികള് ഈ കടങ്കഥയൊക്കെ പറഞ്ഞ് കളിക്കുമ്പോ നമ്മൾ ഒഴിച്ചു വയ്ക്കും. അതുപോലെ വേറെ ഒന്നുണ്ട്, പാസ് കൊടുക്കും അപ്പുറത്തേക്ക്. ഇവിടെ ഇവിടെ റിജേഷിന് പാസ് കൊടുക്കാൻ അവിടെ ആരുമില്ല. ഇപ്പൊ ഫുട്ബോളിന്റെ
2: കാലത്ത്,
1: ഫുട്ബോളിന്റെ കാലത്ത് പാസ് കൊടുക്കലൊക്കെ വളരെ ഫെമിലിയർ ആണ്. ഇപ്പൊ പാസ് കൊടുക്കാൻ അവിടെ ആരുമില്ല, ഒഴിച്ചോന്ന് ചോദിക്കാനും ആളില്ല. അപ്പൊ ഒഴിച്ചാ പിന്നെ ക്വിസ് മാസ്റ്റർക്കാണ് അതിന്റെ പോയിന്റ്. പണ്ടത്തെ അല്ലേ നമ്മുടെ ക്വിസ് ഒക്കെ നടത്തുമ്പോ അങ്ങനെയല്ലേ. ഹലോ റിജേഷ്. അയ്യോ, റിജേഷിന്റെ ചോദ്യം കട്ടായല്ലോ. അത് വല്ലാത്തൊരു സങ്കടമായി റിജേഷിന്റെ. നമ്മളിങ്ങനെ നന്നായിട്ട് റെയിലിൽ കയറി വരികയായിരുന്നു. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം,
0: അതിന്റെ ഉത്തരം പറഞ്ഞാലോ?
1: നമ്മളതിന്റെ ഉത്തരം പറഞ്ഞോളൂ.
0: ഓക്കെ, അതിന്റെ ഉത്തരം വരുന്നത്, ആനന്ദമഠ പ്രസ്ഥാനം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി.
1: ബ്രഹ്മാനന്ദ ശിവയോഗി. നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലൂ കൊടുക്കായിരുന്നു അല്ലേ.
0: അതെ,
1: എന്താണ് ക്ലൂ?
0: എന്തായിരുന്നു
1: പറയട്ടെ ക്ലൂ?
0: ആ പറഞ്ഞു.
1: പ്രിയമുള്ളവളേ, നിനക്കു വേണ്ടി ഈ പാട്ട് പാടിയ ഒരാളുമായിട്ട് പേരിന്

0: ബന്ധമുണ്ട്.
1: ബ്രഹ്മാനന്ദൻ
0: ബ്രഹ്മ, പക്ഷെ അത് ഇപ്പം ഇനി പറഞ്ഞിട്ട്
1: കാര്യമില്ല.
0: അത് പോട്ടെ. അപ്പം നമുക്കേ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കേ വാട്സപ്പിലൂടെ മറുപടി പറയാൻ ഒരു ചോദ്യം വേണ്ടേ?
1: വേണം വേണം.
0: ഇതാ പിടിക്കുന്നു, ചെറിയൊരു ചോദ്യം പിടിച്ചോളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു ചോദ്യം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് ഏതായിരുന്നു എന്നാണ് ചോദ്യം.
1: മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക്.
0: പിന്നെ ഇങ്ങോട്ട് എത്രയെത്ര സാഹിത്യ സൃഷ്ടികൾ, എത്രയെത്ര ലഘുലേഖകൾ അല്ലേ, അങ്ങനെ എത്രയെത്ര വർത്തമാന പത്രങ്ങൾ. പക്ഷെ ആദ്യമായിട്ട് അച്ചടിച്ച വാക്കിന് ഒരു പ്രസക്തി ഉണ്ടായിരിക്കുമല്ലോ, അത് ഏതാണെന്ന് പ്രിയ ശ്രോതാക്കളൊന്ന് ഊഹിച്ചു നോക്കൂ അല്ലേ.
1: അതെ, പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ.
0: വാട്സ്ആപ്പ് ചെയ്തോളൂ
1: 9495.
0: നമുക്ക് ഏതെങ്കിലും സുഹൃത്തുണ്ടോ ലൈനിൽ? അപ്പൊ നമുക്ക് പെട്ടെന്നൊരു പാട്ട് കേൾക്കാം.
1: അതെ,
0: ബോറടിക്കണ്ട.
1: അതെ, തീർച്ചയായും.

0: അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് റിജേഷ് വിളിച്ചപ്പോൾ ഫോൺ കട്ടായി. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ കൃഷി ചെയ്ത വിള ഏതായിരുന്നു എന്നല്ലേ.
1: അതെ,
0: അതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞില്ലേ എന്നൊരു
1: സംശയം.
0: ഇപ്പൊ ആ സംശയം ഒന്ന് ദൂരീകരിക്കാം. മരച്ചീനിയാണ് കേട്ടോ ഉത്തരം പറഞ്ഞ സുഹൃത്തുക്കളെയൊക്കെ പേരുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മരച്ചീനിയാണ് ആദ്യ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാം ചോദ്യം ഏതായിരുന്നു?
1: മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് ഏതാണ്?
0: മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക്, ഇനി ഉത്തരം പറയാൻ മറക്കണ്ട, ഉത്തരം ആദ്യം അങ്ങ് പറയാം. തെങ്ങ്. ഇതിലും നമ്മുടെ ഗോളടിച്ചിരിക്കുന്നത് ആൽബർട്ട് ബാലു സാജു പുഞ്ചയെന്നെയാണ്.

0: പിന്നെ രണ്ടാമത് ഉത്തരം പറഞ്ഞിരിക്കുന്നു ഫിദ വിളയൂരിൽ
1: നിന്നും.
0: പിന്നെ ഇതാ ഉത്തരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ ആ ഉത്തരങ്ങളൊന്നും ശരിയാവുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഉത്തരം ശരിയാണ്, അത് അയച്ചിരിക്കുന്നത് ജിൻസിയാണ് വാണിയമ്പലത്തിൽ നിന്ന്. പിന്നെ ഇതേ ഉത്തരം തെങ്ങ് എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്, പക്ഷെ പറയാൻ തുടങ്ങിയാൽ
1: നമുക്ക് മൂന്ന് പേരല്ലേ,
0: മൂന്ന് പേര് എന്നതിലുപരി നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഒരു ഉദാഹരണത്തിന് ഒരു അഞ്ചു പേരെ പറഞ്ഞു കൂട്ടിക്കോളും, ആറാമത്തെ ആൾക്ക് പരിഭവമാവില്ലേ, വിഷമം തോന്നില്ലേ? നമ്മൾ മഞ്ചേരി എഫ് എം ആരെയും പിണക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് മൂന്ന് പേരെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് മറ്റൊരിക്കലാവട്ടെ ഹലോ യൂത്ത് പുതിയ വിഷയമൊക്കെ ആയിട്ട് മറ്റൊരിക്കൽ നമുക്ക് വീണ്ടും ഒത്തുകൂടാം. ഹലോ യൂത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ടി പി വിനയ്കുമാർ.
1: ഞാൻ പ്രശാന്തി.
0: പ്രശാന്തി ആരൊക്കെയാണ്? പ്രശാന്തി നമുക്ക് സ്റ്റുഡിയോ സഹായം ചെയ്തത് വിനോദ് പി കെ ആണ്. സാങ്കേതിക സഹായം ചെയ്ത ആരൊക്കെയാണ്?
1: ഇ എം ഷജീറും
0: ലിജേഷ് കീഴ്ശേരി. അപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങളുമായി പുതിയ വിഷയമൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് ഒന്നിക്കാം. അതുവരെ എല്ലാവർക്കും ഹായ്. ഓക്കെ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഉഭയകക്ഷി ബന്ധം തന്ത്രപര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചു. അടുത്ത 4 വർഷത്തെ മാർഗരേഖ ഇരുവരും അംഗീകരിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാളും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും വിലയിരുത്തി. 2025 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ശാന്തി ആക്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പങ്കാളികളുടെ യോഗം നീതി ആയോഗ് വിളിച്ചു ചേർത്തു. നയരൂപകർത്താക്കൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വാച്ച് ടവറിന് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടും നടപടി സ്വീകരിക്കാതിരുന്നത് അനാസ്ഥയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. റെയിൽവേ സുരക്ഷാ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ എതിർപ്പില്ലെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ. സംസ്ഥാന ഗവൺമെന്റ് അറിയാതെ ഓഹരി കൈമാറ്റം പാടില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ തകർന്ന ക്ലോക്ക് ടവറിന്റെ ശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടം ഭാഗികമായി തകർന്നത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് മട്ടന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ്. ലണ്ടനിൽ ഇന്ന് വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന മുച്ചോവ നാട്ടുകാരി ലിൻഡ നോസ്കോവയെ നേരിടും. ഇരുവരും വിംബിൾഡൺ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിൽ ഇറങ്ങുന്നത്.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 1 6

6:05 മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08 1:07:06 തിരുവനന്തപുരം കോഴിക്കോട് ജൻശതാബ്ദി എക്സ്പ്രസ് 26 മിനിറ്റ് വൈകി 12:31 1:06:59 ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ് 1:08 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് 6:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരുന്നതാണ്.

0: ആറോ
1: യു വി യു എഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
2: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
6: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 റുപ്പീസ് മുതൽ 29,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും.
7: TNC അപ്ലൈ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: സമയം 12 മണി കഴിഞ്ഞ് 4:53. ഇനി 12:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.
11: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi and his New Zealand counterpart Christopher Luxon have decided to elevate the bilateral relationship to a strategic partnership. Secretary East Rudrendra Tandon shared this in Auckland while addressing the special briefing on the Prime Minister's visit to New Zealand. He added that the Prime Minister's endorsed the India-New Zealand Strategic Partnership Roadmap to 2030 as a framework to guide the joint action over the next 4 years. He added this decision aims to take bilateral relations to a new level, strengthen the existing cooperation mechanisms, and explore new avenues for deepening cooperation both bilaterally and multilaterally.
12: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing at the conclusion of their talks.
11: Earlier, speaking during delegation-level talks, Prime Minister Modi said that his visit to New Zealand marks a historic milestone in bilateral relations and will give fresh momentum to ties between the two countries. Prime Minister Modi said India and New Zealand can play an important role in strengthening peace, stability and security in the Indo-Pacific region.
13: लोकतांत्रिक मूल्यों में दृढ़ विश्वास हमें नेचुरल पार्टनर बनाता है. मेड फॉर ईच अदर जैसा है ये. और दूसरी प्रकार से दो मैरिटाइम देश के रूप में हमारा करीबी सहयोग इंडो पैसिफिक को एक नई ताकत देता है और शांति के हमारे जो लक्ष्य है उसको अचीव करने में हमारे संबंध एक नई ऊर्जा भर सकते हैं.
11: The bilateral discussions were preceded by a ceremonial welcome at the Government House, where Prime Minister Modi was accorded a guard of honour. Later in the day, Prime Minister Modi and his New Zealand counterpart participated in the India-New Zealand Business Engagement 2026 event in Auckland, where both leaders reaffirmed their commitment to strengthening economic ties between the two countries. In the reflection of the strong people-to-people ties that exist between the two countries, Mr. Modi will address a large gathering of the Indian diaspora today. Defence Minister Rajnath Singh has said today that India is building a strong, self-reliant and future-ready defence force by strengthening both conventional defence capabilities and advanced technologies. He said future wars may employ artificial intelligence and other emerging technologies, but they will ultimately be won by national resolve, courageous soldiers and capable military power. Mr. Rajnath Singh was addressing the commissioning ceremony of the INS Mahendragiri, the 6th Project 17A Indigenous Stealth Frigate, into the Eastern Fleet at Visakhapatnam today. He said the commissioning marks another milestone in strengthening India's maritime power and indigenous capability. He said the warship is capable of tackling threats in the air, on the sea surface and beneath the sea, and will significantly strengthen India's maritime security and operational reach across the Indian Ocean region.
0: में मल्टी फंक्शन राडार के साथ
2: इट हैज अ लॉन्ग रेंज सरफेस टू एयर मिसाइल कॉम्बिनेशन विद अ मल्टी फंक्शन राडार दैट कैन डिटेक्ट एंड डिस्ट्रॉय एनी थ्रेट कमिंग फ्रॉम द स्काई फ्रॉम अ डिस्टेंस एंड इट हैज एन इंडिजीनियस रॉकेट लॉन्चर टॉर्पेडो लॉन्चर्स एन इंटीग्रेटेड एंटी सबमरीन डिफेंस सिस्टम एन इलेक्ट्रॉनिक वॉरफेयर सूट एंड अ क्लोज इन वेपन सिस्टम टू दीज ऑल थिंग्स मेक आई

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
3: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: July 9 to 12 വരെ മൈജി ആഡി റെഡി സെയിൽ. 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
6: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
7: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം എന്നാ ആലോചിക്കുന്നത്.
7: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
8: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
7: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
8: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
9: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
8: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
9: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
10: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: QR കോഡ് സ്കാൻ ചെയ്യൂ, 5,000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
13: UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
14: RBI പറയുന്നു,
13: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
15: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
16: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
15: RO, UV, UF, ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1,800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
16: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
17: ഇനി കേൾക്കാം മഞ്ചരി പാടിയത്.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
6: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
5: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
6: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
7: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-26 2300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
9: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറണ്ടിയും.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
10: ഇശലിൽ ഇനി കേൾക്കാം ഷാഫി കൊല്ലം പാടിയത്.

0: ഈ ഷെൽ സമാപിച്ചു.
1: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
6: ദിവസവും കാലത്ത് 6:35
7: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി,
7: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
8: യ്യോ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
10: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
12: 7:45.
13: അതിനെന്താ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
11: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
0: പ്രിയപ്പെട്ടവരെ, ഇനി കേൾക്കാം ജാലകം. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദമായ വിവരങ്ങൾക്ക് വിളിക്കൂ 0495237829 എന്ന നമ്പറിലേക്ക്. ഒരിക്കൽ കൂടി, 0495237829. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതിയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ട വനിതാ കലാസംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ കലാരംഗങ്ങളിൽ തുടരുന്നവരും പട്ടികജാതിയിൽപ്പെട്ടവരുമായ കുറഞ്ഞത് 5 പേരെങ്കിലും ഉൾപ്പെടുന്ന വനിതകളുടെ കലാസംഘങ്ങൾ ആയിരിക്കണം. ബന്ധപ്പെട്ട കലാ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സാക്ഷ്യപത്രം, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ്, ബന്ധപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം, കലാരംഗത്ത് തുടരുന്നു എന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 15 പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. വിശദമായ വിവരങ്ങൾക്ക് വിളിക്കാം 0491250505 എന്ന നമ്പറിൽ. ഒരിക്കൽ കൂടി പറയാം, 0491250505. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന്

0: അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 അല്ലെങ്കിൽ A+ ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാവുന്നതാണ്. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0491297163. നിങ്ങൾ കേട്ടത് ജാലകം.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
0: പ്രിയപ്പെട്ടവരെ, അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലൻഡിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവേ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും ഓക്ലൻഡിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് സേവന വാർഷിക ഉഭയകക്ഷി വ്യാപാരം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ധാരണയായി. സന്തുലിതവും സമഗ്രവുമായ ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി മേഖലയിൽ കാണാതായ ആൾക്കുവേണ്ടി 5ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. അതിനിടെ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. 2ാമത്തെ സോൺ കേന്ദ്രീകരിച്ചാണ് പ്രധാന തിരച്ചിൽ. NDRF സംഘം, ഫയർഫോഴ്സ്, പോലീസ് എന്നിവയ്ക്ക് പുറമെ കൽപ്പറ്റ, ജീവൻതുർക്കി രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പാലത്തിനടുത്തുള്ള മൺകൂന നീക്കി പരിശോധന നടത്തും. അതിതീവ്ര പരിശോധനയാണ് ഇന്ന് നടക്കുകയെന്നും വയനാടിന് ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്തതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി 3-അംഗ സമിതിയും സർക്കാർ നിയോഗിച്ചു. സമിതി അടുത്ത ദിവസം ജില്ലയിൽ സന്ദർശനം നടത്തും.
0: മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വരെയും ധനസഹായം അനുവദിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. UDF സർക്കാർ അധികാരത്തിലെത്തി 50 ദിനങ്ങൾ പിന്നിട്ട അവസരത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി പുറത്തിറക്കി. സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വി മുരളീധരൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശശി തരൂർ MP, മേയർ വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ സ്മരണയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 1989 ഈ ദിനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇന്നേക്കും ഭാവിയിലേക്കുമായി യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. തിരുവനന്തപുരം കാര്യവട്ടത്തുള്ള കേരള സർവകലാശാല ക്യാമ്പസ് ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്യുമെന്റലിസ്റ്റ് ഡോക്ടർ സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
3: യുവജനതയുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അവരുടെ ഉൽപാദന ശേഷിയും

0: നാടിൻ്റെ സാമ്പത്തിക വികസനവും ഉറപ്പാക്കാൻ കഴിയും. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയാണ് ഇതിനുള്ള പ്രധാന ഉപാധി. പകർച്ചവ്യാധികൾക്കുപരി ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ യുവജനതയിലും പിടിമുറുക്കുന്ന ഇക്കാലത്ത് ശരിയായ പോഷകാഹാരവും ചിട്ടയായ വ്യായാമവും ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് വഴുതി വീഴുന്ന യുവജനതയെ കൈപിടിച്ചുയർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്.
1: ജനസംഖ്യാ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് അമ്പൂരിയിലെ ഗോത്രവർഗ മേഖലയിൽ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ രണ്ട് ഓഫീസുകളിലെ 900-ലധികം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നടന്ന മന്ത്രിതല ചർച്ച ഫലം കണ്ടില്ല. സെന്ററുകൾ അടയ്ക്കുകയല്ലാതെ വഴിയില്ലെന്ന് ഓൺലൈനായി ചർച്ചയിൽ പങ്കെടുത്ത കമ്പനി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് ഈ മാസം 20-ന് കമ്പനി അധികൃതർ നേരിട്ടെത്തി കൃത്യമായ നിലപാട് അറിയിക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശിച്ചു. കണ്ണൂർ ജില്ലയിൽ സെൻസസിന്റെ ഭാഗമായുള്ള വിവരശേഖരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 10 ദിവസം കൊണ്ട് ജില്ലയിലെ 5 എന്യൂമറേറ്റർമാർ 100% സെൻസസ് പ്രവർത്തനം പൂർത്തിയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
2: കൂത്തുപറമ്പ്, തളിപ്പറമ്പ് എന്നീ നഗരസഭയ്ക്കുള്ളിലെ 2 വീതം എന്യൂമറേറ്റർമാരും തലശ്ശേരി നഗരസഭയിലെ 1 എന്യൂമറേറ്ററുമാണ് 100% ഭവന വിവരശേഖരണം പൂർത്തിയാക്കിയത്. HLO എന്ന മൊബൈൽ ആപ്പാണ് വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്നത്. വ്യക്തികൾ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ വിവരങ്ങളാണ് നൽകേണ്ടത്. സെൻസസ് ജോലികൾക്കായി ഫീൽഡിൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് പരിപൂർണ പിന്തുണ ജനങ്ങൾ നൽകണമെന്നും ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണം ഉണ്ടാകണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
1: അതിനിടെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി തിരുവനന്തപുരം താലൂക്ക് പരിധിയിലെ ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കിയ LMS LPS വെങ്ങാനൂരിലെ അധ്യാപിക ഷെറിൻ സുമത്തെ ജില്ലാ കളക്ടർ അനുമോദിച്ചു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ നാവികസേനയുടെ 6th തദ്ദേശീയ പ്രൊജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കപ്പൽ നിർമ്മാണശാലകളിൽ തദ്ദേശീയമായി യുദ്ധക്കപ്പലുകൾ വികസിപ്പിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വളർന്നതായി രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഓണയാത്ര തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക തീവണ്ടികൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് തീവണ്ടികൾ അനുവദിച്ചത്. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. ഓണക്കാലത്ത് കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ആകെ 100-ലേറെ സർവീസുകളാണ് അനുവദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലന്റ് മത്സരവും നടക്കും. ലോകകപ്പ് സെമിഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പ്രതീക്ഷയുടെ പരകോടിയിൽ നിൽക്കുന്ന അർജന്റീനയും നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതെ പൊരുതാൻ ഉറച്ച സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം യഥാർത്ഥത്തിൽ സൂപ്പർ താരവും ടീം വർക്കും തമ്മിലാണ്. ഇതിഹാസ താരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിന് തുയരുന്ന മൻസാംബി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മറികടക്കാനായത് അർജന്റീനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്വിസ് പടയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഈജിപ്തിനെതിരെയുള്ള പ്രീ ക്വാർട്ടറിൽ ആടിയുരഞ്ഞ അർജന്റീനൻ പ്രതിരോധം കൂടുതൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ സ്വിസ് വെല്ലുവിളി മറികടക്കാൻ കഴിയൂ. 3rd ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവേ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള അതിശക്തരുടേതാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാലണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം 10 മടങ്ങാണ്.
1: കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലീലത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നാളെയുടെ വാഗ്ദാനങ്ങളായ കൌമാര പ്രതിഭകൾ മുതൽ രഞ്ജി ട്രോഫി കളിച്ച മുൻനിര താരങ്ങൾ വരെ അണിനിരക്കുന്ന ലേലപ്പട്ടികയിൽ ആകെ 173 കളിക്കാരാണുള്ളത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചിലവാക്കാനാവുക. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലേറ്ററിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതിനാണ് പദ്ധതി.

0: വിഭാവനം ചെയ്തത്. 1500 ഹെക്ടർ കൃഷിഭൂമിയിലെ ജലസേചനത്തിനും പദ്ധതി പ്രയോജനപ്പെടും. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ണൂർ അലവിൽ സ്വദേശി ഷാൻ, ഹൈദരാബാദ് സ്വദേശി ഹർഷ്, ഉത്തർപ്രദേശ് സ്വദേശി പ്രാൺ ജേത്രി, ആദിത്യ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ തലശ്ശേരിയിൽ നിന്ന് 185 ഗ്രാം MDMA ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കര സ്വദേശി മുഹമ്മദ് സമീലാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലന്റ് പ്രധാനമന്ത്രിയും തമ്മിൽ ഓക്ലാന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ധാരണ. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ തിരച്ചിൽ തുടരുന്നു. വിദഗ്ധ സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ജനസംഖ്യാ വർധനവിന്റെ വെല്ലുവിളികളും അവസരങ്ങളും ഓർമ്മിപ്പിച്ച് ഇന്ന് ലോക ജനസംഖ്യാ ദിനം. ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം റൂട്ടുകളിൽ പ്രത്യേക തീവണ്ടികൾ അനുവദിച്ച് റെയിൽവേ. ലോകകപ്പ് ക്വാർട്ടർ മത്സരങ്ങളിൽ നാളെ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നോർവെ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി സംസാരിക്കുന്നു.
1: ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളെയും വികസന നയങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ജനസംഖ്യാ ഘടനയ്ക്കുള്ള പങ്ക് നിർണായകമാണ്. സാധാരണയായി ഈ ദിനത്തിൽ നാം ചർച്ച ചെയ്യാറുള്ളത് ജനസംഖ്യാ വർധനവിനെ കുറിച്ചോ വിഭവങ്ങളുടെ പരിമിതികളെ കുറിച്ചോ ആണ്. എന്നാൽ ഇന്ന് രാജ്യം, പ്രത്യേകിച്ച് കേരള സംസ്ഥാനം, അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെമോഗ്രഫിക് ട്രാൻസിഷനെ അഥവാ ജനസംഖ്യാപരമായ ഘടനാ മാറ്റത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെയും ഫലമായി ഇന്ന് ജനന നിരക്ക് കുറയുകയും ശരാശരി ആയുർദൈർഘ്യം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരിട്ടുള്ള പ്രതിഫലനം എന്നോണം നമ്മുടെ ജനസംഖ്യയിലെ പ്രായമായവരുടെ അനുപാതം ദ്രുതഗതിയിൽ ഉയരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സവിശേഷമായ ആരോഗ്യ പരിപാലനത്തെയും അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തെയും കുറിച്ച് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു പുനർചിന്തനം അനിവാര്യമായിരിക്കുന്നു. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കും. അതായത്, ജോലി ചെയ്ത് സമ്പാദിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുകയും അവർ രാജ്യത്തിന്റെ വികസനത്തിന് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. നമ്മൾ ഈ ഘട്ടം ഏതാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. മികച്ച ആരോഗ്യ പരിപാലനം കൊണ്ട് നമ്മുടെ നാട്ടിലെ ആയുർദൈർഘ്യം ഒരുപാട് കൂടി. നിലവിൽ നമ്മുടെ ജനസംഖ്യയുടെ 15% ആളുകൾ 60 വയസ്സ് പിന്നിട്ടവരാണ്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു പ്രധാന വശം ചിന്തിക്കേണ്ടത്, ഡിപ്പെൻഡൻസി റേഷ്യോ അഥവാ ആശ്രയത്വ നിരക്ക്. ലളിതമായി പറഞ്ഞാൽ, ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ച് എത്ര പേര് ജീവിക്കുന്നു എന്നതാണ്. കുട്ടികളും പ്രായമായവരും ഈ ആശ്രയത്വത്തിന്റെ പരിധിയിൽ വരുന്നു. മുമ്പ് കുട്ടികളെ നോക്കാനായിരുന്നു മാതാപിതാക്കൾ കൂടുതൽ സമയവും പണവും ചിലവഴിച്ചിരുന്നതെങ്കിൽ ഇനി വരും വർഷങ്ങളിൽ പ്രായമായവരുടെ ആരോഗ്യത്തിനും പരിചരണത്തിനുമായിരിക്കും ഒരു കുടുംബം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത ആയുസ്സിന് നല്ലൊരു ജീവിത നിലവാരം ഉറപ്പാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മുതിർന്നവരുടെ സവിശേഷമായ ആരോഗ്യ ആവശ്യങ്ങൾ. പ്രായമാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെ വെറും രോഗങ്ങളായി മാത്രം കണ്ട് ചികിത്സിച്ചാൽ പോരാ. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ അവസ്ഥകളെ ഒരുമിച്ച് കണ്ടുവേണം ഈ ഘട്ടത്തെ സമീപിക്കാൻ. മുതിർന്നവരിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറുപ്പക്കാരെ പോലെ ഒരു പ്രത്യേക അവയവത്തെ ബാധിക്കുന്ന ഒരൊറ്റ രോഗമായിരിക്കില്ല അവർക്കുണ്ടാവുക. പ്രമേഹം, രക്താതി സമ്മർദ്ദം, സന്ധിവേദന, കാഴ്ചക്കുറവ് എന്നിവയെല്ലാം ഒന്നിച്ചു വന്നേക്കാം. ഇതിനായി പല ഡോക്ടർമാരെ മാറി മാറി കാണുകയും ഒരു പിടി മരുന്നുകൾ

ഒരേ സമയം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഇന്ന് സാധാരണമാണ്. ഈ അമിതമായ മരുന്നുപയോഗം പലപ്പോഴും ശരീരത്തിന് മറ്റൊരു ഭാരമാകാറുണ്ട്. മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനം കാരണം പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് വീഴ്ചകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. പ്രായമായ ഒരാൾ വീട്ടിൽ വഴുതി വീണാൽ അത് കേവലം ഒരു എല്ലുപൊട്ടലിൽ ഒതുങ്ങില്ല, അത് അവരുടെ സ്വയം പര്യാപ്തതയെയും മാനസികാവസ്ഥയെയും ദീർഘകാലത്തേക്ക് ബാധിക്കാം. പലപ്പോഴും ഇത് അവരെ കിടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് നമ്മൾ ഗൗരവമായി കാണേണ്ട മറ്റൊന്നുണ്ട്, മറവി രോഗവും ഒറ്റപ്പെടൽ മൂലമുണ്ടാകുന്ന മാനസിക വിഷമങ്ങളും. മക്കളൊക്കെ ജോലിയും ജീവിതവുമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ വീടുകളിൽ അവശേഷിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ശാരീരിക ചികിത്സയേക്കാൾ വലിയ വെല്ലുവിളിയാണ്. പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അഥവാ രോഗങ്ങൾ വരാതെ തടയുന്നതിനുള്ള മാർഗങ്ങളാണ്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ചെക്കപ്പുകൾ ആവശ്യമില്ല എന്നൊരു തെറ്റായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള രക്തസമ്മർദ്ദ പരിശോധന, പ്രമേഹ നിർണയം, കണ്ണിന്റെയും കേൾവിയുടെയും പരിശോധനകൾ എന്നിവ വഴി പല വലിയ അപകടങ്ങളും നമുക്ക് മുൻകൂട്ടി തടയാൻ സാധിക്കും. അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള വാക്സിനേഷനുകൾ, ഉദാഹരണത്തിന് ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ വാക്സിനുകൾ ശ്വാസകോശ രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കും. ശരിയായ സമയത്തുള്ള മെഡിക്കൽ ഇടപെടലുകൾ വഴി വലിയ ആശുപത്രി ചിലവുകളും മാനസിക വിഷമങ്ങളും ഒരു പരിധിവരെ കുറയ്ക്കാൻ ഓരോ കുടുംബത്തിനും സാധിക്കും. കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിചരണം. കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക ലോക പ്രശസ്തമാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ ഇതിനകം തന്നെ മാതൃകയായിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് വേണ്ടത് വികേന്ദ്രീകൃതമായ ജെറിയാട്രിക് കെയർ നെറ്റ്വർക്കുകൾ ആണ്. തദ്ദേശ സ്വയംഭരണത്തിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും പ്രായമായവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്കായി പകൽ വീടുകൾ അല്ലെങ്കിൽ വയോജന ക്ലബ്ബുകൾ സജീവമാക്കുകയും വേണം. ഇത് അവരുടെ ഒറ്റപ്പെടൽ മാറ്റാൻ സഹായിക്കും. സമൂഹവും കുടുംബവും ചെയ്യേണ്ടത്. ഈ ജനസംഖ്യാ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ആശുപത്രികൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. മാറ്റങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ബാത്റൂമുകളിലും ഇടനാഴികളിലും പിടിച്ചു നടക്കാൻ പാകത്തിനുള്ള ഹാൻഡ് റെയിലുകൾ സ്ഥാപിക്കുക, തറകളിൽ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചം ഉറപ്പാക്കുക, പ്രായാധിക്യത്തിലും ചെയ്യാവുന്ന ലളിതമായ ശാരീരിക വ്യായാമങ്ങൾ, യോഗ, നടത്തം എന്നിവ ശീലമാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, കാൽഷ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയ സമീകൃതമായ പോഷകാഹാരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. അവരെ രോഗികളായി കണ്ട് മാറ്റി നിർത്താതെ കുടുംബത്തിലെ ചർച്ചകളിലും തീരുമാനങ്ങളിലും പങ്കാളികളാക്കുക. നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ചികിത്സ അവരെ കേൾക്കാൻ തയ്യാറാകുക എന്നതാണ്. വയോജന സൗഹൃദപരമായ ഒരന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിച്ചെടുക്കുക. സാങ്കേതിക വിദ്യയുടെ സഹായം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പ്രായമായവരെ മാറ്റി നിർത്താൻ കഴിയില്ല. ടെലിമെഡിസിൻ സംവിധാനങ്ങൾ, മരുന്ന് കഴിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സ്മാർട്ട് ആപ്പുകൾ, അടിയന്തര ഘട്ടങ്ങളിൽ സഹായം തേടാനുള്ള എമർജൻസി അലേർട്ട് സിസ്റ്റങ്ങൾ എന്നിവ വയോജനങ്ങൾക്ക് വലിയ തുണയാണ്. നമ്മുടെ മാതാപിതാക്കളെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ലളിതമായി പഠിപ്പിച്ചെടുക്കാൻ യുവതലമുറ തയ്യാറാകണം. വയോജന പരിപാലനം ഒരു കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല, മറിച്ച് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ചരിത്രപരമായ ഒരു സംഭവമുണ്ട്. 1989 ജപ്പാൻ സർക്കാർ നടപ്പിലാക്കിയ ഗോൾഡ് പ്ലാൻ എന്ന തന്ത്രപരമായ പദ്ധതിയാണത്. പ്രായമായവർക്കായി ഹോം ഹെൽപ്പ് സർവീസുകൾ, ഡേ കെയർ സെന്ററുകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവ ഈ പദ്ധതിയിലൂടെ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. ഒരു രാജ്യം വിചാരിച്ചാൽ എങ്ങനെ വയോജന സൗഹൃദ സമൂഹമായി മാറാം എന്നതിന്റെ ഏറ്റവും മികച്ച ചരിത്രപരമായ ഉദാഹരണമാണിത്. ഈ ലോക ജനസംഖ്യാ ദിനത്തിൽ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാട് രൂപീകരിക്കേണ്ടതുണ്ട്. മുതിർന്ന തലമുറ നമ്മുടെ സമൂഹത്തിന്റെ ഭാരമല്ല, മറിച്ച് നമ്മുടെ വലിയ ഒരു സ്വത്താണ്. അവരെ കേവലം ആശ്രിതരായി കാണാതെ അവരുടെ അനുഭവ സമ്പത്തും അറിവും വരും തലമുറയ്ക്ക് വഴികാട്ടാൻ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. വാർദ്ധക്യം എന്നത് ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ മനോഹരമായ ഒരു ഘട്ടമാണ്. അതിനെ ആരോഗ്യപൂർണവും അന്തസ്സുള്ളതുമാക്കുക എന്നത് ആ വ്യക്തിയുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറയ്ക്കായി നമ്മൾ കരുതി വെക്കേണ്ട ഏറ്റവും വലിയ നിക്ഷേപം ആരോഗ്യകരമായ വാർദ്ധക്യത്തെ അഥവാ ഹെൽത്തി ഏജിങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ്. പ്രായമാകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, എന്നാൽ ജീവിക്കുന്ന വർഷങ്ങൾക്ക് ആരോഗ്യവും ആനന്ദവും നൽകാൻ നമുക്ക് ഏവർക്കും ഒന്നിച്ച് കൈകോർക്കാം.

0: ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ജെറിയാട്രിക് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ മഹിദ എം സി.
1: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
2: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഓക്ലൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് ബിസിനസ് എൻഗേജ്മെന്റ് 2026 പ്രധാനമന്ത്രി മോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയും പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ സ്പാർക്ക് അരീനയിൽ എത്തും. 10,000 ആളുകളാണ് വേദിയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രിയുടെ ന്യൂസിലൻഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഓക്ലൻഡിൽ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഈസ്റ്റ് സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടനാണ് ഇക്കാര്യം അറിയിച്ചത്. അടുത്ത 4 വർഷത്തേക്കുള്ള സംയുക്ത പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യ ന്യൂസിലൻഡ് തന്ത്രപ്രധാന പങ്കാളിത്തം മാർഗരേഖ 2030 ഇരു പ്രധാനമന്ത്രിമാരും അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി.
2: Is the decision by the two prime ministers to raise the relationship to a strategic partnership. They also decided that this goal of a more strategic relationship would be approached systematically, for which they decided that there would be a roadmap to take us forward the next couple of years. This roadmap has been summarized, in fact, in a document which is being released along with the joint statement that the two prime ministers are issuing the conclusion of their talks.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ബീഹാറിലെ ഗയയിലെത്തി. ബീഹാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിൽ ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കുള്ള പരിശീലന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും വിലയിരുത്തി. വരാനിരിക്കുന്ന സമ്മേളനത്തിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി ശ്രീ മേഘ്വാൾ അറിയിച്ചു. രാജ്യത്തെ ആണവോർജ്ജ മേഖലയുടെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുള്ള ശാന്തി നിയമം 2025 നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഗവേഷണ സ്ഥാപനങ്ങളിലെയും

0: വ്യവസായ മേഖലയിലെയും വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. 2047 രാജ്യത്തിന്റെ ആണവോർജ്ജ ശേഷി 100 GW ഉയർത്തുകയാണ് നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. സമുദ്ര ഉഷ്ണതരംഗങ്ങൾക്ക് കാരണമാകുന്ന എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശക്തിപ്പെടുമെന്ന് കരുതുന്ന എല്ലിനോയുടെ പ്രത്യാഘാതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പ്രകടമാകുമെന്ന് CMFRI ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് പറഞ്ഞു. ദേശീയ മത്സ്യകർഷക ദിനത്തിൽ CMFRI സംഘടിപ്പിച്ച മത്സ്യകർഷക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കടുത്ത ചൂടിനുശേഷം പെട്ടെന്നുണ്ടാകുന്ന മഴ തീരദേശങ്ങളിലും കായലുകളിലും ലവണാംശം വ്യത്യാസപ്പെടുന്നതിന് കാരണമാകും. ഇത് മത്സ്യകൃഷിയെ സാരമായി ബാധിക്കാനിടയുള്ളതിനാൽ തീരദേശ മത്സ്യകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിശമന സേന, പോലീസ് എന്നിവർക്ക് പുറമെ കൽപ്പറ്റയിലെ ജീവൻ രക്ഷാ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. പുഴയിലുൾപ്പെടെ വ്യാപക തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. അതേസമയം തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതുവിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യുമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. പരമ്പരാഗത പ്രതിരോധശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ശക്തിപ്പെടുത്തി ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ 6-ാമത് തദ്ദേശീയ പ്രോജക്ട് 17A യുദ്ധക്കപ്പലായ മഹേന്ദ്രഗിരി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പ്രതിരോധ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വന്തം ജനങ്ങളുടെ നൈപുണ്യത്തിലൂടെ അത്യാധുനിക സൈനിക പ്ലാറ്റ്ഫോമുകൾ ഉത്പാദിപ്പിക്കുന്നതിലേക്ക് മാറിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: ഭാരത് കി ഷിപ്പ് ബിൽഡിംഗ് കപ്പബിലിറ്റി ഓർ നവൽ ഇൻഡസ്ട്രിയൽ ഇക്കോ സിസ്റ്റം കി സ്പീഡ് ഓർ ഹമാരേ സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസ് കാ യഹ് എക് പ്രമാൺ ഹൈ. ഏക് സമയ ഥാ ജബ് ഹം അപ്നി അധികാംശ ഡിഫൻസ് നീഡ്സ് കെ ലിയേ ദൂസരെ ദേശോ കി ഓർ ദേഖ്തേ ഥേ. ആജ് ഹം അപ്നേ ഹി ഷിപ്പ്യാർഡ്സ് മേ അപ്നെ ഹി ദേശ് കെ ലോഗോ കെ ഹാത്തോ സേ വാർഷിപ്പ് ബനാ രഹേ ഹൈ ഓർ വഹ് ബി ഏക് കെ ബാദ് ഏക് തേജ് റഫ്താർ സേ ഹം വാർഷിപ്പ് ബനാ രഹേ ഹൈ.
0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ മാറ്റം വരുത്തിയാണ് പുതിയവ അനുവദിച്ചിരിക്കുന്നത്. BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി, ഫുഡ് പ്രോസസിംഗ് പ്രിസർവേഷൻ തുടങ്ങിയവയാണ് പുതിയ കോഴ്സുകൾ. ഇന്ന് ലോക ജനസംഖ്യാ ദിനം. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹരിക്കണമെന്നും സുസ്ഥിരമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ദിനാചരണം ആഹ്വാനം ചെയ്യുന്നു. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാമ്പത്തിക ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ ആഴ്ച ആദ്യം ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ടെഹ്റാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയാണ് ഈ നീക്കം. US ഇറാൻ ധാരണാപത്രം അവസാനിച്ചുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടും സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ഉപരോധങ്ങൾ വരുന്നത്. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ മരണം 4,000 കടന്നു. 16,740 പേർക്ക് പരിക്കേറ്റതായി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 24 7.2, 7.5 എന്നീ തീവ്രതകളുള്ള ഇരട്ട ഭൂകമ്പം വെനീസ്വലയിൽ നാശം വിതച്ചത്. ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാണാതായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ നടക്കാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരവും നടക്കും.

0: ലോകകപ്പ് സെമി ഫൈനലുകൾക്ക് ബുധനാഴ്ച തുടക്കമാകും. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ട് ഇന്ന് രണ്ടാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കും. ലണ്ടനിലെ ലോഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റിന്റെ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റിന് 21 റൺസ് എന്ന നിലയിലാണ്. മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്ത പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനം. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് മണ്ണിടിച്ചിൽ തിരച്ചിൽ ഇന്നും തുടരുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. എല്ലിനോ പ്രതിഭാസം മൂലം അടുത്ത വർഷം മത്തിയുടെ ലഭ്യതയിൽ വൻതോതിൽ കുറവുണ്ടായേക്കുമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 1 മണി കഴിഞ്ഞ് 21 സെക്കൻഡ്. ഇപ്പോൾ മഞ്ചേരി FM ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ആദ്യം ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് ഗാനാമൃതത്തിൽ മുരളി സിത്താര ഈണം പകർന്ന ഗാനങ്ങളും മഴ പ്രമേയമായി വരുന്ന ഗാനങ്ങളും. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഓർമ്മയിൽ ഒരു പാട്ട്. 3:30 ചലച്ചിത്രഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് മഞ്ചേരി FM നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് സമാപിച്ചു.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപോലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ജൂലൈ 9 മുതൽ 12 വരെ മൈജി ആഡി റെഡിസെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
9: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

പ്രിയപ്പെട്ടവരെ, സമയം 1:03:24. ഇപ്പോൾ ഗാനാമൃതം. പ്രമേയാധിഷ്ഠിത ചലച്ചിത്രഗാന പരിപാടി ഇന്ന് ജൂലൈ 11.

2021 ജൂലൈ 11 സംഗീത സംവിധായകനായിരുന്ന മുരളി സിതാര അന്തരിച്ചത്. മുരളി സിതാരയുടെ ഓർമ്മകൾ പങ്കിടുന്നു ഇന്നത്തെ ഗാനാമൃതത്തിൽ. ഒപ്പം മഴ പ്രമേയമായി വരുന്ന ഗാനങ്ങളും. മുരളി സിതാര ആകാശവാണിയിൽ

ആകാശവാണിയിൽ ആയിരത്തിലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി. ദീർഘകാലം ആകാശവാണിയിലെ സീനിയർ മ്യൂസിക് കമ്പോസറായിരുന്നു അദ്ദേഹം. ആദ്യ ഗാനം തീക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം ഈണം പകർന്നത് കൊല്ലം വിദ്യാധരന്റെ വരികൾക്ക് യേശുദാസിന്റെ ആലാപനം.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡിയ റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വോച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: നാം കേട്ട ഗാനം മുരളി സിതാരയുടെ ആദ്യ ചലച്ചിത്ര ഗാനമായിരുന്നു. മുരളി സിതാര പ്രശസ്ത മൃദംഗ വിദ്വാനായിരുന്ന ചെങ്ങന്നൂർ വേലപ്പനാശാന്റെ മകനായിരുന്നു. ആദ്യകാലത്ത് യേശുദാസിൻ്റെ തരംഗിണി സ്റ്റുഡിയോയുടെ കീഴിലുള്ള തരംഗ നിസരി സംഗീത സ്കൂളിൽ കർണാടക സംഗീതവും വെസ്റ്റേൺ വയലിനും പഠിപ്പിക്കുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം മുത്തോല കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി ഈണം പകർന്ന ഗാനം ഗായകൻ MG ശ്രീകുമാർ, ഭരണിക്കാവ് ശിവകുമാറിൻ്റെ വരികൾക്ക് ഈണം പകർന്ന ഗാനമാണിത്.

0: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
1: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
0: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സപ്ലൈ.
2: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-263-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
4: ഞാൻ എപ്പോഴേ റെഡി. മൈജിയും റെഡി. മൈജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
5: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
6: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
5: ടിഎൻസി അപ്ലൈ.
7: സിതാര എന്ന സംഗീത ട്രൂപ്പുമായി സഹകരിച്ചതിനാലാണ് മുരളി തന്റെ പേരിനൊപ്പം സിതാര എന്ന് ചേർത്തത്. ശോഭന കുമാരി ഭാര്യയുടെ പേര്. മിഥുൻ മുരളിയും വിപിനുമാണ് മക്കൾ. ഇതിൽ മിഥുൻ മുരളി അറിയപ്പെടുന്ന കീബോർഡിസ്റ്റാണ്. 1991 ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ചേർന്നതോടെ സിനിമയുമായുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചു. 24 വർഷക്കാലത്തോളം ആകാശവാണിയിൽ കമ്പോസറായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം ഈണം പകർന്ന അടുത്ത ഗാനം എഴുതിയത് വയലാർ മാധവൻകുട്ടി, ഗായകൻ യേശുദാസ്, ചിത്രം മാൻമിഴിയാൾ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
3: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
2: ആർഒ, യുവി, യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. ഇഎംഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
3: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
4: മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, ടിവി, എസി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
5: ആകാശവാണിയിൽ പ്രസിദ്ധി നേടിയ ഒട്ടേറെ ലളിതഗാനങ്ങൾക്ക് ഈണം പകർന്നിട്ടുണ്ട് മുരളി സിതാര. ഓലപ്പീരിയിൽ ഊഞ്ഞാലാടും, ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ ശാരദേന്ദു പൂച്ചൊരിഞ്ഞ, സൗരയൂഥത്തിലെ സൗവർണഭൂമിയിൽ, അമ്പിളിപ്പൂവേ നീയുറങ്ങൂ തുടങ്ങിയവ ഇവയിൽ പ്രധാന ശ്രദ്ധ നേടിയവയാണ്. 1990s നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമാ ഗാനം തീക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി ആർ ഉഷയും സംഘവും ചേർന്ന് പാടിയത്. കൊല്ലം വിദ്യാധരന്റെ ഈണം.

ആകാശവാണിക്ക് വേണ്ടി ആയിരത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹം ഈണം പകർന്നത്. ഉദയഗീതം പോലെയുള്ള റേഡിയോ പരിപാടികൾക്കും ഈണം നൽകി. ഒ എൻ വി കുറിപ്പ് എഴുതിയ എഴുതിരി കത്തും നാളങ്ങളിൽ കെ ജയകുമാറിൻ്റെ കളഭമഴയിൽ ഉയരുമുടലും വയലാർ ശരത്ചന്ദ്രൻ്റെ അങ്ങനെ ഉദയാങ്കനെ എന്നീ രചനകളുടെ ഈണം അദ്ദേഹത്തിൻ്റേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഗാനങ്ങളും ആലപിച്ചത് യേശുദാസാണ് എന്നത് മറ്റൊരു പ്രത്യേകത. സംഗീതത്തിൽ നല്ല പാണ്ഡിത്യമുണ്ടായിരുന്നു മുരളി സിതാരയ്ക്ക്. മേളകർത്താ രാഗങ്ങളായ 72 രാഗങ്ങളിലും അദ്ദേഹം പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന അപൂർവത അദ്ദേഹത്തിന് സ്വന്തമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം കൂടി ഇന്ന് ഗാനാവൃത്തത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നു. ഈ ഗാനത്തിന് ശേഷം മഴ പ്രമേയമായി വരുന്ന ഗാനങ്ങളാണ്. ഈ ഗാനത്തിലും മഴ എന്ന വാക്കുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. യേശുദാസ് പാടിയ ഈ ഗാനം മുത്തോല കൊട്ടാരം എന്ന ചിത്രത്തിലേത്. ഭരണിക്കാവ് ശിവകുമാറിൻ്റെ വരികൾ അദ്ദേഹം ഈണം പകർന്നിരിക്കുന്നു.

പറയാൻ ഒരുപാട് ഗാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഈണം പകർന്ന ഗാനങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ സംഗീതത്തിൻ്റെ നല്ല തരംഗങ്ങൾ അലയ ഒലിക്കുന്ന ആയിരുന്നു. തീക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം ഈണം പകർന്ന രണ്ട് ഗാനങ്ങളായിരുന്നു ഒരു കോടി സ്വപ്നങ്ങളാൽ എന്ന ഗാനവും ഏത് സങ്കല്പം എന്ന ഗാനവും. തുടർന്ന് മാൻമിഴിയാൾ എന്ന ചിത്രത്തിനു വേണ്ടി രണ്ട് ഗാനങ്ങൾ, കുണുങ്ങി കുണുങ്ങി എന്ന ഗാനവും ഇല്ലിക്കാട്ടിലെ ചില്ലിമുളം കൂട്ടിൽ എന്ന ഗാനവും, വംശാന്തരം എന്ന ചിത്രത്തിനു വേണ്ടി മൂന്ന് ഗാനങ്ങൾ, പിരിയുന്നിത വേർപിരിയുന്നിത, സൗരയൂഥത്തിലെ സൗവർണഭൂമിയിൽ, ഓലപ്പീലിയും ഞാലാടും, മുത്തോലക്കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി നാല് ഗാനങ്ങൾ, തൂമഞ്ഞിൻ, ശരദേന്ദു പൂഞ്ചൊരിഞ്ഞ, നാടുണരുന്നു മഴമേഘജാലങ്ങളെ എന്ന് നാം കേട്ട ഈ ഗാനം, കൂടിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി രണ്ട് ഗാനങ്ങൾ, അമ്പിളിപ്പൂവേ നീ ഉറങ്ങോ, മാലിനി മന്ദാകിനി, ശുഭസന്ദേശത്തിനു വേണ്ടി അമ്മേ അമ്മേ എന്ന ഗാനം, കൂടിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ദൂരെ ദൂരെ വാനിൽ എന്ന ഗാനം. 2021 ജൂലൈ 11 തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിനടുത്തുള്ള തോപ്പ്

അടുക്കള വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയത്. അന്ത്യം ദുഃഖമയം, എങ്കിലും എന്നും അലയൊലിക്കും അദ്ദേഹത്തിൻ്റെ പ്രിയഗാനങ്ങൾ.

ഗാനാമൃതത്തിൽ ഇനി മഴ പ്രമേയമായി വരുന്ന ഗാനങ്ങൾ. സ്പിരിറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഷഹബാസ് അമൻ ഈണം പകർന്നിരിക്കുന്നു.

0: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ?
1: ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
2: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 രൂപീസ് മുതൽ 59,999 രൂപീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈൽ

0: ും ടാബ്ലറ്റുകൾക്കും 3000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. ടിഎൻസി അപ്ലൈ.
1: ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം.

പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കൊടി അഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. ഗായിക സുജാത. ഗാനരചന കൈതപ്രം. സംഗീതം വിദ്യാസാഗർ. ചിത്രം അഴകിയ രാവണൻ.

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ ഈണം. ചിത്രം കണ്ണാരം പൊത്തിപ്പൊത്തി.

ഗാനാമൃതത്തിൽ അവസാനമായി കൈപ്പോല എന്ന ചിത്രത്തിനു വേണ്ടി മേജോ ജോസഫ് പാടിയ ഗാനം. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് മേജോ ജോസഫിൻ്റെ ഈണം.

0: ഇതുവരെ കേട്ടത് ഗാനാമൃതം. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിൻ്റെ ഹൃദയ താളം.
1: FM പ്രധാന വാർത്തകൾ.
0: ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് രാജ്യങ്ങൾക്കും മുന്നിൽ വളർച്ചയുടെ വിശാലമായ അവസരങ്ങളുണ്ടെന്നും ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. എയിംസ് ആരംഭിക്കുന്നതിന് സംസ്ഥാനത്തെ 10 സ്ഥലങ്ങൾ തീരുമാനിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ ആശുപത്രി കെട്ടിടങ്ങളുടെ അപാകതകൾ പരിഹരിക്കുമെന്നും ആരോഗ്യവകുപ്പിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ നമ്പ്രാണിക്കടവ് റെഗുലറേറ്റർ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്തത്. സംസ്ഥാനത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് മുൻ മന്ത്രി വി ശിവൻകുട്ടി. നിലവിലെ മോശം കാലാവസ്ഥയും ശക്തമായ മഴയും കൊടുങ്കാറ്റും കണക്കിലെടുത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് ടവർ തകർന്നതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം നിർത്തിയ 1-3 പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തന സജ്ജമായി. 4 പ്ലാറ്റ്ഫോം പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. 2 പ്ലാറ്റ്ഫോമിന് സമീപം അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് MK രാഘവൻ MP. സ്റ്റേഷൻ നവീകരണ നിർമ്മാണ പ്രവൃത്തി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിലെ അടുത്ത മത്സരത്തിൽ നാളെ നോർവേ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് സതാംപ്ടണിൽ റോസ് ബോൾ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 1 2 0 7 5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. 1 2 2 0 3 ലോകമാന്യ തിലക് തിരുവനന്തപുരം ഗരീബ് രഥ് എക്സ്പ്രസ് 2:29 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1 6 3 2 5 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 4:01. 5 6 6 0 8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ എത്തിച്ചേരുന്നു 5:06.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 30 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ, 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തിരുവനന്തപുരം റിലേ.

0: സ്ത്രീകൾ
1: ആകാശവാണി. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർനാടകം, 9-ാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ബിൻസിലാൽ ചിതറ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ഹലോ, ആ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഹിയർ. ആരാ?
1: കൃഷ്ണകുമാർ സാർ, ഇത് ഞാനാണ് മഞ്ജുനാഥ് ഷെട്ടി, ബാംഗ്ലൂരിൽ നിന്ന്.
0: ഓ മഞ്ജുനാഥ്, ഈ മൊബൈലിന് നമ്പറാ വന്നത്, അതുകൊണ്ട് ആളെ പിടികിട്ടിയില്ല. അതിരിക്കട്ടെ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ അന്വേഷണം?
1: അത് പറയാനാണ് സാർ ഞാൻ വിളിച്ചത്. മേഘ എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെയോ ഫ്രെയിം ചെയ്യാൻ നമുക്ക് തെളിവുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല സാർ.
0: ഓ അങ്ങനെയാണോ?
1: അതെ സാർ, അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മേഘയെ കാണാതായ ഉടനെ അവരുടെ അച്ഛൻ രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അന്നത്തെ പരാതിയും എന്നിട്ട് FIR ഞാൻ തപ്പിയെടുത്തു. അന്ന് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചെടുത്തപ്പോൾ നൽകിയ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോഴും അവർ നൽകുന്നത്.
0: അപ്പോ
1: അതെ, ഹസ്ബൻഡോ റിലേറ്റീവ്സോ ആരെങ്കിലും ബോധപൂർവം കള്ളം പറഞ്ഞുവെന്നോ എന്തെങ്കിലും മറച്ചുവെച്ചു എന്നോ എനിക്ക് തോന്നുന്നില്ല സാർ.
0: മേഘ ആരെങ്കിലും അപകടപ്പെടുത്തിയെന്ന് കരുതാൻ ചാൻസ് ഇല്ല അല്ലേ?
1: 98% ഇല്ല. താങ്കൾ വിളിച്ചു പറഞ്ഞതിനാൽ ഞാനൊരു അൺഒഫീഷ്യൽ അന്വേഷണമാണ് നടത്തിയത് സാർ. ഇനി നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റ് വേണമെങ്കിൽ കോർട്ട് മുഖാന്തരം നീങ്ങാനേ പറ്റൂ.
0: മനസ്സിലായി. ഞാൻ മഞ്ജുനാഥിനോട് പറഞ്ഞിരുന്നല്ലോ, വിവാഹ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രോഡ് നടക്കുന്നുവെന്ന് സൂചന കിട്ടിയപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിനെയും ഫാമിലിയെയും ആദ്യം കാണുന്നത്. അവർ അന്നെന്നോട് പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമേ എനിക്കിതുകൊണ്ട് ഉദ്ദേശമുള്ളൂ.
1: അന്ന് സ്റ്റേറ്റ്മെന്റ് നൽകിയ എല്ലാവരെയും ഞാൻ കണ്ടു സംസാരിച്ചു. മിസ്സിംഗായ മേഘയുടെ ഒരു കൂട്ടുകാരിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം മേഘ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരോ ഒരുക്കിയ ഒരു സർപ്രൈസിന് വേണ്ടിയാണെന്നാണ്. ആ കുട്ടി ഇപ്പോ ഇന്ത്യയിലില്ല, IT സെക്ടറിലായതിനാൽ ഫോറിനിൽ പോയി സെറ്റിൽ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
0: കൂട്ടുകാരി പറഞ്ഞ സർപ്രൈസ് ഒരുക്കി ആളുടെ പേര് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
1: അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം കൂട്ടുകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പേര് രേഖപ്പെടുത്തിയെടുത്ത് മഷി പടർന്നതിനാൽ അക്ഷരങ്ങൾ വ്യക്തമല്ല.
0: അത് ദുരൂഹമാണല്ലോ മഞ്ജു. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അത് ചെക്ക് ചെയ്തിരുന്നോ?
1: ഞാൻ ചെക്ക് ചെയ്തു സാർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്, അവയൊക്കെ സ്കാൻ ചെയ്ത് ഫയൽ ആക്കിയിട്ടാണ് സേവ് ചെയ്തത്. അതിനാൽ
0: അതേ മഷി പടർച്ച സ്കാൻ ചെയ്ത കോപ്പിയിലും അല്ലേ?
1: യെസ് യു ആർ റൈറ്റ് സാർ.
0: ഫെർദർ ഇൻവെസ്റ്റിഗേഷനിൽ ഫാമിലി താല്പര്യപ്പെടാത്തതിനാൽ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം പിന്നെ ഒരു ഡ്രോപ്പും ആക്കി.
1: കറക്റ്റ്.
0: താങ്ക് യു മഞ്ജു, അൺഒഫീഷ്യലായി ഇത്രയൊക്കെ ചെയ്തു നൽകിയതിന് ഒരുപാട് നന്ദി.
1: അതിന്റെ ഒന്നും ആവശ്യമില്ല സർ, ഇതെന്റെ ജോലിയുടെ ഭാഗം തന്നെയാണ്. ഓക്കെ, ബൈ കൃഷ്ണമോ സർ.
0: ബൈ മഞ്ജു.

0: എക്സ്ക്യൂസ് മീ മാഡം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ടു മച്ച് ട്രബിൾ, കുഡ് യു ഹെൽപ്പ് മീ?
1: ഹെൽപ്പ്? വോട്ട് ഹാപ്പൻ?
0: ദിസ് ഊബർ ഡ്രൈവർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് UPI മണി. ക്യാൻ യു ഗീവ് സം മണി ഇൻ ക്യാഷ്?

0: I will pay it through GPay.
1: Hmm. How much do you need?
0: It's 270 rupees.
1: Okay. Here, 300 rupees.
0: Thank you, madam. Driver, illi 300. Keep the balance. Thank you again. I approached two or three people, but no one helped.
1: Not their fault. No one carries cash these days.
0: That's right. Okay, and Chidambaram, give your number. I will transfer the amount.
1: Chidambaram, then there is some secret hidden behind you. I will show my QR code. Scan it.
0: Everyone says this when they hear my name. But I am an open person. Check. Amount is transferred.
1: Okay, got it. Thank you.
0: 1 minute. There is a new saying in our place. Johnson Marsh, black tea and rain. What about a black tea?
1: Johnson Marsh? Then you are a Mallu?
0: Yes. I am from Kerala, Trivandrum.
1: Oh, പേര് പറഞ്ഞപ്പോ തമിഴ് എന്നാ കരുതിയത്. കട്ടൻ ചായ വേണേ കുടിക്കാം. പക്ഷേ ഇപ്പൊ മഴയും സംഗീതമൊന്നും ഇല്ലല്ലോ. സ്ട്രീറ്റിലെ ബഹളമല്ലാതെ.
0: മഴയുടെ സംഗീതം പോലെ നിങ്ങളുടെ സംസാരമുണ്ടല്ലോ.
1: അതിത്തിരി കൂടിപ്പോയി. ഒരു സംശയം.
0: എന്താ?
1: ഇൻ കേസ് ചായ കുടിച്ചു കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ നേരം അവിടെ യു പി ഐ ഇല്ലെന്ന് കരുതുക. ക്യാഷ് വീണ്ടും ഞാൻ തന്നെ തരേണ്ടി വരുമോ?
0: സംശയം ന്യായമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ കിച്ചണിൽ ചെന്ന് ഞാൻ തന്നെ അരിയാട്ടിയോ പാത്രം കഴുകിയോ കടം തീർത്തുകൊള്ളാം. താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല. സോറി, പേര് പറഞ്ഞില്ല.
1: ഓ, ഞാൻ അന്നാ.

0: വരണം കൃഷ്ണകുമാർ സർ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ?
1: ഏയ് ഇല്ല, ചിത്ര ലൊക്കേഷൻ അയച്ചു തന്ന് നോക്കി ഞാനീ പോന്നു.
0: ചിലപ്പോ ഗൂഗിള് നമ്മളെ ഇട്ട് വട്ടം കറക്കാറുണ്ടല്ലോ, അതാ ചോദിച്ചത്.
1: ആട്ടെ, എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതം?
0: കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാംഗ്ലൂർ എനിക്ക് പുതിയതൊന്നുമല്ല. 2 വർഷം മുമ്പ് വരെ ഞാൻ ഈ നഗരത്തിൽ തന്നെയായിരുന്നു.
1: അയ്യോ, അതെനിക്കറിയത്തില്ലായിരുന്നു. ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഇവിടം വരെ വരേണ്ടി വന്നത്. ചിത്ര ഇവിടെ ഉണ്ടെങ്കിൽ മറ്റേ കേസിന്റെ അന്വേഷണ പുരോഗതി കൂടി ഒന്ന് അറിയിച്ചിട്ട് പോകാന്ന് കരുതി.
0: പറയൂ, എന്തായി സാർ അന്വേഷണം?
1: എന്റെ പഴയ ഒരു കൊളീഗായിരുന്ന ഒരു മഞ്ജുനാഥ ഷെട്ടി, അദ്ദേഹം വഴിയാ ഞാൻ ഈ അനൌദ്യോഗിക അന്വേഷണം നടത്തിയത്. അന്നത്തെ FIR സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കക്ഷി തപ്പിയെടുത്തു. വീണ്ടും അതിൽ പറഞ്ഞ വ്യക്തികളെ ഒക്കെ കണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ള ഒരു തുമ്പും അവയിലൊന്നുമില്ല.
0: ഓ, അപ്പോ വീട്ടിൽ വെച്ച് ചന്ദ്രുവും അച്ഛനും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ?
1: ആകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെങ്കിൽ ചിത്ര കോടതി വഴി മാത്രമേ ഇനി നടക്കൂ. 7 വർഷം പഴക്കമുള്ള ഒരു കേസ് വീണ്ടും ഓപ്പൺ ആകണമെങ്കിൽ അതാണ് പ്രൊസീജിയർ.
0: ഏയ്, അത് വേണ്ട. നമ്മൾ ഇതിൽ കക്ഷികളല്ലാത്ത സ്ഥിതിക്ക് അതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചന്ദ്രുവിന്റെ ഭാര്യ എവിടേക്കാണ് മറഞ്ഞു പോയത്?
1: ചിത്രയ്ക്ക് മാത്രമാണ് അത് കേൾക്കുമ്പോൾ കൗതുകം. ശരിക്കും പോലീസുകാരായ ഞങ്ങൾക്ക് ഇത്തരം കഥകളൊക്കെ ഏറെക്കുറെ സാധാരണ. അപ്രത്യക്ഷമായിട്ട് 10-12 വർഷം കഴിഞ്ഞ് തിരികെ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചെന്ന് കരുതി ശവമടക്കം വരെ നടത്തിയ കക്ഷി 3-ാമത്തെ ദിവസം പൊങ്ങി വന്ന കഥയും ഈ അടുത്തുണ്ടായതാ.
0: അപ്പോ ആളെ തിരിച്ചറിയാതെയാണോ അടക്കം നടത്തിയത്?
1: ചില കേസുകളിൽ ലഭിക്കുന്ന മൃതദേഹം നന്നായി അഴുകിയതായിരിക്കും. കാണാതായവരുടെ ലിസ്റ്റ് വെച്ച് മാച്ച് ചെയ്ത് നോക്കും. ബന്ധുക്കൾ വന്ന് കണ്ട് തിരിച്ചറിയുകയും ചെയ്യും. എങ്കിലും പിശക് പറ്റുമ്പോ അത് വൻ വാർത്തയായി തീരും. ഞങ്ങള് പോലീസുകാർക്ക് പിന്നെയും പണിയാവും.
0: കുഴിച്ചിട്ട ശവം പരേതന്റേതല്ലെങ്കിൽ ശരിക്കും പരേതനായ വ്യക്തി ആരാണെന്നല്ലേ?
1: അതെ അതെ. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, നാട്ടിലേക്കുള്ള ട്രെയിനിന് സമയമായി.
0: അയ്യോ, ഇറങ്ങാറായോ? ഒരു ചായ പോലും ഞാൻ തന്നില്ല.
1: ഏ, അതൊന്നും സാരമില്ല.

0: ആ പിന്നെ ഒരു കാര്യം, മേഘയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തവരിൽ ഒരാളെ മാത്രം മഞ്ജുനാഥിന് വീണ്ടും കാണാൻ സാധിച്ചിട്ടില്ല.
1: അതെന്തുകൊണ്ടാണ് സർ?
0: ആ കുട്ടി ഇപ്പോ വിദേശത്താ.
1: ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റിലും വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടും കാര്യമില്ലല്ലോ.
0: ശരിയായിരിക്കാം ചിത്ര, പക്ഷേ മേഘയെ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞ ആളുടെ പേര് ആ കൂട്ടുകാരി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ആ പേരിന്റെ പുറകെ പോയിട്ടില്ല. ആ പേരാകട്ടെ FIR-ലും സ്റ്റേറ്റ്മെന്റിലും ഒന്നും വ്യക്തമല്ല.
1: എന്തെങ്കിലും സംശയിക്കത്തക്കതായി?
0: അങ്ങനെ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റില്ല ചിത്ര. ബാംഗ്ലൂരിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ അതാരാണെന്ന് ഒരു അന്വേഷണം നടത്തിക്കോളൂ.
1: അപ്പോ അന്വേഷണം നടത്തിയ മഞ്ജുനാഥോ?
0: മഞ്ജുനാഥിന് ഇതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ഒഫീഷ്യലി ചില പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ അന്നത്തെ മൊബൈൽ നമ്പർ ഞാൻ ചിത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ സർ, മനസ്സിലായി. ഈ അന്വേഷണം ഇത്രയും വരെയെങ്കിലും എത്തിച്ചു തന്നതിന് ഒരുപാട് നന്ദി.
0: ഓക്കെ ചിത്ര, ഞാൻ ഇറങ്ങട്ടെ.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം 9-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം, ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ 10-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ആകാശവാണി മഞ്ചേരി എഫ്. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റും 58 സെക്കൻഡും. വായന മാസാചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ ഫൌണ്ടേഷൻ, പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ

കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ആകർഷകമായ ഇളവുകളോടെ വായ്പാ കുടിശ്ശിക ഒറ്റത്തവണയായി ഒടുക്കി തീർപ്പാക്കുന്നതിന് ബോർഡിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആശ്വാസ് 2026 അടുത്ത മാസം 31 വരെ നടത്തും. കുടിശ്ശിക വരുത്തിയ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. വിശദമായ വിവരങ്ങൾക്ക് 0483273487 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0483273487.

ചാർമിനാർ എന്ന ചിത്രത്തിനു വേണ്ടി സച്ചിൻ വാര്യരും ഗായത്രി സുരേഷും പാടിയ ഗാനം. ഗാനത്തിന്റെ രചന ജോഫി തരകൻ, സംഗീതം നൽകിയത് ജസീൻ ജോർജ്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ബാത്രിക്ക് ഇത്ര വില കൂടിയ ഫോൺ മേടിച്ചിരണം.
3: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിച്ചാലോ?
2: മൈ ജി ആർഡി റെഡി സേ 60,000 റുപ്പീസ് മുതൽ 99,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, ഒരു വർഷം അഡീഷണൽ വാറന്റി, 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ. TNC അപ്ലൈ.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഹരിചരൺ പാടിയത് പിക്കറ്റ് 43 എന്ന ചിത്രത്തിന് വേണ്ടി. വരികൾ രാജീവ് നായരുടേത്, സംഗീതം നൽകിയത് രതീഷ് വേഗ.

0: മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
1: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
2: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആഡി റെഡി സെയിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ. TNC apply.
3: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം. പാടിയത് ഹരിചരൺ. ചിത്രം ലണ്ടൻ ബ്രിഡ്ജ്.

ഇപ്പോൾ ഈ നിലയം തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് പറയാം. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 3 മണിക്ക് ഓർമ്മയിൽ ഒരു പാട്ട്, 3:30 ചലച്ചിത്രഗാനങ്ങൾ, 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4 മണിക്ക് 4 മണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.

ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. രാവിലെ 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കാപ്പിൽ ശിവരാമൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇതിൽ 1 സെന്റ് സ്ഥലത്തിന് ആവശ്യമായ ജൈവരാസവസ്തുക്കളുടെ അളവ് എത്രയാണ്? VFPCK മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ സംസാരിക്കുന്നത് കേൾക്കാം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യചാലകം. എന്തുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ സംസാരിക്കുന്നത്. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസേ മൌരോദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. ഇതിന്റെ മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. മലബന്ധം കാരണങ്ങളും അവയ്ക്കുള്ള ഹോമിയോപ്പതി പരിഹാരങ്ങളും ഡോക്ടർ മുഹമ്മദ് അസ്ലം സംസാരിക്കുന്നത്. 7:45 ദൃശ്യമൈക്കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് കാവ്യധാര. KC കേശവപിള്ളയുടെ ഇന്നും നാളെയും എന്ന കവിതയിൽ

നിന്നൊരു ഭാഗം ചൊല്ലുന്നത് അജിത സുരേഷ്. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുള ജാഗ്രത. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. 6 ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നത്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോട് അനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം.

പതിനൊന്ന് മണിക്ക് പാദമുദ്ര നോവലിസ്റ്റും ചെറുകഥാകൃത്തും ചിത്രകാരനുമായ യു എ ഖാദറുമായി സംസ്കൃത സർവകലാശാല മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ നടത്തിയ അഭിമുഖം ഇതിന്റെ ഒന്നാം ഭാഗം. പതിനൊന്ന് പതിനഞ്ചിന് മഴവില്ല്, പതിനൊന്ന് മുപ്പതിന് മാലലോകം, തൃക്കലങ്ങോട് മാനവേദൻ, യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. പന്ത്രണ്ട് മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം പന്ത്രണ്ട് പത്തിന് ഇശൽ, പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ജാലകം, പന്ത്രണ്ട് നാൽപ്പതിന് പ്രകാശധാര, ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ, ഒന്ന് അൻപത്തിയഞ്ചിന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം രണ്ട് പതിനഞ്ചിന് ഗാനമഞ്ജുഷ, രണ്ട് നാൽപ്പത്തിയഞ്ചിന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം മൂന്ന് മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, മൂന്ന് പതിനഞ്ചിന് സ്നേഹദൂത്, മൂന്ന് അൻപത്തിയേഴിന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാല് മണിക്ക് നാല് മണിപ്പൂക്കൾ, നാല് അൻപത്തിയഞ്ചിന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, അഞ്ചു മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ, ആറ് പത്തിന് എറണാകുളം ജില്ലാ വൃത്താന്തം, ആറ് അൻപതിന് വയലും വീടും എന്നിവ. ഈ നിലയം ഇന്നും ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
0: അൽ റെഹാൻ കണ്ണാശുപത്രി,
3: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
4: വില കൂടിയ ഫോൺ വില കുറച്ചു വാങ്ങിയാലോ?
5: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
4: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സേഫായി.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
6: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555-0424.
7: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
8: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
7: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1,800 രൂപ വരെ ക്യാഷ് ബാക്ക് ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
8: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
9: FM പ്രധാന വാർത്തകൾ. ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയും ജനക്ഷേമവുമായിരിക്കണം ജനാധിപത്യത്തിൽ പരമപ്രധാനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ന്യൂസിലാൻഡ് പങ്കാളിത്തം പരസ്പര ബഹുമാനത്തിലും ജനകീയ ബന്ധത്തിലും അധിഷ്ഠിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേനയെ കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു.

0: ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് ഇറക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 285 റൺസിന് മറുപടിയായി ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് അല്പസമയത്തിനകം പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലുകളിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
4: ഞാൻ എപ്പോഴേ റെഡി. മൈജിയും റെഡി. മൈജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
5: ജൂലൈ 9 മുതൽ 12 വരെ വെറും 4 ദിവസം മാത്രം മൈജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
6: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
7: TNC അപ്ലൈ.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
10: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
11: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
15: എന്നും രാവിലെ 7 മണിക്ക്.
14: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
16: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
11: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
13: മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, TV, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം
11: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
17: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
18: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
19: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
18: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1,800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
11: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024.
1: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ, ഉറപ്പായിട്ടും മൈജി ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
13: ജൂലൈ 9 മുതൽ 12 വരെ മൈജി ആടി റെഡി സെയിലിൽ 30,000 രൂപീസ് മുതൽ 59,999 രൂപീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC അപ്ലൈ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260 മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 13 മിനിറ്റ് വൈകി 3:12. ട്രെയിൻ നമ്പർ 2246 കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് 3:39 എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
13: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.

0: എന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, രണ്ട് ചാവക്കാട്.
2: സമയം 3 മണി.
3: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ഓർമ്മയിൽ ഒരു പാട്ട്.
1: ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒരുപാട് പ്രിയമുള്ള പാട്ട് ഒളിഞ്ഞിരിപ്പുണ്ടാകും. പാട്ടുകൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്. ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും വേർപാടും കാത്തിരിപ്പും എല്ലാം അതിൻ്റെ വരികളിലും സ്വരങ്ങളിലും പതിഞ്ഞിട്ടുമുണ്ടാവാം. പ്രിയ ശ്രോതാക്കളെ, ഓർമ്മയിൽ ഒരു പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പാട്ടിനെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുമായി കത്തുകളും സന്ദേശങ്ങളുമുണ്ട്. നമുക്ക് കേൾക്കാം. ഇന്ന് ഓർമ്മകളുടെ ഒരു ചെപ്പ് തുറക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പാട്ടോർമ്മ എഴുതിയിരിക്കുന്നത്, ഓർമ്മയുടെ ചെപ്പുകൾ ഒന്നൊന്നായി തുറക്കാം. മഞ്ചേരി ആകാശവാണിയിലെ ഓർമ്മയിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ചെറുപ്പകാലത്തെ ഓർത്തു പോകുന്നു. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ സഹായ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു. കല്യാണം കൂടാൻ ചെല്ലുന്നവർക്ക് ചായയും പലഹാരവും ഉണ്ടാക്കും. അവിടെ ഗ്രാമഫോൺ വെച്ച് പാട്ടും ഇടുമായിരുന്നു. ഞങ്ങൾ ആശാരിപ്പണിക്കാരാണെങ്കിലും അച്ഛന് മരം അറക്കുന്ന പണിയായിരുന്നു. വല്ലപ്പോഴുമേ പണി ഉണ്ടാകൂ. ഒരു ദിവസം ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ കുറിക്കല്യാണത്തിന് 1 രൂപ തന്ന് അച്ഛൻ എന്നെ പറഞ്ഞയച്ചു. പട്ടിണിയുടെ കാലമല്ലേ, ചായയും പലഹാരവും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് സന്തോഷമായി ഞാൻ കടയിൽ ചെന്നപ്പോൾ എന്നെ ചായപ്പീടിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ചായയും പൊറോട്ടയും തന്നു. അത് കഴിച്ച് അച്ഛൻ തന്ന 1 രൂപ അവിടെ ബുക്കിൽ എഴുതി വച്ചു. ഇതിനിടയ്ക്ക് ഒരു പാട്ട് കേട്ടു. എൻ്റെ ഇളയ സഹോദരി സരോജിനിയെ ഉറക്കാൻ ചേട്ടൻ പാടുമായിരുന്നു ഒരു പാട്ട്. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലെ. ആ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് പാണ്ടിക്കാട് എന്ന സ്ഥലത്തേക്കാണ്. സഹോദരിക്കും അളിയനും മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി സീത എന്ന പടത്തിൽ ജാനകിയമ്മ ആലപിച്ച ഈ ഒരു പാട്ട് കേൾക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്തായാലും ആഗ്രഹം സാധിച്ചു തരാം. ഇതാ പാട്ട്. സീത അയ്യപ്പൻ ചീരക്കുഴിയിൽ മങ്കട പള്ളിപ്പുറത്തു നിന്നാണ് ഈ ഒരു സന്ദേശം എഴുതിയിരിക്കുന്നത്.

ഓർമ്മകൾ ചിലപ്പോൾ പഴയ പാട്ടുപോലെയാണ്, വീണ്ടും കേൾക്കുമ്പോൾ ഹൃദയം പഴയ പോലെ തന്നെ തുള്ളിപ്പോകും. രാധാകൃഷ്ണൻ കാക്കൂർ എഴുതിയ പാട്ടോർമ്മ വായിക്കാം. കാലം 1980കൾ. വേനൽക്കാലം, പ്രത്യേകിച്ച് 2 മാസം സ്കൂൾ അടയ്ക്കുമ്പോൾ അയൽ വീട്ടുകാർ ഒരുമിച്ച് കൊപ്ര സംരംഭത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. ഞങ്ങൾ കൂട്ടുകാർ തേങ്ങ പൊതിക്കലും വെട്ടലും ചിക്കലും ചിരട്ടഴിക്കലും ഒക്കെയായി തകൃതിയിലായിരിക്കും. രാത്രി കാവലുണ്ടായിരുന്നു. കളിയും ചിരിയും തമാശയുമായി കഴിയുമ്പോൾ റേഡിയോ സെറ്റും കൊണ്ടുവരാറുണ്ടായിരുന്നു. ഒരു ദിവസം മച്ചുനന്മാരായ മുരളീധരനും പ്രമോദും അയൽക്കാരനായ രമേശൻ, മനോജ്, ബിനീഷ്, മഹേഷ്, പരാൻചേട്ടൻ, മറ്റൊരു ബന്ധുവായ ബാലകൃഷ്ണൻ, പിന്നെ ഞാനും, എന്റെ അനുജന്മാരായ മോഹൻകുമാർ, മണിലാൽ, രാജീവൻ എന്നിവർ പന്തലിൽ ഇരിക്കുന്ന നേരം രാത്രി 8 മണി. അന്നത്തെ വിവിധ് ഭാരതി കോഴിക്കോട് വാണിജ്യ പ്രക്ഷേപണ നിലയത്തിൽ ഗാനകേളി. ആദ്യത്തെ പാട്ടതാ വരുന്നു, മണിയാം ചെട്ടിക്ക് മണിയും മിഠായി. പാട്ട് കേട്ട മാത്രയിലതാ എല്ലാവരും പാട്ടിനനുസരിച്ച് കളി തുടങ്ങി. ആകെ ഉത്സവ പ്രതീതി. ഇന്നും ആ രംഗം മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ചന്ദനച്ചോല എന്ന ചിത്രത്തിൽ ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതി, കെ ജെ ജോയ് സംഗീതം നൽകി, കെ ജെ യേശുദാസും പട്ടം സദനും സംഘവും ആലപിച്ച ആ മികച്ച ഹാസ്യഗാനം ഓർമ്മയിലൊരു പാട്ടിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ചില സ്ഥലങ്ങളും ചില ആളുകളും ഇന്നില്ലെങ്കിലും ഓർമ്മകളിൽ അവർ ഇന്നും ജീവിക്കുന്നു.

എന്റെ പേര് റാണി വർഗീസ് ചേരാനല്ലൂർ. ഞാനും വർഷങ്ങളായി റേഡിയോ കേൾക്കുന്ന നല്ലൊരു ശ്രോതാവാണ്. എനിക്ക് ഞാൻ സ്വന്തം എന്ന ചിത്രത്തിലെ പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തും എന്ന പാട്ട് കുട്ടിക്കാലത്ത് എൻ്റെ ആൻറ്റിമാർ പാടി നടക്കുന്നതും ഉറക്കുന്നതുമായൊരു പാട്ടായിരുന്നു. ഈ പാട്ട് ഞാനെൻ്റെ പേരക്കുട്ടി നല്ലൂനും പാടിക്കൊടുക്കുന്ന പാട്ടാണ്. അവൻ്റെ ഒറിജിനൽ പേര് നൈൽ നിഖിൽ എന്നാണ്. മോനും ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. അവനിപ്പോൾ 4 വയസ്സായി. മോനെ ഉറക്കാൻ ഞാൻ ഈ പാട്ടാണ് പാടിക്കൊടുത്തിരുന്നത്. ഇപ്പോഴും എനിക്കും മോനും ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. ഓർമ്മയിലൊരു പാട്ടിലൂടെ ഈ ഒരു പാട്ട് വെച്ചു തരണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും വെച്ചു തരാലോ. ഒരു പാട്ട് ഒരു നിമിഷം 1000 ഓർമ്മകൾ, അങ്ങനെയല്ലേ പറയുന്നത്? എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഇത് എഴുതിയിരിക്കുന്നത് സരോജിനി നാരായണൻ ഉറവം പുറത്തുനിന്നാണ്. ഞാൻ ജനിച്ചു വളർന്നത് മങ്കട പള്ളിപ്പുറത്താണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കുട്ടിക്കാക്ക താമസിക്കുന്നത്. വേനൽക്കാലമായാൽ പാടത്ത് പച്ചക്കറി ഉണ്ടാകും. കുട്ടിക്കാക്കയുടെ 4 അനിയന്മാർ കൂടെ ഉണ്ടാകും. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുകൂടിയാണ് പാടത്തേക്ക് പോവുക. എന്നോടും ചോദിക്കും, പച്ചക്കറി പറിക്കാൻ പോരുമോ എന്ന്. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത ചേച്ചിയും അവരുടെ കൂടെ പോകും. പച്ചക്കറികൾ പറിച്ച് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവയ്ക്കും. അവർക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ പച്ചക്കറികൾ വിൽക്കാൻ കൊണ്ടുപോകും. എന്നോട് പറയും, കാളവണ്ടിയിൽ പോരുന്നോ എന്ന്. ഞാൻ പറയും, എനിക്ക് നിങ്ങളുടെ കാളകളെ കാണുന്നത് തന്നെ പേടിയാണ്. അന്നൊക്കെ കട്ട റോഡാണ്. ഇന്ന് അവരാരും ജീവിച്ചിരിപ്പില്ല. ഈറ്റ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കുമ്പോൾ അന്നത്തെ ഈ ഓർമ്മയാണ് വരുന്നത്. ഓർമ്മകൾ ഒരു യാത്രയാണ്, തിരികെ പോകാനാകാത്ത വഴികളിലൂടെ. ഈ പാട്ട് വെച്ചു തരുമല്ലോ.

ഞാൻ ഷീന പത്മനാഭൻ, പയ്യന്നൂരിൽ നിന്നാണ് എഴുതുന്നത്. ഓർമ്മയിലൊരു പാട്ട് എന്ന പരിപാടിയിൽ ഓർമ്മകൾക്ക് അകമ്പടിയായി മനസ്സിൽ ഒത്തിരി പാട്ടുകൾ വരുമെങ്കിലും എന്നും ആദ്യം ഓടിയെത്തുന്നത് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ്. താളം മറന്ന താരാട്ടുകേട്ടൻ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനമാണ്. ഒരിക്കൽ കൂടി ആ പാട്ട് കേൾക്കാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നു. ഓർമ്മകൾ ഒരു യാത്രയാണ്, തിരികെ പോകാനാകാത്ത വഴികളിലൂടെ. പാട്ട് കേൾക്കാം.

ഓർമ്മകൾക്ക് ഒരു വിചിത്ര സ്വഭാവമുണ്ട്. നമ്മൾ വിട്ടുപോയ കാലത്തെയാണ് അവ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നത്തെ പാട്ടുകളെ കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മയിൽ ഒരു പാട്ട്. ഓർമ്മയുടെ അറകളിൽ ഒളിഞ്ഞിരിക്കുന്ന പാട്ടുകൾ നിങ്ങൾക്കുമില്ലേ? അത്തരത്തിലുള്ള ഒരു ഗാനം ഒന്നോർത്തു നോക്കൂ, എന്നിട്ട് ആ ഓർമ്മയും പാട്ടും എഴുതി അയക്കൂ. പോസ്റ്റ് കാർഡിലോ വാട്സപ്പിലോ എഴുതി അയക്കാം. വിലാസം പറയാം. ഓർമ്മയിൽ ഒരു പാട്ട്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, മഞ്ചേരി കോളേജ് പി ഒ, മഞ്ചേരി. പിൻ 6761 2 2. വാട്സപ്പ് നമ്പർ പറയാം, 9495055600. നിർവഹണം മുനീർ ആമയൂർ. നിർവഹണ സഹായം ശാലിനി എസ്.

0: സേവന വാർത്ത. മലപ്പുറം ടൌണിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക വിശ്രമ കേന്ദ്രത്തിൽ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും മിതമായ നിരക്കിൽ AC ഡബിൾ റൂം, നോൺ AC ഡബിൾ റൂം, സിംഗിൾ ഡോർമിറ്ററി മുറികൾ ലഭ്യമാണ്. വിശദമായ വിവരങ്ങൾക്ക് മലപ്പുറം ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. വിളിക്കാൻ നമ്പറുമുണ്ട്: 0483273492. ഒരിക്കൽ കൂടി: 0483273492.
1: കണ്ടിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫ ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
1: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ: 0493239299.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
6: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
7: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
6: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
5: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: മീറ്റിംഗിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.

0: മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആഡി സെയിൽ നടക്കല്ലേ
1: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആഡി റെഡി സെയിൽ. 100,000 രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ.
2: ടിഎൻസി അപ്ലൈ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
5: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
4: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും.
2: ടിഎൻസി അപ്ലൈ.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: 4 ദിവസം മാത്രമുള്ള സെയിൽ ആണ് കേട്ടോ,
12: ഞാൻ ഇപ്പൊ തന്നെ.
1: മൈ ജി ആഡി റെഡി സെയിൽ ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൊബൈൽ, ടാബ്, ലാപ്ടോപ്, ടിവി, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ്, ക്രോക്കറി, ഡിജിറ്റൽ ആക്സസറീസ് തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
13: 4 days മൈ ജി ആഡി റെഡി സെയിൽ.
2: ടിഎൻസി അപ്ലൈ.
14: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
15: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
14: RO, UV, UF ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1,800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
13: പിട്ടാപ്പുലിൽ ഏജൻസീസ്.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 3:33:23 ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ. ചിത്രം കാത്തിരുന്ന നിമിഷം.

0: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
1: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ നിന്ന് വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 റുപ്പീസ് മുതൽ 29,999 റുപ്പീസ് വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 റുപ്പീസ് അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും ഒരു വർഷം അഡീഷണൽ വാറന്റിയും. ടി എൻ സി അപ്ലൈ.
2: ചിത്രം മാളൂട്ടി, ഗായകൻ യേശുദാസ്. പഴവിള രമേശിന്റെ വരികൾക്ക് ജോൺസന്റെ ഈണം.

0: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആഡി റെഡി സെയിൽ 30,000 രൂപ മുതൽ 59,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും.
1: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: ചിത്രം കന്മദം, ഗായകൻ യേശുദാസ്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം.

0: ഗായകൻ യേശുദാസ്, ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര, ചിത്രം ദീപസ്തംഭം, മഹാശ്ചര്യം.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
0: ഗാനത്തിലേക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 3 മണി കഴിഞ്ഞ് 57 മിനിറ്റും 15 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: ഭരണഘടനയോടുള്ള പ്രതിജ്ഞാബദ്ധതയും ജനക്ഷേമവുമായിരിക്കണം ജനാധിപത്യത്തിൽ പരമപ്രധാനമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. വയനാട് കള്ളാടി മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ വിക്രം റാണയ്ക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കണ്ണൂർ കാഞ്ഞിരോട് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഇരിട്ടി സ്വദേശി മരിച്ചു. ഓട്ടോ ഡ്രൈവർ കെ സുരേഷ് ബാബുവാണ് മരിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ ഏക വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് 285 റൺസിന് അവസാനിച്ചു. ലോർഡ്സിലാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
3: നമുക്ക് മൈ ജി ആർഡി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും.
4: TNC അപ്ലൈ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
7: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാൻ ഇക്കോ RO, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ, കോപ്പർ, സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
6: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
7: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
9: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
10: ആടി തുടങ്ങല്ലേ, എനിക്കൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്.
11: ഞാൻ എപ്പോഴും റെഡി. മൈജിയും റെഡി. മൈജിയുടെ ആടി റെഡി സെയിൽ ഉണ്ടല്ലോ.
3: ജൂലൈ 9 മുതൽ 12 വരെ, വെറും 4 ദിവസം മാത്രം. മൈജി ആടി റെഡി സെയിൽ. ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ വിലക്കുറവ്.
12: ലേറ്റ് ആകല്ലേ, ഓഫർ 4 ദിവസത്തേക്കും മാത്രം.
3: TNC അപ്ലൈ.
13: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
14: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
15: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
16: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ 2, ചാവക്കാട്.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളൽ ഏജൻസീസ്.
2: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിയാലോ?
3: മൈ ജി ആടി റെഡി സെയിൽ 60,000 മുതൽ 99,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, 1 വർഷം അഡീഷണൽ വാറണ്ടി, കൂടാതെ 2 വർഷത്തെ പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടീം സേഫ് ആയി.
4: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
5: ദിവസവും കാലത്ത് 6:35
6: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
4: അൽ റെഹാൻ കണ്ണാശുപത്രി,
7: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
8: മീറ്റിംഗിനൊക്കെ പോകുമ്പോ കയ്യിലൊരു പ്രീമിയം ഫോൺ വേണം.
9: എന്നാ മൈ ജി വഴി കേറിയിട്ട് മീറ്റിംഗിന് ചെല്ല്. ആടി സെയിൽ നടക്കല്ലേ
10: ജൂലൈ 9 മുതൽ 12 വരെ. മൈ ജി ആടി റെഡി സെയിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 12,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ.
11: TNC അപ്ലൈ.
12: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-4-6 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 എത്തിച്ചേരും. 1-6-6-1-1 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് എത്തിച്ചേരുന്നു 4:20. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ എത്തിച്ചേരുന്നത് 5:06. ട്രെയിൻ സമയം.
13: പുതിയ ഫോൺ വാങ്ങിക്കണ്ടേ?
10: നമുക്ക് മൈ ജി ആടി റെഡി സെയിൽ വാങ്ങിക്കാം. ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആടി റെഡി സെയിലിൽ 10,000 rupees മുതൽ 29,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. TNC അപ്ലൈ.

എല്ലാവർക്കും നമസ്കാരം. ഒരു ദിവസം മുഴുവൻ ഓടി നടന്ന ജീവിതത്തിന് ഓരോ വൈകുന്നേരവും ഒരു ചെറിയ ഇടവേളയാണ്. ഒപ്പമിത നാലുമണിപ്പൂക്കളും. സന്തോഷം അങ്ങനെ എപ്പോഴും വലിയ സംഭവങ്ങളിലല്ല, ചെറിയ നിമിഷങ്ങളെ മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്നതിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. ഇന്നത്തെ മനോഹര സായാഹ്നത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ സ്നേഹപ്രഭ. തുടങ്ങാം നാലുമണിപ്പൂക്കൾ.

0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
4: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: ഉപഗ്രഹ ഇന്റർനെറ്റ് അഥവാ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്താണെന്നും എങ്ങനെയെല്ലാം ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുന്നു എന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരികയാണ് മുനീർ ആമയൂർ.
6: ഈ പരിപാടി നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിലാണോ? ആണെങ്കിൽ ചിലപ്പോൾ ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയായിരിക്കും അല്ലേ? അതായത് ഇന്റർനെറ്റ് വഴി. ഈ ഇന്റർനെറ്റ് ഇപ്പോൾ നിങ്ങളുടെ ഫോണിലെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ്? അടുത്തുള്ള ടവറിൽ നിന്നായിരിക്കും അല്ലേ? അതല്ലെങ്കിൽ ചിലർക്ക് ചിലരുടെ വീട്ടിൽ വൈഫൈ ഉണ്ടാകും. ആ വൈഫൈയിൽ നിന്നായിരിക്കും നിങ്ങളിപ്പോൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്. വീട്ടിലോട്ട് വൈഫൈ വരുന്നത് എങ്ങനെയാണ്? മിക്കവാറും കേബിൾ വഴിയായിരിക്കും, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വഴി 1000 MBPS സ്പീഡ് വരെ ലഭ്യമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ രീതിക്ക് പല പരിമിതികളില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മൊബൈൽ ഫോൺ ടവർ ആണെങ്കിൽ എല്ലായിടത്തും ഉണ്ടാകുമോ? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണെങ്കിൽ എല്ലായിടത്തും എത്തുമോ? ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ പലപ്പോഴും നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കിട്ടാത്തത്? നടുക്കടലിൽ എന്ന് വേണ്ട, കരയിൽ നിന്ന് ഇത്തിരി വിടുമ്പോഴേക്ക് ഇന്റർനെറ്റ് കട്ടായി പോകുന്നത് അല്ലേ? ഇനി കാട്ടിലോട്ടൊരു ട്രക്കിംഗ് പോയാലോ? അയ്യോ കഷ്ടം, ഒറ്റ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഇന്റർനെറ്റ് ഇല്ല അല്ലേ? ഇതിനെല്ലാമുള്ള പരിഹാരമാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അഥവാ ഉപഗ്രഹ ഇന്റർനെറ്റ്. ഇവിടെ ഇന്റർനെറ്റ് സിഗ്നൽ നിങ്ങൾക്ക് ലഭ്യമാകുക നേരിട്ട് ഉപഗ്രഹത്തിൽ നിന്നാണ്. ഉപഗ്രഹത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്?

0: ഏകദേശം ഭൂമിയുടെ എല്ലാ ഭാഗവും വിവിധ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യുവാൻ പറ്റും. കൃത്യമായി സംവിധാനിച്ച ഉപഗ്രഹങ്ങളെ കൊണ്ട് ഭൂമിയുടെ ഏകദേശം എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും കടലാവട്ടെ, കരയാവട്ടെ, കാടാവട്ടെ, മറ്റെന്തുമാകട്ടെ, ഇന്റർനെറ്റ് എത്തിക്കുവാൻ സാധിക്കും. ഈ സാങ്കേതിക വിദ്യ ലോകത്ത് പലയിടത്തും ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇന്ത്യയിലും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ചെറിയൊരു പരിമിതി എന്ന് പറയുന്നത് സിഗ്നൽ ഇവിടെ നേരെ സാറ്റലൈറ്റിലോട്ട് പോയി തിരിച്ച് നിങ്ങളുടെ ഫോണിലോട്ട് കമ്പ്യൂട്ടറിലോട്ട് എത്തണം അല്ലേ. അതിനായി ഇത്തിരി സമയം ഏറെ എടുക്കും. ഇതിന് ലേറ്റൻസി എന്നാണ് പറയുക. ഈ ലേറ്റൻസി ഇത്തിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്ഥലത്തെ ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് സംപ്രേഷണം ചെയ്യുകയാണ് എന്ന് കരുതുക. ഇത് കാണുന്ന ആളുകളിലോട്ട് എത്തുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു മിനിറ്റിൻ്റെയൊക്കെ താമസമുണ്ടായി എന്ന് വരും. ഇങ്ങനെ ഒരു പരിമിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇന്റർനെറ്റ് ലഭ്യമാക്കുവാൻ ഉതകുന്ന സാങ്കേതിക വിദ്യയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്നതിൽ സംശയം ഒട്ടുമേയില്ല.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
5: രാവിലെ 8:23.
6: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
8: മോളുടെ പ്രസവതീയതയൊക്കെ അടുത്തു വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
7: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
9: ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലേ? ഉറപ്പായിട്ടും മൈ ജി ആർഡി റെഡി സെയിൽ ഉണ്ടല്ലോ.
10: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർഡി റെഡി സെയിലിൽ 30,000 rupees മുതൽ 59,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 3,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വാച്ചറും 1 വർഷം അഡീഷണൽ വാറന്റിയും. TNC അപ്ലൈ.
11: വലിയ തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങിയാലും പലപ്പോഴും പല കടകളും അത് ഇടാനുള്ള കവറുകൾ തരാറില്ല. 10 or 15 rupees കൊടുത്ത് നമ്മൾ കവർ വാങ്ങേണ്ടി വരാറുണ്ട്. എന്നാൽ ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമുക്കുമുണ്ട് ചില അവകാശങ്ങൾ. അതേക്കുറിച്ച് ഒന്ന് കേട്ടുനോക്കൂ.
12: നമ്മൾ മിക്കവാറും ആളുകൾ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പോയി സാധനങ്ങൾ വാങ്ങുന്നവരാണല്ലോ. ഇങ്ങനെ വാങ്ങുമ്പോൾ സാധനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിനായി സഞ്ചികൾ തരാറുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ബില്ലിനൊപ്പം 10 or 15 rupees അധികമായി ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വലിയൊരു തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ ചെറിയ തുകയെക്കുറിച്ച് നമ്മൾ അധികം ആലോചിക്കാറില്ല അല്ലേ? എന്നാൽ ഇതും ഒരു തരം ചൂഷണമാണ്. അത്തരമൊരു ചൂഷണത്തിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് ജാഗ്രതയിൽ. കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെയാണ്. 2023 ഏപ്രിലിൽ പരാതിക്കാരൻ റോത്തക്കിലെ ഷൂ നിർമ്മാണ ബ്രാൻഡായ റെഡ് ടേപ്പിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും 2,069 rupees ഷൂ വാങ്ങിയിരുന്നു. ഈ ഷൂ ഇടാനായി എടുത്ത പേപ്പർ ബാഗിന് 10 rupees ഈടാക്കി. ഇതിനെ പരാതിക്കാരൻ ചോദ്യം ചെയ്തു. എന്നാൽ പേപ്പർ ബാഗിന് പണം ഈടാക്കുന്നത് കമ്പനിയുടെ പോളിസിയാണെന്നായിരുന്നു ജീവനക്കാരുടെ മറുപടി. തുടർന്നാണ് പരാതിക്കാരൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. പേപ്പർ ബാഗിന് ഈടാക്കിയ 10 rupees തിരികെ വേണമെന്നും 50,000 rupees നഷ്ടപരിഹാരമായും 22,000 rupees കോടതി ചെലവായും വേണമെന്നുമായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം. കോടതിയിൽ റെഡ് ടേപ്പ് പരാതിക്കാരന്റെ വാദങ്ങളെ എതിർത്തു. പേപ്പർ ബാഗ് ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദ സമീപനത്തിന്റെ ഭാഗമാണെന്നും അതിന്റെ ദുരുപയോഗം കുറയ്ക്കാൻ വേണ്ടിയാണ് പണം ഈടാക്കുന്നത്

0: എന്നുമായിരുന്നു കമ്പനിയുടെ വാദം. കടയിൽ നിന്ന് വാങ്ങിയ ഉൽപ്പന്നമായ ഷൂ കൊണ്ടുപോകാൻ പേപ്പർ ബാഗിന് 10 രൂപ ഈടാക്കിയത് സ്ഥാപനത്തിന്റെ സേവനത്തിലെ വീഴ്ചയാണെന്നും മോശം വ്യാപാര സമീപനമാണെന്നും കോടതി വിധിച്ചു. തുടർന്ന് റെഡ് ടേപ്പ് അന്യായമായി വാങ്ങിയ 10 രൂപ റീഫണ്ട് ചെയ്യാനും സേവനത്തിലെ വീഴ്ചയ്ക്ക് 4000 രൂപയും കോടതി ചെലവിലേക്കായി 4000 രൂപയും ഉൾപ്പെടെ 8010 രൂപ ഉപഭോക്താവിന് നൽകണമെന്നും 30 ദിവസത്തിനകം നഷ്ടപരിഹാരം കൈമാറാത്ത പക്ഷം ഓരോ ആഴ്ചയും 50 രൂപ വീതം പിഴയായി ഈടാക്കുമെന്നും കോടതി ഉത്തരവിട്ടു. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകാത്തിടത്തോളം കാലം ഇത്തരം ചൂഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക, ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുക.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.

0: അത്രയ്ക്ക് ഇത്രയും വില കൂടിയ ഫോൺ മേടിച്ചിരണം.
1: വില കൂടിയ ഫോൺ വില കുറച്ച് വാങ്ങിച്ചാലോ?
0: മൈ ജി ആർഡി റെഡി സേവ് 60,000 rupees മുതൽ 99,999 rupees വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 4,000 rupees അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചർ, ഒരു വർഷം അഡീഷണൽ വാറന്റി, 2 ഇയർ പ്രൊട്ടക്ഷൻ പ്ലാൻ. ടിഎൻസി അപ്ലൈ.
2: പ്രമേഹ രോഗികൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ പി രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നത് കേൾക്കാം.
3: ആർക്കെല്ലാമാണ് പരിശോധിക്കേണ്ടത്? 40 വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ, അതായത് 3 വർഷത്തിലൊരിക്കൽ രക്തപരിശോധന നടത്തി പ്രമേഹമില്ലെന്ന് ഉറപ്പുവരുത്തണം. പ്രമേഹ സാധ്യതാ ഘടകങ്ങൾ ഉള്ളവർ, അതായത് 30 വയസ്സിൽ കൂടുതലുള്ള, അമിതവണ്ണമുള്ളവർ, ഗർഭാവസ്ഥയിൽ പ്രമേഹമുള്ളവർ എന്നിവർ പരിശോധന 30 വയസ്സിന് ശേഷം ഓരോരോ വർഷ ഇടവേളയിൽ നടത്തി ഉറപ്പാക്കണം. പ്രമേഹം തിരിച്ചറിഞ്ഞാൽ ആദ്യ ദിനം മുതൽ നിയന്ത്രിക്കാനുള്ള നടപടികളും തുടങ്ങണം. ഏറെ വൈകി പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ പ്രമേഹം പല അവയവങ്ങളെയും ബാധിക്കാം. ശരീരത്തിന് മെറ്റബോളിക് മെമ്മറി എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാതെ ഏറെക്കാലം മുന്നോട്ട് പോയി പിന്നീട് നിയന്ത്രിക്കാൻ തുടങ്ങിയാലും ആദ്യം സംഭവിച്ചുകൊണ്ടിരുന്ന തകരാറുകൾ ശരീരം ഓർത്തുവെക്കും. അതുണ്ടാക്കുന്ന ക്ഷതം തുടരും. അതുപോലെ കൃത്യമായി നിയന്ത്രിക്കുകയാണെങ്കിൽ അതും ശരീരം ഓർത്തുവെക്കും. അതിന്റെ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതിനാൽ നമുക്ക് ചെയ്യാവുന്ന വ്യായാമം, ഭക്ഷണ നിയന്ത്രണം എന്നിവ പാലിക്കുക. ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ഇൻസുലിൻ സിറിഞ്ചായിട്ടും പേനയായിട്ടും പമ്പായിട്ടും എടുക്കാം. ഇൻസുലിൻ സിറിഞ്ച് വെച്ച് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം പറഞ്ഞ സമയങ്ങളിൽ തന്നെ എടുക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് 30 മിനിറ്റ് മുമ്പായിട്ട് ഇൻസുലിൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇൻസുലിൻ ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇൻസുലിൻ വയറ്റിൽ കുത്തിവെക്കുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ വയറ്റിൽ തന്നെ കുത്തിവെക്കണമെന്ന സ്ഥലങ്ങൾ തിരിക്കുക. ഒരു നേരം പൊക്കിളിന്റെ മുകൾ ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് എടുക്കാം. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നേരം പൊക്കിളിന്റെ താഴെ ഭാഗത്ത് വലതുവശത്തായിട്ട് എടുക്കാം. അങ്ങനെ സ്ഥലം തിരിച്ചു തിരിച്ചായിട്ട് എടുക്കാം. എടുക്കുന്ന ഭാഗങ്ങൾ ഒരു ചാർട്ടിൽ മാർക്ക് ചെയ്ത്

0: കൈയുടെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായിട്ടും എടുക്കാം. തൊടയുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തായിട്ടും ഇൻസുലിൻ എടുക്കാം. പ്രീമിക്സ് ഇൻസുലിൻ ആണ് സാധാരണമായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക. നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹത്തിന് ചിലർക്ക് ബേരിയാട്രിക് സർജറി ഉപകാരപ്രദമാകാം. ശരീരഭാരം കൂടുതലായിട്ടുള്ളവർക്കാണ് ശസ്ത്രക്രിയ ഉപകാരപ്രദമാകുന്നത്. വലിയ അളവിൽ ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാനും ഇത് സഹായിച്ചേക്കും. പ്രമേഹമുള്ള ചിലർക്ക് ബേരിയാട്രിക് സർജറിക്ക് ശേഷം പ്രമേഹ മരുന്ന് ആവശ്യമില്ല എന്ന് കണ്ടുവരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇംഗ്ലണ്ടിൽ നടന്ന ഗവേഷണത്തിൽ ഒരു വർഷത്തോളം മരുന്നില്ലാതെ പ്രമേഹം നിയന്ത്രണമായി കണ്ട രോഗികളുണ്ട്. ദീർഘകാല പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്രിമ പാൻക്രിയ സാങ്കേതിക വിദ്യ ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്.
1: ജൂലൈ 9 മുതൽ 12 വരെ മൈ ജി ആർ ഡി റെഡി സെയിലിൽ 10,000 മുതൽ 29,999 വരെ വിലയുള്ള ആൻഡ്രോയിഡ് മൊബൈലുകൾക്കും ടാബ്ലറ്റുകൾക്കും 1,250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് വൗച്ചറും 1 വർഷം അഡീഷണൽ വാറണ്ടിയും. ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടി എൻ സി അപ്ലൈ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്. മധുരം ഗീതം
6: എന്നും രാവിലെ 7:00.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 33 മിനിറ്റും 45 സെക്കൻഡും. കേൾക്കുന്നത് 4 മണിപ്പൂക്കൾ. വിളവ് നന്നായി ലഭിക്കുന്നതിൽ കൃഷി ചെയ്യുമ്പോൾ ചേർക്കുന്ന വളങ്ങൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. അത് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം. സംസാരിക്കുന്നത് VFPCK മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ.
1: പച്ചക്കറി വിളകളിൽ 1 സെന്റിന് ആവശ്യമായ ജൈവ രാസവളങ്ങളുടെ കണക്കാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആദ്യം പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ പോലെയുള്ള വെള്ളരി വർഗ ചെടികൾക്ക് ആവശ്യമായ രാസവള ജൈവവള ശുപാർശ 1 സെന്റിന് എത്രയാണെന്ന് നോക്കാം. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ എന്നിവയ്ക്ക് 1 സെന്റിന് 80 മുതൽ 100 കിലോ ജൈവവളം ആവശ്യമായി വരും. അടിവളമായി ജൈവവളം കൊടുക്കുക. ജൈവവളം മണ്ണിലെ സൂക്ഷ്മാണുക്കളെ ഉത്തേജിപ്പിക്കാനും അവയ്ക്കുള്ള ഊർജവും, കൂടാതെ ഇടുന്ന രാസവളങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ അവ പതുക്കെ ചെടികൾക്ക് നൽകുവാനും സഹായിക്കുന്നു. മണ്ണ് കട്ട കൂടാതിരിക്കുവാനും, മണ്ണ് പരുവപ്പെടുവാനും, ഘടന മെച്ചപ്പെടുവാനും, നമ്മൾ ഇടുന്ന രാസവളങ്ങൾ പതുക്കെ പതുക്കെ ചെടികൾക്ക് നൽകുവാനും, കൂടാതെ രാസവളങ്ങളാകട്ടെ ജൈവവളങ്ങളാകട്ടെ അവയെ വിഘടിച്ച് ചെറിയ തന്മാത്രകളായി, ചെറിയ ഗണികകളായി മാറ്റി ചെടികൾക്ക് ലഭ്യമാക്കുക എന്ന ജോലി ചെയ്യുന്ന, സൂക്ഷ്മാണുക്കൾക്ക് ഊർജം നൽകുന്നത് നമ്മൾ നൽകുന്ന ജൈവവളങ്ങളാണ്. ജൈവവളങ്ങളെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അടിവളമായി ധാരാളം ജൈവവളം നൽകുക. പഴകിപ്പൊടിഞ്ഞ വളപ്പൊടി, വേപ്പം പിണ്ണാക്ക്, കമ്പോസ്റ്റുകൾ, പച്ചില വളങ്ങൾ, പിണ്ണാക്കുകൾ ഇവയെല്ലാം ധാരാളം ജൈവവളത്തിൽ പെടുന്നതാണ്. ഇവ ധാരാളമായി നൽകുവാൻ ശ്രദ്ധിക്കുക. ഇനി രാസവളത്തിന്റെ ശുപാർശ എത്രയാണെന്ന് നോക്കാം. അടിവളമായി യൂറിയ 300 മുതൽ 310 ഗ്രാം 1 സെന്റിന്, രാജഫോസ് 500 ഗ്രാം 1 സെന്റിന്, പൊട്ടാഷ് 170 ഗ്രാം 1 സെന്റിന് എന്ന തോതിൽ പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ എന്നീ വിളകൾക്ക് ശുപാർശ ചെയ്യപ്പെടുന്നതാണ്. യൂറിയയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ചെടികൾക്ക് പച്ചപ്പ് നൽകുകയും രാജഫോസ് വേരിൻ വളർച്ചയെ സഹായിക്കുന്നതും പൊട്ടാഷ് ചെടികൾക്ക് പ്രതിരോധശേഷി നൽകുന്നതും ആണ് ചെയ്യുന്നത്. ഇനി മേൽവളമായി വള്ളി വീശുന്ന സമയത്ത് പൂവിട്ട് കഴിഞ്ഞാൽ 150 ഗ്രാം യൂറിയ 1 സെന്റ് സ്ഥലത്തേക്ക് നൽകാം. കൂടാതെ ചെറിയ തോതിൽ പൊട്ടാഷ് നൽകുകയും ആവാം. മേൽവളം നൽകുന്നത് ഈ 150 ഗ്രാം തന്നെ 2 തവണകളായി നൽകുകയാണെങ്കിൽ, അതായത് 75-75 ഗ്രാമായി നൽകുകയാണെങ്കിൽ, ഘട്ടം ഘട്ടമായി നൽകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ന്യൂട്രിയന്റ് യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് യൂറിയയെ സംബന്ധിച്ച് വെറും 30% മാത്രമാണ്. നമ്മളിടുന്ന

0: യൂറിയ വാതകമായി പോവുകയോ ഗ്യാസായി പോവുകയോ വെള്ളത്തിൽ അലിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മണ്ണിലേക്ക് ഊർന്നിറങ്ങി പോവുകയോ ചെയ്യുന്ന പ്രക്രിയ വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് ഗഡുക്കളായി നൽകുന്നത് എപ്പോഴും ഗുണം ചെയ്യും.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: മൂത്രാശയ രോഗങ്ങളെക്കുറിച്ചും അവയ്ക്ക് ഹോമിയോപ്പതിയിലുള്ള ചികിത്സയെക്കുറിച്ചും സംസാരിക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
9: സാധാരണ മൂത്രാശയ രോഗങ്ങളിൽ ഏറ്റവും കാണുന്ന ഒന്നാണ് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള പനി അല്ലെങ്കിൽ ചെറിയ മൈൽഡ് ഫീവർ, നമുക്ക് കുളിര് പോലെ ഉള്ളിൽ വളരെ വിറയൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥ, കൂടെ കൂടെ മൂത്രമൊഴിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും വേദനയും അനുഭവപ്പെടുക, അതുപോലെ അടിവയറ്റിൽ ശക്തമായിട്ടുള്ള വേദന തുടങ്ങിയവയാണ് സാധാരണ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു രോഗലക്ഷണമാണായിട്ട് പറയാറുള്ളത്. പിന്നീട് ചിലപ്പോൾ മൂത്രം കലങ്ങിയിരിക്കുക, അല്ലെങ്കിൽ മൂത്രത്തിന് ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ദുർഗന്ധമുണ്ടാവുക, ഇവയെല്ലാം മറ്റു ലക്ഷണങ്ങളായിട്ട് പരിഗണിക്കാറുണ്ട്. മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണാനിട, ചില ആളുകളിൽ മൂത്രത്തിൽ ബ്ലഡിൻ്റെ അംശവും കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രായമേറിയ ആളുകളിലും ശയ്യാവലംബരായി കിടക്കുന്ന ആളുകളിലും അത്തരം ആളുകളിലൊക്കെ കൂടുതൽ യൂറിനർ ഔട്ട്പുട്ട് കൂടുന്നതോടുകൂടി അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതോടൊപ്പം അവരിൽ അത്തരം ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നീട് മൂത്രാശയ രോഗങ്ങളിൽ മറ്റൊരവസ്ഥയാണ് പ്രോസ്റ്ററ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിനും ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ, പനി, കുളിര്, അതുപോലെ വിറയൽ തുടങ്ങിയ, എപ്പോഴും എപ്പോഴും മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നൽ, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മൂത്രം പൂർണ്ണമായി പോയില്ല എന്നുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇടവിട്ട് ഇടവിട്ട് എണീക്കുന്നൊരവസ്ഥ, സാധാരണ പുരുഷന്മാരിൽ ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് ഈ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി അതുപോലെ പ്രോസ്റ്റേറ്റിസ് പോലെയുള്ള രോഗാവസ്ഥകളും കാണാറുള്ളത്. ഇത്തരം അവസ്ഥകളിൽ മൂത്രത്തിൽ ചിലപ്പോൾ രക്തം കണ്ടേക്കാം, അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മൂത്രമൊഴിക്കണമെന്ന് തോന്നുമ്പോഴേക്ക് അവർ ടോയ്ലറ്റിലെത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥയൊക്കെ ഈ പ്രോസ്റ്റേറ്റൈറ്റിസ് അല്ലെങ്കിൽ ബിനൈൽ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി പോലെയുള്ള രോഗാവസ്ഥയിലൊക്കെ സാധാരണ കണ്ടുവരാറുണ്ടത്. സാധാരണ ബിനൈൽ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത് ഒരു 45 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീങ്ങി വലുതാകുന്ന അവസ്ഥയാണ്. ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ആളുകളിലൊക്കെ നമ്മളീ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ സാധാരണ കണ്ടുവരാറുണ്ട്. പിന്നീട് മൂത്രത്തിൽ കല്ലുള്ള അവസ്ഥയിലും സാധാരണ കടുത്ത വയറുവേദനയും മൂത്രക്കല്ലിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് നമ്മുടെ വയറിൽ നിന്ന് നമ്മുടെ അടിവയറിലേക്കൊക്കെയുള്ള വേദനകൾ, നടുവേദനകൾ, അല്ലെങ്കിൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മൂത്രം പോയെന്ന് തോന്നാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്നുള്ള അവസ്ഥ, അല്ലെങ്കിൽ മൂത്രത്തിൽ അല്പം ബ്ലഡ് കാണുന്ന അവസ്ഥ, മൂത്രം പോകുമ്പോഴുണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന വയറിൻ്റെ ഇരുവശങ്ങളിലും നടുഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ശക്തമായിട്ടുള്ള വേദന, അത് കാലിലേക്കും അതുപോലെ ഒക്കെ ആ വേദന റേഡിയേറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ മൂത്രത്തിൽ കല്ലുള്ള ആളുകളിൽ, ഇതുപോലെ പനിയും കുളിരും വിറയലും ഒക്കെ അതിൻ്റെ അവസ്ഥയും ചില ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഇതും സാധാരണ മൂത്രാശയ രോഗങ്ങളിൽ കണ്ടുവരാറുന്ന മറ്റൊരു അസുഖമാണ്. പിന്നീട് മൂത്രം അറിയാതെ പോകുന്നൊരവസ്ഥ, നമ്മൾ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചുമക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്പുമ്പോഴൊക്കെ മൂത്രം അറിയാതെ പോവുകയും അതുപോലെ നാഭിയിലെയും അരക്കെട്ടിന് മുൻവശത്തെയും പേശികളെല്ലാം അയഞ്ഞതുമൂലം മൂത്രസഞ്ചിയും മൂത്രനാളിയും താഴെ തൂങ്ങി വരുന്നതൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഈ ആവർത്തിച്ചിട്ടുള്ള പ്രസവം, അതുപോലെ അമിതമായിട്ടുള്ള വണ്ണം, അതുപോലെ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന പ്രൊലാപ്സ് പോലെയുള്ള രോഗാവസ്ഥയിലൊക്കെ ഇത്തരം സ്ട്രെസ് ഇൻകോണ്ടിനൻസ് പോലെയുള്ള അവസ്ഥകൾ സ്ത്രീകളിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പെട്ടെന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നലുണ്ടാവുകയും അപ്പോൾ തന്നെ നമ്മൾ ചെറിയ അളവിൽ മൂത്രം ഉറ്റുകയും ചെയ്യുന്നതാണ് നമ്മൾ അർജി ഇൻകോണ്ടിനൻസ് എന്ന് സാധാരണ പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നാഡീ സംബന്ധമായ തകരാറുകൾ ഉള്ളവരിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം.

അതോടൊപ്പം മൂത്രമൊഴിക്കണമെന്ന് തോന്നലുണ്ടായാൽ തന്നെ സാധാരണ വൈകാതെ മൂത്രം പോകുന്ന അവസ്ഥ ആണ് നമ്മൾ ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഓർമ്മക്കുറവ്, പ്രായാധിക്യം, വിഷാദം തുടങ്ങിയുള്ള ആളുകളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ മൂത്രത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളിലൊക്കെ പ്രയാസം അനുഭവപ്പെടാറുണ്ട്.

0: റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
1: ദിവസവും കാലത്ത് 6:35
2: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
0: അൽ റെഹാൻ കണ്ണാശുപത്രി,
3: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
0: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: കണക്ക് പറച്ചിലുകൾ ഇല്ലാത്ത ബന്ധങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. പാരന്റിങ്ങിനെ കുറിച്ച് നൌഷാദ് പുഞ്ച പറയുന്ന കാര്യങ്ങൾ കുടുംബബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാൻ സഹായിക്കും.
9: ഒരിക്കൽ ഒരമ്മ തൻ്റെ മകനോട് പറഞ്ഞു, നീ എൻ്റെ മാലാഖയാണ്, അതിനെനിക്ക് ചിറകവിടെ? മകൻ്റെ കുസൃതിയിൽ ചാലിച്ച മറുപടി കേട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ചിറകുകൾ ഒടിഞ്ഞെന്നേയുള്ളൂ. നിന്റെ കക്ഷത്തിലേക്കൊന്ന് നോക്കൂ, അവിടെ നിന്റെ ചിറകിൻ്റെ പാടുണ്ട്. ശരിയാണ്, എൻ്റെ കക്ഷത്തിൽ ചിറകിൻ്റെ പാടുണ്ട്. അമ്മ പറഞ്ഞ പാട് കൈവിരൽ കൊണ്ടവൻ തൊട്ടറിഞ്ഞു. അമ്മേ, ഇനി ഞാൻ എന്നും അമ്മയുടെ കുഞ്ഞു മാലാഖയായിരിക്കും. അമ്മ മകന്റെ നെറുകയിൽ തലോടി, കവിളിലുമ്മ വെച്ചു, എന്നിട്ട് പറഞ്ഞു, മാലാഖയാകാൻ ചില വ്യവസ്ഥകളൊക്കെയുണ്ട്. ഒന്നാമതും രണ്ടാമതും അവർ ദൈവഹിതം മാത്രമേ ചെയ്യൂ. സമാധാന ദൂതരാണവർ. അവരുടെ ജീവിതമാകട്ടെ മാതൃകാപരവും. ശരിയമ്മേ, ഞാനിതെല്ലാം പാലിക്കും. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലും അമ്മയ്ക്ക് വേണ്ടി അർത്ഥിച്ച് അമ്മയുടെ കാവലാളായി പാറി നടക്കുന്ന പാറാവുകാരനാകും. അമ്മ വീണ്ടും മകനെ മാറോടണച്ചു. നീ എൻ്റെ പുണ്യമാണടാ, വിതുമ്പി പറഞ്ഞു. ഇത് പറയുമ്പോൾ എനിക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു വികാരമുണ്ട്. ആർദ്രത എന്നൊക്കെ അതിനെ ആലങ്കാരികമായി വിശേഷിപ്പിക്കാം. പക്ഷേ ആരുടെ ജീവിതത്തിലാണ് ഇത്തരമൊരു സംവേദനം നടന്നിട്ടുള്ളത്? ഏത് രക്ഷിതാവാണ് സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ വിളിച്ച് നീ എൻ്റെ വിളക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരുപക്ഷെ കുറച്ചുപേർ, വളരെ കുറച്ചുപേർക്ക് മാത്രമേ ഇതിന് സാധിക്കുന്നുണ്ടാവുകയുള്ളൂ. ഏതൊരു രക്ഷിതാവിനും ഏറെ പറയാനുള്ളത് കണക്കുകളായിരിക്കും. ഗർഭം ധരിച്ചതിന്, വയറ്റിൽ ചുമന്നതിന്, നൊന്തുപെറ്റതിന്, ഉറങ്ങാതുറക്കിയതിന്, മുലപ്പാലെന്ന അമൃതയത്ത് പകർന്നു തന്നതിന്, അമ്മ കണക്കു പറയുമ്പോൾ അവനെ പഠിപ്പിച്ചു തുടങ്ങിയുള്ള ചെലവിൻ്റെ ഒരു കുന്ന് പിതാവിനെ മറയ്ക്കും വിധം മക്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു വേള ഈ മക്കളിലൂന്നിയാണ് നമ്മൾ പൂർണ്ണ മനുഷ്യനാവുക എന്ന ദൗത്യം സാധിച്ചെടുത്തതെന്ന സത്യം നമ്മൾ അറിയാതെ പോകുന്നു. ഒരു സ്ത്രീയുടെ പൂർണ്ണത ഒരമ്മയാവുക എന്നതു മാത്രമല്ല, നൊന്തുപെറ്റ കുഞ്ഞിനെ അമ്മിഞ്ഞയുട്ടി വളർത്തി വലുതാക്കുക എന്നതുകൂടിയാണ്. ഒരച്ഛൻ്റെ പൂർണ്ണതയ്ക്കുമുണ്ട് പൂരിതമായ കടമ്പകൾ. ഒരു കുഞ്ഞിന് സ്നേഹവും പരിലാളനയും നൽകി പക്വമായി വളർത്തി വലുതാക്കുക, മാതൃകാ ജീവിത പാലനത്തിലൂടെ മക്കളിൽ നന്മയുടെ വെളിച്ചം പകരുക. ഒരു വേള മക്കൾ നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളെ മനഃപൂർവ്വം അവഗണിച്ച് അവരെ പഴിക്കാനുള്ള വഴികൾ തേടുന്ന നമ്മൾ എപ്പോഴും കയ്യിൽ ഒരു വാളും പരിചയം കരുതി വയ്ക്കുന്നു. വേണമെങ്കിൽ ഒന്ന് വെട്ടാൻ, വിമർശനത്തിൻ്റെ മൂശയിൽ വാർത്ത ഈ വാൾ

എപ്പോൾ വേണമെങ്കിലും ഇടനെഞ്ചിൽ തറയ്ക്കാവുന്ന ഒന്നാണ്. ഏതൊരു ശാന്തമായ പ്രതികരണമാണെങ്കിൽ പോലും തടുത്തെറിയാനുള്ളതാണ് ഈ പരിച. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ ഒരു പിതാവാക്കിയത് എൻ്റെ മകനാണ്, എന്നെ ഒരു അമ്മയാക്കിയത് ഈ മകളാണ്, ഞാനെന്ന പൂർണ്ണ മനുഷ്യനെ സൃഷ്ടിച്ചൊരുക്കിയത് ഈ മക്കളാണ്. സത്യത്തിൽ നമ്മൾ മക്കൾക്കു നൽകിയത് ഒരു രക്ഷിതാവിൻ്റെ നിർബന്ധ ബാധ്യത മാത്രം. അതിന് കണക്ക് പറയുന്നിടത്താണ് സ്നേഹം അണഞ്ഞുപോകുന്നത്. 10 മാസം ചുമന്ന കഥ പറയാത്ത ഒരമ്മയും ഇന്നില്ല. അത് പറയേണ്ടതും കടമയുടെ കൈനീട്ടമാകേണ്ടതും ആ ഉദരത്തിലെ സംരക്ഷണ വലയത്തിൽ കഴിഞ്ഞ മക്കളാണ്. അതവർ പറയണമെങ്കിൽ കണക്കു പറയാത്ത സ്നേഹം പകർന്നു നൽകാൻ രക്ഷിതാവിനാകണം. ഏത് കടുത്ത ബന്ധത്തിൻ്റെ ചങ്ങലയും പൊട്ടിപ്പോകുന്നത് കണക്ക് പുസ്തകം തുറക്കുമ്പോഴാണ്. ഏത് ആത്മബന്ധമാണെങ്കിലും ഏത് സൗഹൃദമാണെങ്കിലും പല രക്ഷിതാക്കളും ഇന്ന് അഭിമാനിക്കുന്നത് എന്തിന് അറിയപ്പെടുന്നത് പോലും മക്കളിലൂടെ ആണെന്നിരിക്കെ, എൻ്റെ മോനെ, നീയാണെൻ്റെ ജന്മസാഫല്യം എന്നും മകനെ നോക്കി പറയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. ബന്ധങ്ങളൊക്കെയും കണക്കു പറയാത്ത കൊടുക്കൽ വാങ്ങലുകളാക്കുക. തൊണ്ണുകാട്ടി തേനൊലിപ്പിച്ച് നമ്മെ നോക്കി ചിരിക്കുന്ന പൈതലിനെ കാണുമ്പോൾ നാം അനുഭവിക്കുന്ന സന്തോഷത്തിന് എന്താണ് നമ്മൾ പകരം കൊടുത്തത്? നിറഞ്ഞ മാറിടം മുലപ്പാലേന്തി നോവുമ്പോൾ ആ പാല് നുകർന്ന് അമ്മയ്ക്ക് പകരുന്ന വൈകാരിക സ്നേഹത്തിന് എന്താണ് നമ്മൾ പകരം കൊടുത്തത്? അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയേണ്ടിയിരിക്കുന്നു, മക്കൾ ഓർത്തു പറയേണ്ടത് നമ്മൾ പറഞ്ഞാൽ അത് പറയിപ്പിക്കലാവും. അവർ തരുന്ന സ്നേഹവും പരിഗണനയും ആദരവും നാം ഒന്ന് പറഞ്ഞു നോക്കൂ. അവർ നമ്മെ ഓർത്തോർത്ത് സ്നേഹിക്കും, നമുക്കുമേൽ ഒരു കാരുണ്യത്തിൻ്റെ പൂമരം തീർക്കും.

നാലുമണിപ്പൂക്കളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സന്തോഷം അങ്ങനെ എപ്പോഴും വലിയ വലിയ സംഭവങ്ങളിൽ ഒന്നുമല്ല, ചെറിയ നിമിഷങ്ങളെ മനസ്സറിഞ്ഞ് ആസ്വദിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 54 മിനിറ്റും 48 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹം ഇരുരാജ്യങ്ങൾക്കും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തത്തിന്റെ നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ശക്തവും സ്വയം പര്യാപ്തവുമായ പ്രതിരോധ സേന കെട്ടിപ്പടുക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നവീകരിച്ച പോലീസ് സേനയാകും ഓഗസ്റ്റ് 15 മുതൽ കേരളത്തിൽ ഉണ്ടാവുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്നും മന്ത്രി. 100 ദിവസം കൊണ്ട് സംസ്ഥാനത്തെ 100 പഞ്ചായത്ത് നഗരസഭാ കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. ഇന്ന് രാത്രി 8:30 മത്സരം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം

0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയം പറയാം. കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, ട്രെയിൻ നമ്പർ 5660 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 5 മിനിറ്റ് വൈകി 6:13 എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, ട്രെയിൻ നമ്പർ 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച നിലമ്പൂർ GMVHSS ലബോറട്ടറി ബ്ലോക്കിന്റെയും 25 ലക്ഷം രൂപ SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച 2 ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. ആര്യാടൻ ഷൌക്കത്ത് MLA അധ്യക്ഷനായിരുന്നു. PV അബ്ദുൾ വഹാബ് MP മുഖ്യ സന്ദേശം നൽകി. വിദ്യാഭ്യാസ മന്ത്രിയും MLAയും ചേർന്ന് സ്കൂളിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക പ്രതിഭകൾക്കും ഉപഹാരങ്ങൾ നൽകി. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്ത് കൂമഞ്ചേരി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സ്മിതാമോൾ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ കലക്ടർ വിനയ് ഗോയൽ പൊന്നാനി താലൂക്ക് ഓഫീസിലെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. താലൂക്ക് ഓഫീസിലെ വിവിധ പ്രവർത്തനങ്ങളും പുരോഗതിയും വിശകലനം ചെയ്തു. കലക്ടറേറ്റിലെ താലൂക്കിന്റെ ചാർജുള്ള ഡെപ്യൂട്ടി കലക്ടർ, സീനിയർ സൂപ്രണ്ട് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. വില്ലേജ് തലത്തിലും താലൂക്ക് തലത്തിലും കുടിശ്ശികയുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇ ഡിസ്ട്രിക്ട് അപേക്ഷകൾ, MDRF അപേക്ഷകളുടെ പുരോഗതി, ഫ്ളഡ് റിലീഫുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിവരങ്ങൾ തുടങ്ങിയവ വിലയിരുത്തി.
1: വികസന വാർത്തകൾ.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 38 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. കേൾക്കാം
1: ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യം രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏക സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷകഃ ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ.
2: രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഏക സമാലോചന. രാമായണമിതി നാമശ്രവണേന സർവൈരാദൃതം സർവമനോരഞ്ജകം പ്രാചേതസ പ്രണീതം രാമായണമേവ സർവേഷാം സ്മൃതിമണ്ഡലം സമാശ്രിഷ്യത. സാർവകാലികം സാർവലൗകികം വിശ്വോത്തരം ചൈതദ്വാങ്മയം ലോകേസ്മിൻ സമേഷാം ചിന്തകാനാം ക്രാന്തദർശിനാം കവീശ്വരാണാം വാഗ്ദേവതാ വരപ്രസാദേന അനുഗ്രഹീതാനാം കലാകാരാണാം സർവോപരി സാധാരണാനാഞ്ച സ്വസ്വരംഗേഷു നിരതശയം സ്വാധീനമതനോത്. അതേവ സി രാജഗോപാലാചാര്യണ പ്രോക്തം. ഇൻഡീഡ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ദീസ് ഇതിഹാസാസ് ദ രാമായണ ആൻഡ് ദ മഹാഭാരതാസ് ഹാസ് ഹവ് കം ടു ബി റോ മെറ്റീരിയൽസ് ഫോർ ദ വർക്ക്സ് ഓഫ് ന്യൂമറസ് പോയറ്റ്സ് ആൻഡ് സെയിൻസ് ദാറ്റ് കെയിം ലേറ്റർ ടു റൈറ്റ് ഡ്രാമാസ് ആൻഡ് സിങ് പോയംസ് ആൻഡ് ഹിംസ് ടു കീപ് ദ നേഷൻ ഇൻ ദ സ്ട്രെയിറ്റ് പാത്സ്.

സദുപദേശഃ ഏവ കാവ്യസ്യ പരമോധർമ്മഃ ഭാരതീയാനാം സ ച ഉത്തമാഭ്യുദയ അധമ വിനിപാത പ്രതിപാദനേനൈവ കവിഭിഃ ആവിഷ്ക്രിയതെ. അത്ര രാമായണേ കോന്നസ്മിൻ സാമ്പ്രതൻ ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ഇതി മഹർഷേഹ പ്രശ്നേന ലോകാനാം മാർഗദർശക അനന്വയ മഹിമാവാൻ ധീരോദാത്ത കശ്ചന മഹാപുരുഷ ഏവ ഭവേത് സ്വപ്രണീതസ്യ മഹാകാവ്യസ്യ നായക ഇതി ദൃഢനിശ്ചയ ഏവ കഥാനായകത്വേന ശ്രീരാമം അവതാരയിതും ഋഷീശ്വരമേനം പ്രാചോദയത്. അതയവ കാവ്യസ്മിൻ നായകത്വേന ഉപവർണിതേ ശ്രീരാമേ മനുഷ്യസഹജം ശക്തി ദൗർബല്യാനാം ആധിക്യം ന്യൂനത്വം ച ദരീദൃശ്യതേ. ധർമ്മഃ ത്യാഗഃ സത്യം ദയ പിതൃഭക്തിഃ ഭ്രാതൃസ്നേഹ ഇത്യാദീനി സനാതനമൂല്യാനി ചായേവ സദാ സർവത്ര തം അനുഗച്ഛന്തി. കിന്തു ചായം കേഷുവിത അവസരേഷു കോപാകുലഃ പരിഷാഷര ഉച്ചരൻ കരുണാർദ്ര ചിത്തഃ ദീനദീനം വിലവൻ ദൃശ്യതേ. അഭിജ രാമഃ ആദികാവ്യസ്മിന്ന കേവലം പ്രജാക്ഷേമ തത്പര കശ്ചന മഹാരാജഃ കിന്തു കൃഷിഃ ധർമ്മമൂർത്തിശ്ച ദോഷാപേക്ഷയ ഗുണപ്രകർഷേണ സനാതനധർമ്മസ്യ ആചരണേന പാലനേന ച മനുഷ്യത്വാദ് അമരത്വമായാദഃ കശ്ചന മഹാപുരുഷയേവ രാമായണേ ദൃശ്യമാനഃ രാമഃ. വിധിമാം ഋഷിഭിസ്തുല്യം കേവലം ധർമ്മമാസ്ഥിതം ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം ദൈവസമ്പാദിതോ ദോഷോ മാനുഷേണമയാചിതഃ ഏവമാദീനി രാമവാക്യാനി തസ്യ മാനുഷഭാവം പ്രകാശയതി. ശ്രീരാമഃ ധർമ്മസ്യ മൂർത്തീഭാവം ഇത്യഭിവ്യഞ്ജയതി രാമോ വിഗ്രഹവാൻ ധർമ്മഃ ഇതി രാമായണീയം വചനം. ജന്മസു മനുഷ്യജന്മമേവ മഹീയാൻ മനനശീലോ മനുഷ്യഃ ധർമാനുസാരേണ ഐഹികം ജീവിതം നയതി ചെയ്ത് അത്രൈവ സ്വർഗഃ നോ ചേത് അത്രൈവ നരകഃ. മനുഷ്യാണാം അഭ്യുദയം നിശ്രേയസഞ്ച ധർമ്മമാശ്രിത്യമേവ. അതയേവ ഋഷീശ്വരാഃ സുരയഃ ധർമ്മഭൂയിഷ്ടം ലോകക്രമം സംസ്ഥാപയിതം ധർമ്മമൂർത്തിത്വേന സ്വീയരചനാസു സർവേഷാം മാതൃകാരൂപേണ ഉത്തമകഥാപാത്രാൻ അവതാരയന്തി. കുതയിതി ചേത് സന്മാർഗചാരിണാം മഹാജനാനാം മാർഗഃ ഇതരോ ജനാഃ അനുഗച്ഛന്തി. മഹാകവിനാ വ്യാസേന ഉക്തം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗതഃ സ ബന്ധാഃ. ശ്രീനാരായണ ഗുരുദേവഃ ധർമ്മം ഏവം നിർവക്തി ധർമ്മയേവ പരം ശ്രേഷ്ഠം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. മോക്ഷം ജീവിതസ്യ പരമോ ലക്ഷ്യഃ തദപി ധർമ്മേ പ്രതിഷ്ഠിതം ച ഏതാദൃശസ്യ ധർമ്മസ്യ സുസ്ഥിതിഹി അനിവാര്യമേവേത്യന്തർദർശനമേവ രാമകഥാപാത്ര സൃഷ്ടിയർത്ഥം ഋഷേഹേ ചോദന. രാമാധിപത് വർത്തിതവ്യം ന രാവണാധിപത് ഇതി ഉപദേശഃ ന വിസ്മർത്തവ്യഃ. യദ്യപി കേഷുചിത് കർമ്മസു അധർമ്മസ്യാംശോ അനുവാചകേഭ്യ ഗോചരീഭവതി തഥാപി രാമായണേ ആചരിതാനി സർവാണി കർമാണി ധർമാനുസാരിണി. പുത്രധർമ്മ പരിപാലനാർത്ഥം രാജകീയ സുഖഭോഗാദീനി തെക്കുതം രാമോ വിമനസ്കഹ നാഭൂത്. ചീരവാസസം ആത്മസാത്കർത്തും രത്നഭാസുരം മകുടം തസ്മിൻ പ്രതിരോധം നാജായത. പിതുരാജ്ഞാം അക്ഷരശോ അനുപാലയിതും ദൃഢവ്രതോയം പിതൃദേവോ ഭവ ഇതി ഭാരതീയ സംസ്കൃതേഹ പ്രത്യക്ഷ നിദർശനമിവ സർവേഷാം പുരഃ നരീനിർത്തി. രാമോ വദതി ലക്ഷ്മീചന്ദ്രാദ് അപയാദ്വാ ഹിമവാൻ വാ ഹിമം ത്യജേത് അതീയാത് സാഗരോ വേളാം ന പിതുരാജ്ഞാമഹം വിദുഹു. യതി പിതാ ദശരഥ ആജ്ഞാവൈതി തർഹി പാവകേ പതിതും അതിതീക്ഷ്ണം കരളം ഭോക്കതും അർണവേ നിപതിതും വാ സന്നദ്ധോയം രാമഃ രാജ്ഞഃ പ്രതിജ്ഞാപാലനാർത്ഥം ജടാവൽക്കരം സപ്രശ്രയം ധാരയാമാസ. അഭിഷേകവിഘ്നവൃത്താന്തമാകർണ്യ തസ്മിൻ സന്തോഷം വാ സന്താപം വാ നോദിതഃ ഇത്യേതത് സുഖദുഃഖയോഃ തസ്യ സമഭാവം ദ്യോത്യതേ. അവിച വിഘ്നസ്യ കാരണഭൂതം കൈകേയീം പ്രതി ഈർഷ്യായാഃ ഈഷൻ മാത്ര സ്ഫുരണോ വിന്ന അജായത ഇത്യേതത് തസ്യ അന്തസ്സംസ്കാരമാവേദയതി ച. രണാങ്കണേ തീഷ്ണേന വിശിഖേന നിപതന്തം സ്വഭ്രാതരം സൗമിത്രിം വിലോക്യ ഭ്രാതൃസ്നേഹ പ്രചോദിതം അധികരണാർദ്രൻ രാമവിലാപം ശിലാഹൃദയസ്യ ഹസ്യാവചിത്തം നാർദ്രയതി. കിന്നുമേ സീതയാ കാര്യം കിംവാക്കാര്യം ജീവിതേനവ ശയാനം യുദ്ധേ വശ്യാമി ഭ്രാതരം യുതി നിർജിതം ശക്യാ സീതാ സമാനാരി പ്രാപ്തും ലോകേ വിജിന്നത ന ലക്ഷ്മണ സമോഭ്രാത സജീവ സാമ്പരായിക. പുനഃ സന്തത സഹചാരിണം സ്വപ്രാണതുല്യം ലക്ഷ്മണം മുനിവേഷധാരിണസ്യ യമധർമ്മ

രാമസ്യ പ്രതിജ്ഞാം പാലയിതും തത്യാജയതി രാമസ്യ ത്യാഗശീലം ആവേദയതി. ഏകപത്നീവ്രതം സർവേഷാം മാർഗദർശകോയം മഹാപുരുഷ ഭാരതീയ കുടുംബജീവിതസ്യ ജീവാതിരിവ സർവോത്കർഷേണ വരീവർത്തി. പരസ്പര പ്രേമണ വിശ്വാസേന ച നീയമാനം ജീവിതം ഇഹ സ്വർഗം പ്രദാസ്യതി അന്യഥാ നരകഞ്ച. രാമസ്യ സ്വഭാവവിശേഷേഷു അല്പമാത്രാംശാ അത്ര സംരക്ഷ്യന്തേ. കേവലേന മനുഷ്യസഹജേന ദൗർബല്യേന അഭിഭൂയമാനം ശ്രീരാമചന്ദ്രം രാമായണേ സുതരാം ദ്രഷ്ടും ശക്യതേ. രാവണസകാശാത് മോചിതാം സീതാം പ്രതി രാമേ സംജാതം ഹർഷം ദൈന്യം രോഷം ച സാധാരണ ജനോചിതമേ വേദി വക്തം ന കാവി സംശീതിർവർത്തതേ. ശ്രീരാമസ്യ സീതാഹർസനം പശ്യ പ്രാപ്ത ചാരിത്ര്യ സന്ദേഹ മമ പ്രതിമുഖേ സ്ഥിത ദീപേ നേത്ര.

0: ത്രസന്ദേഹ മമ പ്രതിമുഖേ സ്ഥിത ദീപേ നേത്രാതുരസ്യേവ പ്രതികൂലാസി മേ ധൃതം ലക്ഷ്മണേ ഭരദേവാത്വം ഗുരുബുദ്ധിം യഥാസുഖം സുഗ്രീവേ വാനരേന്ദ്രേവ രാക്ഷസേന്ദ്രേ വിഭീഷണ നിവേശയ മനസ്സീതേ തഥാവാ സുഖം ആത്മനഃ. അഗ്നിശുദ്ധം സഹധർമ്മിണീം അന്തർവത്നീം ജാനകീം മഹാരണ്യേ തിക്തവാനിത്യേത സാധുവായി വിചികിത്സ സമുദയതി സഹൃദയാനാം. പ്രജാക്ഷേമ തത്പരാണാം രാജ്ഞാം പ്രജാഹിതമേവ പ്രധാനമിത്യുക്തിഃ സീതാപരിത്യാഗേന സമീചീനം. കുതഃ അനാഗസി രാജ്ഞഃ ദണ്ഡനീതിഃ ധർമ്മവിരോധമേവ ഏതത് ഭൂപതിഃ രാമസ്യ അസമീക്ഷ്യകാര്യത്വമേവ ദ്യോതയതി. ശൂർപ്പണകാ വിഷയേ സ്വാർത്ഥതാവശംവദഃ അഭവത് രാമഃ. രാമേ സാഭിലാഷാം താം ലക്ഷ്മണസകാശം പ്രേഷയാമാസേ തെരഞ്ഞിതം അവസരേസ്മിൻ ശ്രീനിവാസശാസ്ത്രിണ അഭിപ്രായം ശ്രദ്ധേയമേവ. ഐ ഹാവ് പർട്ടിക്കുലർലി നോ ഡൌട്ട് ഇൻ മൈൻഡ് ദാറ്റ് ദ പോയറ്റ് ഇന്റൻഡഡ് ടു ഷോ അസ് ദാറ്റ് രാമ വാസ് ജസ്റ്റ് ലൈക്ക് അതർ പീപ്പിൾ ഇൻ ഡ്രൈയിംഗ് ഡ്രീംസ്. സമാസത രാമായണേ സചേതസാം ഗോചരീഭൂത ശ്രീരാമ ഉദാത്ത ഗുണഗണഭൂയിഷ്ട ദോഷരവിഷ്ട മഹാൻ കൂപി മനുഷ്യ കിന്തു ബാലകാണ്ഡേ യുദ്ധകാണ്ഡേ ച ക്വചിത് ക്വചിത് രാമ വിഷ്ണോരവതാരമിതി പരാമർശോ ദൃശ്യതേ. കഥാപാത്രാണാം അനേന തത്പ്രേതാ മഹർഷി ലോകാൻ ഉദ്ബോധയതി ത്യാഗേന സമാസാദിതം സർവം സനാതനം ജീവിതേ ലാളിത്യം ചിന്തായാം ഔന്നത്യം ച മനുഷ്യാൻ അമരത്വം നയതി. അപി ച സർവം ധർമ്മേ പ്രതിഷ്ഠിതം തസ്മാത് സർവേ ധർമ്മപരായണാ ഭവേയുഃ ച. കാലേസ്മിൻ സർവേ ധർമ്മപരാമുഖാഃ ത്യാഗ വിമുഖാശ്ച കേവലം ഭൗതിക സുഖഭോഗ ഭോഗാർത്ഥം സ്വച്ഛന്ദം വിഹരന്തഃ ധർമ്മപദം വിസ്മരന്തി യദി സ്മരന്ത്യവി ചേത് തദാചരിതം വിമുഖാ എന്തേ. ജനാഃ ജനപദാഃ രാഷ്ട്രാശ്ച പരസ്പരം കലഹായമാനാഃ വർത്തന്തേ. അലസതാ വിലസിതം ജനസഞ്ചയം ലക്ഷ്യബോധശൂന്യം യൗവതം പരസ്പര മൈത്രീരാഹിത്യം ചേത്യാദേഹ സർവത്ര വിഹരന്തി. താദൃശാൻ പ്രബോധയിതം ധർമ്മപദേ സമാനയിതം രാമസ്യ ജീവിത സന്ദേശ ബഹു ഉപയുജ്യതേ. മൂല്യരഹിത കേവല ഭൗതികോന്നതി ന ശാശ്വതി കിന്തു ലാളിത്യപൂർണ സനാതന മൂല്യാധിഷ്ഠിത ജീവിതരീതിരേവ നിത്യ പരിപൂർണ ചേതി രാമസ്യ ജീവിത ദർശനേന കവി ലോകാൻ ഉദ്ബോധയതി.
1: ഇദാനീം സംസ്കൃത ഗാനാലാപനം ശൃണ്മഹ.

സംസ്കൃത പരിപാട്യാം ഏതാവതഹ ശ്രുതഹ രാമോ വിഗ്രഹവാൻ ധർമ്മഹ ഏക സമാലോചന ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷകഃ ഡോക്ടർ എൻ വിശ്വരാജൻ കുടവട്ടൂർ. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

0: ആകാശവാണി, നമുക്ക് കേൾക്കാം.
1: പാട്ടുകളം തോറ്റം പാട്ട്, അവതരിപ്പിക്കുന്നത് കരിയം രാജനും സംഘവും.

സേവനങ്ങൾ ഇനി ഓരോ വീട്ടുവാതിൽക്കലും. വികസിത് ഭാരത് ജി റാംജി പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റും ഡിജിറ്റൽ സാക്ഷരതയും ഉറപ്പാക്കുന്നു. ഇനി സർക്കാർ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് അക്കൌണ്ടുകളിലേക്കെത്തും.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്കുവേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. ജൂലൈ 13 തീയതി തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495665321. ഒരു നമ്പർ കൂടിയുണ്ട്, 9495965321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 തീയതി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ സംഗീതം നൽകി ഹരിചരണും മൃദുല വരറും പാടിയത് ചിത്രം പട്ടം പോലെ.

0: ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, പ്രേംജി കെ ഭാസി അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ശ്രീ കമലാംബികെ വന്ദേഹം എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

0: ഇന്ന് വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ
1: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
0: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകിട്ട് 3 മണിക്ക്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കും. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ദിവ്യ അർനായരുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം, ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടക ആവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 കായിക ലോകം, ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, ഡോക്ടർ ആർ മാധുരി ദേവി അവതരിപ്പിക്കുന്ന വീണ കച്ചേരി, 11:00 സ്പോട്ട് ലൈറ്റ്, 11:15 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി, വയലപ്പള്ളിയുടെ സർപ്പക്കാട് എന്ന കവിത ആലപനം KS ലതിക മോഹൻ, 6:15 ഉദയഗീതം KS ജോർജും സംഘവും പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന് ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂപ്പ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 76-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം, 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം അവയവദാന നയം നിയമവും മാനദണ്ഡങ്ങളും അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ സംസാരിക്കുന്നു, 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ബാലലോകം, തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 11:30 എന്തൊരു മഹാനുഭാവലു മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി ഗഞ്ചിറ വിദ്വാൻ ജി ഹരിശങ്കർ, 12:00 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര ഇന്റർ വെട്രിബ്രൽ ഡിസ്ക് പ്രോലാപ്സ് കാരണങ്ങളും

ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര ഭാഗം 8, പ്രാവ്, 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് സായന്തനം. കവിയും ഗാനരചയിതാവുമായ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്. 5 മണിക്ക് മൊഴിയുറവകൾ, ജീവിതപാതയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കവി ജി ശങ്കരക്കുറുപ്പ് പങ്കുവച്ച ജീവിതാനുഭവങ്ങൾ. തുടർന്ന് എന്റെ കഥാലോകം, ഉറൂപ് നടത്തിയ പ്രഭാഷണം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, ഗിൽബർട്ട് ജോൺ പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, PME വിദ്യ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, പാൽകൂൺ ഉൽപാദന രീതികൾ, ഡോക്ടർ ഹീരാജിയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, ചായക്കപ്പിലെ ബിസിനസ്, ലഘുനാടകം, തുടർന്ന് ഭാഗ്യ ഉണ്ണികൃഷ്ണൻ പാടുന്ന ലളിതഗാനം. 8 മണിക്ക് നാട്ടുചിന്ത്, രാമൻ ചാക്യർ അവതരിപ്പിക്കുന്ന ചാക്യർകൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഈശോദ് സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 പണ്ട്. 9:30 അക്ഷര സൗരഭം, അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ വിപ്ലവകാരി, പൊൻകുന്നം വർക്കിയെക്കുറിച്ചുള്ള ചിത്രീകരണം. 10 മണിക്ക് രവി വാസരിയ അഖില ഭാരതീയ സംഗീത സഭ, കുമാർ മർദൂർ വോക്കൽ. 11:00 സുഭാഷിതം, പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചത്. 11:10 മുതൽ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 24.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 25.1°C. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ

0: പദ്ധതി പ്രകാരം രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി രണ്ട് ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. രണ്ടാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ രണ്ട് ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജരും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: cited India's growing electronics and semiconductor sectors, saying the country has adopted an AI as a service model and that Telangana is playing a key role in electronics manufacturing. A speedboat carrying Indian tourists capsized near Vietnam's Phu Quoc Island today. According to local media reports, 15 people are feared dead, while 21 people were rescued. The boat carrying 32 Indian tourists and 4 crew members overturned about 400 meters off Hon Mai Rut Ngoi Island, triggering a rescue operation. The Indian Embassy in Hanoi today said the exact details of the incident are being ascertained as search and rescue operations by local authorities are ongoing. In the FIFA World Cup, Norway will take on England, while defending champions Argentina will clash with Switzerland in the quarterfinals to determine the remaining semi-finalists. The third quarterfinal match between Norway and England will be played at Miami Stadium, with kickoff scheduled for 2:30 a.m. Indian Standard Time. Later, Argentina will face Switzerland at Kansas City Stadium at 6:30 a.m. Indian Standard Time. The Indian women's compound team of Jyoti Surekha Venam, Pritika Pradeep and Chikita Taniparthi clinched the silver medal at the Archery World Cup Stage 4 in Madrid, Spain today. In the final, the Indian trio went down 228-232 to Colombia. The silver medal opened India's account in the season-ending tournament, with the contingent aiming to add more medals later in the day. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
2: നഗരത്തിലെ IMA ജംഗ്ഷൻ സിവിൽ സ്റ്റേഷൻ റോഡിലെ മണ്ണിടിഞ്ഞ് മലമ്പുഴ ജലസേചന കനാലിലേക്ക് വീണ പ്രദേശം ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ജില്ലാ കളക്ടർ കെ സുധീർ അറിയിച്ചു. മഴ ശക്തമായതിനെ തുടർന്ന് ഇടിഞ്ഞുവീണ കനാലിന്റെ ഭിത്തി എത്രയും വേഗം പുനർനിർമ്മിക്കാൻ സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഞായറാഴ്ചയ്ക്കകം മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് ജില്ലയിൽ തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാമെന്ന് അധികൃതർ അറിയിച്ചു. ലഹരിമുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി KA തുളസി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. ലഹരിക്കെതിരെ ശബ്ദമുയർത്തേണ്ട മുന്നണി പോരാളികളാണ് വിദ്യാർത്ഥികളെന്നും ലഹരി വിപത്തിൽ വീണുപോയവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. പിരായിരി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം രമേശ് പിഷാരടി MLA നിർവഹിച്ചു. പഞ്ചായത്തിൽ പുതുതായി സ്ഥാപിച്ച മഴ മാപിനിയും MLA ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി പച്ചക്കറി വിത്ത്, തൈകൾ, ജൈവ കീട രോഗ നിയന്ത്രണ ഉപാധികൾ എന്നിവയുടെ വിതരണവും ഫലവൃക്ഷ തൈകൾ, കാർഷിക യന്ത്രങ്ങൾ, ജൈവവളങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും സംഘടിപ്പിച്ചു. മലമ്പുഴ ICDS പ്രോജക്ടിന് കീഴിലുള്ള വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സിനും സൂപ്പർവൈസർമാർക്കും വേണ്ടി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി ക്ലാസ് നയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N. സരിത അറിയിച്ചു. പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ജില്ലയെ മാലിന്യമുക്തമായി നിലനിർത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായും അവർ അറിയിച്ചു. പറമ്പിക്കുളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പറമ്പിക്കുളത്തെ വിവിധ ഉന്നതികളിൽ വായനാ മാസാചരണവും തുല്യതാ രജിസ്ട്രേഷൻ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വനം വകുപ്പിന്റെയും സാക്ഷരതാ മിഷന്റെയും സംയുക്ത സംഘം പറമ്പിക്കുളം, ചുങ്കം, കൂരിയാർകുട്ടി, എർത്ത് ഡാം, അഞ്ചാം കോളനി തുടങ്ങിയ ഉന്നതികൾ സന്ദർശിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. പുസ്തകങ്ങളും വിതരണം ചെയ്തു. ജില്ലയിലെ ഭൂജല സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നീർധാര പദ്ധതി തുടങ്ങി ഒരു വർഷത്തിൽ 42,530 പ്രവൃത്തികൾ പൂർത്തിയാക്കിയതായി വാർഷിക അവലോകന യോഗം വിലയിരുത്തി. ആകെ പ്രവൃത്തിയുടെ 92.68% പ്രവൃത്തികളാണ് പൂർത്തിയാക്കിയത്. അടുത്ത ഘട്ടത്തിൽ അങ്കണവാടികളിലും വിദ്യാലയങ്ങളിലും ജലസംഭരണികൾ സ്ഥാപിക്കാനുള്ള

0: പ്രപ്പോസൽ തയ്യാറാക്കും. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് പ്രത്യേക OP ആരംഭിച്ചു. ജീവിതശൈലി, മാനസിക സമ്മർദ്ദം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ മൂലം ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക OP ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ സേവനം ലഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മലമ്പുഴ ആനക്കൽ കവ റോഡിൽ ശക്തമായ മഴയെ തുടർന്ന് 1 പാലത്തിന്റെ കൽവർക്ക് തകർന്ന സാഹചര്യത്തിൽ കർശന യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി റോഡ് സുരക്ഷിതമാക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്കും ഭാരവാഹനങ്ങൾക്കുമാണ് പ്രദേശത്തേക്ക് സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാനായി ഡ്രൈഡേ ആചരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. വട്ടയനാട് ഗവൺമെന്റ് VHSSൽ മാരിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡ്രൈഡേയുടെ ഭാഗമായ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ക്യാമ്പയിനിൽ വിദ്യാലയങ്ങളിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം, ഡോക്ടർ ദിവ്യ ആർനായരുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി മ്യൂസിക് ടൈം. ഇന്ന് 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം, ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടക ആവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. മറക്കാതെ കേൾക്കുക ഇന്ന് 8:00 നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം. ഇന്ന് 9:15 കായിക ലോകം, ഫെൻസിംഗ് പരിശീലകനായ ശിവകുമാറുമായി അഭിമുഖം. 9:15 കായിക ലോകം. ഇന്ന് 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ.

നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 76-ാം ഭാഗം. നാളെ 8:30 നോവൽ സഞ്ചാരം. നാളെ 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. നാളെ രാവിലെ 10:20 നിയമരംഗം, അവയവ ദാനനയം, നിയമവും മാനദണ്ഡങ്ങളും. അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം. നാളെ രാവിലെ 11:00 ബാലലോകം. തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. നാളെ രാവിലെ 11:00 ബാലലോകത്തിൽ. നാളെ 11:30 എന്തരോ മഹാനുഭാവലു, മൺമറിഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, ഗെഞ്ചിറ വിദ്വാൻ ജി ഹരിശങ്കർ. നാളെ 11:30 എന്തരോ മഹാനുഭാവലു.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. നാളെ 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച്.

ഇത് ഒരു പ്രക്ഷേപണ പരമ്പരയുടെ 8-ാം ഭാഗം. പ്രാവ് നാളെ 2:45 ഹരിതവാണി. നാളെ 4 മണിക്ക് സായന്തനം കവിയും ഗാനരചയിതാവുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള പങ്കെടുക്കുന്നു. നാളെ 4 മണിക്ക് സായന്തനം. നാളെ 5 മണിക്ക് മൊഴിയുറവുകൾ, ജീവിതപാതയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കവി ജി ശങ്കരക്കുറുപ്പ് പങ്കുവച്ച ജീവിത അനുഭവങ്ങൾ. തുടർന്ന് എന്റെ കഥാലോകം, ഉറൂബ് എഴുതിയ പ്രഭാഷണം, ക്ഷമിക്കണം, ഉറൂബ് നടത്തിയ പ്രഭാഷണം നാളെ വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവുകളിൽ.

0: നാളെ വൈകുന്നേരം 5:45 ഭക്തിഗാനങ്ങൾ, ഗിൽബർട്ട് ജോൺ പാടിയത്. നാളെ 6:50 വയലും വീടും, പാൽകൂൺ, ഉൽപാദന രീതികൾ, ഡോക്ടർ ഹീരാജിയുമായി അഭിമുഖം. നാളെ 7:35 യുവവാണി, ചായക്കപ്പിലെ ബിസിനസ്, ലഘുനാടകം, തുടർന്ന് ഭാഗ്യ ഉണ്ണികൃഷ്ണൻ പാടുന്ന ലളിതഗാനം. നാളെ മറക്കാതെ കേൾക്കുക 7:35 യുവവാണിയിൽ. നാളെ രാത്രി 8:00 നാട്ടുചിന്ത്, രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഭാരത് ന്യൂസിലാൻഡ് ദേശയോഃ ദ്വിപക്ഷീയ സംബന്ധാഃ സാമരിക സഹഭാഗിതാസ്തരേ സമേധിതാഃ. ത്രിംശദധികദ്വിസഹസ്രവർഷം യാവത് പാരസ്പരിക വ്യാപാരം ദ്വിഗുണീകൃത്യ പഞ്ചത്രിംശത് സഹസ്രകോടിരൂപ്യകാണാം ലക്ഷ്യം നിർധാരിതം. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ കഥനം. ന്യൂസിലാൻഡ് ദേശേ നിവസത ഭാരതീയ സമുദായേന ദ്വയോഃ രാഷ്ട്രയോഃ വികാസയാത്രായാം ഏകഃ മഹത്വപൂർണോ ഭാഗഃ ഊഢഃ. ഓക്ലാൻഡ് നഗരെ വിശാലം ഭാരതീയ പ്രവാസി സമുദായം ച സംബോധിതവാൻ അസൌ. രക്ഷാമന്ത്രിണ രാജ്നാഥ് സിംഹേന സ്വദേശിതന്ത്രേണ നിർമ്മിതസ്യ INS മഹേന്ദ്രഗിരി യുദ്ധപോതസ്യ വിധിവത് ജലാവതരണം വിധാപിതം. സംസൂചിതം ച യത് ഭാരതമേകം സുദൃഢം ആത്മനിർഭരം ഭവിഷ്യോന്മുഖം ച രക്ഷാബലം നിർമാതി. പരിവഹനക്ഷേത്രേ പ്രൌദ്യോഗികീ നവോന്മേഷ സഞ്ചാലിത സഹയോഗം സുദൃഢം വിധാതും ഐതിഹാസികം ബ്രിക്സ് മന്ത്രി ഘോഷണാപത്രം സർവസമ്മത്യാ അംഗീകൃതം. ഭാവി ചക്രവാതസ്യ കാരണാത് ജാപാന തൈവാനയോഃ വിമാനയാത്രാഃ നിരസ്തീകൃതാഃ ശൈക്ഷണികാഃ സംസ്ഥാഃ ച സ്ഥഗിതാഃ. ഭാരത് ഇംഗ്ലണ്ട് ദേശയോഃ മധ്യെ പഞ്ചമാന്തിമ ച T20 അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് ക്രീഡാ അദ്യ സായം സൗത്ത്ഹാംപ്ടൺ നഗരെ ആയോജയിഷ്യത്തെ. അപ്പി ച ഫിഫ വിശ്വ ചഷക പാദ കന്ദുക് പ്രതിസ്പർധയാഃ അന്തിമ ഉപാന്ത്യ സ്ഥാനാനാം നിശ്ചയാർത്ഥം അദ്യ രാത്രൌ പ്രാഗുപാന്ത്യ ചരണേ നോർവേ ഇംഗ്ലണ്ട് ദലയോർ അഥ അർജന്റീന സ്വിറ്റ്സർലാൻഡ് ദേശയോർ മധ്യെ സ്പർധ ഭവിത. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ ഐതിഹാസികീം ദ്വിദിവസീയാം ന്യൂസിലാൻഡ് യാത്രാം സമ്പാദ്യ അദ്യ ഭാരതായ പ്രസ്ഥിതവാൻ. വിഗത ചതുർദശകേഭ്യഃ അപി അധിക സമയാന്തരാലേ കസ്യചിത് ഭാരതീയ പ്രധാനമന്ത്രിണഃ ഇയം പ്രഥമാ ന്യൂസിലാൻഡ് യാത്രാ ആസീത്. യാ ദ്വയോഃ ദേശയോഃ പാരസ്പരിക സംബന്ധാൻ സുദൃഢീകർത്തും മഹത്വപൂർണാം ഭൂമികാം നിർവ്യൂഢവതി തത്ര താവത് അദ്യ പ്രധാനമന്ത്രി മോദി സഹൈവ ന്യൂസിലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രി ക്രിസ്റ്റോഫർ ലെക്സിൻ ഇത്യേതൌ ഓക്ലാൻഡ് നഗരെ ദ്വിപാക്ഷിക വാർത്താനന്തരം ഉഭയോഃ ദേശയോഃ സംബന്ധാൻ സാമരിക സഹയോഗിത്വേന രൂപാന്തരിതവന്തൌ.

0: भाषमाणः असौ अब्रवीत् यत् बहुभ्यः देशेभ्यः समागतैः प्रतिनिधिभिः वैकल्पिक जैव इन्धनानाम् अथ प्रदूषण मुक्त प्रौद्योगिकीनाम् उपयोगेन भूमार्ग रेलमार्ग विमानयान जलमार्गेषु च कार्बन तटस्थ परिवहनं विकासयितुं कृतानां प्रयासानां विस्तरेण समीक्षा कृता। असौ प्रत्यपादयत् यत् ब्रिक्स सदस्य देशानां मध्ये संकट प्रतिरोधकाय सुस्थिराय च परिवहन क्षेत्राय परस्पर सहयोगं सुदृढं विधातुं आधुनिक प्रौद्योगिकीनां नूतनान्वेषणानां च आदान प्रदानं क्रियते। अद्य व्यावी चक्रवातः पूर्ण चीन सागरे प्रचण्ड वेगेन प्रवर्धमानः सन् जापानस्य दक्षिणेषु द्वीपेषु तीव्रवायुना सह अतिवृष्टिम् अजनयत्। अनेन सहैव तैवान देशः पूर्वीय चीन देशश्च चक्रवातस्य तट संघटनाय पूर्णतः सज्जो वर्तेते। ऋतु विभागस्य पूर्वानुमानानुगुणम् एषः चक्रवातः तैवान देशस्य उत्तर भागात् प्रातः एव चीन देशस्य झेनजियांग प्रान्ते तटं प्रवेक्ष्यति। जापान देशस्य ओकिनावा प्रान्ते समुद्र तरंगाणां समाह्वानानन्तरं 200-तोप्यधिकाः विमानयानानि निरस्तीकृतानि। अद्य भारत इंग्लैंड क्रिकेट दलयोर्मध्ये प्रचलन्त्याः श्रृंखलायाः पञ्चमान्तिमश्च T20 अन्ताराष्ट्रिय स्पर्धा साउथैम्पटन नगरस्य यूटिलिटा बाउल क्रीडांगणे भविता। क्रीडेयं भारतीय समयानुसारं सायंकाले 7 समारप्स्यते। इति वार्ताः।
1: इपोल प्रादेशिक वार्तकൾ കേൾക്കാം।
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ന്യൂസിലൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യതയ്ക്കായി നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ ശക്തമായ സ്തംഭമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്ലാന്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ന്യൂസിലന്റ് ബന്ധം പരസ്പര സൌഹൃദത്തിലും പൊതുവായ മൂല്യങ്ങളിലും അധിഷ്ഠിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10,000-ത്തിലധികം ഇന്ത്യൻ പ്രവാസികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വ്യോമ ഉപരിതല അന്തർവാഹിനി ഭീഷണികളെ ഒരുപോലെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കും. പ്രോജക്ട് 17A പദ്ധതിക്ക് കീഴിൽ നാവികസേനയുടെ ഭാഗമാകുന്ന 6 തദ്ദേശീയ യുദ്ധക്കപ്പലാണ് ഇത്. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ വിഷ്ണുദാസ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പി പുകഴേന്തി, പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അദീല അബ്ദുള്ള എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി ജീവൻ ബാബു കെയാണ് കൺവീനർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പാരിസ്ഥിതിക അനുമതികൾ വിലയിരുത്തൽ, സുരക്ഷാ വീഴ്ചകൾ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി 1 സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി AP അനിൽകുമാർ. ദുരന്ത ബാധിത പ്രദേശങ്ങളും ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം

0: മലയാളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാവുകയെന്നും പോലീസിനെക്കുറിച്ചുള്ള പരാതികൾ പരിഹരിക്കാൻ പുതിയ സംവിധാനം വരുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 8 വരെ 6632 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു.
1: പോലീസിന്റെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ഒരു കാര്യക്ഷമത, അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുകയും പീപ്പിൾ ഫ്രണ്ട്ലി ആക്കി കേരള പോലീസിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ക്രൈമിന്റെ രൂപം തന്നെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നേരിടാൻ തക്ക നിലയിലുള്ള സംവിധാനമായിരിക്കും കേരള പോലീസ് ഇനിയും ഉണ്ടാകുന്നത്.
0: കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് സൌജന്യ യാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ സൌകര്യമുണ്ടാകും. സർക്കാർ ഫണ്ടിനു പുറമെ CSR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്ക് കിടക്ക ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ സേവനം ക്രമപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: DHS കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞ വാർഡുകൾ ഉണ്ടെങ്കിൽ അത് മെഡിക്കൽ കോളേജിനായിട്ട് ഉപയോഗിക്കും. സർക്കാർ ഫണ്ടിന് പുറമെ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയോഗിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളുള്ള ആശുപത്രിയിൽ മാത്രമാക്കുകയാണ്. ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് നിയോഗിക്കും.
0: സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വേരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ വേരിഫിക്കേഷൻ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ജൂലൈ മുതൽ എല്ലാ ജില്ലകളിലും വേരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നിനെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള സംരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളായതിനാൽ ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: ഓണക്കാലത്തെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ റെയിൽവേ 3 പ്രത്യേക സർവീസുകൾ കൂടി അനുവദിച്ചു. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗളൂരുവിലേക്കും ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്കും ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് ട്രെയിനുകൾ അനുവദിച്ചത്. ചെന്നൈയിൽ നിന്ന് കൊല്ലത്തേക്ക് ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 5 വരെ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസ്. വെള്ളി ഞായർ ദിവസങ്ങളിലാണ് മടക്കയാത്ര. ടിക്കറ്റുകൾ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ യോഗ്യത നേടാനുള്ള നിർണായക ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. മിയാമി സ്റ്റേഡിയത്തിൽ നോർവേ ഇംഗ്ലണ്ട് പോരാട്ടം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 തുടങ്ങും. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡുമായി ഏറ്റുമുട്ടും. ഈ മത്സരങ്ങളിലെ വിജയികൾ കൂടി എത്തുന്നതോടെ ലോകകപ്പിന്റെ സെമി ഫൈനൽ ചിത്രം വ്യക്തമാകും. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചതായി ഇന്ത്യൻ എംബസി. 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. 21 പേരെ രക്ഷപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ

0: റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. കണ്ണൂർ പയ്യന്നൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒന്നര വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ് താടിയിലെ ചെറിയ മുറിവിന് ചികിത്സ തേടിയാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയ്ക്കായി അനസ്തേഷ്യ നൽകിയതോടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച കുട്ടി ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് യു പി എസ് സി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റായ upsc.gov.in പരിശോധിക്കാം. സംസ്ഥാന കർഷക അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. ഇതിലൂടെ ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും യുവതലമുറയെ വഴിതിരിച്ചുവിടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂസിലന്റ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ പോലീസിനെ കൂടുതൽ ജനസൌഹൃദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സെമിഫൈനൽ യോഗ്യതയ്ക്കായി നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലന്റിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സമ്മാനങ്ങൾ ഓർമ്മയായി സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ സമ്മാനമായി ലഭിച്ച ക്യാമറ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചാലോ? അത്തരം ഒരനുഭവമാണ് മലപ്പുറം സ്വദേശിയായ എ പി നൌഷാദിന്റേത്. വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവ് സമ്മാനിച്ച യാഷിക DX അനലോഗ് ക്യാമറയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവായത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുടെ ഉടമയാണ് നൌഷാദ്. ഹോബിയായി തുടങ്ങിയ ശേഖരണം ഇന്ന് രാജ്യത്തെ ശ്രദ്ധേയമായ ക്യാമറ ശേഖരങ്ങളിലൊന്നായി വളർന്നു. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം അപൂർവ ക്യാമറകളുമായി ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായി മാറിയിരിക്കുകയാണ് നൌഷാദിന്റെ ഈ അപൂർവ ശേഖരം. ആദ്യകാലത്ത് കൂട്ടുകാർക്കിടയിൽ അഭിമാനമായി ക്യാമറ ഉപയോഗിച്ചിരുന്ന നൌഷാദ് പിന്നീട് ക്യാമറകളുടെ ചരിത്രത്തോടും നിർമ്മാണ വൈവിധ്യങ്ങളോടും ആകൃഷ്ടനാവുകയായിരുന്നു. വിന്റേജ് ബോക്സ് ക്യാമറകൾ, പോളറോയിഡുകൾ, അണ്ടർവാട്ടർ ക്യാമറകൾ, വീഡിയോ റെക്കോർഡറുകൾ, അപൂർവ സൈനിക ചാര ക്യാമറകൾ തുടങ്ങി നിരവധി അപൂർവ ശേഖരങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ക്യാമറകൾക്ക് പുറമെ 1700-കളുടെ അവസാനകാലത്തെ പത്രങ്ങൾ, 200-ലധികം റേഡിയോകൾ, പേജറുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയും ശേഖരത്തിലുണ്ട്. ഇതിനകം തന്നെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലുമായി അദ്ദേഹം 20 പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അപൂർവ ശേഖരങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം സ്ഥാപിക്കാനാണ് നൌഷാദിന്റെ പദ്ധതി. ഒരു കാലത്ത് ദുർഗന്ധവും മാലിന്യ കൂമ്പാരവും നിറഞ്ഞിരുന്ന സ്ഥലം ഇന്ന് ശുചിത്വത്തിന്റെ മാതൃകയായി മാറിയിരിക്കുന്നു. ശുചിത്വം ഉറപ്പാക്കേണ്ട ഓഫീസ് തന്നെ മാലിന്യത്തിന്റെ പിടിയിലായിരുന്ന അവസ്ഥയിൽ നിന്ന് മാതൃകാപരമായ മാറ്റത്തിലേക്കാണ് കൊച്ചി നഗരസഭാ ഹെൽത്ത് ഓഫീസ് നടന്നെത്തിയത്. കൂട്ടായ പരിശ്രമവും ശക്തമായ നേതൃത്വവും ചേർന്നപ്പോൾ അസാധ്യമായി തോന്നിയ മാറ്റം യാഥാർത്ഥ്യമായി. ഹെൽത്ത് ഇൻസ്പെക്ടർ MS ഷിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ മാലിന്യ നീക്ക പ്രവർത്തനങ്ങളുടെ ഫലമായി ഓഫീസിനും പരിസരത്തിനും പുതിയ മുഖം ലഭിച്ചു. കാലങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം പൂർണമായും നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കിയതോടെ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ആരോഗ്യകരവും ശുചിത്വമുള്ളതുമായ അന്തരീക്ഷം

പരീക്ഷമൊരുക്കാൻ സാധിച്ചു. ശുചിത്വത്തിന് മാതൃകയാകേണ്ട ഒരു പൊതുസ്ഥാപനം അതിന്റെ യഥാർത്ഥ ദൌത്യത്തിലേക്ക് തിരിച്ചെത്തിയതായി ഈ മാറ്റത്തെ വിശേഷിപ്പിക്കാം. ശുചിത്വം എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് തുടർച്ചയായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ഈ ഇടപെടൽ സമൂഹത്തിന് നൽകുന്നത്. പൊതുസ്ഥാപനങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തിയും സ്ഥാപനവും പരിസര ശുചിത്വം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. കവി KC കേശവപിള്ളയുടെ ഈ വരികൾ അന്വർത്ഥമാക്കും വിധം, പരിശ്രമത്തിലൂടെ അസാധ്യമായി ഒന്നുമില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അശ്വിൻ. പന്ത്, പ്ലേറ്റ്, പുസ്തകം തുടങ്ങി വിവിധ വസ്തുക്കൾ വിരൽത്തുമ്പിൽ അതിവിദഗ്ധമായി കറക്കി ബാലൻസ് ചെയ്യാനുള്ള അസാധാരണ കഴിവിലൂടെ അശ്വിൻ ശ്രദ്ധ നേടുകയാണ്. കഠിനമായ പരിശീലനവും ആത്മവിശ്വാസവുമാണ് ഈ മികവിന്റെ അടിത്തറ. തന്റെ വിരൽത്തുമ്പിലെ മായാജാലത്തിലൂടെ അശ്വിൻ 2020 ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം റെക്കോർഡ് മറികടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാധ്യമപ്രവർത്തകനായ അശ്വിൻ. പ്രതിഭ ജന്മസിദ്ധമാകണമെന്നില്ല, അത് നിരന്തര പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാവുന്നതാണ് എന്ന സന്ദേശമാണ് അശ്വിൻ യുവതലമുറയ്ക്ക് നൽകുന്നത്. മൊബൈൽ സ്ക്രീനുകൾക്കപ്പുറം സ്വന്തം കഴിവുകൾ കണ്ടെത്തി അവയെ മികവിലേക്ക് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അശ്വിന്റെ യാത്ര വലിയ പ്രചോദനമാണ്. ആത്മവിശ്വാസവും അർപ്പണബോധവും കൈവിടാതെ മുന്നേറിയാൽ സാധാരണക്കാരനും അസാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവാവ്. ഒരു കാലത്ത് കല്ലുവെട്ടിന്റെ മുറിവുകൾ മാത്രം ബാക്കിയാക്കിയ ഭൂമി ഇന്ന് പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ തണലും നിറഞ്ഞ ഹരിതവനം. മനുഷ്യന്റെ ആത്മാർത്ഥമായ പരിശ്രമം പ്രകൃതിക്ക് എങ്ങനെ പുതുജീവൻ നൽകുമെന്ന് തെളിയിക്കുന്നതാണ് കൊണ്ടോട്ടി സ്വദേശി മുസ്തഫയുടെ ഗ്രീൻ അറ. കല്ലുവെട്ട് പ്രവർത്തനങ്ങളാൽ നശിച്ചുകിടന്ന ഭൂമിയെ വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ ഇദ്ദേഹം പച്ചപ്പിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. കരിപ്പൂരിലെ ഉപേക്ഷിക്കപ്പെട്ട ഏകദേശം 5 ഏക്കർ കല്ലുമട പ്രദേശമാണ് ഇന്ന് ഗ്രീൻ അറ എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനമായി മാറിയത്. 6 വർഷത്തിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 100 കണക്കിന് തദ്ദേശീയ മരങ്ങളും ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ച് ജൈവവൈവിധ്യം വീണ്ടെടുക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞു. ഇന്ന് നിരവധി പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ പ്രദേശം ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മാത്രം പോരെന്നും ഒരാളുടെ ആത്മാർത്ഥമായ ഇടപെടലിനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മുസ്തഫയുടെ ഈ പ്രവർത്തനം തെളിയിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തിനും ഇത് ഏറെ പ്രചോദനം നൽകുന്നു. പ്രകൃതിയെ സ്നേഹിച്ചാൽ മുറിവേറ്റ ഭൂമിക്കും വീണ്ടും ജീവൻ നൽകാനാകുമെന്ന് തെളിയിക്കുന്ന ഗ്രീൻ അറ ഇന്ന് കേരളത്തിന് അഭിമാനവും വരും തലമുറയ്ക്ക് പ്രത്യാശയുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 233 വർഷമായി ആൺകുട്ടികൾക്ക് മാത്രമായിരുന്ന പ്രവേശന രീതി അവസാനിപ്പിച്ച് ഈ അധ്യയന വർഷം മുതൽ +1 ക്ലാസ്സിലേക്ക് ആദ്യമായി പെൺകുട്ടികൾക്കും പ്രവേശനം നൽകി. സ്കൂളിന്റെ ചരിത്രത്തിലെ നിർണായക നാഴികക്കല്ലായാണ് ഈ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. സഹവിദ്യാഭ്യാസത്തിലേക്കുള്ള ഈ ചുവടുവയ്പ് സമൂഹത്തിൽ ലിംഗസമത്വത്തിനും ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിനും ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഒരേ ക്ലാസ് മുറിയിൽ ഒരുമിച്ച് പഠിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം മാറ്റങ്ങൾ സഹായകമാകുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിദ്യാർത്ഥിനികൾക്കായി പ്രത്യേക ശുചിമുറികൾ, വിശ്രമമുറി ഉൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങളും സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ താഴ്ന്ന ക്ലാസുകളിലേക്കും പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി പൂർണമായും സഹവിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് മാറാൻ സ്കൂൾ തയ്യാറെടുക്കുകയാണ്. 100 ആണ്ടുകൾ പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഒരുക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റമാണ്.

നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: ആകാശവാണി.
1: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നന്മയുടെയും തിന്മയുടെയും പോരാട്ടമാണ് ജീവിതം. ക്ഷമയും വിശ്വാസവുമുള്ളവർക്കാണ് ഇവിടെ വിജയം. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. അതിനു മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. പശു വളർത്തൽ ഒരു മുഖ്യ ഉപജീവന മാർഗമാക്കി അതിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിച്ച ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ആഗ്രഹമുണ്ടെങ്കിലും പരിചയക്കുറവും ആശങ്കയും മൂലം പശു വളർത്തൽ ഉപേക്ഷിക്കുന്നവരും ഒട്ടും കുറവല്ല. സ്ഥലപരിമിതിയും പശുക്കളെ ബാധിക്കുന്ന രോഗങ്ങളുമൊക്കെ അതിന്റെ ഒരു പ്രധാന കാരണമാകാം. മനുഷ്യർക്കെന്ന പോലെ കന്നുകാലികൾക്കും വളരെ പെട്ടെന്ന് രോഗം പിടിപെടാറുണ്ട്. പശുക്കളിൽ രോഗം വരാതിരിക്കാനും പടർന്നു പിടിക്കാതിരിക്കാനും നാം വളരെയധികം ശ്രദ്ധിക്കണം. രോഗസംക്രമണം, പ്രതിരോധ നടപടികൾ എന്നിവയിൽ പിഴവുകളുണ്ടായാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വം വളരെ പ്രധാനമാണ്. വളരെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുന്നതിലൂടെ അവയെ ബാധിക്കുന്ന രോഗങ്ങൾ ഒരു പരിധിവരെ തടയാനും ചികിത്സാ ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നു. പശുക്കളിലെ രോഗപ്രതിരോധത്തിന് ശുചിത്വത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെൻചെമ്പ് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായരാണ്. ഷിബു ജോർജ് ഡോക്ടർ ദിവ്യ ആർ നായരുമായി സംസാരിക്കുന്നു.
1: ഡോക്ടർ ദിവ്യ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ ദിവ്യ, പശുക്കളുടെ രോഗപ്രതിരോധത്തിന് വേണ്ടി ശുചിത്വത്തിന്റെ പ്രാധാന്യം എന്തുവാ? ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങാം.
2: നമ്മുടെ ക്ഷീരകർഷകർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് പശുക്കൾക്ക് രോഗം വരുമ്പോഴാണ്. അപ്പൊ രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും നല്ലത് രോഗം വരാതെ ഇരിക്കുന്നതാണ്. അപ്പൊ ക്ഷീരകർഷകരെല്ലാം അവഗണിക്കുന്നതും എന്നാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ശുചിത്വം. ശുചിത്വം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊഴുത്തിന്റെയും പരിസരത്തിന്റെയും ശുചിത്വം.
1: ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തൊഴുത്തിനെ പറ്റി തന്നെ സംസാരിക്കാം. എന്നാൽ പശുക്കൾ അവിടെ തന്നെയാണല്ലോ അധികം സമയവും ചെലവഴിക്കുന്നത്. അപ്പം തൊഴുത്തിന്റെ ശുചിത്വത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തൊഴുത്ത് നമ്മൾ തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ട

0: കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഫസ്റ്റ് തന്നെ അധികം നീർവാർച്ച ഉള്ളതും എന്നാൽ വെള്ളം കെട്ടി നിൽക്കാത്തതുമായിട്ടുള്ള സ്ഥലത്താണ് തൊഴുത്ത് ഉണ്ടാക്കേണ്ടത്. തൊഴുത്ത് പണിയുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കണം തൊഴുത്ത് പണിയേണ്ടത്. അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുമ്പോൾ സൂര്യപ്രകാശം ദിവസവും 1-2 മണിക്കൂറെങ്കിലും നമ്മൾ തൊഴുത്തിൽ വീഴും. അതുവഴി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടക്കാനും അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ലൊരു അണുനാശിനിയാണ്. അപ്പം ഇത്രയും നേരം സൂര്യപ്രകാശം കിട്ടി തൊഴുത്ത് നല്ല ഡ്രൈ ആയി കിടന്നു കഴിഞ്ഞാൽ അത് തന്നെ ശുചിത്വത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ തറയിൽ നിന്ന് നമ്മൾ ഒരു 15 സെന്റിമീറ്റർ എങ്കിലും അടിസ്ഥാനം ഇട്ടിട്ട് വേണം തൊഴുത്ത് പണിയേണ്ടത്. തൊഴുത്തിന്റെ തറ അത്യാവശ്യം പരുപരുത്തതാണ്, അധികം മിനുസമാവാനും പാടില്ല. അത്യാവശ്യം ഒരുമാതിരി പരുപരുത്തതായിരിക്കണം, തറ കോൺക്രീറ്റ് ചെയ്തതായിരിക്കണം. പിന്നെ നമ്മൾ തൊഴുത്ത് പണിയുമ്പോൾ തന്നെ ഒരു 40 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ ചരിവിടണം. സ്ലോപ്പ് ഇടുന്ന എന്താന്ന് വെച്ചാൽ ഈ മൂത്രവും വെള്ളവും ഒക്കെ പെട്ടെന്ന് ഒഴുകി പോവാനായിട്ടിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒഴുകി പോവാനായിട്ട് നമുക്ക് പശു നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് ഒരു 30 സെന്റിമീറ്റർ വ്യാസത്തിൽ ഒരു ഓവ് ചാല് കൊടുക്കണം. അപ്പൊ ഈ മൂത്രവും വെള്ളവും ഒക്കെ ഇതിൽ കൂടെ അങ്ങ് ഒഴുകി അതൊരു മൂത്ര ടാങ്ക് ഉണ്ടാക്കി അതിൽ ശേഖരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള മാർഗം. പിന്നെ തൊഴുത്തിന്റെ പരിസരത്തായിട്ട് തന്നെ നമുക്ക് ചാണകക്കുഴി ഉണ്ടാക്കണം. ചാണകക്കുഴി ഉണ്ടാക്കുമ്പോൾ അതിന് എപ്പോഴും ഒരു മേൽക്കൂര ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴുത്തിന്റെ മേൽക്കൂര പണിയുമ്പം അത് കുറച്ച് ഉയരത്തിൽ പണിതാൽ നമുക്ക് വായുസഞ്ചാരം ഉറപ്പാക്കാം. വായുസഞ്ചാരം മാത്രമല്ല തൊഴുത്തിൽ ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ ഇങ്ങനെ മേൽക്കൂര ഉയരത്തിൽ പണിയുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഈ പുറംഭിത്തികളില്ലേ, പുറംഭിത്തികൾ ഒരു 3 അടിയിൽ കൂടുതൽ ഉയരത്തിൽ പണിയേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും തൊഴുത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടാവും.
0: മേഡം സൂചിപ്പിച്ചില്ലേ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം, ഉണങ്ങിയിരിക്കണം. അപ്പം ഇതില് ഒരു വെറ്റ്നസ് അല്ലെങ്കിൽ എപ്പോഴും ഒരു നനഞ്ഞു കിടന്നാലും രോഗങ്ങളുടെ സാധ്യതകൾ കൂടുമല്ലേ?
1: തീർച്ചയായിട്ടും തൊഴുത്ത് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് നന്നായി ഈർപ്പം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ അത് എത്തിക്കും. എപ്പോഴും ഈർപ്പം ഉണ്ടായിരിക്കുന്ന തറയിൽ രോഗാണുക്കൾ പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വൃത്തിഹീനമായ തൊഴുത്തിന്ന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശീതവർഷം നേരിടുന്ന ഒരു അസുഖമാണ് അകിട് വീക്കം. അത് വൃത്തിഹീനമായ തറയിൽ നിന്നാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈ ചാണകവും മൂത്രമൊക്കെ തറയിൽ കെട്ടി നിന്നു കഴിഞ്ഞാൽ പശുക്കൾ കറവ കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിടക്കാൻ ഇടവരും. അപ്പൊ അങ്ങനെ കിടക്കാൻ വരുമ്പം ഈ മുലക്കണ്ണുകൾ കറവ കഴിഞ്ഞിട്ട് കുറച്ചു നേരം തുറന്നിരിക്കും. അപ്പം ഈ വൃത്തിഹീനമായിട്ടുള്ള ഈ തറയിൽ കിടക്കുന്ന പശുക്കൾ മുലക്കണ്ണിലൂടെ രോഗാണുക്കൾ അകത്തേക്ക് കയറി അകിട് വീക്കം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പശുക്കൾ ഹീറ്റിലായിരിക്കുന്ന സമയത്ത് ഗർഭാശയ മുഖം തുറന്നിരിക്കും. അപ്പൊ ഈറ്റത്തിലൂടെ രോഗാണുക്കൾ കയറി ആ ഗർഭാശയ വീക്കവും അനുബന്ധമായിട്ട് പിന്നെ വന്ധ്യതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തൊഴുത്തില് ചാണകവും മൂത്രമൊക്കെ കെട്ടി നിൽക്കുന്നത് ഈച്ചയും കൊതുകൊക്കെ പെറ്റുവരുകാനുള്ള സാധ്യതയും കൂട്ടും. പിന്നെ സ്ഥിരമായിട്ട് നനഞ്ഞിരിക്കുന്ന തൊഴുത്തില് പശുക്കൾ സ്ഥിരമായിട്ട് അതിനകത്താണ് നിൽക്കുന്നത്. അപ്പൊ കുളമ്പ് നല്ല സോഫ്റ്റ് ആവും, മൃദുവാവും. പശുക്കളുടെ കുളമ്പ് സോഫ്റ്റ് ആവുമ്പം രോഗം കൂടുതലായിട്ട് കുളമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുളമ്പ് ചീയല്, കുളമ്പിനെ പൊട്ടുന്നത്, പിന്നെ കുളമ്പ് തേയ്മാനം, അതുപോലുള്ള അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പശുക്കളുടെ തൊലിപ്പുറത്ത് ഉള്ള ഫംഗസ് ബാധയൊക്കെ ഈർപ്പം കൂടുതലായിരിക്കുമ്പം കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ പോഡോഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, കാലില് വരുന്ന ഒരു അസുഖം, അതും ഈർപ്പം ഉള്ള തൊഴുത്തിൽ അധികമായിട്ട് കാണുന്നുണ്ട്.
0: അപ്പൊ ഈ തൊഴുത്ത് വൃത്തിയാക്കുമ്പം സാധാരണമായി നമ്മൾ വെള്ളം ഒഴിച്ചങ്ങ് വൃത്തിയാക്കാറുണ്ട്. ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഇതിനുവേണ്ടി?
1: നമുക്ക് ദിവസവും തൊഴുത്ത് വൃത്തിയാക്കാൻ വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. ക്ഷീരകർഷകരെല്ലാം പശുക്കളെ കുളിപ്പിച്ചിട്ടായിരിക്കും തൊഴുത്ത് കഴുകുന്നത്. അവ രാവിലെ തന്നെ പശുക്കളെ കുളിപ്പിച്ചതിന് ശേഷം അതിനെ തൊഴുത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് തൊഴുത്ത് വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കണം. ഈ പശുവിനെ കുളിപ്പിക്കുന്നത് ആൾക്കാർ 2-3 തവണയൊക്കെ കുളിപ്പിക്കുന്നവരുണ്ടാവും. 1 തവണ ദിവസവും കുളിപ്പിച്ചാൽ മതിയാവും. ഇപ്പൊ വേനലായിരിക്കുമ്പം ഒന്നിൽ കൂടുതൽ തവണ കുളിപ്പിക്കുന്നത്. അതിന് പകരം ഈ നനഞ്ഞ ചണച്ചാക്ക് പശുവിന്റെ മേത്തിട്ട് കൊടുക്കാം, പിന്നെ ഫാൻ ഇട്ട് കൊടുക്കാം തൊഴുത്തില്. അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി തൊഴുത്തിന്റെ തറ ഡ്രൈ ആയിട്ട് കിടക്കാൻ പറ്റും. പശുക്കളെ കുളിപ്പിക്കുന്ന നമ്മൾ ചകിരി പോലുള്ള സാധനങ്ങൾ വെച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കാം. പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാം, ദിവസവും 1 നേരമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പശുക്കളുടെ ദേഹത്ത് ഇളകിയിരിക്കുന്ന രോമങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പോകുന്നതിന് സഹായിക്കും. സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് പാല് വാങ്ങിക്കുന്നവർക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ രോമമൊക്കെ കാണും. അത് ഒഴിവാക്കാൻ നമുക്ക് ഡെയിലി ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും. അപ്പം പശുവിനെ നമ്മൾ കുളിപ്പിച്ച് മാറ്റിക്കഴിഞ്ഞ് പിന്നെ തറ നന്നായിട്ട് നമ്മൾ അടിച്ചു കഴുകി വൃത്തിയാക്കണം വെള്ളം ഉപയോഗിച്ച്. അപ്പം പുൽത്തൊട്ടിയും വെള്ളത്തൊട്ടിയും എല്ലാം ഇതുപോലെ തന്നെ വൃത്തിയാക്കണം. പിന്നെ നമ്മൾ പുറംഭിത്തികളുടെ കാര്യം പറഞ്ഞായിരുന്നു, പുറംഭിത്തികൾ 1.5 മീറ്റർ ഉയരത്തിൽ വരെയെങ്കിലും നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കണം. ഡെയിലി ഇങ്ങനെ ചെയ്താൽ മതി.
0: ഇങ്ങനെ ചെയ്താൽ നമുക്ക് മിക്ക രോഗങ്ങളും ഇതിൽ നിന്ന് വരുന്ന രോഗങ്ങളെയൊക്കെ മാറ്റി.
1: ഡെയിലി രാവിലെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പിന്നെ തൊഴുത്ത് നല്ല ഡ്രൈ ആയിട്ട് കിടക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥലം ഉള്ളവർക്ക് പറമ്പൊക്കെ ഉള്ളവർക്ക് പശുവിനെ തണലത്ത് പറമ്പിൽ നിർത്താം. പിന്നെ അവർ ഉച്ച കഴിഞ്ഞിട്ട് കറക്കാൻ സമയത്തിന് തൊട്ടുമുമ്പായിരിക്കും കയറ്റുന്നത്. അപ്പം ആ സമയത്ത് നല്ല ഈർപ്പരഹിതമായി ക്ലീനാക്കി കിടക്കും.

0: ഡെയിലി കഴുകുമ്പോൾ നമ്മൾ ഈ അണുനാശിനികൾ ഉപയോഗിക്കണോ? അതിന്റെ ആവശ്യം വരുന്നുണ്ടോ?
1: അണുനാശിനികൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കാം. നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന അണുനാശിനികൾ നിഷ്കർഷിക്കുന്നത് അലക്കുകാരം, വളരെ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഒന്നാണ് അലക്കുകാരം. അലക്കുകാരം ഉപയോഗിക്കാം, കുമ്മായം ഉപയോഗിക്കാം, പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ കുർസോൾ എന്നുള്ള രാസവസ്തുപ്പ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഈ നാലെണ്ണമാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിനകത്ത് അലക്കുകാരം നമ്മളെപ്പോഴും 4% വീര്യമുള്ള ലായനി ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കുമ്മായം നമ്മൾ 1/2 kg കുമ്മായം 4 L വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് തൊഴുത്ത് കഴുകാം. ഇനി കുമ്മായം തന്നെ നമുക്ക് പൊടിയായിട്ട് വിതറാം. മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ പൊടിയായിട്ട് തൊഴുത്തിലൊക്കെ വിതറി ഒരു നിശ്ചിത സമയം, ഒരു 30 min ഒരു മണിക്കൂറോ ഒരു കോൺടാക്ട് പീരീഡ് കൊടുത്തതിന് ശേഷം പിന്നെ അത് അടിച്ച് കഴുകി കളയാം. അങ്ങനെയും കുമ്മായം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് 1:10,000 എന്നുള്ള ഒരു കണക്കിൽ, അതായത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 3-4 tri പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് അത് കൊണ്ട് തൊഴുത്ത് കഴുകാം. കുർസോൾ എന്ന് പറഞ്ഞ രാസവസ്തുവാണെങ്കിൽ നമുക്ക് 1% വീര്യത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആഴ്ചതോറും ഒരു തവണ
0: ഉപയോഗിച്ചാൽ മതി. ദിവസം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ തൊഴുത്തിന് എങ്ങനെയാ നമ്മൾ ശുചീകരിച്ച് വെക്കുന്നത്, തൊഴുത്ത് എങ്ങനെയാ നമ്മൾ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ വേണം വിശദമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ തൊഴുത്തിന്റെ പരിസരം, അതിന്റെ ശുചിത്വവും അത്രയും പ്രാധാന്യമുള്ളതല്ലേ?
1: അതെ അതെ. തൊഴുത്തിന്റെ പരിസരത്ത് നമ്മൾ ഒരിക്കലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. പരിസരത്ത് വെള്ളവും ചാണകവും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. എന്നും അവിടുത്തെ ചപ്പ് ചവറുകൾ നീക്കി വൃത്തിയാക്കണം. പിന്നെ സന്ധ്യാസമയത്ത് നമുക്ക് കുന്തിരിക്കവും ശീമക്കൊന്ന ഇലയില്ലേ, അതും വെച്ചിട്ട് പുക ഇട്ടു കൊടുക്കാം. അത് നല്ലതാണ്. അത് പ്രാണികളെയും കീടങ്ങളെയൊക്കെ അകറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ നമ്മൾ ചാണകക്കുഴി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചാണകക്കുഴി തൊഴുത്തിൽ നിന്നും ഇത്ര അകലെ വേണോ അത്രയും നല്ലതാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് എപ്പോഴും കീടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് ഈ ചാണകം ചുമന്നുകൊണ്ട് ഈ കുഴിയിൽ ഇടാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം 1 m ചാണകക്കുഴി തൊഴുത്തിൽ നിന്ന് അകലത്തിലായിരിക്കണം. ഇനി ചാണകക്കുഴിക്ക് മേൽക്കൂര എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ മൂത്രവും വെള്ളമൊക്കെ ശേഖരിക്കാനായിട്ട് ഒരു മൂത്ര ടാങ്ക് ഉണ്ടായിരിക്കണം. അതിനും മേൽമൂടി ഉണ്ടായിരിക്കണം. ചാണകക്കുഴിയിൽ നമുക്ക് കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും ചേർന്ന മിശ്രിതം വെച്ചിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1 kg കുമ്മായത്തിൽ 250 g ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്ത് അത് ഈ ചാണകക്കുഴിയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ തൊഴുത്തിലെ വേസ്റ്റും പുല്ലിന്റെ വേസ്റ്റും ചാണകവും ഏറ്റവും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ബയോഗ്യാസ് പ്ലാന്റ് വഴി നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്ലറിയും കിട്ടും, നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള വൈദ്യുതിയും നമുക്ക് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ തൊഴുത്തിന് ചുറ്റും കളകളും കുറ്റിച്ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പിന്നെ തൊഴുത്തിന്റെ ചുറ്റുമുള്ള ഈ വെള്ളക്കെട്ടൊക്കെ പരമാവധി ഒഴിവാക്കണം. കാരണം പശുക്കൾ മലിനജലം കുടിക്കാൻ ഇടവരുത്തരുത്. അതുപോലെ ചേറിലും ചെളിയിലും ഒക്കെ പശുക്കളെ കെട്ടുന്നത് ഒഴിവാക്കണം. അങ്ങനെ വരുമ്പോൾ എലിപ്പനി പോലുള്ള അസുഖങ്ങൾ പശുക്കൾക്ക് പിടിപെടാൻ കാരണമാവും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കണം.
0: പിന്നെ നമ്മൾ തൊഴുത്തിനെ കുറിച്ച് സംസാരിച്ച ഒരു കാര്യം വിട്ടുപോയി തോന്നുന്നു. നമുക്ക് പശുക്കൾക്ക് കൊടുക്കാനുള്ള വെള്ളം കൊടുക്കാനുള്ള
1: അതിനിപ്പം നമുക്ക് ഈ പുൽത്തൊട്ടിയോട് ചേർന്ന് തന്നെ വെള്ളത്തൊട്ടിയും സ്ഥാപിക്കാം. ഇപ്പൊ അടി വഴി ഭൂഗർഭ പൈപ്പ് വഴിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം കൊടുക്കുന്ന ഇത് സംവിധാനം വെക്കാറുണ്ട്. പക്ഷെ അത് നല്ല ക്ലീൻ വാട്ടർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്.
0: മേഡം പറഞ്ഞ മൂത്ര ടാങ്ക്, അതേമാതിരി ചാണകത്തിന് വേണ്ടിയുള്ള ടാങ്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കർഷകർ. ഇപ്പം ഇത് തന്നെ വിൽപ്പന ചെയ്തിട്ട് നല്ലൊരു ആദായം കിട്ടാനുള്ള സാധ്യതകളുണ്ടല്ലോ.
1: അതിനകത്ത് ഇപ്പൊ തന്നെ മൂത്രം നമുക്ക് ഗോമൂത്രം ആക്കിയിട്ട് വളമായിട്ട്
0: നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ സാധ്യതകളാണ്
1: പച്ചക്കറിയൊക്കെ അടിക്കാനുള്ള വളമാക്കാം. പിന്നെ അതുപോലെ ചാണകം ഉണക്കിയിട്ട്, ഏറ്റവും നല്ല മാർഗം വേനലിൽ ഉണക്കുക എന്നുള്ളതാണ്. ഈ ചാണകം ഉണക്കാനായിട്ട് നമുക്ക് ഇപ്പം കണ്ടുവരുന്ന ഒരു മാർഗം എന്ന് വെച്ചാൽ കോഴികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഷെഡ് അടിച്ചിട്ട് ചാണകം അങ്ങനെ നിരത്തിയിടും. ഇത് കോഴികളെ തുറന്നുവിടും. അപ്പം കോഴികൾ ഇത് ചിക്കി ചെകഞ്ഞ് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നല്ല പൊടിയായിട്ട്, ചാണക പൊടിയായിട്ട് കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പിന്നെ അത് വാരി ചാക്കിലാക്കി കൊടുത്താൽ മതി.
0: കോഴികൾക്കും ആഹാരം കിട്ടും.
1: കോഴിയൊക്കെ ഒരു തീറ്റ പ്രത്യേകിച്ച് നമ്മൾ കണ്ടെത്തേണ്ടതില്ല. അപ്പൊ അതൊരു നല്ല മാർഗമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മഴക്കാലത്താണ് കർഷകർ ഏറ്റവും ചാണകം ഡ്രൈ ആക്കാനായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം.
0: ഇപ്പം അതിനുവേണ്ടിയുള്ള മെഷീനറീസും ആൾക്കാർ വളവായിട്ട് അത് ഒരു സംരംഭമായിട്ട് തന്നെ ചില ആൾക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകും.
1: അതെ അതെ. അതിന് ചാണകം മഴക്കാലത്ത് ഇതുപോലെ ഷെഡ് അടിച്ചിട്ട് കോഴികളെ തുറന്നുവിട്ടാൽ ഷെഡ് അടിച്ചാൽ നമ്മൾ നനയത്തില്ലല്ലോ.
0: പാലുൽപാദനം എപ്പോഴും ശുദ്ധമായിട്ട് തന്നെ ആകണമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതിനുവേണ്ടിയും ഈ ശുചിത്വം ഒരു വലിയ പങ്കല്ലേ വഹിക്കുന്നത്?
1: അതെ അതെ. എളുപ്പം കേടാവുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പാല്. അപ്പം നമ്മൾ വൃത്തിയുള്ള പാലുൽപാദനത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കറവ സമയത്താണ്. കറവയ്ക്ക് തൊട്ട് മുന്നേ ആയിരിക്കും ആൾക്കാർ സാധാരണ തീറ്റ ഇട്ട് കൊടുക്കുക. ഈ പൊടിത്തീറ്റയും തിരിത്തീറ്റയൊക്കെ കറവയ്ക്ക് തൊട്ട് മുമ്പ് ഇട്ട് കൊടുക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ കറന്നു കഴിഞ്ഞാൽ ഈ പൊടിയും മാലിന്യങ്ങളും ഒക്കെ പാലിൽ കലരാൻ ഇടവരും. അത് ഒഴിവാക്കുന്നതിനായിട്ട് കറവയ്ക്ക് ഒരു 1/2 hr മുമ്പെങ്കിലും തീറ്റ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറു ചൂടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ചിട്ട് നമുക്ക് കറവയ്ക്ക് മുമ്പ് അകിട് കഴുകാം. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി തന്നെ മുക്കിപ്പിഴിഞ്ഞൊരു തോർത്തു

0: ഉണ്ട്. നമുക്ക് അകിട് തുടച്ചതിന് ശേഷം കറന്നെടുക്കുകയും ചെയ്യാം. കറക്കുമ്പം അകിട് നനഞ്ഞതായിരിക്കരുത്. പിന്നെ കറവക്കാരൻ നല്ല വ്യക്തി ശുചിത്വം പാലിക്കണം. ആ കറവക്കാരൻ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. നഖങ്ങൾ പറ്റെ വെട്ടിയിരിക്കണം. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർ കറക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. അപ്പം കറക്കുന്ന സമയത്ത് തുമ്മയും ചുമയ്ക്കുകയൊന്നും ചെയ്യരുത്. കറക്കുന്നതിന് മുമ്പ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കൈ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷമേ കറക്കാൻ തുടങ്ങാവൂ. ഇനി ഒരു പശുവിനെ കറന്നതിന് ശേഷം അടുത്ത പശുവിനെ കറക്കാൻ പോകുമ്പോഴും ഇതുപോലെ വൃത്തിയാക്കണം. കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ പ്രായോഗികമാണോ?
1: അതെ.
0: പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയേറെ വൃത്തിയായിട്ട് പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, രോഗങ്ങൾ ഒഴിവാക്കാനും പറ്റും. ഇനി രണ്ട് മൂന്ന് പശുക്കൾ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പശുവിന് അകിടുവീക്കം ഉണ്ടെങ്കിൽ ഈ അകിടുവീക്കം ഉള്ള പശുവിനെ ലാസ്റ്റ് കറക്കണം. ഇനി അകിടുവീക്കമുള്ള പശുവിന് തന്നെ മൂന്ന് കാമ്പ് ചിലപ്പം നോർമലായിരിക്കും, ഒരു കാമ്പിലായിരിക്കും അകിടുവീക്കം ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് കാമ്പുകളും കറന്നതിന് ശേഷം മാത്രമേ ആ നാലാമത്തെ കാമ്പിൽ ഉള്ള പാല് കറന്നു കളയാവൂ. ഇനി കറവ സമയത്ത് ചാണകവും മൂത്രവും ഒന്നും പാലിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കറന്നു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കറന്നു തീർക്കുക. ചുറ്റുമുള്ള ഗന്ധങ്ങളെല്ലാം പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പാലിന് കഴിവുണ്ട്. അപ്പൊ നമ്മൾ കറന്നു കഴിഞ്ഞാൽ പാല് പാത്രം മൂടി വെക്കണം. പിന്നെ നല്ല അകവും പുറവും വൃത്തിയുള്ളതും പിന്നെ ഈർപ്പരഹിതമായ പാത്രം മാത്രം ഉപയോഗിക്കണം പാല് കറക്കാൻ വേണ്ടിയിട്ട്. കറവ ശേഷം നമ്മൾ ഈ മുലക്കണ്ണ് തുറന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവിഡോണൈഡിൻ പോലുള്ള ലായനികൾ, അണുനാശിനിയാണത്, അത് ഒരു ഗ്ലാസ്സിൽ എടുത്താൽ മതി. അണുനാശിനി എടുത്തിട്ട് നാല് കാമ്പ് മുക്കുന്നത് ആ മുലക്കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് രോഗാണുക്കൾ അകത്തേക്ക് കയറുന്ന തടയുന്നു. പിന്നെ കറവ ശേഷം നമുക്ക് വേണമെങ്കിൽ പുല്ല് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പശുക്കൾ കുറച്ചു നേരത്തേക്ക് കിടക്കത്തില്ല, അപ്പോഴും തറയിൽ നിന്നുള്ള രോഗാണുക്കൾ അകത്തേക്ക് കയറാതിരിക്കാൻ സഹായിക്കും. ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാൽപാത്രങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കണം. അതിന് നമ്മൾ സോഡാക്കാരം പോലുള്ള ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയിൽ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കണം. മിൽക്കിംഗ് മെഷീൻ ആണ് നമ്മൾ പാല് കറക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ എന്നും ക്ലീൻ ചെയ്യണം. അതിന് നിഷ്കർഷിച്ചിട്ടുള്ള അണുനാശിനികൾ ഉപയോഗിച്ചാണ് മിൽക്കിംഗ് മെഷീൻ ക്ലീൻ ചെയ്യേണ്ടത്.
1: ശുചിത്വം ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബാഹ്യ പരാദങ്ങളാണ്. എളുപ്പം അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പശുക്കൾക്ക് വിഭിന്ന രോഗങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെ ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: വൃത്തിഹീനമായ തൊഴുത്തും പരിസരവും ബാഹ്യ പരാദങ്ങളായ ചെള്ള്, പട്ടുണ്ണി, പിന്നെ ഈ കടീച്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ പറ്റിവരുവാനായിട്ട് ഏറ്റവും നല്ല ഒരു ചുറ്റുപാടാണ് വൃത്തിഹീനമായ ചുറ്റുപാട്. അപ്പം ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട്. തൈലേറിയ ഇപ്പം കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ പണ്ടൊന്നും ഇല്ലായിരുന്ന തൈലേറിയ ഇപ്പൊ കൂടുതലായിട്ടുണ്ട്. തൈലേറിയ, അനാപ്ലാസ്മ, ബബീസിയ, പിന്നെ ഈ ചർമ്മമുഴ രോഗം എന്ന് പറഞ്ഞിട്ട് രോഗം, ഇപ്പം നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്നത് ലംബി സ്കിൻ ഡിസീസ്, അത്, പിന്നെ മുടന്തം പനി എന്ന് പറയും പശുക്കൾക്ക്. മുടന്തും ഉണ്ടാവും പനിയും ഉണ്ടാവും, അങ്ങനെ വരുന്ന ഒരു അസുഖമുണ്ട്. അതെല്ലാം പടരുന്നത് രോഗം ഇല്ലാത്ത പശുക്കൾക്ക് രോഗമുള്ള പശുക്കളിൽ നിന്ന് ഈ ബാഹ്യ പരാദങ്ങൾ വഴിയാണ്ടാണ് പകരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഏറ്റവും നിയന്ത്രിക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു ഭയങ്കര അനിവാര്യതയാണ്. എന്നാൽ ഈ ജനുവരി മുതൽ മെയ് വരെയുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്, ഈ ബാഹ്യപരാദങ്ങൾ. അപ്പം ഇന്ന് വിപണിയിൽ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട് ഈ ബാഹ്യപരാദങ്ങൾ നിയന്ത്രിക്കാൻ. കൂടുതലും വെള്ളത്തിൽ കലക്കി പശുക്കളെ നേരത്ത് തളിക്കാനുള്ള മരുന്നുകളും ഉണ്ട്. പിന്നെ പോറോൺ എന്ന് പറയും, ഇങ്ങനെ മുതുകിൽ വരച്ചു കൊടുക്കാൻ വരുന്ന, അങ്ങനെ ചോക്ക് പോലെ വരയ്ക്കാം, അങ്ങനെയുള്ള മരുന്നുകളും വിപണിയിൽ ലഭ്യമാണ്. പക്ഷെ കർഷകരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു വിഭാഗം പേര് അവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോവും, അവിടെ നിന്ന് ചെള്ളിനുള്ള മരുന്ന് ചോദിക്കും, അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് അവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കും. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ അങ്ങനെയൊന്നും ഒരു ഇതില്ലാതെ ഉപയോഗിക്കും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പരാദങ്ങളെല്ലാം ഈ മരുന്നുകൾക്കെതിരെ
1: പ്രതിരോധശേഷി
0: ഡെവലപ്പ് ചെയ്യും. പ്രതിരോധശേഷി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഏൽക്കാതെ വരും. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് കറക്റ്റായിട്ട് പശുവിനെ നമ്മൾ ആദ്യമേ കുളിപ്പിക്കണം. കുളിപ്പിച്ചതിന് ശേഷം പശുവിന്റെ ദേഹം നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് തേക്കാൻ പാടുള്ളൂ. നിർദ്ദേശിച്ചിട്ടുള്ള ആ അനുപാതത്തിൽ ഈ വെള്ളമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പൊ പശുവിന്റെ ദേഹത്താണെങ്കിൽ ചെവിയുടെ അകത്തും പിന്നെ ഈ വയറിന്റെ അടിവശത്ത്, കഴുത്ത്, വാല്, തൊടയുടെ ഇടുക്കുള്ള ആ സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഒരുപാട് ചെള്ളുകൾ കാണും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഈ മരുന്ന് നന്നായിട്ട് പുരട്ടിക്കൊടുക്കുക. പശുവിന്റെ ദേഹത്ത് പുരട്ടുന്നതോടൊപ്പം തന്നെ നമ്മൾ തൊഴുത്തിലും പരിസരത്തും എല്ലാം മരുന്ന് കൊടയണം. ഇങ്ങനെ മരുന്ന് കൊടഞ്ഞതിന് ശേഷം പിന്നെ പശുവിനെ കുളിപ്പിക്കരുത്. എന്നിട്ട് പിന്നെ നമ്മൾ മറ്റേ പോറോൺ പോലുള്ള മരുന്നാണെങ്കിൽ നമ്മൾ കഴുത്തിന്റെ ബാക്കിലില്ലേ, അവിടം തൊട്ട് വാലിന്റെ തുടക്കം വരെ ഇങ്ങനെ ഒരു വര പോലെ വരച്ചു കൊടുക്കുക. അത് നമ്മൾ വേറെ അങ്ങ് തേക്കേണ്ട, അതങ്ങ് സ്പ്രെഡ് ആയിക്കോളും. പിന്നെ നമുക്ക് ഒത്തിരി ചെള്ളുണ്ടെങ്കിൽ ഗുളികകളും ഇഞ്ചക്ഷനും ഒക്കെ ഉണ്ട്. എന്നാലും കൂടുതലും നമ്മൾ ഇങ്ങനത്തെ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. പിന്നെ നമ്മൾ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ഈ പട്ടുണ്ണികൾ കൂടുതലും ഇങ്ങനെ തറയിൽ മയങ്ങി വീഴുക ചെയ്യുന്നത്, ചത്ത് വീഴുക അല്ല ചെയ്യുന്നത്, കൂടുതലും മയങ്ങി വീഴുക. അപ്പം നമ്മൾ ഇതിന് അപ്പം തന്നെ ഇതിനെ തൂത്തുകൂട്ടണം. തൂത്തുകൂട്ടി തീയിലിടണം. അതാണ് ഏറ്റവും നല്ല ഇതിനെ നശിപ്പിക്കാനുള്ള മാർഗം. പിന്നെ തൊഴുത്തിന്റെ ചുറ്റുമുള്ള

0: ചപ്പുചോറുകളും ഒക്കെ നമ്മൾ തീയിട്ട് നശിപ്പിക്കണം. അതിന്റെ കൂടെ ഈ നമ്മൾ ഒന്ന് രണ്ടായിട്ട് ദേഹത്ത് പറ്റി പിടിച്ചിരിക്കും ചെള്ളുകൾ, അപ്പൊ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ഇതിനെ പറക്കിയിട്ട് അതിനെ തീയിലിട്ട് നശിപ്പിക്കണം. പിന്നെ ഇത് പ്രധാനമായിട്ട് ഈ തൊഴുത്തിന്റെ അകത്തുള്ള ഈ വിള്ളലുകൾ, ചെറിയ സുഷിരങ്ങൾ, അവിടെയൊക്കെ ഇത് പോയിരിക്കും, അവിടെ ഒന്ന് പെരുകയും ചെയ്യും. അപ്പൊ നമ്മൾ പശുവിനെ തേക്കുന്ന സമയത്ത് തന്നെ തൊഴുത്തിന്റെ ആ വിള്ളലുകളിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തേക്കണം. ഇനി അങ്ങനെങ്കിലും വിള്ളലുകൾ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സിമെന്റ് ഇട്ട് നമ്മൾ അടയ്ക്കുക.
1: ഇവർക്ക് പെരുകാനുള്ള സ്ഥലം നമുക്ക് കൊടുക്കരുത്.
0: അതായത് തൊഴുത്തിന്റെ പരിസരത്ത് ഈ പാഴ് വസ്തുക്കളൊക്കെ കാണത്തില്ലേ, ഓട്, ഓല,
1: അങ്ങനെ ഇരിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലേ,
0: അവിടെയൊക്കെ ഇത് പെരുകും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി വൃത്തിയാക്കുക.
1: ശുചിത്വം പാലിച്ചാൽ മിക്ക രോഗത്തിൽ നിന്ന് നമ്മുടെ പശുക്കളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളെല്ലാം താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതെല്ലാം

0: ിക്കാൻ സാധിക്കും. ചില കാര്യങ്ങളെല്ലാം താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ ഇതെല്ലാം കർഷകർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ അവർക്ക് തോന്നുന്നു ഇതെല്ലാം പ്രായോഗികമാണോ അല്ലയോ എന്നും തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്താല് നമുക്ക് ഇതിന്റെ ലാഭം ലഭിക്കും.
1: അതെ, തീർച്ചയായും.
0: ഡോക്ടർ ദിവ്യ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യം നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
1: താങ്ക് യു സർ.
2: പശുക്കളിലെ രോഗപ്രതിരോധം ശുചിത്വവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് വെൻചെമ്പ് വെറ്ററിനറി ഡിസ്പെൻസറിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ദിവ്യ ആർ നായർ.

0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക.
1: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്തയന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതാണ്: ഒരു പൗൾട്രി ഫാമിന് എപ്പോഴാണ് ലൈസൻസ് എടുക്കേണ്ടത്? ഉത്തരം: ഫാമിൽ 500 മുതിർന്ന പക്ഷികളിൽ കൂടുതലുണ്ടെങ്കിൽ ലൈസൻസ് ആവശ്യമുണ്ട്. മുട്ടക്കോഴി, മുട്ടത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 6 മാസത്തിന് മുകളിലുള്ളവയാണ് മുതിർന്നവയായി കണക്കാക്കുക. എന്നാൽ ഇറച്ചിക്കോഴി, ഇറച്ചിത്താറാവ് എന്നിവയുടെ കാര്യത്തിൽ 22 ദിവസത്തിന് മുകളിലുള്ളവയെ മുതിർന്നവയായി കണക്കാക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും നാളെ വൈകുന്നേരം 6:50. നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. സംസ്ഥാന കൃഷി വികസന കർഷക ക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിലും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ ലഭിക്കും. അവാർഡ് വിജ്ഞാപന തീയതി മുതൽ പിന്നോട്ടുള്ള ഒരു വർഷ കാലയളവിലെ മാധ്യമപ്രവർത്തന മികവാണ് വിലയിരുത്തുക. അപേക്ഷാ ഫോറവും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിലും www.fibkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ അയക്കണം. കവർണപ്പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 വിഭാഗത്തിന്റെ പേര് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മ പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഒരൊഴിവ്, പ്രായപരിധി 60 വയസ്സ്, പ്രതിഫലം പ്രതിമാസം 50,000 രൂപ, കാലാവധി 1 വർഷം. കൃഷി, കൃഷി വിപണനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, മണ്ണ് ശാസ്ത്രം, കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ, ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് 10 വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 20 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സർക്കാർ മേഖലയിലെ സേവന പരിചയം അഭിലഷണീയം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം 20/7/2026 ഡയറക്ടർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വികാസ് ഭവൻ, തിരുവനന്തപുരം 6950033 എന്ന വിലാസത്തിലേക്കോ നോഡൽ atmakerala@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. എറണാകുളം ജില്ലയിലെ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള കാറ്റ്സ് വിത്ത് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 2 മാസം പ്രായമുള്ള മികച്ച ഇനം കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം 15-ന് സംഘടിപ്പിക്കുന്നു. പരിമിതമായ എണ്ണം മാത്രമുള്ളതിനാൽ താൽപര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. ബുക്ക് ചെയ്യേണ്ട നമ്പർ 8078220717. നമ്പർ ഒരിക്കൽ കൂടി 8078220717. കേരള കാർഷിക സർവകലാശാലയുടെ ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് കാർഷിക രംഗത്തെ താൽപര്യമുള്ളവർക്കായി സൌജന്യ ഹ്രസ്വകാല ഓൺലൈൻ കോഴ്സ് സംഘടിപ്പിക്കുന്നു. വിഷയം IoT കോൺസെപ്റ്റ്സ് ഇൻ അഗ്രികൾച്ചർ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് കാർഷിക മേഖലയിൽ. ക്ലാസുകൾ ആരംഭിക്കുന്നത് 2026 ജൂലൈ 17. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് 10 ഓൺലൈൻ സെഷനുകളായി നടത്തുന്നു. ഇംഗ്ലീഷ് ഭാഷയിലാണ് പരിശീലനം. രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി 2026

0: ജൂലൈ 27. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഈ പഠന കേന്ദ്രം നടത്തുന്ന പരീക്ഷ പാസാക്കുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. www.cel.kau.in/elearning/reg.php എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് cel.kau@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 0487243857 ഒരു നമ്പർ കൂടിയുണ്ട്, 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും എന്നാൽ ഭരണഘടനയോടും പൊതുജനക്ഷേമത്തോടുമുള്ള പ്രതിജ്ഞാബദ്ധതയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 18-ാമത് ബീഹാർ നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Healthy debates strengthens the democracy. Constructive cooperation advances the state and the nation. In a democracy, we may agree to disagree. But we all should remember one thing. We all should agree towards one thing. Our commitment to the people and our commitment to our constitution.
1: ന്യൂസിലാന്റിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അവസരങ്ങളുടെ വലിയ സാധ്യതയുണ്ടെന്നും അത് പ്രയോജനപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ശ്രീ മോദി പറഞ്ഞു.
3: हर युग में हर दौर में भारत ने खुद को ट्रांसफॉर्म किया है और इसका कारण है हमारी सीखने की ललक. भारत सबसे सीखता है. हमारे लिए सामने वाले देश की जनसंख्या नहीं जन कल्याण की भावना मायने रखती है और इसलिए हमने न्यूजीलैंड से भी बहुत कुछ सीखा है.
1: ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെയും ന്യൂസിലാന്റിന്റെ വികസനത്തിന് ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനയെയും ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിനന്ദിച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഹോചിമിൻ സിറ്റിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചു. സത്വര നടപടി സ്വീകരിക്കുമെന്ന് അംബാസിഡർ അറിയിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം

0: യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ലോക്നായക് ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന് ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയും ചിന്തകനും ദേശീയ നേതാവുമായിരുന്നെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജയപ്രകാശ് നാരായൺ പബ്ലിക് ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ഗ്രന്ഥശാലകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും രാജ്യത്തെയും ജനങ്ങളെയും മനസ്സിലാക്കാൻ വായന അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുസ്ഥിര വികസനത്തിന് സ്വമേധയായുള്ള കുടുംബാസൂത്രണം, യുക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, ആരോഗ്യകരമായ കുടുംബങ്ങൾ എന്നിവയുടെ പ്രാധാന്യം എടുത്തുകാട്ടുന്നതാണ് ലോക ജനസംഖ്യാ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ഗർഭധാരണ ഇടവേള കൃത്യമായി പാലിക്കുന്നത് മാതൃശിശു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്തമാസം 13 വരെയാണ് സമ്മേളനം. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സമഗ്ര അവലോകനം നടത്തിയതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. കപ്പൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ് മഹേന്ദ്രഗിരിയെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കര തൊടുമെന്നാണ് റിപ്പോർട്ട്. 100 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ട്രെയിൻ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ രാവിലെ 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം. വിജയികൾ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: സമ്മർദ്ദങ്ങളുടെ ഭാരവുമായി എത്തുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഒന്നും നഷ്ടപ്പെടാനില്ലാതെ പോരാട്ട സജ്ജരായ സ്വിറ്റ്സർലൻഡും നേർക്കുന്നവർ വരുമ്പോൾ കടലാസിലെ കണക്കുകൾ അപ്രസക്തമാകും. യഥാർത്ഥത്തിൽ മെസ്സി എന്ന സൂപ്പർ താരവും സ്വിസ് പാടയുടെ ടീം വർക്കും തമ്മിലാണ് 4 ക്വാർട്ടർ മത്സരം. ഇതിഹാസാരം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ള മുന്നേറ്റങ്ങളിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്ക് പ്രതീക്ഷയെങ്കിൽ അവസരത്തിനൊത്തുയരുന്ന മൻസാമ്പി, എംബോള, വർഗാസ്, ക്യാപ്റ്റൻ ഷാക്ക തുടങ്ങിയ ഒരുപിടി താരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന്റെ തുരുപ്പ് ചീട്ട്. പ്രതിരോധത്തിലെ കരുത്തും വേഗമേറിയ കൌണ്ടർ ആക്രമണങ്ങളുമാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ആയുധങ്ങൾ. ഇന്ന് രാത്രി നടക്കുന്ന 3 ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് നോർവെ പോരാട്ടവും ഒപ്പത്തിനൊപ്പമുള്ള ശക്തികളുടെ ബലപരീക്ഷണമാണ്. ലോകോത്തര സ്ട്രൈക്കർമാരായ ഹാരി കെയ്നും എർലിൻ ഹാളണ്ടും നേർക്കുനേർ വരുന്ന പോരാട്ടമായതുകൊണ്ട് തന്നെ ആവേശം അലകടലായി വരും.
0: വിംബിൾഡൺ ടെന്നീസ് വനിത സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ചെക്കിയ താരങ്ങളായ കരോലിന മുഹോവയും ലിൻഡ നൊസ്കോവയും ഏറ്റുമുട്ടും. രാത്രി 8:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 9 170 റൺസ് എന്ന നിലയിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. ലോർഡ്സിലാണ് മത്സരം. സ്പെയിനിലെ മാഡ്രിഡിൽ നടക്കുന്ന 50th ലോകകപ്പിൽ 4 മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീമിന് വെള്ളി. ഇന്ന് നടന്ന ഫൈനലിൽ കൊളംബിയയോട് 228-232 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ട് ഇന്ത്യ പുരുഷ T20 പരമ്പരയിലെ 5 മത്സരം സതാംപ്ടണിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ പദ്ധതിക്കു കീഴിൽ രാജ്യത്ത് 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾക്ക് വായ്പ അനുവദിച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പസ്വാൻ.

0: പദ്ധതിയുടെ ആകെ ഗുണഭോക്താക്കളിൽ 44% വനിതാ സംരംഭകരാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓണാഘോഷവേളയിൽ യാത്രാതിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തിന് കരുത്തേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂസിലാന്റ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അവസരങ്ങളുടെ വലിയ സാധ്യത ഉപയോഗപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 പേർ മരിച്ചു. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിന് 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കേരള സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.
2: Welcome back to Yuvavani Music Time. For the next 25 minutes, we are featuring music from BTS.

ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീത സംവിധാനം കണ്ണൂർ രാജൻ.

0: ആകാശവാണി
1: മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനുരാജ് ഡിആർ.

0: മൂന്ന് ചോദ്യങ്ങൾ, നാടകം അവസാന ഭാഗം.
1: രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അയ്യോ,
2: അതാ ദൂരെ ഒരാൾ.
3: അതെ അതെ,
2: ശ്വാസം കിട്ടാതെയാണല്ലോ ഓടി വരുന്നത്. താടിയുണ്ട്, നീണ്ട താടി.
1: അയ്യോ,
2: അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്.
3: വയറിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. വേദന സഹിക്കാനാവാതെ പൊളയുന്നു.
2: ഗുരുതരമായി എന്തോ സംഭവിച്ചു.
3: അതെ, അയാൾ ഇങ് എത്തുന്നത് വരെ നോക്കി നിൽക്കണ്ട. വരൂ വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. വേഗം വേഗം വേഗം. ആ,
1: രക്ഷിക്കണേ,
3: നമുക്ക് ഞാൻ ജീവൻ രക്ഷിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ തട്ടരുത്, തട്ടരുത്.
2: അയ്യോ, കഷ്ടമായി പോയല്ലോ. താങ്ങി എഴുന്നേൽപ്പിക്കും മുമ്പേ ദേ നിലത്തേക്ക് വീണുപോയി. അയ്യോ, ബോധം നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
3: നോക്കൂ, അയാളുടെ വയറ്റിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്.
2: ആ, ഞാൻ കണ്ടു. ചോര ഒലിച്ച് ദേ ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ട്. നമുക്കിത് കഴുകി വൃത്തിയാക്കാം. മുറിവ് കെട്ട
3: പിടിച്ചോളൂ. നമുക്ക് ഇയാളെ കുടിലേക്ക് കൊണ്ടുപോകാം. വേഗം വേഗം, സമയം കളയണ്ട,
2: കൊണ്ടുപോകാം.

0: കുഞ്ഞേ,
1: അങ്ങനെ
0: ആ ഇതാ ഇളം ചൂടുള്ള വെള്ളവും തുണിയും.
1: യോ, എത്ര കഴുകിയിട്ടും ചോര നിൽക്കുന്നില്ലല്ലോ. ഷോ, എന്തൊരു കഷ്ടമാണിത്.
0: സാരമില്ല, വീണ്ടും വീണ്ടും കഴുകൂ. ക്ഷമയോടെ സ്നേഹത്തോടെ കഴുകൂ.
1: ആ
0: ചോര ഉറപ്പായി നിൽക്കും.
1: ഇപ്പൊ ചോര നിന്നിട്ടുണ്ട്.

0: വന്ന് ആശ്വാസമായി. ഇനിയും മുറിവ് കെട്ടാമല്ലോ.
1: ഇതാ ഈ മരുന്ന് കൂടി വെച്ചോളൂ, വേദന കുറയും, മുറിവ് ഉണങ്ങുകയും ചെയ്യും.
0: കണ്ണ് തുറക്കുന്നുണ്ട്.

0: അയ്യോ,
1: പേടിക്കണ്ട കേട്ടോ.
0: വെള്ളം വെള്ളം കുടിക്കാൻ വെള്ളം.
2: ഇതാ ഇതാ ഇതാ കുടിച്ചോളൂ.
1: കുടിച്ചോളൂ, വിഷമിക്കാതെ കുടിച്ചോളൂ. അങ്ങനെ.

0: കഴിഞ്ഞ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. മുറിവേറ്റ് ആ മനുഷ്യന് കാവലായി. പാവം, വേദന കടിച്ചമർത്തി കിടക്കുകയായിരുന്നിരിക്കും.
1: അതേ സന്യാസി ശ്രേഷ്ഠ, ഞാനും ഉണർന്നു കിടക്കുകയായിരുന്നു. അയാളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്.
0: അതെ, അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ക്ഷീണം മാറി കാണും, വേദനയും കുറഞ്ഞു കാണും അല്ലേ?
1: ആ അയ്യോ, അതാ അദ്ദേഹം ഉണർന്നിരിക്കുന്നു. ആ കണ്ണുകൾ തുറന്ന് മെല്ലെ ചുറ്റും നോക്കുന്നുണ്ട്. അത്ഭുതകരമായൊരു മാറ്റം ദേ അയാളെ കാണുന്നു.

0: ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ടോ? കുറച്ചെങ്കിലും വേദന സഹിക്കാനാവുന്നുണ്ടോ?
1: കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. ഒരു മരവിപ്പ് മാത്രം. ഇപ്പോൾ വേദന കുറഞ്ഞു, ശ്വാസം നേരെ വീഴുന്നുണ്ട്. ഒരു പുതിയ ജന്മം പോലെ.
0: ഇനിയും കുറച്ച് പച്ചില മരുന്നുകൾ കൂടിയുണ്ട്. ഓരോ അണുവിലും ആരോഗ്യം നിറയട്ടെ. പൂർണ്ണമായി സുഖപ്പെട്ടിട്ട് ആശ്രമം വിട്ടിറങ്ങിയാ മതി. കാത്തിരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. രോഗശാന്തിക്കായി പ്രാർത്ഥനകളുമുണ്ട്. വേഗം സുഖം പ്രാപിക്കും. ഈ കാടിന്റെ കുളിർമയിൽ സ്വസ്ഥമായി ശയിച്ചോളൂ.
1: മരണം തൊട്ട എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ദൈവമല്ലേ അങ്ങ്? എങ്ങനെ മറക്കാൻ കഴിയും ഈ രൂപം? എന്റെ ഓരോ ശ്വാസത്തിലും ഇപ്പോഴങ്ങുണ്ട്. ഗുരുവായി, രക്ഷകനായി, എനിക്ക് പുനർജന്മം നൽകിയ അങ്ങയെ ഞാൻ എത്ര അനുസരിച്ചാലും മതി വരില്ല. ഈ കടം ഞാൻ എങ്ങനെ വീട്ടും? പാദങ്ങൾ കഴുകി കുടിച്ചാലും തീരില്ല ഒരിക്കലും.
0: നിന്റെ മുറിവുകളിൽ പടരുന്ന വേദന ഞാൻ അറിയുന്നു. നീ നിസ്സഹായത്തോടെ കയ്പ് നുണയുകയാണ് അല്ലേ? ഈ കാടിന്റെ മടുത്തട്ടിലെ പച്ചമരുന്നുകൾ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. മുറിവുണക്കാനും വേദന അകറ്റാനും കഴിവുള്ളൂ. ഇവിടെ ഇപ്പോ കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ ഒരാളിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ പോയി വരാം. സുഖമായി കിടന്നോളൂ.

0: താങ്കൾക്ക് ഇപ്പോൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, അത്ര കണ്ടു ബുദ്ധിമുട്ടില്ല.
0: ആ, എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ ആരാ? എന്താ താങ്കൾക്ക് സംഭവിച്ചത്? താങ്കളുടെ കണ്ണിലെ തീവ്രത, ഈ മുറിവുകൾ, ഈ ഭാവം, പറയൂ ആരാ?
1: മുഖം

0: ഇല്ലാതെ പറയാം ഞാൻ, അങ്ങയുടെ ശത്രു. അങ്ങയുടെ ജീവൻ എടുക്കാൻ കാത്തിരുന്നവൻ.
1: ശത്രുവോ? എങ്ങനെ? എന്തിന്? എന്തിന് നീ എന്റെ ജീവൻ എടുക്കണം? ഞാൻ എന്ത് പിഴച്ചു നിനക്ക്?

0: എനിക്ക് സുപരിചിതനാണ്. എന്റെ മനസ്സിലെ വെറുപ്പ് അങ്ങയുടെ രൂപം കൊത്തിവെച്ചു.
1: ഏയ്, എനിക്ക് നിന്നെ അറിയില്ല. ഒരു തരത്തിലും ഞാൻ ഓർക്കുന്നുമില്ല. ആരാണ് നീ? എന്താണ് ഈ വൈരാഗ്യം?
0: എന്റെ സഹോദരനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങേക്ക് ഓർമ്മ വരും. അവൻ നെഞ്ചിൽ കനലുമായി നടന്നവൻ, കണ്ണുകളിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നവൻ, ചിരിയിൽ ആയിരം കഥകൾ ഒളിപ്പിച്ചവൻ. ഓർമ്മയുണ്ടോ അങ്ങേക്ക്?
1: എത്രയോ മുഖങ്ങൾ മാഞ്ഞുപോയി, എത്രയോ പേരുകൾ വിസ്മൃതിയിലാണ്ടോ? പറയൂ, ആരായിരുന്നു അവൻ?
0: രാജ്യദ്രോഹ കുറ്റം ചുമത്തി സ്വത്തുക്കൾ പിടിച്ചെടുത്ത് തൂക്കിലേറ്റിയ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ. അവൻ അന്യായം കണ്ടാൽ പൊട്ടിത്തെറിക്കുന്ന ഒരഗ്നികോളമായിരുന്നു. അധികാരത്തിന്റെ അന്ധതയ്ക്കെതിരെ പോരാടിയവൻ. ഓർമ്മയില്ലേ അങ്ങേക്ക് ആ മുഖം? അവൻ എന്റെ ജീവനായിരുന്നു.

0: ഓർക്കുന്നുണ്ട്, അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. ഒരു ഒരു ഒരു കൊടുങ്കാറ്റ് പോലെ ആ ഓർമ്മകൾ എന്നെ പിന്തുടരുന്നു. അന്നത്തെ എന്റെ തീരുമാനം എത്ര വലിയ തെറ്റായിരുന്നെന്ന് ഇന്നെനിക്ക് മനസ്സിലാകുന്നു. ക്ഷമ ചോദിച്ചാൽ തീരുന്ന പ്രവൃത്തിയായിരുന്നില്ല അത്. എങ്കിലും ഞാൻ യാചിക്കുകയാണ്.
1: എന്തിന്? ഞാൻ അങ്ങയുടെ ശത്രുവാണെന്നറിഞ്ഞ് ചുതിക്ക് അവശനായി കിടക്കുന്ന എന്നെ അങ്ങേക്കിപ്പോൾ നിഷ്പ്രയാസം വകവരുത്താമല്ലോ. എന്തിനി കാരുണ്യം? എന്തിനി പശ്ചാത്താപം? അധികാരം തലയ്ക്ക് പിടിച്ചൊരാൾ ഇത്രമേൽ താഴുന്നത് വിശ്വസിക്കാനാകുന്നില്ല.
0: അധികാരത്തിന്റെ ആദ്യ നാളുകളിൽ എനിക്ക് തെറ്റുകൾ പറ്റി, കാഴ്ചകൾ മങ്ങി, വിധികൾ പിഴച്ചു, സിംഹാസനം ഒരു ഭാരമായി തോന്നി, മുൾമുനയിൽ ഇരുന്ന് പോലൊരു വേദന. പക്ഷേ കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. ഓരോ വീഴ്ചയും ഒരു പാഠമായിരുന്നു. ഇന്നെന്റെ കിരീടം വെറും അലങ്കാരമല്ല, അത് പ്രജകളുടെ പ്രതീക്ഷയാണ്. എന്റെ വാൾ അവരുടെ രക്ഷയ്ക്കുള്ളതാണ്, എന്റെ ഭരണം അവരുടെ സന്തോഷത്തിനു വേണ്ടി മാത്രം.
1: അങ്ങയുടെ പിന്നീടുള്ള നല്ല ഭാവം ഒരു നുണയാണെന്ന് ഞാൻ കരുതി കൊല്ലുവാനായി മാത്രം കാത്തിരുന്നു. അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വെറുപ്പോടെ പകയോടെ ഞാൻ നോക്കി. ഓരോ പ്രഭാതത്തിലും അറുക്കാൻ നിർത്തിയ ആടിനെ പോലെ അങ്ങയെ കണ്ടു. അങ്ങയുടെ ചിരി എന്റെ ചിന്തകളെ കൊത്തി വലിച്ചു. അങ്ങയുടെ ദയ എന്നെ കൂടുതൽ രോഷം കൊള്ളിച്ചു. പക്ഷേ ഈ കുടിലിന്റെ വാതിൽക്കൽ എത്തും വരെ ഞാൻ കണ്ടത്, കേട്ടത്, അറിഞ്ഞത് അങ്ങയുടെ ശരിക്കുമുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൽ അങ്ങയോടുള്ള എന്റെ വെറുപ്പും പകയും അടിഞ്ഞു പോകുന്നു.
0: നീ ഈ പരിസരത്ത് എന്തിനു വന്നു?
1: കൊല്ലാൻ, അങ്ങയെ കൊല്ലാൻ തന്നെ.
0: അതിന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ആരാണ് ആ ഒറ്റുകാരൻ?
1: അങ്ങയാൽ അവഗണിക്കപ്പെട്ട പണ്ഡിത സദസ്സിൽ നിന്ന് ഒരാൾ.
0: വിചിത്രമായിരിക്കുന്നു.
1: അങ്ങയെ അപായപ്പെടുത്താൻ ഞാൻ കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഒരു നിമിഷം തെറ്റിപ്പോയി. ഇല്ലെങ്കിൽ കുടിലേക്ക് പോകുന്നതിനു മുമ്പ് അങ്ങയെ ഞാൻ വകവരുത്തിയേനെ.
0: പിന്നീട് നീ എന്തു ചെയ്തു?
1: വൈകുന്നേരമായിട്ടും അങ്ങയെ കാണാത്തത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. പക്ഷേ അങ്ങയുടെ അംഗരക്ഷകന്റെ മുന്നിൽ പെട്ടുപോയി. സംശയം തോന്നിയ അയാൾ എന്നെ വാളെടുത്ത് വെട്ടി. മുറിവേറ്റ ഞാൻ ഓടുകയായിരുന്നു. ഓടിയില്ലായിരുന്നുവെങ്കിൽ അവിടെ കിടന്ന് വീണ്ടും വെട്ടേറ്റ് ഞാൻ മരിച്ചു.
0: അപ്പോൾ നീ എന്നെ കൊല ചെയ്യുക തന്നെ ചെയ്യുമായിരുന്നു അല്ലേ?
1: ഉറപ്പായും. ഈ കുടിലെത്തുന്നതിന് മുൻപ് വരെ അത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇനി എന്നോട് അങ്ങ് ക്ഷമിക്കണം.

0: കുറ്റബോധം ഒരു ഭാരം പോലെ.
1: എന്തിന്?
0: ഇവിടെ ഇവിടെ ഞാൻ മരണം തൊട്ടരികിൽ കണ്ട ആ നിമിഷങ്ങളിൽ അങ്ങ് രക്ഷകനായി അവതരിച്ചു. അങ്ങയുടെ പരിചരണം, കരുതൽ, സ്നേഹത്തിന്റെ സ്പർശം എന്റെ ഉള്ളിലെ പുകയെല്ലാം കഴുകിക്കളഞ്ഞു. ഇനി ഞാൻ അങ്ങയുടെ വിശ്വസ്ത സേവകനാണ്.
1: ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. നിന്റെ സഹോദരനെ ശിക്ഷിച്ചതിന് അധികാരത്തിന്റെ തെറ്റുകൾക്ക് വില കൽപ്പിക്കുന്നില്ല. എന്നാൽ ഞാനൊരു ഭരണാധികാരിയാണെന്ന് കരുതി തെറ്റിനെ ന്യായീകരിക്കാൻ കഴിയില്ല. പിടിച്ചെടുത്ത സ്വത്തുക്കൾ ഞാൻ തിരികെ നൽകാം. നിനക്കുള്ള ചികിത്സയ്ക്കായി കൊട്ടാരം വൈദ്യരെയും സേവകരെയും ഇങ്ങോട്ട് അയക്കാം.
0: ജീവൻ രക്ഷിച്ചു തരും വലുതായി, ഇനി എന്ത് ക്ഷമാപണം.
1: ശരി, വിശ്രമിച്ചോളൂ, എല്ലാം ശാന്തമാകട്ടെ.

0: ആ അങ്ങനെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ പോയി.
1: ഒരു ജീവൻ രക്ഷിച്ച സംതൃപ്തിയും സന്തോഷവും എനിക്കുണ്ട്.
0: ആ അതാണ് ധർമ്മം.
1: പക്ഷേ ആ താടിക്കാരൻ ആരാണെന്നോ അയാൾക്ക് എന്ത് സംഭവിച്ചതാണെന്നോ അങ്ങ് അന്വേഷിച്ചില്ലല്ലോ.
0: അയാൾ ആരുമാകട്ടെ, സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയെന്ന് മാത്രം, അതിൽ കൂടുതലൊന്നും അറിയാൻ ഞാൻ ശ്രമിച്ചില്ല.
1: പക്ഷേ അയാളെന്റെ ജീവൻ എടുക്കാൻ വന്നതായിരുന്നു ഒരു കൊടുങ്കാറ്റ് പോലെ.
0: ജീവൻ എടുക്കാനോ? കാരണം എന്തിനാ അത്ര പക?
1: അത് കാരണം ഞാൻ തന്നെയാണ്, എന്റെ ചെയ്തികൾ.
0: അതിന് നിങ്ങൾ തമ്മിലുള്ള ബന്ധം, ചോരയോ വെറുപ്പോ വിധിയോ?
1: അങ്ങ് അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, വേഷപ്രച്ഛന്നനായി വന്നതാണ്.
0: മഹാരാജൻ, അങ്ങിവിടെ എത്തി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഞാനത് മനസ്സിലാക്കി. മണ്ണിനറിയാം വിത്തിന്റെ ഭാഷ. അങ്ങയുടെ നോട്ടവും നടപ്പും എത്ര ഒതുക്കിയിട്ടും അത് പുറത്തു വരുന്നത് ഞാൻ അറിഞ്ഞു. കാറ്റിനറിയാം പൂവിന്റെ ഗന്ധം. പുറം ലോകവുമായി എനിക്കിപ്പോൾ ഭൗതികമായ ബന്ധമില്ലെങ്കിലും അങ്ങൊരു സാധാരണക്കാരനല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കടലിനറിയില്ലേ നദിയുടെ ദാഹം?
1: അങ്ങയുടെ വിദഗ്ധമായ ഉപദേശം എനിക്ക് ആവശ്യമായിരുന്നു. ഒരു വഴികാട്ടിയായി, ഇരുളിൽ വെളിച്ചമായി. ഇവിടെ സാധാരണക്കാർക്ക് മാത്രം പ്രവേശനമുള്ളത് കൊണ്ടാണ് നാം വേഷം മാറി വന്നത്.
0: സാധാരണക്കാരൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേഷമോ ഭാവമോ അല്ല, ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും സാധാരണക്കാരുടെ മനസ്സുണ്ടായിരിക്കണം എന്നതാണ്. മനസ്സ്, അതാണ് പ്രധാനം. അങ്ങിപ്പോ ആടയാഭരണവും കിരീടവും ചെങ്കോലും ഒക്കെയായി വന്നാലും ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ സാധാരണക്കാരനായിരിക്കണം, വിനയത്തിന്റെ പാഠം പഠിക്കാൻ.
1: അങ്ങയുമായി അടുത്തപ്പോഴാണ് ഞാൻ എന്റെ വിഡ്ഢിത്തം മനസ്സിലാക്കുന്നതേ. എന്റെ അഹങ്കാരം എത്ര വലുതായിരുന്നു.
0: ഇവിടെ നിൽക്കുമ്പോ അങ്ങ് ഒരു പരിധി വരെ സാധാരണക്കാരൻ തന്നെയായിരുന്നു. അതൊക്കെ പോട്ടെ, മനസ്താപം വെടിഞ്ഞ് പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിച്ചോളൂ.
1: അധികാരമേറ്റപ്പോൾ സിംഹാസനവും അധികാരത്തിന്റെ കൊടുമുടിയും എന്റെ മാത്രം ലോകമായി. എന്റെ ഓരോ നോട്ടവും കൽപ്പനയായി, ഓരോ വാക്കും നിയമമായി. എന്റെ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കി. ഏകാധിപതിയായിരുന്നു ഞാൻ. ജനങ്ങളുടെ കണ്ണീരിൽ ഞാൻ എന്റെ സാമ്രാജ്യം കണ്ടു.
0: അധികാരം, അതൊരു മരീചികയാണ് കുഞ്ഞി. അതൊരുവന് ഉന്മാദിയാക്കും. ഒരുവന്റെ കണ്ണു മൂടിക്കിട്ടും, സ്വയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാക്കും. അതാണ് അധികാരത്തിന്റെ പോരായ്മ. നന്മതിന്മകളെ തിരിച്ചറിയാനാവാത്ത അധികാരിക്കും ഒപ്പം

0: പ്രജകൾക്കും അധികാരം ഭാരമായി മാറും.
1: നാം രാജാവാകുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തും ഭീഷണികളുണ്ടായി. എന്റെ അധികാരത്തിനെതിരായുള്ള ഓരോ സ്വരവും അപകട സൂചനയായി തോന്നി. അധികാരം ഉറപ്പിക്കാൻ, രാജ്യത്തെ വരുതിയിലാക്കാൻ ഞാനൊരു വഴി കണ്ടെത്തി. സ്വത്തുക്കൾ പിടിച്ചെടുത്തു, പലരുടെയും ജീവനും സ്വപ്നങ്ങളും കവർന്നെടുത്തു, അവരുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കി. ഈ പാപഭാരം ഇന്നും എന്നെ പിന്തുടരുന്നു.
0: കുറ്റബോധത്തിന്റെ കയ്പുനീരും പശ്ചാത്താപത്തിന്റെ തീവ്രയാതനയുമാണ് അങ്ങയെ നന്മയിലേക്ക് നയിച്ചത്. മനസ്സാക്ഷിക്കുത്തിന്റെ വേദനയിൽ മെഴുകുരി ഉലിക്കുന്നത് പോലെ അങ്ങ് സ്വയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
1: ആ താടിക്കാരന്റെ സഹോദരൻ എന്റെ സിംഹാസനത്തിനെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടു. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ഞാൻ അയാളെ തകർത്തു, സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു, വധശിക്ഷ നൽകി. കോട്ടകൊത്തളങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ആ സഹോദരന്റെ നിലവിളി. എന്റെ കുറ്റബോധം, എന്റെ പശ്ചാത്താപം, അതുകൊണ്ട് എന്താണ് ഫലം?
0: സംഭവിച്ചതെല്ലാം സംഭവിച്ചു. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇനി വ്യാകുലപ്പെടരുത്. ആ മനുഷ്യൻ വന്നതും പോയതും പറഞ്ഞതും പറയാത്തതുമൊക്കെ എനിക്കറിയാം. ഇവിടെ വെച്ച് നിങ്ങൾ തമ്മിലുണ്ടായ സംഭാഷണം മുഴുവൻ അയാൾ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. സംശയം വേണ്ട മഹാരാജൻ, അയാളുടെ ഹൃദയം ശാന്തമായിരിക്കുന്നു. പകയുടെ കരുനിഴൽ മഞ്ഞുപോയിരിക്കുന്നു.
1: സമാധാനമായി എനിക്ക് സന്യാസി ശ്രേഷ്ഠ. ഇപ്പോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ, നെഞ്ചിലെ കല്ലുരുകി നീങ്ങിയ പോലെ. ഇനിയും മടങ്ങിപ്പോകാൻ എന്നെ അനുവദിച്ചാലും.
0: ആയിക്കോട്ടെ, സന്തോഷമായി മടങ്ങിക്കൊള്ളൂ.
1: പിന്നെ ഈ നിമിഷത്തിലും അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം.
0: അങ്ങയുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞല്ലോ.
1: അതങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ.
0: അങ്ങേ കുടിലിൽ കഴിഞ്ഞ നിമിഷങ്ങളിലെ അനുഭവത്തിലൂടെ ഞാൻ പറയാം. ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ താമസം വന്നപ്പോ അങ്ങ് മടങ്ങിയിരുന്നെങ്കിൽ ആ താടിക്കാരൻ അങ്ങെ ആക്രമിക്കുമായിരുന്നു അല്ലേ?
1: അതെ.
0: പരിക്കേറ്റ ആ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ തയ്യാറായതുകൊണ്ട് അയാൾക്ക് അങ്ങയോടുണ്ടായിരുന്ന പക ഇല്ലാതെയായി. കഴിഞ്ഞ കാലത്തെയോ വരും കാലത്തെയോ ഓർത്ത് ഒന്നും ചെയ്യാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഏതു കാര്യവും എപ്പോൾ തോന്നുന്നുവോ അപ്പോൾ ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ഈ നിമിഷത്തിൽ നിങ്ങളോടൊപ്പമുള്ളയാൾ ആരാണോ ആ ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇനി പ്രവൃത്തി, ഒപ്പമുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നർത്ഥം.
1: അതെ,
0: മനസ്സിലായല്ലോ.
1: അതെ.
0: വിജയി ഭവ.
1: Hmm.

മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം അവസാന ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

ഹരികുമാർ വാലേത്ത്, സുൽഫിയ ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനുരാജ് ഡി ആർ, താടിക്കാരൻ കലയം കൃഷ്ണദാസ്. സംവിധാന സഹായം എൻ സുനിത, ദീപാവിയൻ.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമൂട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന,

ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രം ദാമോദരൻ തമ്പുരയുടെ കവരികൾ, രവി ബോബയുടെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

0: ചലച്ചിത്ര ഗാനം ഇനി 8:40 കേൾക്കാം. ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ടു നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന് 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് March 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9-ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC/ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരുവിലാണ് അന്ത്യം. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. 1957 19 വയസ്സിൽ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിലൂടെയാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ്, ഹിന്ദി ഉൾപ്പെടെ 20 ഭാഷകളിലായി 10,000-ക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ന്യൂസിലൻഡിലെ 2 സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബോട്ട് മറിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 15 മരിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ആകെ 32 വിനോദസഞ്ചാരികളും 4 ജീവനക്കാരുമാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ അംബാസിഡർ അറിയിച്ചു. സംഭവത്തിൽ വിയറ്റ്നാം എംബസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ നോർക്ക CEO മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. ഏകോപനത്തിനായി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഹൈദരാബാദിനെ രാജ്യത്തെ പ്രധാന അതിവേഗ റെയിൽ ഹബ്ബാക്കി മാറ്റാനൊരുക്കി കേന്ദ്രം. ഹൈദരാബാദിനെ പൂനെ, ചെന്നൈ, ബംഗളൂരു എന്നീ പ്രമുഖ സാമ്പത്തിക കേന്ദ്രങ്ങളുമായി കൂട്ടിയിണക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴികൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ പുരോഗമിക്കുന്നു. എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം ഈ മാസം 30 വരെ തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ കേരള സർക്കാർ 5 വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി കോർപ്പറേഷന്റെ 3 റോ വെസൽ നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരാ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പോലീസിനെ കൂടുതൽ ജനസൌഹാർദ്ദമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 15 മുതൽ നവീകരിച്ച പോലീസ് സേനയാകും സംസ്ഥാനത്തുണ്ടാകുകയെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സർക്കാർ ഫണ്ടിനു പുറമെ CSIR ഫണ്ട് ഉപയോഗിച്ചും സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് സ്വീകരിച്ച നടപടികളും തീരുമാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് എല്ലാ ജില്ലകളിലും വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് പിടിയിലായത്. ഓണാഘോഷവേളയിൽ യാത്രാ നിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി അനുവദിച്ച് റെയിൽവേ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഭാവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ 600,000 പേരെ ഒഴിപ്പിച്ച് ചൈന. കിഴക്കൻ ഷെജിയാങ് പ്രവിശ്യയിൽ നിന്നും ഫുജിയാനയിൽ നിന്നുമാണ് ജനങ്ങളെ ഒഴിപ്പിച്ചത്. മണിക്കൂറിൽ 144 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ചുഴലിക്കാറ്റ് നാളെ പുലർച്ചെ ഷെജിയാങ് പ്രവിശ്യയിൽ കരതൊടുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ഇന്ന് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലാപ്പറമ്പിലെ 150 വീടുകൾ ഹരിതഭവനങ്ങളാക്കിയ ദേശോധാരിണി വായനശാലയ്ക്കുള്ള ശുചിത്വമിഷൻ പുരസ്കാരം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി സമ്മാനിച്ചു.

0: ഭക്ഷണാവശിഷ്ടങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിക്കുക, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഹരിതഭവനങ്ങളിലൂടെ നടപ്പാക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നാളെ രാത്രി 7 മണിവരെ ജലവിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. പാറ്റൂർ, മഞ്ചൂർ, മാതൃഭൂമി റോഡ്, ചിറക്കുളം റോഡ്, മൂലവിളാകം, തമ്പുരാൻമുക്ക്, പേട്ട, ചാക്ക, പാൽക്കുളങ്ങര, ഓൾ സെയിൻസ്, വെട്ടുകാട്, ശംഖുമുഖം, കൊച്ചുവേളി എന്നീ സ്ഥലങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീത സംവിധാനം ഇളയരാജ, ചിത്രം ആ രാത്രി.

0: കായിക ലോകം.
1: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: ശിവകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സർ.
2: ഫെൻസിംഗിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിൽ വരുന്നത്, താങ്കൾ ഈ കായിക രംഗത്തിലേക്ക് എങ്ങനെ വന്നത്, തുടക്കം എങ്ങനെയായിരുന്നു?
3: ഞാൻ സ്കൂൾസ് മുതലേ സ്പോർട്സിലുണ്ടായിരുന്നു, അത്ലറ്റിക്സ് ആയിരുന്നു. ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്നതിന്റെ മൂലം സ്കൂൾസിലെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കളിക്കും. എട്ടാം ക്ലാസ് തൊട്ടാണ് തുടങ്ങി. അതങ്ങനെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് അന്ന് കബഡിക്ക് പോകണം, കബഡിക്ക് സാറ് വന്ന് കബഡി ഉണ്ട് അടുത്ത ആഴ്ച ഉണ്ട്, പോകാൻ സാറെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സ്കൂളിനെ കുറച്ച് പേരുണ്ടാവും, അത് ഞങ്ങൾ പോകും. കബഡിക്ക് പോകും, ക്രിക്കറ്റ് പോകും, വോളിബോളിന് പോകും, അത്ലറ്റിക്സിന് പോകും.
2: കിട്ടുന്ന
3: ചാൻസിൽ ഞങ്ങൾ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അന്ന് ഇത്ര വിപുലമായിട്ടുള്ള രീതിയിലൊന്നുമല്ല. അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന സ്പോർട്സ് നമ്മുടെ നാടൻ രീതിയിലുള്ളത് അങ്ങ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര എക്യുപ്മെന്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. രാവിലെ ഉള്ളത് ഞങ്ങൾ എടുക്കുന്നു, ആ സാറ് കൊണ്ടുപോകുന്നു, ഞങ്ങൾ കൊണ്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നു, തിരിച്ച് നമ്മൾ സ്കൂളിൽ വരുന്നു.
2: അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റൈലിൽ എങ്ങനെ
3: സാർ അങ്ങനെ വന്ന സമയത്ത് സ്കൂളിലെ സാർ പറഞ്ഞു, ഞങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പോവാം, നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, അവിടെ കുറേ ഒരുപാട് ഇവന്റുകളുണ്ട്. അങ്ങനെ ആ സാറിനെ കൊണ്ട് നേരെ സോമസാറെന്ന് പറയുന്ന സാറുണ്ടായിരുന്നു, സാറ് നെടുമ്പങ്കണ്ടുള്ള. അപ്പോൾ സോമസാറിൻ്റെ അടുത്ത് ആക്കി. അന്ന് അത്ലറ്റിക്സിൽ ചെയ്തുകൊണ്ട് വന്നു. ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹൈറ്റ് അനുസരിച്ച് എനിക്ക് ഒരു ലോങ് പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞു,
2: ലോങ് ഡിസ്റ്റൻസ് എത്ര മീറ്റർ ആയിരുന്നു?
3: 1500. അപ്പോൾ അത് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിന്റെ ഏജ് ഇത്രയായി, അപ്പോൾ നിനക്കിതിൽ ഫിനിഷ് ചെയ്ത് നിനക്കൊരു മെഡൽ എടുത്ത് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നീ അടുത്തൊരു ഈവൻറ്റ് ചേഞ്ച് ചെയ്ത് മേൾ ഫെൻസിംഗ് എന്ന് ഒരു ഇവൻ്റ് ഉണ്ട്, ഒളിമ്പിക്സ് ഗെയിമാണ്, ഇന്റർനാഷണൽ ഗെയിമാണ്, നീ ഒരു കാര്യം ചെയ്തു. ഞാൻ അവിടുത്തെ കോച്ച് രാധാകൃഷ്ണൻ സാറാണ്, സാറിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. സാറിനെ അവിടെ കൊണ്ട് ജോയിൻ ചെയ്തു.
2: കേട്ടിട്ടുണ്ടായിരുന്നു ഫെൻസിംഗ്?
3: ഇല്ല, കേട്ടിട്ടില്ല. അപ്പോൾ സാറിനടുത്ത്
2: എന്തോ ഗെയിമാണെന്ന് അറിയത്തില്ല.
3: അപ്പോൾ സാറിനടുത്ത് പോയി, സാറിങ്ങനെ കുറച്ച് പറഞ്ഞു തന്നു, മനസ്സിലാക്കി. ഞങ്ങൾ അങ്ങനെ ചെയ്തു, അങ്ങനെ ചാമ്പ്യൻഷിപ്പുകളോട് അങ്ങനെ പോയി. അങ്ങനെ ഏകദേശം
2: ആദ്യമായിട്ട് അത് എന്റെ അടുത്ത് നമ്മൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ തോന്നി ആ സമയത്ത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നൽ വന്നായിരുന്നു മനസ്സിൽ?
3: അല്ല സാർ, ഞങ്ങൾ ഈ എല്ലാ ഇവന്റും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഇതങ്ങ് ചെയ്തു പോയി. പക്ഷെ അതിന്റെ ടെക്നിക്കലിറ്റികൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അത് ചെയ്ത് ഒന്ന് രണ്ട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാർ ഇതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ഇന്ന ഇന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ, നിങ്ങൾ റെഗുലറ വരിക. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ രാവിലെ അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞു, 10ാം ക്ലാസ്സോടെ ഞാൻ നിർത്തി, കാരണം വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാരണങ്ങളും കൊണ്ട് അതങ്ങ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും, രാവിലെ പ്രാക്ടീസിന് വരും. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അന്ന് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കാനുണ്ടാവില്ല, എൻ്റെ ഒരു കൂട്ടാനുണ്ട്, പ്രവലേഷൻ എന്നൊരു കുട്ടിയുണ്ട്, കൂട്ടാനുണ്ട്, അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ ഒരു 4-5 പേരുണ്ടാവും. കൊണ്ടുവരുന്ന സാധനം 5 പേരായിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് എൻ്റെ അവിടെ തന്നെ ഒരു ചെറിയ ടാപ്പുണ്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ, അതിന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സും വരെ നേരം ഞാൻ ജോലിക്ക് പോകും. അവർ സ്കൂളിലും കോളേജിലും പോകുന്നവരായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയതാണ് സാറേ. ഏകദേശം ഒരു 11-12 നേഷൻസ് കളിച്ചിട്ടുണ്ട്.
2: ഇങ്ങനെ എത്ര നാൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് ആദ്യം ഒരു നേഷൻസ് കളിക്കാൻ?
3: ഞാൻ ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ജില്ലാ ചാമ്പ്യൻഷിപ്പിന് എന്നെ ഇറക്കി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത 2ാമത്തെ വർഷം സ്റ്റേറ്റിന് പോയി. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. ആ വർഷം അന്ന് ഒരാൾക്ക് 2 ഇൻഡിവിജ്വൽ കളിക്കാൻ വരുന്നു. അന്ന് എനിക്ക് ടീമേ ക്വാളിഫൈ പറ്റുള്ളൂ, ഇൻഡിവിജ്വൽ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ആ വർഷം ടീം ക്വാളിഫൈ ചെയ്തു, ടീമിൻ്റെ കൂടെ പോയി, ആ നേഷൻസ് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കുറച്ചുകൂടെ ചെയ്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ക്യാമ്പുണ്ടായിരുന്നു. ഈ ക്യാമ്പിൽ വരുമ്പോഴത്തേക്ക് പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. നമ്മളൊരു ഒരു സെൻട്രലിൽ സ്ഥിരം ചെയ്യുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നു, അവരൊരു അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്യാമ്പിലോട്ട് പോകണം. ക്യാമ്പിലോട്ട് പോകുമ്പോൾ പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും. ഇവരും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നമുക്ക് അതിൻ്റെ ഇത് ടെക്നാലിറ്റി കിട്ടുള്ളൂ,
2: നമ്മുടെ
3: സ്റ്റാൻഡിങ് എന്താണെന്ന് മനസ്സിലാവും. അവിടെ നിന്ന് നമ്മൾ ചെയ്ത് മുന്നിലോട്ട് വരിക.
2: ആദ്യത്തെ നാഷണൽസ് എവിടെയായിരുന്നു?
3: ആദ്യത്തെ നാഷണൽസ് പഞ്ചാബിലായിരുന്നു സാറേ, പട്യാല. ഞങ്ങൾ ആ ഫസ്റ്റ് ഇയർ ആയിരുന്നു. ഫസ്റ്റ് വർഷം പോയി, ഞങ്ങൾക്ക് അത് ആദ്യമായിട്ട് പോയി ഒന്നും അന്ന് കിട്ടിയില്ല. അന്ന് വന്നിട്ട് ഞങ്ങൾ ബെസ്റ്റ് 16ലെന്തോ പുറത്തായി. അതിന് അടുത്ത വർഷം വന്നിട്ട് ബെസ്റ്റ് 7ൽ വന്നു. അതന്നാണ് ഞങ്ങൾ ആ സാർ ആന്ധ്ര നാഷണൽ മത്സരിച്ചത്. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. കഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങളൊരു ബെസ്റ്റ് 8 ഉള്ളിൽ എത്തണമെന്ന് ആർമിക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് തീർന്നു. പിന്നെ വേറെ നോക്കാനില്ല, ഓൺ സൈഡ് അടിയായിരിക്കും. ഏറിയെന്നാൽ ഒരു 15 പോയിന്റ് ആണെങ്കിൽ ഒരു 8-8 പോയിന്റ് എടുക്കാൻ
2: പറ്റത്തുള്ളൂ.
3: സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവര് 3 നേരം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവർക്ക് അവരെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട്, ഓൾറെഡി ജോലിയുണ്ട്. അവരെ വർക്ക് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, പ്രാക്ടീസ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു. അപ്പം നമ്മുടെ ജോലിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി പോരുന്നതാണ്.
2: അപ്പോൾ ആദ്യമായിട്ടൊരു നാഷണൽസ് ഒക്കെ പോയപ്പം, സംസ്ഥാനത്തിന് പുറത്തുപോയി കളിച്ചപ്പം, ആ പ്ലെയേഴ്സിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ മാറിയേക്കാട്ടിലും കുറവല്ല, അങ്ങനൊരു മനസ്സിലൊരു ധൈര്യം വന്നോ, അതോ ഒരു കോൺഫിഡൻസിന് കുറവുണ്ടായിരുന്നു?
3: ഇതിങ്ങനെയല്ല, കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നാഷണൽസിൽ മെഡൽ അടിക്കാൻ പറ്റുള്ളൂ, നാഷണൽസിൽ ഒരു പൊസിഷൻ വരാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത്. അതിനുശേഷമാണ് വർക്കൗട്ട് വീണ്ടും നമ്മൾ ചേഞ്ച് ആയി തുടങ്ങിയത്.

0: നമ്മുടെ സ്റ്റേറ്റ് ജില്ല
1: പ്രചോദനമായി
0: ജില്ല കളിക്കുമ്പോൾ നമുക്ക് അടുത്തുനിന്ന് കിട്ടുന്ന സ്റ്റേറ്റ് പങ്കെടുക്കണം, സ്റ്റേറ്റ് മെഡൽ. അപ്പൊ സ്റ്റേറ്റ് മെഡൽ അടിച്ചാൽ മാത്രമേ നാഷണൽസ് പോകും. നാഷണൽസ് പോകുമ്പോഴത്തേക്ക് നാഷണൽസ് ഇത്രയും ടീമിന്റെ കൂടെ ബോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇത്ര ചിലപ്പം പഞ്ചാബിലാണ് ഒരു 4 ദിവസം യാത്ര ചെയ്ത് അവിടെ പോയി, കാരണം ഇങ്ങനെ അങ്ങനെ പോയി മുന്നോട്ട് പോയത്. അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറി. ഇപ്പൊ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് മുന്നോട്ടായി. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും അതിന് ഒരു എന്താ പറഞ്ഞാൽ അവർ അതിനെ ഒരു ഈവന്റ് അവർ സെലക്ട് ചെയ്താൽ അതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം, അതിന് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആവശ്യം, ഇത് എവിടെ പോയാലും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള നോളജ് ഇപ്പോൾ ഉണ്ട്.
1: ഈ ഫെൻസിംഗ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അപ്പറേറ്റസ് ഒക്കെ എല്ലാ സ്ഥലത്തും ലഭ്യമാണോ? അത്
0: സാർ അപ്പറേറ്റസ് ലഭ്യമാണ്.
1: നിങ്ങൾ കളിക്കാൻ നേരം എങ്ങനെയായിരുന്നു?
0: ഞങ്ങൾ മാനുവലായി ചെയ്തുകൊണ്ടുവന്നെ, മാനുവലി ചെയ്ത് നാഷണൽസ് പോകുമ്പോഴത്തേക്കാണ് ഇലക്ട്രിക്കൽ ചെയ്യുന്നത്. അതിപ്പോൾ മാറി ജില്ലാ ചാമ്പ്യൻഷിപ്പ് പോയിട്ട് ഇലക്ട്രിക്കൽ വന്നു തുടങ്ങി. കാരണം അതുവരെ ഏകദേശം ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇത് മാറി തുടങ്ങി.
1: അപ്പൊ ഈ ഫെൻസിംഗിന്റെ ഇപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ നമ്മുടെ സംസ്ഥാനത്ത്? എല്ലാ സ്ഥലത്തും അപ്പറേറ്റസ് ഒക്കെ ഉണ്ടോ? ഇലക്ട്രിക്കൽ ഒക്കെ എല്ലാം ഉണ്ടോ? ഇത്
0: അപ്പറസ് സ്പോർട്സ് കൗൺസിലില് ഉണ്ട്, സ്പോർട്സ് കൗൺസിലിൽ ഹോസ്റ്റലിൽ എല്ലാത്തിലും ഉണ്ട്, സഹായിക്കുണ്ട്. അപ്പൊ ജില്ലാ ഒരു ജില്ലാ അസോസിയേഷൻ ഇത് വാങ്ങിക്കാന്ന് വെച്ചാൽ അപ്പറസ് മാത്രം 140,000 രൂപയാവും. അതിന്റെ പിസ്റ്റൂടെ വേണമെന്നുണ്ടെങ്കിൽ 2-60 പോകും, 2-60, 2-70 പോകും. അത് ഓരോ കമ്പനിക്ക് എമൗണ്ട് വ്യത്യാസം വരും. അതിൽ അപ്ഡേഷൻ വരും, പുതിയ അപ്ഡേഷൻ വന്ന അപ്പറസ് ആണെങ്കിൽ വീണ്ടും ഒരു 50,000-40,000 വ്യത്യാസം വരും. മറ്റേതാണെങ്കിൽ ഒരു 1-1.5 ഇത് വാങ്ങിച്ചാലേ പറ്റും. എല്ലാ അസോസിയേഷനും വാങ്ങിക്കാൻ പറ്റത്തില്ല, ജില്ലാ അസോസിയേഷനും പറ്റത്തില്ല.
1: പക്ഷേ ഇപ്പം സായിയുടെ കയ്യിലും അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിന്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ അവിടെ ട്രെയിനിങ്
0: ഹോസ്റ്റലുണ്ട്. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാ കുട്ടികൾക്കും ഇലക്ട്രിക്കലാണ് ചെയ്യുന്നത്. സായി ആയാലും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലുകളായാലും എല്ലാവർക്കും അതിന്റെ സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വെച്ച് തന്നെ ഇപ്പം നമ്മളൊരു മാനുവൽ ബോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ഈവന്റ് ബേസിൽ വെയിറ്റ് ഉണ്ട്. അതായത് എപ്പോൾ എന്നൊരു ഈവന്റിൽ 750 ഗ്രാം പ്രഷർ വരണം. നമ്മുടെ ബോഡിയിൽ 750 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ഇപ്പം ഞാൻ സാറിനെ ഹിറ്റ് ചെയ്തു, സാറിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കൈക്ക് ഹിറ്റ് കൊണ്ടു, സാറിനും ഫീൽ ചെയ്യാൻ പറ്റും കൊണ്ടു. പക്ഷെ അത് ലാമ്പ് വരണമെന്നാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കറക്റ്റായാൽ മാത്രമേ ലാമ്പ് വരത്തുള്ളൂ. ലാമ്പ് വരണമെങ്കിൽ അപ്പറസ് വേണം,
1: അപ്പോഴേ പോയിന്റ്
0: വരും. അല്ല മാനുവൽ ചെയ്യുമ്പോൾ ഇപ്പം നിൽക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ജൂറി പറയാണ് ആ ഹിറ്റ് കൊണ്ടു. അപ്പം ഞാൻ സാർ കൊണ്ടില്ല, അവിടെ കാട് വരും. അപ്പം അടുത്ത ആൾ ചോദിക്കത്തില്ല. ഇതാണ് ഇതിന്റെ റൊട്ടീനിങ്. അത് ചേഞ്ചായി വന്ന് ഒരു 15 വർഷം കൊണ്ട് ഇങ്ങോട്ട് മാറി. ഇപ്പോഴും നിൽക്കുന്ന ഒരു ജൂറി നിന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം ലാമ്പ് പറയാൻ പറ്റും, ഹിറ്റ് കൊണ്ടാൽ കൊണ്ടു, അതിന് ബ്ലേഡ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ബ്ലേഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ ഉണ്ട്, ഈ വെയിറ്റ് കറക്റ്റാണോ, ടിപ്പിന്റെ പ്രഷർ കറക്റ്റാണോ, സ്പ്രിംഗ് എയർ, ഇതെല്ലാം ചെക്ക് ചെയ്തേ ഇറക്കത്തുള്ളൂ.
1: ഇപ്പൊ ഈ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ഗെയിം ആണ്, ഇതിനെ കുറിച്ച്
0: അറിയത്തില്ല.
1: ഇതിന്റെ ഇവന്റ്സ് ഒക്കെ ഇതൊക്കെയാണ്
0: സാർ? അതിൽ 3 ഇവന്റ് ഉണ്ട്. 3 ഇവന്റ് എന്നാല് സേബർ, ഫോയിൽ, എപ്പേ. ഇതെന്ന് നമ്മുടെ സ്ലീവ് കട്ട് ബനിയൻ ഇല്ലേ, ആ ഒരു, അതായത് കയ്യില്ലാത്തൊരു ബനിയൻ അല്ല, കറക്റ്റ് ഇടുപ്പിന് മുകളിലോട്ട് ഈ ബനിയൻ മാത്രമാണ് ഫോയിൽ എന്ന ഇവന്റ്. അതിന് 500 ഗ്രാം പ്രഷർ വേണം, എന്നാലേ എല്ലാം പോരത്തുള്ളൂ.
1: ആ സ്പേസിൽ നമ്മൾ
0: ആ ടാർഗറ്റ്, ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില്ലാത്തൊരു സിലിവസ് ബനിയനില് ആ ഒരു ടാർഗറ്റാണ്. അതിൽ മാസ്ക് വരത്തില്ല, ഈ കരുത്തിന് മുകളിലോട്ട് വരത്തില്ല, ഇത് മാത്രം അതിന് ഫോയില്. 500 ഗ്രാം പ്രഷർ വന്നാൽ മാത്രമേ എല്ലാം പോരത്തുള്ളൂ. അതിന് അടുത്ത ഇവന്റ് എപ്പേ, ഫുൾ ബോഡിയാണ്, 750 ഗ്രാം പ്രഷർ വരണം.
1: ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ കൈയും
0: ഫുൾ ബോഡി, ഫുള്ളും ഹെഡ് തൊട്ട് ലെഗ് വരെ ബോഡി പാർട്സിൽ എവിടെ കൊണ്ടാലും ലാമ്പ് വരും. ഇനി അടുത്തൊരു ഇവന്റ് ഉണ്ട്, സേബർ എന്നാണ് ഇവന്റ്. ഇവന്റെ ടച്ചിങ് ആണ്, അതായത് ബോഡിയിൽ ഇടുപ്പിന് മുകളിലോട്ട് ഫുൾ ബോഡി, അപ്പർ ബോഡി മുകളിൽ മൊത്തം അതിൽ ടച്ച് ചെയ്താൽ ലാമ്പ് വരും.
1: പ്രഷറിന്റെ ആവശ്യമില്ല,
0: ഇല്ല ടച്ചിങ് ലാമ്പ് വരും. പക്ഷെ ഇതിലുണ്ട്, ഇതില് ഇതിപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് പറയുന്നേന്നുള്ളൂ. സ്പെസിഫിക്കായിട്ട് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. ഇപ്പൊ ഞാൻ സാറിനെ ഹിറ്റ് ചെയ്യുന്നു, സാറ് തടുത്തിട്ട് തിരിച്ചടിച്ചാല് സാറിന് പറഞ്ഞു വരാത്ത റിപ്പോസ് എന്ന് പറയും. ഇതിങ്ങനെ കുറെ റൂൾസ് ഉണ്ട്.
1: അപ്പൊ
0: നമ്മളത് പറയുന്നത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വരുന്ന കുട്ടിയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ അവർ നേരെ യൂട്യൂബിൽ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് അവർ ഈ വീഡിയോസ് കണ്ടിന്യൂസ് കാണും. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ കോമ്പറ്റീഷൻ ബൗട്ട് കാണാൻ പറ്റും അവർക്ക്. കണ്ടുവരും മനസ്സിലാക്കും ഇതിങ്ങനെയാണ് ചെയ്യുന്നത്, എന്തുകൊണ്ട് അപ്പോഴത്തേക്ക് സ്ലോ മോഷൻ വരും, അതിലും അവർക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് കിട്ടാത്തത്. അത് വ്യക്തമായി പണ്ടത്തെ കാലത്ത് അതില്ല.
1: ശരി തന്നെ,
0: പണ്ട് നമ്മൾ കോമ്പറ്റീഷൻ ഓരോ കോമ്പറ്റീഷൻ കണ്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കും, ഈ ബാക്കിയുള്ള കോമ്പറ്റീഷൻ തീരുന്നവരെ നമ്മൾ ഇരിക്കും. എന്തിനായിരിക്കുന്ന പറഞ്ഞാല് എന്തെങ്കിലും അവർ പുതിയ ടെക്നിക്കൽ ആഡ് ചെയ്യുന്നുണ്ടോ, ഈ ബൗട്ട് എങ്ങനെ ചെയ്യുന്നു, എത്ര പോയിന്റ് എടുത്തു, എത്ര പോയിന്റ് അവിടെ കൊടുത്തു, ഇതെല്ലാം നോക്കി നമ്മൾ ഫുള്ള് കണ്ടിട്ടാണ് വരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുട്ടികൾ വരുന്നു കോമ്പറ്റീഷൻ സമയത്ത് വരുന്നു, ബൗട്ട് ചെയ്യുന്നു, തിരിച്ചവർ ആ എന്റെ ബൗട്ട് കഴിഞ്ഞു നോക്കണ്ട, പിന്നെ അവർ കാണും ഫൈനൽ കാണും, സെമി ഫൈനലേ കാണത്തുള്ളൂ. കാരണം ബാക്കി എല്ലാവർക്കും അറിയാം, അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊബൈൽ എടുക്കുമോ നോക്കുവോ, ഇംഗ്ലണ്ട് റിസൾട്ട് വരെ ഓൺലൈൻ ആക്കി കഴിഞ്ഞു.
1: ഇതിൽ ഇൻഡിവിജ്വലും ടീം ഇവന്റും രണ്ടും ഉണ്ട്.
0: ഇൻഡിവിജ്വലും ഉണ്ട്, ടീം ഇവന്റും ഉണ്ട് സാർ. ഇൻഡിവിജ്വല് മുൻകാലങ്ങളെ 2 പേർക്കേ പറ്റത്തുള്ളൂ, ഇപ്പൊ 4 പേർക്ക് ഇൻഡിവിജ്വൽ കളിക്കാം. ഒരു ജില്ലയിൽ സ്റ്റേറ്റ് പോകുമ്പോഴും 4 പേർ, ഈ 4 പേര് തന്നെയാണ് ടീം കളിക്കുന്നത്.
1: 4 പേരുടെ പെർഫോമൻസ്
0: അടിസ്ഥാനത്തിൽ ഇപ്പൊ 4 പേരും വന്നാലും ബെസ്റ്റ് 3 പ്ലെയർ ടീം കളിക്കും, ഒരാളെ റിസർവ്.
1: ഫെൻസിംഗ് അസോസിയേഷൻ, കേരള ഫെൻസിംഗ് അസോസിയേഷൻ, ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ? കോച്ചസ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ?
0: കൗൺസിലിന്റെ കോച്ചസ് ഉണ്ട്, ഞങ്ങളുടെ അസോസിയേഷന് കോച്ചായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ നിന്നുള്ള പ്ലേയേഴ്സ് സീനിയർ പ്ലേയേഴ്സ് ആണ് NIC ഡിപ്ലോമ കഴിഞ്ഞിട്ട് സായിൽ വർക്ക്

0: ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സ്പോർട്സ് കൗൺസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സർക്കാർ ജോബിൽ വർക്ക് ചെയ്യുന്നവരുമുണ്ട്.
1: അപ്പോൾ നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ഈ ഫെൻസിങ്ങിൻ്റെ ഒരു നിലവാരം എങ്ങനെയാണ് ഇപ്പോൾ?
0: നിലവാരം സാറേ മുന്നത്തെക്കാട്ടിലും ഇപ്പം ഒത്തിരി ഒത്തിരി ഉണ്ട്. ഒത്തിരി ക്ലബ്ബുകൾ വരുന്നുണ്ട്, അക്കാഡമികൾ വരുന്നുണ്ട്. ഇപ്പം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തന്നെ ഞങ്ങൾക്ക് ഒരു ഒരു കാറ്റഗറി നടത്താനായിട്ട് ഒരു ദിവസം മതിയാവത്തില്ല.
1: അത്രയും
0: അത്രയും അക്കാഡമിയുടെ കുട്ടികളുണ്ട്, ക്ലബിന്റെ കുട്ടികളുണ്ട്, നമ്മുടെ ഹോസ്റ്റലിന്റെ കുട്ടികളുണ്ട്.
1: ഒരു നാഷണൽ ലെവലിലൊക്കെ നമ്മുടെ ഒരു സ്റ്റാൻഡിങ് എങ്ങനെയാ കേരളത്തിൽ?
0: മുന്നത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ കോമ്പറ്റീഷൻ ഇപ്പൊ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ക്യാമ്പ് ഒരു ഒരു മാസമെങ്കിലും വയ്ക്കണം. ക്യാമ്പ് ഒരു മാസം വെച്ചിട്ട് വെച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കുള്ളൂ. പിന്നെ ക്യാമ്പ് സെലക്ഷൻ വെക്കണം, ക്യാമ്പ് സെലക്ഷൻ വെച്ചിട്ടാണ് ആളിനെ കൊണ്ടുവന്നത്.
1: അപ്പൊ പിള്ളേർക്ക് എങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്?
0: ഇപ്പോഴത്തെ എല്ലാ സെന്ററിലും ഒത്തിരി കുട്ടികൾ ഹോസ്റ്റൽ സെലക്ഷൻ വെക്കുന്നുണ്ട്. ഹോസ്റ്റൽ സെലക്ഷൻ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്, ഇവർ ഹോസ്റ്റലിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ ഇതിലെ ഒരു ഓരോ ഇപ്പൊ സ്പോർട്സിൽ മെയിനായിട്ട് നോക്കുന്നത് ഒരു കുട്ടി വന്നു, ആ കുട്ടി ചെയ്ത് നോക്കിയിട്ട് ഇമ്പ്രൂവ് ആവുന്നില്ലാന്നുണ്ടെങ്കിൽ പാരന്റ് തന്നെ പാരന്റ് ഒരു കാൽക്കുലേഷനിലാണ് ഒരു കുട്ടിയെ കൊണ്ടാക്കുന്നത്. കൊണ്ടാക്കി കുട്ടി ചെയ്യുന്നു, ആ കുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഓപ്ഷൻ നോക്കുകയാണ്, അടുത്തൊരു ഇവന്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. മുന്നേ അങ്ങനെയല്ല, മുന്നേ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് എന്റെ മോൻ ഇത് ഇന്ന കളി ചെയ്യുന്നു, അതിൽ നിന്ന് ചിലവർ രക്ഷപ്പെട്ടു പോകുന്നു, ചിലവർ ബാക്കിലോട്ട് പോകുന്നു. ഇപ്പൊ പറയാനല്ലേ, പാരന്റ് പാരന്റ് ഒരു ഇവന്റിൽ ഒരാളെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് സ്പോർട്സിൽ ഉണ്ടാക്കുമ്പോൾ അവരെല്ലാം പാരന്റ് ചിന്തിക്കും, എന്റെ മോൻ ഇന്ന ഗെയിമിൽ പോയാൽ ഏതുവരെ പോവാം, മെഡൽ വരുമോ, ഗ്രേസ് മാർക്ക് കിട്ടുമോ, ജോബ് കിട്ടുമോ, ഇതെല്ലാം ചിന്തിച്ചാ പോണേ.
1: എല്ലാം
0: പാരന്റിന് കാൽക്കുലേഷൻ ഉണ്ടാവും.
1: ഇപ്പം ഫെൻസിങ്ങിന്റെ ഒരു ഭാവി എന്തുവാ നിങ്ങൾ കാണുന്നത്? അപ്പൊ നമുക്കൊരു നല്ല ഭാവി നമുക്കൊരു മുന്നിൽ കാണാൻ പറ്റും, പക്ഷെ ഒരു പ്രാക്ടീസും ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നമുക്ക്
0: കാരണം എക്യുപ്മെന്റ്സിന് വില കൂടുതലാണ്. ഇപ്പൊ ബ്ലേഡ് വാങ്ങിക്കുന്ന വെച്ചാൽ മുന്നേന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ചെയ്യാനായിട്ട് നോർമൽ ബ്ലേഡ് മതി. ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷന് പോകണമെങ്കിൽ എഫ്ഐയുടെ ബ്ലേഡ് വേണം. എഫ്ഐയുടെ ബ്ലേഡ് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് 16,000 രൂപയാണ് ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യേണ്ട ബ്ലേഡ്. ഇത് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല, ഒന്നതാണ്. പിന്നെ ഹോസ്റ്റലുകളിൽ ഇഷ്യൂ ചെയ്യണമുണ്ട്. ഈ ചെയ്യുന്ന കുട്ടികൾ അത് വെച്ച് അഡ്ജസ്റ്റ്, ഈ രണ്ട് ബ്ലേഡ് മിനിമം ഒരു കോമ്പറ്റീഷൻ ഒരു 3 ബ്ലേഡെങ്കിലും ഉണ്ടാവണം. ഒരെണ്ണം ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അടുത്തൊരു ബ്ലേഡ് സ്റ്റാൻഡ് ബൈ വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല.
1: ഇങ്ങനത്തെ ചെറിയൊരു എന്താ പറയുന്ന അപ്പറേറ്റസ് എക്യുപ്മെന്റ്സ്
0: ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതിപ്പോൾ മുന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പം എല്ലാ എക്യുപ്മെന്റ്സുകളും ഈ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് കേരളത്തിലുണ്ട്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഈ എക്യുപ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്.
1: ലഭ്യത ഉണ്ട്, പക്ഷേ അത് വാങ്ങാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല. അപ്പോൾ ഈ അപ്പറേറ്റസും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം സുലഭമായ ഫെൻസിങ്ങിൽ നമുക്ക് നല്ലൊരു ഭാവി കാണാൻ സാധിക്കും. ശിവകുമാർജി, താങ്കൾ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
2: മുൻ ഫെൻസിംഗ് താരവും കേരള ഫെൻസിംഗ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ശിവകുമാറുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആകാശവാണി. ഇപ്പോൾ ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ ആർ മാധുരി ദേവി അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. ഡൽഹി റിലേ
1: ആകാശവാണി ഹൈ. നമസ്കാർ. സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രമം മേ ആപ്കാ സ്വാഗത് ഹൈ.

ആകാശവാണി. നമസ്കാരം. ഗ്രാമീണ ജനതയുടെ ഉന്നമനം ലക്ഷ്യമിടുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ അഥവാ വി ബി ജി റാംജി നിയമത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഗ്രാമീണ ജനതയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി നിർണായക പങ്കുവഹിച്ച ചരിത്രപരമായ നിയമമായിരുന്നു 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണത്തിലും സാമ്പത്തിക ഉൾപ്പെടുത്തലിലും വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായ ഈ പദ്ധതിയെ കൂടുതൽ ആധുനികവും ശാസ്ത്രീയവും സുതാര്യവുമായ വ്യവസ്ഥകളോടെ കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചതാണ് വി ബി ജി റാംജി ആക്ട് 2025. രാജ്യവ്യാപകമായി 2025

0: ജൂലൈ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ദർശനത്തിൽ ഗ്രാമീണ ജനതയെക്കൂടി പങ്കാളികളാക്കുകയാണ് ഈ നിയമത്തിന്റെ പ്രധാന ദൌത്യം. ഗ്രാമീണ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യത പൂർണ്ണമായി ഉറപ്പാക്കുക, ഗ്രാമങ്ങൾക്ക് ദീർഘകാലം പ്രയോജനപ്പെടുന്ന ശാശ്വതമായ പൊതുസ്വത്തുക്കൾ നിർമ്മിക്കുക എന്നിവയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ തൊഴിലിനൊപ്പം സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങളും ഗ്രാമീണ മേഖലയിൽ ഉറപ്പുവരുത്താൻ ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. പഴയ പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ VBG റാംജി നിയമം ഘടനയിലും ആനുകൂല്യങ്ങളിലും വിപ്ലവകരമായ പുരോഗതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മുൻപ് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കുടുംബത്തിന് പരമാവധി 100 ദിവസത്തെ തൊഴിൽ മാത്രമാണ് ഉറപ്പു നൽകിയിരുന്നതെങ്കിൽ ഇപ്പോഴത് 125 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. വർഷത്തിലധികമായി ലഭിക്കുന്ന ഈ 25 ദിവസങ്ങൾ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിനൊപ്പം തൊഴിലാളികളുടെ ദേശീയ ശരാശരി വേതന നിരക്കിലും കേന്ദ്ര സർക്കാർ വലിയ വർധന വരുത്തിയിട്ടുണ്ട്. ദേശീയ ശരാശരി വേതനം 298.8 നിന്നും 327.4 രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചു. രാജ്യത്തെ ഒരു സംസ്ഥാനത്തും പ്രതിദിന വേതനം 300 താഴെയാകരുത് എന്ന് കർഷക തൊഴിലാളി ക്ഷേമം മുൻനിർത്തി പുതിയ നിയമം കർശനമായി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ വേതന വർധനയുടെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിലെ പുതിയ തൊഴിലുറപ്പ് വേതന നിരക്ക് 401 ഉയർന്നിട്ടുണ്ട്. ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ്. താരതമ്യേന ഉയർന്ന ജീവിത ചെലവുള്ള കേരളത്തിലെ ഗ്രാമീണ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. ഈ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയവും ഭരണപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതുമായ മാറ്റം അതിന്റെ സാമ്പത്തിക ഘടനയിലാണ്. സഹകരണ ഫെഡറലിസം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ VBG റാംജി നിയമപ്രകാരം മൊത്തം പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം. ബാക്കി 60% തുക കേന്ദ്രവിഹിതമായിരിക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ജമ്മു കശ്മീർ ഉൾപ്പെടെയുള്ള മേഖലകൾക്കും കേന്ദ്ര സർക്കാർ ഇതിൽ വലിയ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഈ പുതിയ സാമ്പത്തിക സമവാക്യത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് പദ്ധതി നടത്തിപ്പിൽ കൂടുതൽ ഉത്തരവാദിത്തവും പങ്കാളിത്തവും ഉറപ്പാക്കാൻ സാധിക്കും. VBG റാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചു. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇത് അറിയിച്ചത്. രാജ്യമെമ്പാടും പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ കേന്ദ്രമന്ത്രി സംതൃപ്തി പ്രകടിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് VBG റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും ഇതുവരെ സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആന്ധ്രപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാടു, കേരള ജേസേ രാജ്യോക്കോ ബഹത് ബധായി ദേതാം ജിനോനെ പെഹലെ ഈ സപ്താഹം പ്രഭാവി പ്രാരംഭ കിയ ഔർ ബഡി സംഖ്യാ മേ റോജ്ഗാർ ഉപലബ്ധ കരായ ഹാലാങ്കി റോജ്ഗാർ മാൻസൂൻ പർ ഭീ നിർഭർ ഹൈ ഇസ്ലിയെ ജാ കം ഹുആ ഹൈ ഉൻ രാജ്യോക്കോ മേരാ യേ കഹനാ നഹീ കി വഹാ കാം നഹീ ക്യോംകി കഹീ ബാരിശ് ഹോ രഹി ഹോഗി തോ ഫിർ കാം നഹീ ഹോതാ ദേശ് കേ കഹീ ഹിസ്സോ മേ മാൻസൂൻ ഛായാ ഹുആ ഹൈ ഔർ മാൻസൂൻ കി വജഹ സേ ഭീ കാം ബാധിത ഹോതാ ഹൈ കഹീ ജഗഹ ഖേതീ കാ കാം ഭീ പീക് സീജൻ ഹൈ കഹീ ജഗഹ ഇസ്ലിയെ ഉസ്കേ കാരൺ ഭീ കാം കി ജറൂറത് നഹീ ഹോതീ ലേക്കിൻ ശുരുആത് ഹമാരി ബഹുത് അച്ഛീ ഹുഈ ഹൈ ലേക്കിൻ മിത്രോ ഹമാരാ ലക്ഷ്യ കേവൽ കുഛ് ഗ്രാം പഞ്ചായത്ത് നഹീ സബ് ഗ്രാം പഞ്ചായത്തോ മേ കാം പ്രാരംഭ കർണാ ഹൈ ജഹാ കാം കി ജറൂറത് ഹോ ഹംകോ സുനിശ്ചിത് കർണാ ഹൈ സമയ പർ മജ്ദൂരി ആപ് ജാനതേ ഹൈ കി 15 ദിൻ കേ അന്ദർ അന്ദർ വേസേ തോ ഹം കോശിശ് യേ കരേ 15 ദിൻ കാ സവാൽ നഹീ ഹൈ ഹം അതി ശീഘ്ര കൈസേ ഉൻകേ ഖാതേ മേ ഉൻകേ പസീനേ കി കീമത് പഹുഞ്ചാ ദേ മജ്ദൂരി കി ലേക്കിൻ 15 ദിൻ സേ ജ്യാദാ അഗർ ഹോ ഗയേ തോ ഇസ്മേ ബേരോജ്ഗാരി ഭത്തേ കാ പുഖ്താ പ്രാവധാൻ ഹൈ ജോ മജ്ദൂർ ഭായി യാ ബഹൻ കോ ദേനാ പഡേഗാ ലേക്കിൻ സമയ പർ മജ്ദൂരി സുനിശ്ചിത് ഹോ ജായേ ഇസ്ലിയെ രാജ്യ സർക്കാർ അപ്നെ ഹിസ്സേ കെ ക്യോംകി യേ പൈസാ തോ ആജ് ജാരി ഹോ റഹാ ഹൈ ലേക്കിൻ രാജ്യ സർക്കാർ കെ ഹിസ്സേ കി രാശി ഭീ തത്കാൽ രാജ്യ കാ ജോ ഷെയർ ഹൈ വോ പഹുഞ്ച് ജായേ താകി മസ്ദൂരോ കെ ഖാതേ മേ സമയ പർ മസ്ദൂരി പഹുഞ്ച് സകേ.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതിന് ആന്ധ്രാപ്രദേശ്, കേരളം, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൌണ്ടുകളോ മറ്റ് നടപടിക്രമങ്ങളോ പൂർത്തിയാക്കാത്ത സംസ്ഥാനങ്ങളോട് അവ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ആവശ്യപ്പെട്ടു. ഗ്രാമീണ ഉപജീവന മാർഗങ്ങളെ പരിവർത്തനം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വികസിത് ഭാരത് ജി റാംജി നിയമവുമായി

0: മായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എഴുതിയ ഒരു ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക സംരക്ഷണത്തിന്റെ പരിഷ്കരണമാണ് ഇത് വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണപരമായ പ്രക്രിയകളിൽ മികച്ച രീതിയിലുള്ള ഡിജിറ്റലൈസേഷനും ആധുനികവൽക്കരണവുമാണ് VBG റാംജിയിലൂടെ കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നത്. നിലവിലുള്ള EKYC പൂർത്തിയാക്കിയ ജോബ് കാർഡുകൾക്ക് പകരമായി ഇനി മുതൽ കൂടുതൽ പരിരക്ഷയുള്ള ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യും. പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് പരിശോധന നടത്തി നൽകുന്ന ഈ കാർഡുകൾക്ക് 3 വർഷത്തെ കാലാവധിയാണുണ്ടാവുക. തൊഴിലാളികൾക്ക് രാജ്യത്ത് എവിടെയിരുന്നും ജോലി ആവശ്യപ്പെടാൻ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടൽ സംവിധാനവും കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. തൊഴിലാളികൾ ജോലി ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച് 15 ദിവസത്തിനകം തൊഴിൽ നൽകാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അവർക്ക് കൃത്യമായ തൊഴിലില്ലായ്മ വേതനം നൽകാൻ നിയമപരമായ വ്യവസ്ഥയുണ്ട്. ആദ്യത്തെ 30 ദിവസത്തേക്ക് വേതനത്തിന്റെ പകുതിയും അതിനുശേഷം പൂർണ്ണ വേതനവും നൽകണമെന്നാണ് വ്യവസ്ഥ. പദ്ധതിയിൽ പൂർണമായ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഫണ്ടുകൾ കൃത്യമായി തൊഴിലാളികളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനും കർശനമായ സാങ്കേതിക നിയന്ത്രണങ്ങൾ പുതിയ നിയമത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ഫണ്ടുകളുടെ വിനിയോഗവും തൊഴിൽ പുരോഗതിയും പൊതുജനങ്ങൾക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്ന തത്സമയമായ ഡാഷ്ബോർഡുകളും കേന്ദ്ര സർക്കാർ സജ്ജീകരിച്ചിട്ടുണ്ട്. തദ്ദേശീയരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാമൂഹിക ഓഡിറ്റിംഗ് സംവിധാനം കൂടുതൽ ശക്തമാക്കുകയും ക്രമക്കേടുകൾ തടയാൻ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നു. VBG റാംജി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് തിരുവനന്തപുരം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി ജയന്തി ദേവി ആകാശവാണിയോട്.
1: 8 വർഷമായിട്ട് ഞാൻ മേറ്റായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. നമുക്ക് ഇപ്പൊ 369 രൂപയായിരുന്നു 24-25 സാമ്പത്തിക വർഷത്തിലെ വേതനം. ഇപ്പൊ നമുക്കൊരു 401 രൂപയായതിൽ അധിക സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൊഴിൽ ദിനവും 125 ആക്കിയതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് എനിക്കൊരു വയ്യാത്ത മോനാണുള്ളത് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള മോനാണ്. അവന് എങ്ങും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഇപ്പൊ ഏതൊരു വീട്ടിലും പണ്ടത്തെ കണക്കല്ല, ഒരു പെണ്ണുങ്ങളും കൂടി ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു 401 കേട്ടപ്പോ തന്നെ വളരെ സന്തോഷമായി. VBG റാംജിയുടെ ഈ തൊഴിൽ വേതനം കൂട്ടിയതിൽ നമുക്ക് എനിക്കും തൊഴിലാളികളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ഹസ്ബൻഡിനെ സഹായിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏറ്റവും അധികം സന്തോഷം നമുക്ക് 100 തൊഴിൽദിനം എങ്ങനെങ്കിലും കൂട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്. അതിപ്പോ 125 തൊഴിൽദിനമാക്കിയതിൽ വളരെ സന്തോഷം.
0: വിത്ത് വിതയ്ക്കൽ, വിളവെടുപ്പ് തുടങ്ങിയ പ്രധാന കൃഷി കാലയളവുകളിൽ ആവശ്യമായ കർഷക തൊഴിലാളികളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 60 ദിവസത്തിൽ കവിയാത്ത ഇടവേള പ്രഖ്യാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. എല്ലാ പ്രവൃത്തികളും വികസിത് ഗ്രാമപഞ്ചായത്ത് പദ്ധതികളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പങ്കാളിത്ത പ്രക്രിയകളിലൂടെ തയ്യാറാക്കി ഗ്രാമസഭ അംഗീകരിക്കുകയും ചെയ്യുന്നു. PM ഗതിശക്തി ഉൾപ്പെടെയുള്ള ദേശീയ പ്ലാറ്റ്ഫോമുകളുമായി ഈ പദ്ധതികളെ ഡിജിറ്റലായി സംയോജിപ്പിച്ചിട്ടുമുണ്ട്. ഈ സംയോജിത ആസൂത്രണ സംവിധാനം വഴി മന്ത്രാലയങ്ങൾക്കും വകുപ്പുകൾക്കും പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും. ഒരേ പ്രവൃത്തികൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാനും പൊതുമുതൽ പാഴാകാതെ സൂക്ഷിക്കാനും ഇതുവഴി സാധിക്കും.
2: കണ്ണൂർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി അനുപമ 125 വാർത്തകളോട്.
3: 125 ദിവസത്തെ പണിയുണ്ടാകും എന്നുള്ളത് തൊഴിലുറപ്പിന്റെ ഒരു ഉറപ്പായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ചെയ്തു പോന്നിരുന്ന ജോലികളെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ജോലികൾ ഇപ്പോൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതായത് ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കല്ല് കയ്യാല പോലെയുള്ള ജോലികളായിരുന്നു, വ്യക്തികളുടെ സ്ഥലത്ത് ചെയ്തിരുന്ന ജോലികളായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി റോഡ് പണികളും കെട്ടിട നിർമ്മാണങ്ങളും അതുപോലെ ജലസംരക്ഷണത്തിനായിട്ട് മഴക്കുഴികളും കുളങ്ങളും ഒക്കെ നിർമ്മിക്കാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ കിണറുകൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ജീവനോപാധികളുമായി ബന്ധപ്പെട്ട തൊഴിലുകളും, അതായത് ആട്ടിൻകൂട്, പശുത്തൊഴുത്തുകൾ, കോഴിക്കൂടുകൾ, മത്സ്യക്കുളങ്ങൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 15 ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം ലഭിക്കും എന്നും അറിയാൻ കഴിഞ്ഞു. അതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ 125 തൊഴിൽ ദിനങ്ങൾ ലഭിക്കുമെന്നത് ഒരു ഉറപ്പായ കാര്യമായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ തൊഴിലിന്റെ ഉറപ്പും കൂടിയ വേതനവും VBG റാംജിയിൽ

0: ലഭിക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമാണ്.
1: അനുവദനീയമായ ജോലികളുടെ കാര്യത്തിൽ ഗ്രാമങ്ങളുടെ ദീർഘകാല പുരോഗതി ലക്ഷ്യമിട്ടുള്ള മികച്ച മാറ്റമാണ് പുതിയ നിയമത്തിൽ ദൃശ്യമാകുന്നത്. താൽക്കാലിക ജോലികൾക്ക് പകരം പൊതുസ്വത്ത് നിർമ്മാണത്തിന് മാത്രമാണ് ഇനി മുൻഗണന. കനാൽ നവീകരണം, പൊതുജലാശയങ്ങളുടെ പുനരുദ്ധാരണം, മഴവെള്ള സംഭരണികളുടെ നിർമ്മാണം തുടങ്ങിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം, പൊതു കെട്ടിടങ്ങളുടെ പരിസര വികസനം തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഇതിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഒപ്പം വ്യാപകമായ വനവൽക്കരണം, തീരദേശ സംരക്ഷണം, പുനരുപയോഗ ഊർജ അടിസ്ഥാന സൌകര്യ നിർമ്മാണം തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും

0: തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പുതിയ നിയമം വലിയ രീതിയിൽ വഴിയൊരുക്കുന്നു. ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള മണ്ണുമാറ്റൽ ജോലികൾക്ക് പകരം തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന മികച്ച ആസ്തികൾ ഗ്രാമങ്ങളിൽ നിർമ്മിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഡിജിറ്റൽ സംവിധാനങ്ങളും കർശനമാക്കുന്നത് വഴി പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ ചില പ്രായോഗിക ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വ്യവസ്ഥിതിയെ കൂടുതൽ കുറ്റമറ്റതാക്കാൻ സഹായിക്കും. കോഴിക്കോട് നിന്നുള്ള തൊഴിലുറപ്പ് തൊഴിലാളി പ്രേമ ആകാശവാണിയോട്.
1: കൂലിയാണ് വേണ്ടത്. ഒത്താക്കാർ ഈ തൊഴിലുറപ്പിലൂടെ ജീവിതം കഴിയുന്നവരുണ്ട്. കൂലി കൂട്ടിയിലും പിന്നെ പണി തൊഴിലിനും കൂട്ടി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഴിലാളികൾക്ക് സന്തോഷം തന്നെയാണ്.
0: ഇന്ത്യൻ ഗ്രാമീണ വികസന രംഗത്ത് വലിയൊരു ഘടനാപരമായ പുരോഗതിക്കാണ് വി ബി ജി റാംജി നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. കൂടുതൽ തൊഴിൽ ദിനങ്ങളും ഉയർന്ന വേതനവും സുതാര്യതയും ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുകയും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രാമീണ തൊഴിലിനെ ശാക്തീകരണത്തിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കുമുള്ള തന്ത്രപരമായ മാർഗമായി ഈ നിയമം മാറ്റുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൃത്യമായ ഏകോപനത്തിലൂടെയും ആസൂത്രിതമായ നടത്തിപ്പിലൂടെയും മാത്രമേ വി ബി ജി റാംജി നിയമത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിക്കാനും വികസിത ഭാരതമെന്ന സ്വപ്നത്തിലേക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളെ വേഗത്തിൽ നയിക്കാനും സാധിക്കുകയുള്ളൂ. വി ബി ജി റാംജി അഥവാ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ നിയമത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ഹരിഷ്ണ.
2: ആകാശവാണി മഞ്ചേരി FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.